ശരരാജതമോമിഹിരം മഹനീയമഹം രഘുരാമമയേ സുമുഖം സുഹൃതം സുലഭം സുഖദം സ്വനുജം ച സുഖായ മമോഘശര.

സർവലോക സർവജ്ഞശക്തന തവത്സല സർവശേഷിൻ സ്വാമി സുശീല സുലഭാശ്രിത പാരിജാത ശ്രീ വെങ്കടേശ ചരണൗ ശരണം പ്രപദ്യേ ശ്രീമൻ കൃപാജല നിധേ കൃത സർവലോക സർവജ്ഞശക്തന തവത്സല

ശ്രീ വെങ്കടേശ ചരണൌ ശരണം പ്രപദ്യേ രേഖാമയധ്വജ സുധാകലശാത ഭദ്രവജ്രാംബുശാംബുരുഹകൽപക ശംഖചക്രൈഃ ഭവ്യൈരലംകൃത തലൗ പരതത്വചിഹ്നൈഃ ശ്രീ വെങ്കടേശ ചരണൌ

ശ്രീവേങ്കടേശ ചരണം ശരണം പ്രപദ്യേ പാർത്ഥായ തദൃശ സാരഥിനാ ത്വയൈവ യൗദർശിതൗ സ്വചരണൗ ശരണം വ്രജേതി ഭൂയോപി മഹ്യമിഹതൗ.

വെങ്കടേശ ചരണൌ ശരണം പ്രപദ്യേ പ്രായ പ്രപന്ന ജനതാ പ്രഥമാവഗാഹ്യോ മാതുസ്തനാവിവ ശിശോരമൃതായ മാനൌ പ്രാപ്തൌ പരസ്പര തുലാമതുലാന്തരൌ തേ ശ്രീ വെങ്കടേശ ചരണൌ ശരണം പ്രപദ്യേ സത്വോത്തരൈ സതത സേവ്യ പദാംബുജേന സംസാര താരക ദയാർദ്ര ദൃഗഞ്ചലേന സൗമ്യോപയന്ത്ര മുനിനാമദർശിതൌ തേ ശ്രീ വെങ്കടേശ ചരണൌ ശരണം പ്രപദ്യേ സത്വോത്തരൈ സതത സേവ്യ പദാംബുജേന സംസാര താരക ദയാർദ്ര ദൃഗഞ്ചലേന സൗമ്യോപയന്ത്ര മുനിനാമദർശിതൌ തേ ശ്രീ വെങ്കടേശ ചരണൌ ശരണം പ്രപദ്യേ.

0: സമയേ സ്മൃതിരംഗഭാജാം പ്രജ്ഞാം പരാർത്ഥ സുലഭാം പരമാം പ്രസൂതേ.
1: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
2: സുപ്രഭാതം പ്രിയ ശ്രോതാക്കളെ, അഹല്യ FM 90.4 എല്ലാ ശ്രോതാക്കൾക്കും മനോഹരമായ ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ അരുണോദയം ആരംഭിക്കുന്നു. ഒപ്പം ചേരുന്നു ഞാൻ സുനിൽ. ഇന്ന് 2026 സെപ്റ്റംബർ 8 ചൊവ്വാഴ്ച. കൊലവർഷം 1202 ചിങ്ങമാസം 23 പൂയം നക്ഷത്രം. തിരുവള്ളുവർ പറഞ്ഞ ഒരു വാചകം കേട്ടാലും, തീയിൽ പുള്ളിയ മുറിവ് ഉണങ്ങും, എന്നാൽ നാക്കുകൊണ്ടുണ്ടാക്കുന്ന മുറിവുകൾ ഒരിക്കലും ഉണങ്ങില്ല. ദേഷ്യം വരുമ്പോഴും വിഷമം തോന്നുമ്പോഴും നമ്മൾ എടുത്തു ചാടി പറയുന്ന വാക്കുകൾ ചിലപ്പോൾ പ്രിയപ്പെട്ടവരുടെ മനസ്സിൽ വലിയ മുറിവുകൾ ഉണ്ടാക്കാം. ദേഷ്യം അടങ്ങുമ്പോൾ നമ്മളത് മറക്കാം, എന്നാൽ കേട്ടയാൾക്ക് അത് അത്ര പെട്ടെന്ന് മറക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. അതുകൊണ്ട് സംസാരിക്കുമ്പോൾ വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കുക. സങ്കടങ്ങൾ നൽകുന്ന വാക്കുകൾക്ക് പകരം സ്നേഹം നിറയുന്ന നല്ല വാക്കുകൾ മാത്രം പങ്കുവയ്ക്കാം. തിരുവള്ളുവർ പറഞ്ഞ ഈ വാചകത്തോടുകൂടി ഇന്നത്തെ അരുണോദയം ആരംഭിക്കുന്നു. കേൾക്കാം ഭക്തിസാന്ദ്രമായ ഒരു ഗാനം. കേട്ടുകൊണ്ടേയിരിക്കുക അഹല്യ FM 90.4. കേട്ട് കൂട്ടുകൂടാ.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇനി അരുണോദയത്തിൽ വിചാരധാര പരിപാടി അവതരിപ്പിക്കുന്നത് ഡോക്ടർ രാജീവ് എൻ, ഡീൻ അക്കാദമിക്സ്, അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി.
2: യഥാർത്ഥ മൂല്യവും അതിൻ്റെ മഹത്വവും അത് തിരിച്ചറിയാനുള്ള മാർഗവും നാം പല വസ്തുക്കളുടെയും മൂല്യം അറിയാൻ ശ്രമിക്കാറുണ്ട്. എന്നാൽ ഒരു വസ്തുവിൻ്റെ യഥാർത്ഥ മൂല്യം മനസ്സിലാക്കാതെ അത് ഉപയോഗിച്ചാൽ ഗുണത്തേക്കാളേറെ ദോഷമാവും സംഭവിക്കുക. അത് വ്യക്തിയായാലും വസ്തുവിൻ്റെ ആയാലും എന്തിൻ്റെ ആയാലും. ഈ കഥയൊന്ന് കേട്ടു നോക്കാം. നമുക്ക് നമ്മുടെ മൂല്യം അറിയാമോ? ഒരിക്കൽ ഒരു ശിഷ്യൻ ഗുരുവിനോട് ചോദിച്ചു, ഗുരുജി, എങ്ങനെയാണ് ഒരാൾക്ക് അയാളുടെ യഥാർത്ഥ മൂല്യം അറിയാൻ സാധിക്കുക? ഗുരു നല്ല തിളക്കമുള്ള ഒരു കല്ലുമായി വന്ന് അത് ശിഷ്യനെ ഏൽപ്പിച്ചിട്ട് ഇത് താൻ പറയുന്ന പ്രകാരം മൂന്ന് വ്യക്തികളെ കാണിക്കുവാൻ പറഞ്ഞു. അവരതിൻ്റെ വില ചോദിച്ചാൽ ഉത്തരം ഒന്നും പറയാതെ രണ്ട് വിരലുകൾ നിവർത്തി കാണിച്ചാൽ മതി. അവർ എത്ര വില പറഞ്ഞാലും അത് കൊടുക്കാതെ തിരികെ എന്നെ ഏൽപ്പിക്കുകയും വേണം. ശിഷ്യൻ സമ്മതിച്ചു. ആദ്യം അവിടെ വഴിവാണിഭം നടത്തുന്ന സ്ത്രീയോട് പോയി അവരുടെ അഭിപ്രായം ആരായാൻ പറഞ്ഞു. ഇതിന് തിളക്കമുണ്ടല്ലോ, എനിക്കിത് വെച്ച് ഒരു മോതിരമുണ്ടാക്കാനാണ്. എന്താണ് ഇതിൻ്റെ വില? ശിഷ്യൻ രണ്ട് വിരലുകൾ നിവർത്തി കാട്ടി. ഓ, 2 രൂപയോ? തരാമല്ലോ. കുട്ടി തിരികെ ഗുരുവിൻ്റെ അടുക്കലെത്തി 2 രൂപയുടെ കാര്യം പറഞ്ഞു. ഗുരു പറഞ്ഞു, ശരി, എങ്കിൽ അവിടെ മ്യൂസിയത്തിന്റെ കൗണ്ടറിൽ ഇരിക്കുന്ന ആളിനെ കൊണ്ട് കാണിച്ചിട്ട് അദ്ദേഹം എന്തു പറയുന്നു എന്ന് ശ്രദ്ധിക്കുക. ശിഷ്യൻ ഓടി അദ്ദേഹത്തെ കാണിച്ചു. ഇത് നല്ല തിളക്കമുള്ള കല്ലാണ്, ഞാനിത് മ്യൂസിയത്തിൽ സൂക്ഷിച്ചോളാം. ഇതിനെത്ര രൂപ വേണം എന്ന് ചോദിച്ചു. ശിഷ്യൻ 2 കൈവിരലുകൾ നിവർത്തി കാട്ടി. മ്യൂസിയം മാനേജർ പറഞ്ഞു, 2000 രൂപയോ? ശരി, ഞാൻ തരാം. ശിഷ്യൻ നടന്ന കാര്യം ഗുരുവിനോട് പറഞ്ഞു. ഗുരു പറഞ്ഞു, ഇനി ഇത് ജ്വല്ലറി നടത്തുന്ന അതിന്റെ ഉടമസ്ഥനെ കാണിക്കാൻ പറഞ്ഞു. കല്ല് കണ്ടപ്പോൾ തന്നെ അദ്ദേഹം അത് തിരിച്ചും മറിച്ചും നോക്കി ആദരപൂർവ്വം ഒരു വെൽവെറ്റ് തുണിക്കഷണത്തിന്റെ മുകളിൽ ഭദ്രമായി വെച്ചിട്ട് പറഞ്ഞു, ഇതൊരു നല്ല ഐശ്വര്യമുള്ള കല്ലാണല്ലോ, ഇതിനെന്താണ് വില? ശിഷ്യൻ 2 വിരലുകൾ നിവർത്തി കാണിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, 2 ലക്ഷം രൂപയോ? തരാമല്ലോ. ശിഷ്യൻ വർദ്ധിച്ച സന്തോഷത്തോടെ ഗുരുവിന്റെ അടുക്കൽ വന്നു. ഗുരു പറഞ്ഞു, 2 രൂപയിൽ നിന്ന് 2000, പിന്നെ 2 ലക്ഷം. ഒരേ വസ്തുവിന്റെ മൂല്യം വിവിധ ആളുകൾ വിവിധ രീതിയിലാണ് മനസ്സിലാക്കുന്നത്. ജ്വല്ലറി ഉടമ പറഞ്ഞത് ഇതൊരു അമൂല്യ കല്ലാണെന്നും ഇതിനെ ഒരു സ്വർണ്ണാഭരണത്തോട് ചേർത്ത് ഒരു ഹാരമുണ്ടാക്കിയാൽ സ്വർണത്തിന്റെ വിലയും ഇരട്ടിയാകും എന്നാണ്. ഗുരു ആ കല്ല് തിരികെ വാങ്ങി വെച്ചിട്ട് പറഞ്ഞു, ഇതുപോലെ വേണം നീ നിന്റെ മൂല്യം തിരിച്ചറിയാൻ. നമ്മുടെ വില തിരിച്ചറിയുന്ന ആളുകളുടെ ഇടയിൽ ഇരിക്കുമ്പോഴേ യഥാർത്ഥ വില അറിയുകയുള്ളൂ. നമ്മുടെ വിലയറിയാത്ത ആളുകളുടെ അടുക്കൽ ഇരിക്കുമ്പോൾ ഉയർന്നു വരിക നമ്മുടെ കുറ്റങ്ങളും കുറവുകളും ആകും. നമ്മുടെ മൂല്യമാവിൽ സംശയമുണ്ടെങ്കിൽ നീ തിരികെ ആ കച്ചവടക്കാരിയുടെ അടുക്കലോ മ്യൂസിയം ഓഫീസറുടെ അടുക്കലോ ചെന്ന് കാര്യം പറയൂ. അവർ അത് വിശ്വസിക്കുകയില്ല എന്ന് മാത്രമല്ല നിന്നെ കളിയാക്കുകയും ചെയ്യും. പിന്നെ 2 ലക്ഷം രൂപയോ? ഇപ്പുള് പറയുകയാണ് എന്നൊക്കെ പറയും. 2 ലക്ഷം രൂപ എന്ന് കേട്ടപ്പോൾ നീയും അത്ഭുതപ്പെട്ടു പോയില്ലേ? ഇതുപോലെയാണ് നമുക്ക് സാമാന്യം ശമ്പളമുള്ള ഒരു ജോലി ലഭിക്കുമ്പോൾ ആ ജോലിയുമായി വിരമിക്കുന്നത് വരെ മുന്നോട്ടു പോകുന്നത്. ശരിക്കും അതിൻ്റെ എത്രയോ ഇരട്ടി മൂല്യമുള്ള ജോലിക്ക് നമ്മൾ അർഹരായിരിക്കും. ഇതുപോലെയാണ് നാം ഓരോരുത്തരും ചിന്തിക്കുക. നമ്മുടെ യഥാർത്ഥ മൂല്യം അറിയാവുന്നവരുടെ കൂടെയാണോ നമ്മുടെ സഹവാസം? ഉള്ളിൽ കസ്തൂരി ഒളിപ്പിച്ച് ചുറ്റുവട്ടത്ത് കസ്തൂരി തിരഞ്ഞ് ഒരു ജന്മം മുഴുവൻ അലയുന്ന കസ്തൂരിമാനാകാതിരിക്കുക. നമ്മുടെ യഥാർത്ഥ മൂല്യം തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുക. നാളേകൾ നിങ്ങൾക്കായി നൂതന വിജയങ്ങൾ കോർത്തുവെച്ച് കാത്തിരിക്കുന്നു. നമുക്കീ ഗാനമൊന്ന് കേട്ടാലോ?

ശ്രോതാക്കൾ ഇതുവരെ അരുണോദയത്തിലൂടെ കേട്ടത് വിചാരധാര, അവതരിപ്പിച്ചത് ഡോക്ടർ രാജീവ് എൻ, ഡീൻ അക്കാദമിക്സ് അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. ഇനി കേൾക്കാം മനോഹരമായ

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇന്ന് അരുണോദയത്തിൽ കൂടെയുണ്ട് ഞാൻ സുനിൽ. ഇന്ന് സെപ്റ്റംബർ 8. ഇനി അരുണോദയത്തിൽ ഇന്നലകളിലെ ഇന്ന്. സമൂഹത്തിൽ വ്യക്തികൾക്കും സമൂഹത്തിനും സാക്ഷരതയുടെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനായി എല്ലാ വർഷവും സെപ്റ്റംബർ 8 അന്താരാഷ്ട്ര സാക്ഷരതാ ദിനമായി ആചരിക്കുന്നു. 1965 ടെഹ്റാനിൽ നടന്ന ലോക വിദ്യാഭ്യാസ മന്ത്രിമാരുടെ സമ്മേളനത്തിന് ശേഷമാണ് യുനെസ്കോ ഈ ദിനാചരണം പ്രഖ്യാപിച്ചത്. 1966 മുതലാണ് ഈ ദിനം ആഗോളതലത്തിൽ ആചരിച്ചു തുടങ്ങിയത്. 2 ലോകമഹായുദ്ധ ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയതും വിനാശകരവുമായ സൈനിക ഉപരോധങ്ങളിൽ ഒന്നായ ലെനിൻഗ്രാഡ് ഉപരോധം നാസി ജർമ്മൻ സൈന്യം ആരംഭിച്ചത് 1941 സെപ്റ്റംബർ 8. 872 ദിവസം നീണ്ടുനിന്ന ഈ ഉപരോധത്തിൽ പട്ടിണിയും തണുപ്പും ബോംബാക്രമണവും കാരണം 10,00,000-ത്തിലധികം പൌരന്മാരാണ് കൊല്ലപ്പെട്ടത്. പ്രശസ്ത അസമീസ് ഗായകനും സംഗീത സംവിധായകനും കവിയുമായ ഡോക്ടർ ഭൂപൻ ഹസാരിക ജനിച്ചത് 1926 സെപ്റ്റംബർ 8. തന്റെ തനതായ ശബ്ദത്തിലൂടെയും വരികളിലൂടെയും വടക്കുകിഴക്കൻ ഇന്ത്യയുടെ നാടോടി സംഗീതത്തെ ലോകശ്രദ്ധയിലെത്തിച്ച അദ്ദേഹത്തിന് ഭാരതരത്ന, ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരങ്ങൾ നൽകി രാജ്യം ആദരിച്ചിട്ടുണ്ട്. ബ്രിട്ടന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം ഭരണത്തിലിരുന്ന എലിസബത്ത് 2 രാജ്ഞി അന്തരിച്ചത് 2022 സെപ്റ്റംബർ 8. സ്കോട്ട്ലാൻഡിലെ ബാൽമോറൽ കൊട്ടാരത്തിൽ വെച്ചായിരുന്നു 96 അവരുടെ അന്ത്യം. രാജ്ഞിയുടെ വിയോഗത്തോടെ മകൻ ചാൾസ് 3 ബ്രിട്ടന്റെ പുതിയ രാജാവായി ചുമതലയേറ്റു. ലോകമെമ്പാടുമുള്ള സയൻസ് ഫിക്ഷൻ പ്രേമികളെ ആവേശഭരിതരാക്കിയ വിഖ്യാത ടെലിവിഷൻ പരമ്പരയായ സ്റ്റാർ ട്രെക് ആദ്യമായി പ്രക്ഷേപണം ചെയ്തത് 1966 സെപ്റ്റംബർ 8. ജീൻ റോഡൻബറി നിർമ്മിച്ച ഈ പരമ്പര പിൽക്കാലത്തെ സിനിമകളും മറ്റ് സീരീസുകളുമായി ആഗോള പോപ്പ് സംസ്കാരത്തിന്റെ വലിയൊരു ഭാഗമായി മാറി. യുഗോസ്ലാവാക്യയുടെ തകർച്ചയ്ക്ക് പിന്നാലെ നടന്ന പൊതുജനസമ്മതിയിലൂടെ വടക്കൻ മാസിഡോണിയ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചത് 1991 സെപ്റ്റംബർ 8. യാതൊരുവിധ രക്തച്ചൊരിച്ചിലും കൂടാതെയാണ് മാസിഡോണിയ യുഗോസ്ലാവിയയിൽ നിന്നും സ്വതന്ത്രമായത്. സെപ്റ്റംബർ 8 രാജ്യത്തിന്റെ ദേശീയ സ്വതന്ത്ര ദിനമായി ആഘോഷിക്കുന്നു. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇന്നലകളിലെ ഇന്ന്. ഇനി കേൾക്കാം ഭക്തിസാന്ദ്രമായ ഒരു ഗാനം.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. വേദനകളെ മറികടന്ന് ശരീരത്തിന് വീണ്ടും ചലന സ്വാതന്ത്ര്യം നൽകുന്ന പ്രകാശനാളങ്ങൾ. ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് കൈത്താങ്ങായി, അവരെ വീണ്ടും ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്ന ഫിസിയോതെറാപ്പിസ്റ്റുകൾക്ക് ആദരം. ഇന്ന് സെപ്റ്റംബർ 8 രാജ്യമൊട്ടാകെയും ലോകമെമ്പാടും ലോക ഫിസിയോതെറാപ്പി ദിനമായി ആചരിക്കുകയാണ്. 1951 സെപ്റ്റംബർ 8 വേൾഡ് ഫിസിയോതെറാപ്പി സംഘടന രൂപീകൃതമായതിന്റെ ഓർമ്മയ്ക്കായാണ് 1996 മുതൽ ഈ ദിനം ആഘോഷിക്കാൻ തുടങ്ങിയത്. ആധുനിക വൈദ്യശാസ്ത്രത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത പങ്കാണ് ഫിസിയോതെറാപ്പിക്ക് ഉള്ളത്. അപകടങ്ങൾ, രോഗങ്ങൾ അല്ലെങ്കിൽ വാർദ്ധക്യ സഹജമായ ബുദ്ധിമുട്ടുകൾ മൂലം ശാരീരിക വൈകല്യങ്ങളും വേദനകളും അനുഭവിക്കുന്നവരെ മരുന്നുകളെക്കാളേറെ വ്യായാമങ്ങളിലൂടെയും പ്രത്യേക തെറാപ്പികളിലൂടെയും പൂർവ്വസ്ഥിതിയിലാക്കാൻ ഫിസിയോതെറാപ്പി സഹായിക്കുന്നു. സ്ട്രോക്ക്, സന്ധിവാദം, തളർവാദം, കായിക പരിക്കുകൾ തുടങ്ങി നിരവധി ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് മുക്തി നേടാൻ ഇത് അത്യന്താപേക്ഷിതമാണ്. ഫിസിയോതെറാപ്പിസ്റ്റുകളുടെ സേവനങ്ങളെയും ആഗോള ആരോഗ്യ മേഖലയിൽ അവർ വഹിക്കുന്ന പങ്കിനെയും സമൂഹത്തിന് മുന്നിൽ എത്തിക്കുക എന്നതാണ് ഈ ദിനാചരണത്തിന്റെ പ്രധാന ലക്ഷ്യം. മനുഷ്യ ശരീരത്തിന്റെ ആരോഗ്യവും ചലനശേഷിയും വീണ്ടെടുക്കാൻ അഹോരാത്രം പരിശ്രമിക്കുന്ന ലോകമെമ്പാടുമുള്ള എല്ലാ ഫിസിയോതെറാപ്പിസ്റ്റുകൾക്കും ഈ ദിനത്തിൽ നന്ദിയോടെ ആശംസകൾ നേരുന്നു. കേൾക്കാം അരുണോദയത്തിലൂടെ ഭക്തിസാന്ദ്രമായ ഒരു ഗാനം.

ഇളവയിൽ തൂകുന്ന ഈ പുലരിയിൽ സുന്ദരമായ പാട്ടുകളുമായി കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

ഈ വെളുപ്പം കാലത്ത് ചൂട് ചായക്കൊപ്പം ഒരിത്തിരി എനർജി തരുന്ന പാട്ടുകളും കൂടി ആയാലോ. ട്യൂൺ ഇൻടു 90.4 അഹല്യ FM കേട്ട് കേട്ട് കൂട്ടുകൂടാ.

ഇളവയിൽ തൂകുന്ന ഈ പുലരിയിൽ സുന്ദരമായ പാട്ടുകളുമായി കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 04923-226-888. Mobile 9496-000129.
1: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
2: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിൽ ഇളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
3: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
4: info@7. നമസ്കാരം, info@7 ആരംഭിക്കുന്നു. ഞാൻ സുനിൽ. വരും ദിവസങ്ങളിൽ ജില്ലയിൽ ചൂടിന്റെ കാഠിന്യം വർദ്ധിക്കുമെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി. സെപ്റ്റംബർ 9 വരെ ഉയർന്ന താപനില ഉയരാൻ സാധ്യതയുണ്ടെന്ന് നേരത്തെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇതനുസരിച്ച് ജില്ലയിലും ചൂട് വർദ്ധിക്കുമെന്നാണ് മുന്നറിയിപ്പ്. തൃത്താലയിൽ സ്ഥാപിച്ച അൾട്രാ വയലറ്റ് സെൻസറിൽ തിങ്കളാഴ്ച UV സൂചിക 9 രേഖപ്പെടുത്തി. ഉയർന്ന ചൂട്, സൂര്യാഘാതം, സൂര്യതാപം, നിർജ്ജലീകരണം തുടങ്ങിയ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നതിനാൽ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതാണ്. മുസ്ലിം, ക്രിസ്ത്യൻ, ബുദ്ധ, സിഖ്, പാഴ്സി, ജൈൻ എന്നീ ന്യൂനപക്ഷ മതവിഭാഗത്തിൽപ്പെടുന്ന വിധവകൾ, വിവാഹബന്ധം വേർപ്പെടുത്തിയ ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീകൾ തുടങ്ങിയവർക്കായുള്ള ഇമ്പിച്ചിബാവ ഭവന പുനരുദ്ധാരണ പദ്ധതിയിൽ ന്യൂനപക്ഷക്ഷേമ വകുപ്പ് ധനസഹായം നൽകുന്നു. ശരിയായ ജനലുകൾ, വാതിലുകൾ, മേൽക്കൂര, ഫ്ളോറിംഗ്, ഫിനിഷിംഗ്, പ്ലംബിംഗ്, സാനിറ്റേഷൻ, ഇലക്ട്രിഫിക്കേഷൻ എന്നിവയില്ലാത്ത വീടുകളുടെ അടിസ്ഥാന സൌകര്യം മെച്ചപ്പെടുത്തുന്നതിനാണ് ധനസഹായം. ഒരു വീടിന്റെ അറ്റകുറ്റപ്പണിക്ക് 50,000 രൂപയാണ് ധനസഹായം. ഇത് തിരിച്ചടയ്ക്കേണ്ടതില്ല. അപേക്ഷകയുടെ സ്വന്തമായതോ പങ്കാളിയുടെ പേരിലുള്ളതോ ആയ വീടിന്റെ പരമാവധി വിസ്തീർണം 1,200 സ്ക്വയർ ഫീറ്റ് കവിയരുത്. അപേക്ഷക കുടുംബത്തിലെ ഏക വരുമാനദായകയാവണം. BPL കുടുംബത്തിന് മുൻഗണന നൽകും. അപേക്ഷകയ്ക്കോ അവരുടെ മക്കൾക്കോ ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്നവർ, പെൺകുട്ടികൾ മാത്രമുള്ള അപേക്ഷക തുടങ്ങിയവർക്ക് മുൻഗണന ലഭിക്കും. സർക്കാർ, അർദ്ധസർക്കാർ സ്ഥാപനങ്ങളിൽ സ്ഥിര വരുമാനം ലഭിക്കുന്ന മക്കളുള്ള വിധവകൾ സർക്കാരിൽ നിന്നോ സമാന ഏജൻസികളിൽ നിന്നോ ഇതിനു മുമ്പ് 10 വർഷത്തിനുള്ളിൽ ഭവന നിർമ്മാണത്തിന് സഹായം ലഭിച്ചവർ എന്നിവർ വീണ്ടും അപേക്ഷിക്കേണ്ടതില്ല. വകുപ്പ് പ്രത്യേകം തയ്യാറാക്കിയ അപേക്ഷാ ഫോം മുഖേനയാണ് അപേക്ഷിക്കേണ്ടത്. 2026-27 സാമ്പത്തിക വർഷത്തെ ഭൂമിയുടെ കരമൊടുക്കിയ രസീതിന്റെ പകർപ്പ്, റേഷൻ കാർഡിന്റെ പകർപ്പ് എന്നിവയോടൊപ്പം വീട് റിപ്പയർ ചെയ്യേണ്ടതിനും വീടിന്റെ വിസ്തീർണം തെളിയിക്കുന്നതിനും മറ്റു വകുപ്പുകളിൽ നിന്നോ സമാന ഏജൻസികളിൽ നിന്നോ അപേക്ഷയ്ക്ക് ഭവന പുനരുദ്ധാരണത്തിനും 10 വർഷത്തിനുള്ളിൽ ഭവന നിർമ്മാണത്തിനോ പുനരുദ്ധാരണത്തിനോ ആനുകൂല്യം ലഭിച്ചിട്ടില്ല എന്ന് തെളിയിക്കുന്ന ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ അധികാരപ്പെടുത്തിയ ഉദ്യോഗസ്ഥൻ നൽകുന്ന സാക്ഷ്യപത്രം എന്നിവ ഹാജരാക്കണം. പൂരിപ്പിച്ച അപേക്ഷ അനുബന്ധ രേഖകൾ സഹിതം അതത് ജില്ലാ കലക്ടറേറ്റിലെ ന്യൂനപക്ഷക്ഷേമ സെക്ഷനിൽ നേരിട്ടോ ഡെപ്യൂട്ടി കലക്ടർ, ജില്ലാ ന്യൂനപക്ഷക്ഷേമ സെക്ഷൻ, ജില്ലാ കലക്ടറേറ്റ് എന്ന വിലാസത്തിൽ തപാൽ മുഖാന്തരമോ അപേക്ഷിക്കാം. അപേക്ഷാ ഫോം www.mwdscholarship.kerala.gov.in ലഭിക്കും. കുടുംബശ്രീ നടപ്പിലാക്കുന്ന CDUGKY റെസിഡൻഷ്യൽ സൌജന്യ തൊഴിൽ പരിശീലന പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. പഞ്ചായത്ത് പരിധിയിൽ സ്ഥിരതാമസക്കാരായ 18-30 ഇടയിൽ പ്രായവും കുറഞ്ഞത് +2 യോഗ്യതയുമുള്ള യുവതി യുവാക്കൾക്ക് അപേക്ഷിക്കാം. ഗസ് സർവീസ് എക്സിക്യൂട്ടീവ്, എക്സിക്യൂട്ടീവ് സെക്രട്ടറി സർവീസസ്, മൈക്രോ ഫിനാൻസ് എക്സിക്യൂട്ടീവ് കോഴ്സുകളിലാണ് 100% തൊഴിലുറപ്പോടെ സൌജന്യ പരിശീലനം നൽകുന്നത്. തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് താമസം, ഭക്ഷണം, യൂണിഫോം എന്നിവ സൌജന്യം. സംസ്ഥാന വയോജന കമ്മീഷൻ സെപ്റ്റംബർ 11 രാവിലെ 10:30 മുതൽ ഉച്ചയ്ക്ക് 1 ജില്ലാ പഞ്ചായത്ത് വെർച്വൽ കോൺഫറൻസ് ഹാളിൽ സിറ്റിംഗ് നടത്തും. പുതിയ പരാതികളും സ്വീകരിക്കും. LBS സെന്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിലേക്ക് കമ്പ്യൂട്ടർ ഗസ്റ്റ് ലെക്ചറർമാരെ നിയമിക്കും. യോഗ്യത അംഗീകൃത സർവകലാശാലയിൽ നിന്ന്. 1 ക്ലാസ്സോടെ ബിടെക് കമ്പ്യൂട്ടർ സയൻസ്, ഇൻഫർമേഷൻ ടെക്നോളജി, MSc കമ്പ്യൂട്ടർ സയൻസ്, MCA, PGDCA ബിരുദവും കുറഞ്ഞത് 1 അധ്യാപന പരിചയവും. ബയോഡേറ്റയും സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പുകളും സഹിതം സെപ്റ്റംബർ 10 രാവിലെ 10 നൂറണിയിലുള്ള LBS സെന്ററിൽ അഭിമുഖത്തിന് ഹാജരാകണം. ആലത്തൂർ ICDS പ്രോജക്ട് ഓഫീസ് ഉപയോഗത്തിനായി ടാക്സി പെർമിറ്റ് ഉള്ളതും 7 കുറവ് കാലപ്പഴക്കമുള്ളതുമായ കാർ അല്ലെങ്കിൽ ജീപ്പ് വാടകയ്ക്ക് ലഭ്യമാക്കുന്നതിന് ദർഗാസ് ക്ഷണിച്ചു. സെപ്റ്റംബർ 19 ഉച്ചയ്ക്ക് 2 സമർപ്പിക്കാം. ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് എംപ്ലോയബിലിറ്റി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ സ്വകാര്യ സ്ഥാപനങ്ങളിലെ വിവിധ തസ്തികകളിലേക്ക് സെപ്റ്റംബർ 11 രാവിലെ 10 അഭിമുഖം നടത്തും. ഡേറ്റ അനലിസ്റ്റ്, ഇൻസ്പെക്ഷൻ ഓഫീസർ, സെയിൽസ് മാനേജർ, സീനിയർ അക്കൌണ്ടന്റ്, ക്വാളിറ്റി ചെക്കർ ആൻഡ് സൂപ്പർവൈസർ, സെയിൽസ്മാൻ തസ്തികകളിലാണ് ഒഴിവുകൾ. SSLC, +2, ഡിപ്ലോമ, ബിരുദം, ബിരുദാനന്തര ബിരുദം തുടങ്ങിയ യോഗ്യതയുള്ള എംപ്ലോയബിലിറ്റി സെന്ററിൽ പേര് രജിസ്റ്റർ ചെയ്തവർക്ക് പങ്കെടുക്കാം. രജിസ്റ്റർ ചെയ്യാൻ തിരിച്ചൽ രേഖയുടെ പകർപ്പും 300 ഒറ്റത്തവണ രജിസ്ട്രേഷൻ ഫീസും സഹിതം എംപ്ലോയബിലിറ്റി സെന്ററിൽ ഹാജരാകണം. മുൻപ് രജിസ്റ്റർ ചെയ്തവർ റസീദും ബയോഡേറ്റ കോപ്പിയും ഹാജരാക്കിയാൽ മതിയാകും. മലമ്പുഴ IHRD അപ്ലൈഡ് സയൻസ് കോളേജിൽ 1 ബിരുദ പ്രോഗ്രാമുകളിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് പ്രവേശനം നടത്തും. BSc കമ്പ്യൂട്ടർ സയൻസ്, BCOM കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, BBA എന്നീ കോഴ്സുകളിൽ മെറിറ്റ് കോട്ടയിൽ SC/ST ഉൾപ്പെടെയുള്ള വിവിധ സംവരണ വിഭാഗങ്ങളിലാണ് ഒഴിവുകൾ. SC/ST, OEC വിഭാഗക്കാർക്ക് ഫീസ് ഇളവ് ലഭിക്കും. admission.ihrd.ac.in മുഖേന രജിസ്ട്രേഷൻ നടത്താം. കൂടുതൽ വിവരങ്ങൾക്കായി www.casmalambuda.ihrd.ac.in സന്ദർശിക്കുക. ഇൻഫോ@7 ഇതോടുകൂടി പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, 5 വടക്കഞ്ചേരി ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, സിൻസ് 1962.

0: സമയത്ത് ചൂട് ചായക്കൊപ്പം ഒരിത്തിരി എനർജി തരുന്ന പാട്ടുകളും കൂടി ആയാലോ.
1: ട്യൂൺ ഇൻ ടു 90.4 അഹല്യ FM കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
2: ഉങ്കൽ വാഴ്ക്കയിൽ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
3: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
4: അങ്ങനെ ഇതാ വീണ്ടും പുതിയൊരു ദിവസം, നല്ലൊരു സുപ്രഭാതം എല്ലാവർക്കും അറിയിക്കുന്നു. ഗുഡ് മോർണിംഗ് ഗൈസ്. നമ്മളൊക്കെ ലൈഫിൽ സ്മാർട്ടാകാൻ എന്തൊക്കെയാ ചെയ്യുന്നത്? നിങ്ങൾ ലൈഫിൽ സ്മാർട്ടാകാൻ എന്തൊക്കെ കാര്യങ്ങളാ ചെയ്യണേ? പുതിയ കോഴ്സ്, യൂട്യൂബ് വീഡിയോസ് കണ്ട് സെറ്റാവാൻ നോക്കുന്ന ആളുകളുണ്ട്, പോഡ്കാസ്റ്റ് കണ്ട് അടിപൊളിയാവാൻ നോക്കുന്ന ആളുകളുണ്ട്, AI, സെൽഫ് ഹെൽപ്പ് ബുക്സ്, അതായത് സെൽഫ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള ബുക്സ് വായിച്ചിട്ട് ഓരോ ദിവസവും സൂപ്പറാവാൻ നോക്കുന്ന ആളുകളുണ്ട്. എല്ലാം ട്രൈ ചെയ്യും. പക്ഷേ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളെ കുറച്ചുകൂടെ സ്മാർട്ട് ആക്കുന്ന ചില ചെറിയ ഹാബിറ്റ്സ് ഉണ്ട്. ശരിക്കും ഉണ്ടെന്നേ. അത് നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യങ്ങൾ. ഇപ്പൊ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ ചിലർക്കെങ്കിലും തോന്നും, അയ്യോ ഇതൊക്കെ ഞാൻ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളല്ലേ എന്ന്. എക്സാക്ട്ലി. പക്ഷെ ട്വിസ്റ്റ് എന്താന്ന് വെച്ചാൽ, നമ്മളത് ചെയ്യുന്നു, പക്ഷെ ആ ചെയ്യുന്ന കാര്യത്തിന്റെ വാല്യൂ നമ്മൾ തിരിച്ചറിയാറില്ല. അത് നമ്മുടെ ബ്രെയിനിനെയും തിങ്കിങ്ങിനെയും ക്രിയേറ്റിവിറ്റിയെയും എത്ര സൈലന്റായി അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ടെന്ന് പോലും പല ആളുകൾക്കും അറിയില്ല. അതുകൊണ്ട് ഇന്നത്തെ നമ്മുടെ മോർണിംഗ് മോട്ടിവേഷനിൽ നമ്മളെ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ വേർഷൻ അപ്ഡേറ്റ് ചെയ്യുന്ന ചില സിമ്പിൾ ഹോബീസിനെ കുറിച്ചാണ് ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത്. എല്ലാവർക്കും എഴുത്തോലയിലേക്ക് സ്വാഗതം. കൂടെയുള്ളത് ഞാൻ അഭിരാമി. ഇന്നത്തെ ഞാൻ പറയാൻ പോകുന്ന ലിസ്റ്റിൽ നിങ്ങളുടെ ഫേവറേറ്റ് ഹോബി ഉണ്ടോ എന്ന് നോക്കാം. ആദ്യത്തെ സംഭവം ബ്രെയിൻ ഡംപ് ആണ്. പേര് കേട്ട് പേടിക്കേണ്ട, സംഭവം വളരെ സിമ്പിളാണ്. ഒരു പേന എടുക്കൂ, ഒരു പേപ്പർ എടുക്കൂ, പിന്നെ മനസ്സിൽ കിടന്ന് ട്രാഫിക് ജാം ഉണ്ടാക്കുന്ന എല്ലാ ചിന്തകളും അതിലേക്ക് ഡംപ് ചെയ്യുക. ഇന്ന് ചെയ്യാനുള്ള കാര്യങ്ങൾ, അയാൾ എന്നോട് പറഞ്ഞത്, അവൻ പറഞ്ഞത്, അവൾ പറഞ്ഞത്, അത് ചെയ്യണമായിരുന്നു, നാളെ എന്താകും, എന്തും എഴുതാം ആ പേപ്പറിൽ. ഗ്രാമർ വേണ്ട, ഹാൻഡ് റൈറ്റിംഗ് സെറ്റാവണ്ട, സെൻസ് പോലും ഇല്ലെങ്കിലും പ്രശ്നമില്ല. കാരണം ഇതാരെങ്കിലും വായിച്ച് കേൾപ്പിക്കാനുള്ളൊരു എഴുത്തല്ല, നിങ്ങളുടെ ബ്രെയിനിന് കുറച്ച് ബ്രീത്തിങ് സ്പേസ് കൊടുക്കാനുള്ള എഴുത്താണ്. അതുകൊണ്ടാണ് ഒരു പേനയും പേപ്പറും എടുത്തിട്ട് നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്ന, നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രെയിനിൽ നിന്ന് ഡംപ് ചെയ്യാൻ തോന്നുന്ന കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വെക്കൂ എന്ന് പറയുന്നത്. ചിലപ്പോൾ നമുക്ക് പ്രശ്നങ്ങൾ കൂടുതലല്ല, തലയിൽ ഒരേ സമയം കിടക്കുന്ന ടാബ്സ് ആയിരിക്കും കൂടുതൽ. ബ്രെയിൻ ഡംപ് ചെയ്യുമ്പോൾ ഈ ടാബ്സ് ഓരോന്നായി ക്ലോസ് ആകാൻ തുടങ്ങും, മനസ്സ് കുറച്ചുകൂടെ ലൈറ്റ് ആവും, ഫോക്കസ് കൂടും, പിന്നെ അടുത്ത കാര്യം ചെയ്യാനുള്ള ക്ലാരിറ്റിയും കിട്ടും. അതുകൊണ്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്ന കാര്യമാണ്. ചിലപ്പോൾ ചില ആളുകൾ ഓൾറെഡി ചെയ്യുന്ന കാര്യമായിരിക്കും. ചിലപ്പോൾ നിങ്ങളുടെ ബെസ്റ്റ് ലിസണർ ഒരു മനുഷ്യനായിരിക്കില്ല, ഒരു ബ്ലാങ്ക് പേപ്പർ ആയിരിക്കും. എല്ലാ തലയിൽ വന്നിങ്ങനെ കുമിഞ്ഞുകൂടുന്ന എല്ലാ ചിന്തകളും ഒരു പേപ്പറിലേക്ക് പകർത്തി വെച്ച് കഴിയുമ്പോൾ മനസ്സ് ലൈറ്റ് ആവുന്നത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും. അതൊരു സൂപ്പർ ഹിറ്റ് ഹോബിയാണ്. ആ ഹോബി കേട്ടിട്ട് നമ്മൾ ഇനി ഒരു സൂപ്പർ ഹിറ്റ് സോങ്ങിലേക്ക് പോവാണ്. ഇത് എഴുത്തോലയുടെ സമയം. കൂടെ ഞാൻ

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: ഞാൻ ഇനി പറയാൻ പോകുന്ന ഹോബി കേട്ടാൽ വീട്ടിലെ അമ്മമാര് പറയും, ഇതൊക്കെ ഞങ്ങൾ വർഷങ്ങളായി ചെയ്യുന്നതാന്ന് പറയും. പക്ഷെ ഇതില് ഒരു ചെറിയ ട്വിസ്റ്റ് ഉണ്ട്. അനലോഗ് കുക്കിംഗ് എന്നാണ് ഇതിന്റെ പേര്. അതായത് ഒരു നേരം ഭക്ഷണം ഉണ്ടാക്കണം, പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. ഫോണില്ല, യൂട്യൂബ് ഇല്ല, ഇൻസ്റ്റഗ്രാം റീൽസ് ഇല്ല, ടി വി ബാക്ക്ഗ്രൗണ്ടിലില്ല, ഫോണിൽ നിന്ന് പാട്ട് കേൾക്കണില്ല. അതിലും പ്രധാനമായിട്ട് ഇപ്പൊ ചില ആളുകൾ ഇപ്പോൾ ഈ എക്സ്പെരിമെന്റ് കുക്കിംഗ് ഒക്കെ നടത്തുമ്പോൾ റെസിപ്പി ഒക്കെ സെർച്ച് ചെയ്തിട്ട് കുക്ക് ചെയ്യുന്ന ആളുകളുണ്ടാവും. അതും ഉണ്ടാവാൻ പാടില്ല. ഒരു ടീസ്പൂണാണോ രണ്ട് ടീസ്പൂണാണോ എന്നൊക്കെ ഗൂഗിളിനോട് ചോദിക്കാതെ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കാരണം ഈ കുക്കിംഗ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വെറുതെ ഒന്ന് കുക്ക് ചെയ്യല്ല, നിങ്ങളുടെ ബ്രെയിനിനെ റിയൽ ടൈം പ്രോബ്ലം സോൾവിങ് പഠിപ്പിക്കുകൂടിയാണ് ചെയ്യണേ. ഉപ്പ് കുറവായിപ്പോയോ, അത് മാറ്റാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യാൻ പറ്റുക? കറി കുറച്ച് കട്ടിയായോ, എങ്ങനെയത് ബാലൻസ് ചെയ്യാം? വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാം? അറിയാതെ തന്നെ ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ നിങ്ങളുടെ മൈൻഡ് എക്സ്പെരിമെന്റ് ചെയ്യാനും അഡാപ്റ്റ് ചെയ്യാനും സിറ്റുവേഷൻ അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പഠിക്കും. ലൈഫും അതുപോലെ തന്നെയല്ലേ? ഗൂഗിളിൽ സെർച്ച് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസ് ആണ് കൂടുതലും നമ്മുടെ ലൈഫിൽ വരുന്നത്. അപ്പോൾ റെഡിമെയ്ഡ് ആൻസേഴ്സ് അല്ല, റെഡി മൈൻഡാണ് നമ്മൾ രക്ഷിക്കുന്നത്. സോ നെക്സ്റ്റ് ടൈം കിച്ചണിലേക്ക് കയറുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു നോയ്സോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ കുറച്ച് കോൺഫിഡൻസോടുകൂടി കുക്ക് ചെയ്ത് ഇറങ്ങിക്കോ. സംഗതി സൂപ്പറായിരിക്കും.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: ഇനി ഒരു കാര്യം, വീട്ടിലാരെങ്കിലും പറയും ദിവസം മുഴുവൻ കാർഡും ചെസ്സും കളിച്ചിരിപ്പാണ്, 24 മണിക്കൂറും ഇവൻ ഈ മൈൻഡ് ഗെയിംസ് കളിച്ചിരിക്കുകയാണ്. പക്ഷെ ഒരു കാര്യം പറയട്ടെ, ചെസ് ആയാലും കാർഡ് ഗെയിംസ് ആയാലും മൈൻഡ് ഗെയിംസ് ആയാലും വെറുതെ സമയം കളയലല്ല. ഓരോ മൂവിനും മുൻപ് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്, ഈ കളിക്കുന്ന ആളുകൾ ചിന്തിക്കുന്നുണ്ട്, ഇത് ചെയ്താൽ അടുത്തത് എന്താകും. അതാണ് നിങ്ങളുടെ ബ്രെയിൻ പഠിക്കുന്നത്, റിസ്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ, 2 സ്റ്റെപ്പ് മുന്നിൽ ചിന്തിക്കാൻ, പ്രഷറുള്ള സമയത്ത് പാനിക് ആകാതെ ഡിസിഷൻ എടുക്കാൻ, അറിയാതെ തന്നെ നിങ്ങളുടെ തലച്ചോറ് ട്രെയിനിങ് എടുക്കുകയാണ്. കാരണം ലൈഫിൽ ഒരു പോസ് ബട്ടൺ ഇല്ല, ടൈം ഔട്ട് ഇല്ല, പല തീരുമാനങ്ങളും ഇപ്പോൾ തന്നെ എടുക്കേണ്ടി വരും. അപ്പോൾ ഗെയിംസിൽ ജയിക്കുന്നതിലും വലിയ കാര്യം റിയൽ ലൈഫിൽ കുറച്ചുകൂടെ സ്മാർട്ടായി മൂവ് ചെയ്യാൻ പഠിക്കുന്നതാണ്. അവസാനമായിട്ട് എൻ്റെ ഒരു ഫേവറേറ്റ് ഹോബി കൂടെ ഞാൻ പറയാം. പക്ഷെ അതിനു മുന്നേ നമുക്കൊരു പാട്ട് കേട്ടാലോ? ഒരു പാട്ട് കേട്ടിട്ട് വേഗം തിരിച്ചു വരാം. ഇത് എഴുത്തോലയുടെ സമയമാണ്. യു ആർ ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂട്ടി.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല. ഇത് അറിവിന്റെ കിതാബ്.
1: ഞാനീ പറയുന്ന പല ഹോബീസും ചിലപ്പോൾ നിങ്ങൾ ഓൾറെഡി ലൈഫിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളായിരിക്കും. പക്ഷേ ഇത് ഇത്ര വലിയ സംഭവമാണ് എന്ന് നമുക്കാർക്കും അറിഞ്ഞുകൂടായിരിക്കും. നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവില്ല. നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളെ കുറച്ചുകൂടെ സ്മാർട്ടാക്കുന്ന ചെറിയ ഹാബിറ്റ്സ് ആണ്. അതിൽ ലാസ്റ്റ് വൺ എന്താണെന്ന് വെച്ചാൽ, ദിസ് ഇസ് മൈ ഫേവറേറ്റ് വൺ. എന്താണ് സംഭവം എന്ന് വെച്ചാൽ, നമ്മുടെ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ നമ്മൾ കൺസ്യൂം ചെയ്യുകയാണല്ലോ. ഇപ്പോൾ പത്രങ്ങളിൽ നിന്ന് നമ്മൾ ന്യൂസ് കാര്യങ്ങൾ, ഇപ്പോൾ ടെലിവിഷൻ ഓൺ ചെയ്താൽ അത്, റേഡിയോയിലൂടെ നമ്മൾ കുറേ കാര്യങ്ങൾ, അങ്ങനെ മൊബൈൽ ഫോൺസിലൂടെ കുറേ കാര്യങ്ങൾ എല്ലാം കൺസ്യൂം ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോ? ഒരു ക്രിയേഷൻ നടക്കുന്നുണ്ടോ നമ്മുടെ ലൈഫിൽ? ഒരു ചെറിയ ഷെൽഫ് ഉണ്ടാക്കി നോക്കാം, അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കി നോക്കാം, ഒരു കവിത എഴുതി നോക്കാം, അല്ലെങ്കിൽ വരയ്ക്കാൻ അറിയില്ലെങ്കിലും ചുമ്മാ ഇങ്ങനെ ഒരു ചിത്രം വരച്ച് നോക്കാം. പെർഫെക്റ്റ് ആവണമെന്നില്ല, എക്സിസ്റ്റ് ചെയ്യാത്തൊരു കാര്യം നിങ്ങളിലൂടെ ലോകത്തേക്ക് വന്നാൽ മതി. കാരണം നമ്മൾ എപ്പോഴും സ്ക്രോൾ ചെയ്യുകയും കാണുകയും കൺസ്യൂം ചെയ്യുകയൊക്കെ മാത്രം ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിൻ ഒരു സ്പെക്ടേറ്റർ ആയിരിക്കും, ഇങ്ങനെ നോക്കിയിരിക്കുകയായിരിക്കും. പുള്ളിക്ക് എന്തെങ്കിലും പുതിയ കാര്യം ക്രിയേറ്റ് ചെയ്യാനുള്ള ആ ഒരു പവർ അങ്ങ് നഷ്ടപ്പെടും. നമ്മളങ്ങനെ നോക്കിയിരിക്കാതെ നമ്മളിപ്പോൾ തീരുമാനിക്കുകയാണ്, ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യാം എന്ന് തീരുമാനിക്കുന്ന നിമിഷം നിങ്ങളുടെ ബ്രെയിൻ റോൾ മാറ്റും, അത് ക്രിയേറ്റർ ആവും. അപ്പോഴാണ് ഒരു വലിയ മാറ്റം സംഭവിക്കുന്നത്. പ്രശ്നങ്ങൾ മാത്രം കാണുന്ന ആളല്ല നമ്മൾ, അതിന് വഴികൾ കണ്ടെത്തുന്ന ഒരാളായിട്ട് നമ്മൾ മാറുന്നത് അപ്പോഴാണ്. ഇൻ സിമ്പിൾ വേർഡ്സ്, യു സ്റ്റോപ്പ് സീയിങ് പ്രോബ്ലംസ്, ഇൻസ്റ്റെഡ് യു സ്റ്റാർട്ട് സീയിങ് സൊല്യൂഷൻസ്. അപ്പോൾ ഇന്നത്തെ രാവിലത്തെ മോട്ടിവേഷൻ്റെ ഒരു ചെറിയ ചലഞ്ച്, ഇന്ന് പുതിയതായി ഒന്നും പഠിക്കേണ്ട, ചെറിയൊരു കാര്യം ക്രിയേറ്റ് ചെയ്യാൻ നോക്കും. കാരണം സ്മാർട്ട് പീപ്പിൾ എല്ലാം കൂടുതൽ അറിയുന്നവരല്ല, അവരറിയുന്നത് കൊണ്ട് എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്ന ആളുകളാണ്. സോ ഹാവ് എ ബ്യൂട്ടിഫുൾ ഡേ മൈ ഡിയർ ഡാർലിംഗ് ലിസണേഴ്സ്. ഇറ്റ്സ് മീ അഭിരാമി, സൈനിങ്.

ഹായ്, ഹലോ, നമസ്കാരം. കേട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഇവർക്കും സ്വാഗതം ഇന്നത്തെ അഹല്യ വിശ്വസിലേക്ക്. അഹല്യ വിശ്വസമായിട്ട് ആരാ വന്നിരിക്കുന്നത്? ഞാനാണ്, ഞാൻ നിങ്ങളുടെ സ്വന്തം ആയില്ല. അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷം? ദേ സെപ്റ്റംബർ മാസം അങ്ങ് തുടങ്ങിയിട്ടുണ്ടല്ലേ. അതെ, 8-ാം തീയതിയാണ് ഇന്ന്. ഒരു തിങ്കളാഴ്ച ദിവസം കഴിഞ്ഞ് ചൊവ്വാഴ്ച. പക്ഷെ എനിക്കിപ്പോഴും ഒരു തിങ്കളാഴ്ച ഫീൽ ഉണ്ട് കേട്ടോ. വേറെ ഒന്നുമല്ല, ഇന്നലെ തിങ്കളാഴ്ച ഫുള്ളൊരു ഓട്ടവും എന്താ പറയാ, മൊത്തം ഒരു ബഹളമായി ആയിരുന്നു. ബിക്കോസ് അഹല്യ FM എപ്പോഴും ഭയങ്കര അഭിമാനത്തോടുകൂടി ചെയ്യുന്ന ഒരു കാര്യമാണ് എല്ലാ വർഷവും മലയാളി മങ്ക. യെസ്, അങ്ങനെ ഇന്നലെയായിരുന്നു ഞങ്ങളുടെ മലയാളി മങ്ക കോമ്പറ്റീഷൻ. അതെ, 7-ാം തീയതിയായിരുന്നു, സെപ്റ്റംബർ മാസം 7-ാം തീയതി തിങ്കളാഴ്ച ദിവസമായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഭയങ്കര അതിൽ ഫുള്ളായിരുന്നു. ഒരു നെക്സ്റ്റ് വീക്ക് സ്റ്റാർട്ട് ചെയ്തു അല്ലെങ്കിൽ FM-ലേക്ക് അങ്ങ് എത്തി, വർക്കിലേക്ക് അങ്ങ് എത്തി എന്നുള്ളൊരു പ്രതീതിയൊന്നും ഇന്നലെയൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് വന്നിരുന്ന സമയത്ത് എനിക്കൊരു തിങ്കളാഴ്ച ഫീലാണ് ഗായ്സ്. ചൊവ്വാഴ്ചയാണ് എന്നെനിക്കറിയാം, സെപ്റ്റംബർ 8-ാം തീയതി ട്യൂസ്ഡേ ആണ്, ചൊവ്വാഴ്ചയാണ് എന്നുള്ളൊരു കാര്യമൊക്കെ വ്യക്തമായിട്ട് അറിയാം. എന്നാൽ പോലും നമുക്ക് തോന്നൂലേ, നമ്മൾ പറയാറില്ല അയ്യോ ഇന്നെന്താ ഇന്ന് ഞായറാഴ്ചയാണോ, തോന്നുന്നില്ലല്ലോ, ആ ഒരു ഹോളിഡേയുടെ വൈബ് ഇല്ലല്ലോ എന്നൊക്കെ പറയാറില്ല. അതുപോലെയാണ് ഇന്ന് എനിക്കൊരു വർക്കിംഗ് മൂഡ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ നല്ല മടിയുണ്ട് കേട്ടോ. ഇടയ്ക്ക് ഞാൻ പറയാറില്ലേ, മനുഷ്യനല്ലേ, ഇങ്ങനെയൊക്കെ വരും മടിയും കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നുള്ളതാണ്. പക്ഷേ മടിയൊക്കെ നമ്മൾ മാറ്റിവെച്ച് നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ മോർ ആക്റ്റീവായിട്ട് സെറ്റായിട്ട് അങ്ങനെ ചെയ്യണം, ചെയ്ത് പോണം എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം അല്ലേ. അതെ, യെസ്, അത് തന്നെയാണ്. അപ്പോൾ ദേ നമ്മൾ ഇന്നത്തെ അഹല്യ വിശ്വസംഗം സ്റ്റാർട്ട് ചെയ്യാണ്, ഉഷാറോടുകൂടി സ്റ്റാർട്ട് ചെയ്യാണ്. ഞാനിങ്ങനെ ഓക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് പോകെ അങ്ങ് ഓക്കെ ആയിക്കൊള്ളും, ശബ്ദത്തിൻ്റെ കാര്യവും കോൾഡും കാര്യങ്ങളൊക്കെ. അപ്പം അതൊക്കെ ഒന്ന് ഇഗ്നോർ ചെയ്തേക്കാം. യെസ്, അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത ഞാൻ പറയാം എന്ന് വിചാരിച്ചു. അതിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്ന് നമുക്കറിയാലോ സെപ്റ്റംബർ 8-ാം തീയതിയാണ് ഇന്റർനാഷണൽ ലിറ്ററസി ഡേ ആണ് കേട്ടോ. ഇന്ന് അതായത് യുനെസ്കോ ഉണ്ടല്ലോ, യുനെസ്കോ ഹൈലൈറ്റ് ചെയ്തൊരു കാര്യമുണ്ട്. എന്താണ്? ഇമ്പോർട്ടൻസ് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ലിറ്ററസി ആസ് എ ഫണ്ടമെന്റൽ ഹ്യൂമൻ റൈറ്റ്. നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ബേസിക് ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം അല്ലേ. അതെ, പഠനത്തിനുള്ള വിദ്യാഭ്യാസത്തിനുള്ള അവകാശം നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റിൽ ഒരു കാര്യമാണ്. ബേസിക്സ് ഓഫ് എഡ്യൂക്കേഷൻ, പ്രൈമറി ആയിട്ടുള്ള ബേസിക് എഡ്യൂക്കേഷൻ നേടാനായിട്ട് ഓരോ വ്യക്തിക്കും റൈറ്റ് ഉണ്ട്, അവകാശമുണ്ട് എന്ന് പറയാറുണ്ട്. അപ്പോൾ സെപ്റ്റംബർ 8-ന്റെ പ്രത്യേകത നോക്കുകയാണെങ്കിൽ ഗ്ലോബലി റെക്കഗ്നൈസ്ഡ് ഡേ ഇന്റർനാഷണൽ ലിറ്ററസി ഡേ ആണ്. അപ്പോൾ വിദ്യാഭ്യാസമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് നമുക്കറിയാം എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ വ്യക്തിക്കും ആ ഒരു എഡ്യൂക്കേഷൻ കിട്ടേണ്ടതുമാണ്. ബേസിക്സ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന കാര്യം നമ്മുടെ മൗലിക അവകാശമാണ്, ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. യെസ്, അപ്പോൾ എന്തായാലും അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഗവൺമെൻറ് ആണെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് സ്കീംസ് ഉണ്ട്, അതുപോലെ ഫ്രീ ഓഫ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റിൽ ഒരു കാര്യം അല്ലെ, മൗലിക അവകാശങ്ങളിൽ ഒരു കാര്യമായത് അത് അത്രയും ഇമ്പോർട്ടൻസ് ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ എഡ്യൂക്കേഷൻ മോർ ഇമ്പോർട്ടൻ്റ് ആണ് എന്നൊരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കാര്യം ചോദിക്കാം എന്ന് വിചാരിച്ചു. റിലേറ്റഡ് ടു എഡ്യൂക്കേഷൻ അല്ലേ, നമ്മളെല്ലാവരും പറയാറില്ലേ ഞാൻ പഠിച്ചതിൽ. ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ടാവാം, പിന്നെ പഠനം എന്ന് പറയുന്ന ഒരു കാര്യത്തിനൊരു ഫുൾ സ്റ്റോപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നാണ് എൻ്റെ പക്ഷം. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, നമ്മളെല്ലാവരും ഓരോ കാര്യങ്ങളും പുതിയതായി പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണ്, അതുകൊണ്ട് അതിനൊരു ഫുൾ സ്റ്റോപ്പ് ഇല്ല. പക്ഷേ നമ്മളുടെ സർട്ടിഫിക്കേഷൻസ് അല്ലേ, അതായത് ചില കോഴ്സസ് ഒക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് ബേസിക്സ് ഓഫ് വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഒരു കാര്യം കംപ്ലീറ്റ് ചെയ്തവരുണ്ടാവും, സർട്ടിഫിക്കറ്റ്സ് രൂപേണ. പഠനം എന്ന് പറയുന്ന കാര്യം നമ്മൾ മരിക്കുന്നവരെ ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും. എങ്കിലും നമ്മളെല്ലാവരും പറയാറുണ്ട് എന്താണ്, ഏതുറക്കത്തെ വിളിച്ച് ചോദിച്ചാലും ഞാൻ ഈ കാര്യം പറയും, എന്നോട് എപ്പോൾ ചോദിച്ചാലും ഞാൻ ഈ കാര്യം പറയും, പണ്ട് ഞാൻ 1-ാം ക്ലാസ്സിൽ പഠിച്ചതാ, 2-ാം ക്ലാസ്സിൽ പഠിച്ചതാ, 3-ാം ക്ലാസ്സിൽ പഠിച്ചതാന്നൊക്കെ പറയാറുണ്ട് ഇല്ലേ. അതായത് ഏത് സമയത്ത് നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾ പഠിച്ചതിൽ, ഇപ്പോൾ കവിതയാവാം, കഥയാവാം, ചിലപ്പോൾ നിയമങ്ങൾ, ലോസ് ഉണ്ടല്ലോ, ന്യൂട്ടൺസ് തേർഡ് ലോ അങ്ങനെയൊക്കെ പറയില്ലേ, ലോ ആവാം, അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം, എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവും നമ്മൾ പഠിച്ചതിൽ, ഏത് സമയത്ത് നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ അങ്ങ് പറഞ്ഞു പോകും. എനിക്കൊക്കെ ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ സാൻസ്ക്രിറ്റ് പഠിക്കാത്തൊരു വ്യക്തിയാണ്, എന്നാൽ പോലും എനിക്ക് ചില കാര്യങ്ങളിൽ ഇപ്പോഴും ഓർമ്മയുണ്ട്. അതെങ്ങനെയാണെന്നുള്ള കഥയൊക്കെ ഞാൻ വഴിയെ പറഞ്ഞു തരാം. അപ്പോൾ ഈ സംഭവം ഇത്രയേ ഉള്ളൂ.
നിങ്ങൾ പഠിച്ചതിൽ അല്ലെങ്കിൽ ഇനി പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിലും ആരാണെങ്കിലും കുട്ടീസിനോടാണെങ്കിലും മുതിർന്നവരോടാണെങ്കിലും ചേച്ചിമാരോടും ചേട്ടന്മാരോടും എല്ലാവരോടും കൂടി കോമൺലിയാണ് ഞാൻ ഈ ഒരു കാര്യം ചോദിക്കുന്നത് കേട്ടോ. നിങ്ങൾ പഠിച്ചതിൽ എപ്പോൾ ചോദിച്ചാലും നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന ഒരു ഒരു കാര്യം എന്തായിരിക്കും, അല്ലെങ്കിൽ എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ഓർമ്മ നിൽക്കുന്ന നിങ്ങൾ പഠിച്ചതിൽ ഒരു കാര്യം എന്തായിരിക്കും, അതൊന്ന് എന്നെ വേഗം വേഗം വേഗം നിങ്ങൾക്ക് വിളിക്കാം, ആ കാര്യം എന്നോട് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ വിളിക്കാനും മെസ്സേജ് അയക്കാനും സെയിം നമ്പറാണ്, ആ നമ്പർ ഇതാണ് 8281509000 82 81 50 00.

0: Ahilya wishes. Your lovely wishes on Ahilya FM 90.4. Kete kete kootu kooda.
1: യെസ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു അഹല്യ വിഷേസ്. അങ്ങനെ അഹല്യ വിഷസിലേക്ക് മടങ്ങിയെത്തുമ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിൽ നോക്കുകയാണെങ്കിൽ സമയം ദേ കൃത്യം 8 മണി കഴിഞ്ഞ 12 മിനിറ്റ് ആയിട്ടുണ്ട്. അഹല്യ വിഷസുമായി കൂടെയുണ്ട് ഇറ്റ്സ് മീ ആർ ജെ അഹല്യ. അപ്പോൾ ഈ ഇന്നത്തെ ആദ്യത്തെ ആ ഒരു കോളറിലേക്ക് ഞാൻ പോവാൻ കേട്ടോ. നമുക്ക് നോക്കാം ആരാണെന്ന്. ഹലോ, ഗുഡ് മോർണിംഗ്. ഹലോ, ഗുഡ് മോർണിംഗ്. ഇതാരാണ്?
2: എന്റെ പേര് ശ്രീരാം എന്നാണ്.
1: ശ്രീരാം, ഓക്കെ. ശ്രീരാം ചേട്ടൻ എവിടുന്നാ വിളിക്കുന്നേ?
2: ഞാൻ പുതുശ്ശേരിയിൽ നിന്നാണ് വിളിക്കുന്നത്.
1: പുതുശ്ശേരിയിൽ നിന്നാണ് വിളിക്കുന്നത്? ആദ്യമായിട്ട് വിളിക്കുകയാണോ അഹല്യയിലേക്ക്?
2: അല്ല, ഇതിന് മുമ്പ് ഒരു പ്രാവശ്യം വിളിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു 2 ആഴ്ച മുന്നേ
1: വിളിച്ചിട്ടുണ്ടായിരുന്നു.
2: അതിനുശേഷം ഇന്നാണ് കോള് കണക്ട് ആയത്.
1: ഇന്നാണ് ഒന്ന് കോള് കണക്ട് ആയത്. ഓക്കെ,
2: എല്ലാ ദിവസവും ഞാൻ ട്രൈ ചെയ്യായിരുന്നു, ഇന്നാണ് കണക്ട് ആയത്.
1: ഓക്കെ, ഇന്ന് കിട്ടിയില്ലേ? അതാണ് സന്തോഷം. അപ്പൊ എനിക്കും സന്തോഷം. ശ്രീരാം ചേട്ടാ, ഇന്ന് ഞാൻ ചോദിച്ച കാര്യം കേട്ടിരുന്നു.
2: പഠിച്ച വിഷയങ്ങൾ ഏതാണ്?
1: ആ പഠിച്ച ഒരു കാര്യം ഏതുറക്കത്തിൽ വിളിച്ച് ചോദിച്ചാലും ചേട്ടൻ ഉത്തരം പറയാൻ പറ്റും, അല്ലെങ്കിൽ ഈ കാര്യം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും സംഭവം?
2: ഞാൻ അക്കൗണ്ടിങ്ങിന്റെ, ഞാനിപ്പോ അക്കൗണ്ടിങ് പ്രൊഫഷണലാണ്. അപ്പൊ അത് കാരണം അക്കൗണ്ട്സിന്റെ ഗോൾഡൻ റൂൾ ആണ് എനിക്ക് ഏത് ഉറക്കത്തിൽ വിളിച്ചു ചോദിച്ചാലും പറയാൻ പറ്റുന്നത്.
1: ഒന്ന് പറഞ്ഞേ. ഹലോ,
2: കേട്ടില്ല.
1: ആ, ഒന്ന് പറയാമോ ആ റൂൾ ഒന്ന് പറയോ?
2: ഓ, ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്, റിയൽ അക്കൗണ്ടിന്റെ ഗോൾഡൻ റൂൾസിൽ പെടുന്നതാണ്.
1: ആഹാ, ഏത് ഉറക്കത്തിൽ വിളിച്ചു ചോദിച്ചാലും ഞാൻ പറയുന്നല്ലേ?
2: ഏതൊക്കത്തിൽ വിളിച്ചു ചോദിച്ചാലും പറയും, കാരണം നമ്മുടെ പ്രൊഫഷൻ അതാണല്ലോ.
1: അതാണല്ലോ. അടിപൊളി അടിപൊളി അടിപൊളി. ഓക്കെ, അപ്പോ ശ്രീരാം ചേട്ടാ,
2: ഓ
1: ആ പറയൂ, പോരട്ടെ. ഇന്നത്തെ ആശംസകൾ ആർക്കാണ്?
2: ഇത് ഇപ്പൊ ഈ റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ആശംസകൾ, അതേപോലെ അഹല്യ ജോലിയെടുക്കുന്ന എല്ലാവർക്കും. ഞാൻ നേരത്തെ അഹല്യയിലൊരു വർക്കറായിരുന്നു, ഒരു ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്ത ആളായിരുന്നു ഞാൻ 2009-11
1: കാലഘട്ടങ്ങളിൽ. ഓക്കേ, അഹല്യയിലുള്ള എല്ലാവർക്കും കൊടുക്കാം ഞാൻ. ഓക്കെ,
2: അതെ, അഹല്യയിലുള്ള എല്ലാവർക്കും എന്റെ ആശംസകൾ. നല്ലൊരു ദിവസം ആവട്ടെ, നിങ്ങൾക്കും അതേപോലെ നല്ലൊരു ദിവസം ആവട്ടെ.
1: താങ്ക് യു ചേട്ടാ, താങ്ക് യു, താങ്ക് യു സോ മച്ച്. അപ്പോ ശ്രീരാം ചേട്ടന്റെ മനോഹരമായൊരു ദിവസം ഞാൻ വിഷയാണ് കേട്ടോ. പുതുശ്ശേരിയിൽ നിന്നും ശ്രീരാം ചേട്ടന്റെ കോൾ ആയിരുന്നു നമുക്ക് ആദ്യം ഇന്ന് എത്തിയിരുന്നത്. യെസ്, അപ്പോ ഞാൻ ഇന്ന് ചോദിച്ച കാര്യം എന്താണ്? നിങ്ങൾ പഠിച്ചതിൽ എപ്പോ ചോദിച്ചാലും നിങ്ങൾക്ക് ഉത്തരം അറിയുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ ഞാൻ ഇത് മറക്കില്ല വേറെ എന്തൊക്കെ മറന്നാലും, അങ്ങനെ അങ്ങനൊരു സംഭവം ഉണ്ടാവും. നമുക്ക് എല്ലാവർക്കും ഉണ്ടാവണം അല്ലേ? ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിലും അവർക്കും ഉണ്ടാവും. എനിക്ക് ഇത് ഓർമ്മയുണ്ട്, ഞാൻ ഒന്നീ പഠിച്ച കവിത, 2ാം ക്ലാസ്സിൽ പഠിച്ച ഈ നിയമം എന്താന്ന് എനിക്ക് അറിയാലോ. അങ്ങനെ അങ്ങനെ കുറെ പരിപാടിയില്ലേ, അതൊക്കെ എല്ലാവർക്കും ഓർമ്മയുണ്ടാവുന്നുള്ളതാണ്. കാരണം ഇന്ന് ഞാൻ എന്തുകൊണ്ടാണ് ഇത് ചോദിച്ചതെന്ന് നിങ്ങൾക്ക് അറിയാലോ. ഇന്ന് എഡ്യൂക്കേഷൻ അത്രയും ഇമ്പോർട്ടൻസ് നൽകുന്ന ഒരു ഡേ കൂടിയാണ്. ഇന്റർനാഷണൽ ലിറ്ററസി ഡേ ആണ് സെപ്റ്റംബർ 8. അതുകൊണ്ടാണ് ഇന്ന് ഈ ഒരു ചോദ്യവുമായിട്ട് ഞാൻ വന്നത് കേട്ടോ. ഇനി നമുക്ക് അടുത്ത കോളിലേക്ക് പോവാം. നോക്കാം നമുക്ക് നെക്സ്റ്റ് കോളർ ആരാണെന്ന്. ഹലോ, ഗുഡ് മോർണിംഗ്. ഹലോ, ഗുഡ് മോർണിംഗ്. ശബ്ദം കുറച്ച് കുറവാണല്ലോ. പാലക്കാട് നിന്നും സിന്ധു ചേച്ചിയാണ്. സിന്ധു ചേച്ചി, സുഖായിരിക്കുന്നോ? അങ്ങനെ പോണോ? ഒരു അങ്ങനെ പോക്കിക്ക് ഒരു സുഖമില്ലായ്മ ഉണ്ടോ തോന്നിയതാവും? എന്താണ് ആണോ? ഓക്കെ ഓക്കെ ഓക്കെ. ഇപ്പൊ ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്ത് ഓക്കെ ആയോ?
3: ട്രീറ്റ്മെന്റ് പോണേയുള്ളൂ, ടെസ്റ്റുകളൊക്കെ കഴിഞ്ഞു, ട്രീറ്റ്മെന്റിന് പോകും. അതിന്റെ ഒരു മാനസികാവസ്ഥ
1: അതാണ് അതാണ് അവിടെയാണ് തരണം ചെയ്യണം കേട്ടോ. നമുക്ക് ഇങ്ങനെ പല പല പ്രതിസന്ധികൾ നമ്മുടെ ലൈഫിൽ വരില്ലേ.
3: കുറച്ചൊക്കെ തളർച്ച ഉണ്ടായിരുന്നു, പിന്നെ വിചാരിച്ചു എന്തിനാ നമുക്ക് വരണമെന്ന്, നമുക്ക് നമ്മളത് മാറ്റിയെടുക്കണം.
1: അത്രേ ഉള്ളു, ആ ഒരു മെന്റാലിറ്റി മതി കേട്ടോ.
3: സൂപ്പർ. ഞാൻ വർക്കിന് പോണ്ട് 29 ഡോക്ടറെ കാണിക്കണം. അപ്പോ സർജറി, ഒരു സർജറി ഉണ്ട്, പിന്നെ അതിനെ ട്രീറ്റ്മെന്റ് തുടങ്ങും.
1: ഒരു കുഴപ്പമില്ല ചേച്ചി, ധൈര്യമായിട്ട് ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ എടുത്തോ. ആ ധൈര്യത്തിലാണ് പകുതി.
3: ഞാൻ കേൾക്കും, വിളിക്കാനുള്ളൊരു പിന്നെ വിചാരിച്ചു എന്തിന്.
1: ആ പിന്നല്ല, അത് എന്തിനാണ്? നമുക്കങ്ങനെ അസുഖങ്ങൾ വരും. ഓക്കെ, പോട്ടെ, നമ്മൾ അതിനെ ഫേസ് ചെയ്യും അല്ലേ. അത്രേ ഉള്ളൂ, ഈ പവറാണ് വേണ്ടത്. ഈ പവർ ഉണ്ടെങ്കിൽ അസുഖങ്ങളൊക്കെ തന്നെ പൊക്കോളും കേട്ടോ. അതാണ് അതാണ്. ഓക്കെ, അപ്പൊ സിന്ധു ചേച്ചി, ഏതുറക്കത്തിലും ചോദിച്ചാൽ പറയാൻ പോകുന്ന കാര്യം എന്തായിരിക്കും? പണ്ട് പഠിച്ചതിൽ
3: 6ാം ക്ലാസ്സിലെ ഒരു മലയാളം 2 ഉണ്ട്, അത് ഇപ്പൊ വിളിച്ചു ചോദിച്ചാലും പറയാതെ പ്രഫുല്ലചന്ദ്രൻ. അത് ഞാൻ
1: പറഞ്ഞോ.
3: ഇന്ത്യൻ രീതിയിൽ ലളിതമായി സംസാരിക്കുകയും അങ്ങനെ ചെയ്യുന്ന മഹാനായ പ്രൊഫസർ മാറുന്നു. ഇന്ത്യൻ രീതിയിൽ ലളിതമായി സംസാരിച്ച് താഴ്മയോട് പെരുമാറുന്ന ഈ മനുഷ്യൻ മഹാനായ പ്രൊഫസർ ആണെന്ന് വിശ്വസിക്കാൻ പ്രയാസമായിരുന്നു. ആ ഒരു ഇതാണ്.
1: ഓക്കെ,
3: ഞാൻ എപ്പോ ചോദിച്ചാലും ഞാൻ പറയും.
1: ഇമ്പോസിഷൻ കിട്ടിയതാണോ?
3: ആ, ഞാൻ ആ മലയാളം കൂടെ ആ ടീച്ചർ പറഞ്ഞത് എനിക്ക് നാല് മാർക്കും കിട്ടിയതാണ്. ഞാൻ ഇപ്പൊ പിള്ളേരുടെ പറഞ്ഞു, ഞാൻ അപ്പൊക്കെ ഇപ്പൊ പറയുക, നീ പറയും വർഷങ്ങൾ എത്രയും ആറാം ക്ലാസ് പഠിക്കുമ്പോൾ ഉള്ളതാണ്.
1: ഓക്കെ, അടിപൊളി അടിപൊളി, സൂപ്പർ ചേച്ചി, കൊള്ളാട്ടോ, നന്നായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ചേച്ചി പറഞ്ഞേ, ഇന്നത്തെ വിഷസ് ആർക്കാ കൊടുക്കണ്ടേ?
3: അഹല്യ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും, പിന്നെ നിങ്ങൾ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും.
1: ഓക്കെ,
3: അങ്ങനെ എല്ലാവർക്കും
1: എല്ലാവർക്കും. അപ്പൊ സിന്ധു ചേച്ചിക്കും പവർഫുൾ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിഷ് ചെയ്യാൻ പോണേ കേട്ടോ. സൂപ്പർ ആയിട്ടിരിക്കണം, എനർജി ആയിട്ടിരിക്കണം, ധൈര്യത്തോടു കൂടിയിരിക്കണം. ഓക്കെ ഓക്കെ ചേച്ചി, താങ്ക് യു, താങ്ക് യു സോ മച്ച്. അപ്പോ നമ്മളെ വിളിച്ചത് സിന്ധു ചേച്ചിയാണ് കേട്ടോ. സിന്ധു ചേച്ചിയുടെ പോസിറ്റിവിറ്റി എനിക്ക് ഇഷ്ടപ്പെട്ടു. നമുക്ക് ലൈഫിൽ ഇങ്ങനെ തന്നെയാണല്ലേ, പല ഇഷ്യൂസും ഇങ്ങനെ നമ്മുടെ മുൻപിലൂടെ വന്ന് നമ്മുടെ ലൈഫിലേക്ക് എത്തും. അത് തന്നെയാണല്ലോ ലൈഫ്. നമ്മൾ പറയാറില്ലേ, നമുക്ക് ഒരിക്കലും പ്രെഡിക്ട് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് നമ്മുടെ ജീവിതം. നമ്മുടെ ആണോ എന്ന് പോലും നമുക്ക് ചിലപ്പോൾ തോന്നിപ്പോകും. ഇത് ആരുടെ ലൈഫാ, എന്താ അവിടെ സംഭവിക്കുന്നത്, ആരെന്താ അങ്ങനെ നമുക്ക് തോന്നാം. യെസ്, പക്ഷേ നമ്മുടെ ലൈഫിൽ എന്തൊക്കെ ഇഷ്യൂസ് വന്നാലും എന്തൊക്കെ കാര്യം വന്നാലും എങ്ങനെ നമ്മളതിനെ ഫേസ് ചെയ്യുന്ന, ഞാൻ പറയില്ല കേട്ടോ ഒരിക്കലും നിങ്ങൾ ആദ്യം കരയരുത്, നിങ്ങൾ ആദ്യം തളർന്നു പോവരുത് എന്നൊന്നും ഞാൻ പറയില്ല. ഇതൊക്കെ നമുക്ക് ഉണ്ടാവണം, ഈ എല്ലാ ഇമോഷൻസും നമുക്ക് വേണം എന്ന് തന്നെ ഞാൻ പറയുള്ളൂ. പക്ഷേ ഈ ഇമോഷൻസിൽ സ്റ്റക്ക് ആവാൻ പാടില്ല. നമുക്ക് അവിടുന്ന് മൂവ് ഓൺ ചെയ്യാൻ പറ്റണം, മുന്നോട്ട് പോവാൻ പറ്റണം, മുന്നോട്ട് സഞ്ചരിക്കാനായിട്ട് പൂർണ്ണമായിട്ടുള്ള ആ ശക്തിയോടുകൂടി സാധിക്കണം എന്നുള്ളതാണ്. അവിടെയാണ് ലൈഫിൻ്റെ ആ ഒരു സക്സസ് എന്ന് പറയുന്ന കാര്യം ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിതിങ്ങനെ പറഞ്ഞ സമയത്ത് ഒരു കാര്യം കൂടി കണക്ട് ചെയ്യട്ടെ. ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ മലയാളി മംഗ കോമ്പറ്റീഷനായിരുന്നു. ആ മലയാളി മംഗ കോമ്പറ്റീഷനിൽ ക്യോൺ കാറ്റഗറീൻ്റെ, അതായത് 30 വയസ്സ് മുതൽ 50 വയസ്സ് വരെയുള്ള സ്ത്രീകൾ മത്സരിക്കുന്ന മലയാളി മംഗ കോമ്പറ്റീഷൻ്റെ കാറ്റഗറി. അവിടെ ഒരുപാട് അമ്മമാരെയും ചേച്ചിമാരെയും ഞാൻ കണ്ടിരുന്നു കേട്ടോ. അത് ഭയങ്കര സന്തോഷമാണ് നമുക്ക് ആ സമയത്ത്. അവരെല്ലാവരും ഒരേ സ്വരത്തിൽ ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നൊരു കാര്യം, ഞങ്ങൾക്ക് പറ്റില്ല എന്ന് പറഞ്ഞവരുണ്ട്, അല്ലെങ്കിൽ ഇതെന്തിനാണെന്ന് ചോദിച്ചവരുണ്ട്, പക്ഷേ ഇത് ഞങ്ങളുടെ ആഗ്രഹമാണ്, അതിനു വേണ്ടിയിട്ട് എഫേർട്ട് ഇട്ടിട്ടാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞ കുറേ പേരുണ്ട്. അതുപോലെ തന്നെയാണ് നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി, നമ്മുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി കുറച്ച് എഫേർട്ട് നമ്മൾ ഇടുകയാണെങ്കിൽ ബാക്കിയൊക്കെ കളർഫുള്ളായിട്ട് അങ്ങ് സെറ്റായിട്ട് വന്നോളും കേട്ടോ. എനിവേ, നമുക്ക് അടുത്തൊരു കോളറിലേക്ക് പോകാൻ നോക്കാം. നമുക്ക് ആരാണ്? ഹലോ
2: ഹലോ
1: ഹലോ,
2: ഗുഡ് മോർണിംഗ്. ഞാൻ വളരെ കൃഷ്ണാണ് മക്കളെ.
1: ഓക്കെ കൃഷ്ണൻ ചേട്ടാ, സുഖായിരിക്കുന്നു?
2: സുഖായിരിക്കുന്നു, വലിയ കുഴപ്പമില്ല.
1: ഓക്കെ, അപ്പൊ കൃഷ്ണൻ ചേട്ടാ, പണ്ട് പഠിച്ചതിൽ ഇപ്പോഴും ഓർമ്മയുള്ള ഒരു കാര്യം എന്താ?
2: എന്താ ഒന്ന് പറയാട്ടാ.
1: ആ, ഒന്ന് പറഞ്ഞോ.
2: കാകളി.
1: കാകളി,
2: കാകളി.
1: ഓക്കെ, അതാണ് ഇപ്പോഴും ഓർമ്മയുള്ളേ?
2: അതെ, മാത്രം അഞ്ചക്ഷര വരുന്ന ഒരു ഗണങ്ങള് എട്ട് ചേർത്തുള്ള ഒരിടത്ത് ചൊല്ലാം കാകളി എന്ന് പേർ.
1: ഓക്കെ, മലയാളം ഗ്രാമർ അല്ലേ?
2: അതെ അതെ, ഉത്രാഖണ്ഡ് എനിക്ക് പിടികിട്ടിയില്ല.
1: ഓക്കെ, ഇത് ഇപ്പോഴും ഓർമ്മയുണ്ട്?
2: അതെ, ഇപ്പൊ ഏത് നേരത്തെ ചോദിച്ചാലും പറയും ഞാൻ.
1: പറയും ഞാൻ, അല്ല പിന്നെ എന്നോടാ കളി.
2: അതെ, വരുവാൻ വടി വേലം പറയില്ലേ,
1: അല്ല പിന്നെ ഞാൻ ആരാണാ. ഓക്കെ, അപ്പൊ കൃഷ്ണൻ ചേട്ടാ, സംഭവമൊക്കെ ഇത്ര സിമ്പിളായി പറഞ്ഞ സ്ഥിതിക്ക് പറയൂ, ഇന്നത്തെ ആശംസകൾ ആർക്കാ കൊടുക്കണ്ടേ?
2: ഇന്നത്തെ ആശംസ ബഷീർ, ബാലൻ, ജ്യോതി, ഗോപി, ശാന്തി, സുമേഷ്, സത്യഭാവൻ, മത്സര, സൈസുദ്ധൻ, കസീന, കണ്ണൻ, ഗുരുവായൂരപ്പം, രമണി, ഓമന.
1: ഇതെന്താ? ഓക്കെ, അപ്പൊ എല്ലാവർക്കും നല്ല ഡേ ആവട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യുന്നു. കൃഷ്ണൻ ചേട്ടൻ,
2: ആയിരം മോൾക്കും.
1: ഓ, താങ്ക് യു, താങ്ക് യു സോ മച്ച്. അപ്പൊ കൃഷ്ണൻ ചേട്ടൻ മനോഹരമായ ഒരു ദിവസം ആവട്ടെ കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ ദ കോൾ. യെസ്, അപ്പൊ ദേ സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 8 മണി കഴിഞ്ഞ് 21 മിനിറ്റ് ആയിട്ടുണ്ട്. കേട്ടുകൊണ്ടിരിക്കുന്ന അഹല്യ വിഷസ് ആണ് ഓണിയോട് അഹല്യ എഫ്എം 90.4 വിത്ത് മീ ആർ ജി. ആ ഇല്ല, അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എന്നോട് ചോദിച്ചാലും എന്റെ കയ്യിലും കുറേ കാര്യമുണ്ട് പണ്ട് പഠിച്ചത് കേട്ടോ. പണ്ട് പഠിച്ചതിൽ ഞാൻ പഠിക്കാത്ത സംഭവം, അതായത് എന്റെ ഫ്രണ്ട്സ് ഇങ്ങനെ പാടി പാടി പാടി കേട്ട് പഠിച്ചൊരു ഒരു സംഭവം വരെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അത് സാൻസ്ക്രിറ്റ് ആണ്, ഞാൻ സാൻസ്ക്രിറ്റ് അല്ല പഠിച്ചത്, എന്നാൽ പോലും അവരിങ്ങനെ പാടുന്നത് ഞാൻ കേൾക്കാറുണ്ട്, അങ്ങനെ കേട്ട് പഠിച്ചൊരു കാര്യം. പക്ഷെ അതെനിക്ക് സ്റ്റിൽ നല്ല ഓർമ്മയാണ്, സ്വന്തമായി പഠിച്ചു.

സംഭവമാണ്, അന്ന് എന്തോ പഠിച്ചതാണ് കേട്ടോ. ഇങ്ങനൊരു സംഭവമൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കുറച്ച് ലോസ് ഉണ്ടല്ലോ, ന്യൂട്ടന്റെ ഒന്നും രണ്ടും മൂന്നും, രണ്ടും എന്ന് പറഞ്ഞില്ലെങ്കിലും ന്യൂട്ടൻസ് തേർഡ് ലോ ഒക്കെ മിക്കവർക്കും അറിയുന്നുണ്ടാവും. അതൊക്കെ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നുണ്ടാവും അല്ലേ. അതുപോലെ നമ്മൾ പഠിച്ചതിൽ കുറേ കാര്യങ്ങൾ നമുക്ക് ഇപ്പോഴും ഓർമ്മയുണ്ടാവും. അപ്പോൾ ആ ഒരു കാര്യം എന്താണ്, രസകരമായി നിങ്ങൾക്ക് ഓർമ്മയുള്ള എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ വേഗം വേഗം വേഗം വിളിച്ച് എന്നോട് ആ കാര്യം അങ്ങ് പറഞ്ഞോളൂ. അപ്പോൾ ഇതേ നമ്മളെ വിളിക്കാനുള്ള നമ്പർ ഇതാണ്, 8281509000. ചിലർ പറയാറുണ്ട്, അയ്യോ വിഷയം എന്നെ കുഴപ്പിച്ചു അതുകൊണ്ടാണ്. No worries guys, ഇതാഹലി വിഷസ് ആണ് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള ആശംസകൾ കൂടി കൊടുക്കാനുള്ള സമയമാണ് കേട്ടോ. അപ്പോൾ ഒരു കാര്യം കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, 9 മണിവരെ മാത്രമാണ് നമുക്ക് കോൾസ് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ അതിനുശേഷം വിളിക്കുകയാണെങ്കിൽ കോൾസ് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കുക. അപ്പോൾ 9 മണിക്കുള്ളിൽ വിളിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കണം. ഒപ്പം തന്നെ മെസ്സേജുകൾ അയക്കാൻ കൂടി വേണം നോക്കാൻ. ഓക്കെ, മെസ്സേജുകൾ അവസാനത്തിലേക്ക് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കേണ്ട. മെസ്സേജ് അയക്കാനായിട്ട് താല്പര്യമുള്ളവരൊക്കെ ടപ്പേ ടപ്പേ ടപ്പേ എന്ന് പറഞ്ഞാൽ മെസ്സേജുകൾ കൂടി സെൻഡ് ചെയ്തോളൂ. അപ്പോൾ ഇനി അടുത്ത പാട്ടിനുള്ള സമയമാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയ ഒരു ട്രാക്ക് എത്തുന്നു, അഹല്യ വിഷസ്.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലി ഇളവും. ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
1: അഹല്യ വിഷസ്, യുവർ ലവ്ലി വിഷസ് ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
2: യെസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അഹല്യ വിഷസ്. അങ്ങനെ അഹല്യ വിഷസിലേക്ക് മടങ്ങിയെത്തുമ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിൽ നോക്കുകയാണെങ്കിൽ സമയത്തെ കൃത്യം പറയുകയാണെങ്കിൽ 8 മണി കഴിഞ്ഞ് 29 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. യെസ് അതെ, നമ്മൾ അങ്ങനെ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് പണ്ട് പഠിച്ചതിൽ ഇപ്പോഴും നിങ്ങൾക്ക് ഓർമ്മയുള്ള ആ ഒരു കാര്യം? ഇപ്പോൾ പഠിക്കുന്ന കുട്ടീസിനോട് ചോദിക്കുകയാണെങ്കിൽ അവർക്ക് നല്ല മെമ്മറി ആയിരിക്കും കേട്ടോ. നമ്മളെക്കാളൊക്കെ എനിക്ക് തോന്നുന്നുണ്ട് ഈ ഒരു ജനറേഷൻ്റെ സ്പെഷ്യാലിറ്റി അതാ, പഠിച്ച കാര്യങ്ങൾ അത്ര വേഗം മറന്നു പോകുന്നവരൊന്നുമല്ല, കുറച്ചും കൂടി അവർ പെട്ടെന്ന് ഈസി ആയിട്ട് പഠിക്കുന്ന കാണാറുണ്ട്. അതുപോലെ ആ ഒരു ഗ്രാസ്പിംഗ് പവർ കുറച്ചും കൂടി കൂടുതലാണ് ഈ ഒരു ജനറേഷൻ എന്ന് എനിക്ക് തോന്നാറുണ്ട്. പക്ഷേ വേറൊരു പ്രശ്നം ഞാൻ കാണാറുണ്ട്. അത് തോന്നുന്നു ഇപ്പോൾ ഇനി കമ്മിങ് വരുന്ന ഈ ഒരു ജനറേഷനാണോ എന്നെനിക്കറിയില്ല. എന്തായാലും എനിക്കൊക്കെ ഉള്ളൊരു മെയിൻ പ്രശ്നമാണ് ഇപ്പോൾ മറവി, വല്ലാത്ത മറവിയാണ് ഗൈസ്. അത് ഞങ്ങളോട് ഇങ്ങനെ പറയാറുണ്ട്, എന്താ ചെയ്യുക, എപ്പോഴും കൂടുതലായിട്ട് ഞങ്ങളിവിടെ എല്ലാവരും സോഷ്യൽ മീഡിയാസ് ആണെങ്കിലും അതല്ലെങ്കിലും എന്താ പറയുക, കുറച്ചും കൂടി സ്ക്രീൻ ടൈം അങ്ങനെ പറയുന്നതായിരിക്കും കറക്റ്റ്. ഇങ്ങനെ എൻ്റർടൈൻമെൻറ്റ് പർപ്പസിന് ഇരുന്ന് കാണുന്നതല്ല കേട്ടോ. ഓക്കെ, വർക്കിൻ്റെ ഭാഗമായിട്ടാണെങ്കിലും ഓക്കെ, അത്യാവശ്യം അധികം സ്ക്രീൻ യൂസ് ചെയ്യുന്നവരാണ് ഇവിടെ മെജോറിറ്റി. ഇപ്പോൾ ഞങ്ങൾ മാത്രമല്ല, മെജോറിറ്റി ആൾക്കാർ അങ്ങനെ തന്നെയാണ്. സ്ക്രീൻ ടൈം കൂടുതലാണ് അല്ലേ. ആ സ്ക്രീൻ ടൈം കൂടുന്തോറും നമുക്ക് ചെറുതായിട്ടൊരു മെമ്മറിക്ക് ലോസ് വരുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം ഇങ്ങനെ ഞങ്ങൾ ഇവിടെ ഇവിടെ ഇങ്ങനെ ഭയങ്കര കുലകൃഷ്ണമായിട്ട് ഇങ്ങനെ പറയാറുണ്ട് കേട്ടോ. ബ്രെയിൻ സ്ട്രോമിങ് എന്നൊക്കെ ഞങ്ങൾ ഘനഗട്ടി ഗംഭീര വാക്കൊക്കെ ഉപയോഗിക്കാറുണ്ട്. അങ്ങനത്തെ ഇഷ്യൂസൊക്കെ നിങ്ങളും ഫേസ് ചെയ്യാറുണ്ടോ? ഇപ്പോൾ എനിക്ക് കാരണം തോന്നാറുണ്ട് എന്തൊന്നും ഓർമ്മയില്ലാത്ത പ്രായത്രയല്ലേ ഉള്ളൂ, ഒക്കെ മറന്നുപോയോ, അങ്ങനെയൊക്കെ തോന്നാറുണ്ട്. പിന്നെ നമ്മൾ വിചാരിക്കും ഓക്കെ കയ്യിലിരിപ്പിന്നെയാണ്, അതുകൊണ്ട് മിണ്ടാതിരിക്കാന്ന് വിചാരിക്കാറുണ്ട്. ഇനി നേരെ എനിക്ക് അടുത്തൊരു കോളർ ഇങ്ങനെ വരുന്നുണ്ട്, ഇല്ല കോളർ ഡ്രോപ്പ് ആയി പോയിട്ടുണ്ട്. അഗെയിൻ നമുക്ക് ആ കോള് വരും ഇന്ന് പ്രതീക്ഷിക്കാം. യെസ്, അഗെയിൻ വരുന്ന സമയത്ത് നമുക്ക് കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ കേട്ടോ. അപ്പോൾ വിളിക്കുന്ന സമയത്ത് നിങ്ങൾ റേഞ്ചും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് വിളിക്കുകയാണെങ്കിൽ ഇങ്ങനെ കോള് കട്ടായി പോകുന്ന ഈ പരിപാടിയൊക്കെ നമുക്കൊന്ന് ഒഴിവാക്കാനായിട്ട് പറ്റുന്നുള്ളതാണ്. ഈ കോൾ ഇങ്ങനെ വന്നിട്ട് കോൾ എടുക്കാൻ പറ്റാതെ കട്ടായി പോകുന്നതൊക്കെ ഒരു വിഷമമുള്ളൊരു കാര്യമാണ് അല്ലേ. അതങ്ങനെ തന്നെയാണ്, ഞങ്ങൾക്ക് അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും എനിക്ക് മെസ്സേജുകൾ കൂടി ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ അടുത്ത കോൾ ഇങ്ങനെ കണക്ട് ആവുന്നത് വരെ നമുക്ക് എന്ത് ചെയ്യാം, മെസ്സേജുകൾ വായിക്കാം. വന്ന മെസ്സേജ് ഇല്ല, അടുത്ത കോവിൽ വന്നിട്ടുണ്ട്, നമുക്ക് ആ കോവിലേക്ക് പോവാം. ഹലോ
3: ഹലോ
2: ഹലോ, ഇതാരാണ്? ആരാധ്യക്കുട്ടി. ആരാധ്യക്കുട്ടിക്ക് സുഖാണോ? സുഖാണ്. ആരാധ്യക്കുട്ടിക്ക് ഇന്ന് ക്ലാസ് ഉണ്ടോ? ക്ലാസ് ഉണ്ട്. അവിടുത്തെ റേഡിയോയുടെ ശബ്ദം ഒന്ന് കുറച്ചേ. കുറച്ചോ? ഓക്കെ. ആരാധ്യക്കുട്ടി, ആരാധ്യക്കുട്ടിക്ക് പഠിച്ചതിൽ ഏറ്റവും ഓർമ്മയുള്ള ഒരു കാര്യം എന്താ? എത്ര ക്ലാസ്സിലാ പഠിക്കുന്നേ? അമ്മ, 5ാം ക്ലാസ്സിലായില്ലേ? 5ാം ക്ലാസ് വരെ കൊറേ കാര്യം പഠിച്ചില്ലേ? അതിൽ ഏറ്റവും ഓർമ്മയുള്ള ഒരു കാര്യം എന്താ? ഏത് സ്റ്റാൻഡേർഡില് വേണമെങ്കിലും പറഞ്ഞോട്ടോ.
3: തേർഡ് സ്റ്റാൻഡേർഡില് ഞാൻ സോഷ്യലില് ടെക്സ്റ്റൈൽ ബാംഗ്ലൂരിലേ അടുത്ത കുറച്ച് ടെക്സ്റ്റൈൽസ്, ഇലക്ട്രോണിക് ഗൂഡ്സ്, എയർക്രാഫ്റ്റ് കേബിൾസ് ഒക്കെ
2: പഠിച്ചു. ഇതൊക്കെ ഓർമ്മയുണ്ടോ? ഈശ്വര, ഒന്നും മറന്നുപോയില്ലേ?
3: ഇല്ല.
2: എന്തെങ്കിലും ചേച്ചിക്ക് പറഞ്ഞു തരുമോ? ചേച്ചിക്ക് അതൊന്നും അറിഞ്ഞൂടാ.
3: പറഞ്ഞുതരാം.
2: എന്നാ പറഞ്ഞു തന്നെ, ഞാൻ പഠിക്കട്ടെ കേട്ടോ, ബുക്കൊക്കെ എടുക്കട്ടെ, പറഞ്ഞോ.
3: ഹലോ
2: ഹലോ, പറ പോയോ?
3: എന്തൊക്കെയാണ് പറയട്ടെ?
2: പറഞ്ഞോ.
3: ടെക്സ്റ്റൈൽസ്, ഇലക്ട്രോണിക് ഗുഡ്സ്, എയർക്രാഫ്റ്റ് ആൻഡ് കെമിക്കൽസ്.
2: കെമിക്കൽസ്, വലിയ വലിയ കാര്യങ്ങളൊക്കെയാണോ പഠിച്ചേ? മിടുക്കി, ഇനിയും നന്നായിട്ട് പഠിക്കണം കേട്ടോ.
3: ഓക്കെ
2: ഓക്കെ. ചക്കരായ പറയൂ, ഇന്നത്തെ വിഷസ് ആർക്കൊക്കെ കൊടുക്കണ്ടേ?
3: എല്ലാവർക്കും അഹല്യ വിഷസിനും. ആയില ചേച്ചി അല്ലേ?
2: അതെ, ആയില ചേച്ചിയാണ്. താങ്ക് യു, താങ്ക് യു. എന്റെ ശബ്ദം ഒന്ന് മാറിയതാ, റെഡി ആവും കേട്ടോ. ഓക്കെ ഡാ, താങ്ക് യു. അപ്പൊ എന്തായാലും നല്ല ദിവസമായിട്ട് മിടുക്കി കുട്ടിയുടെ ക്ലാസ്സിലൊക്കെ പോണം കേട്ടോ. ഓക്കേ, താങ്ക് യു സോ മച്ച്. എന്താ ഗൈസ്, നിങ്ങൾക്ക് എന്നെ മനസ്സിലാകുന്നില്ലേ? ഞാൻ അഹല്യയാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ശബ്ദം വരുന്നുണ്ട് വരും റെഡിയാവും. എനിവേ നമുക്ക് അടുത്ത കോളിലേക്ക് പോവാം. ഹലോ
4: ഹലോ
2: ഹലോ, ഗുഡ് മോർണിംഗ്. ഇതാരാണ്?
4: ഞാൻ
2: ജഗന്നാഥ. ജഗന്നാഥ്? ജഗന്നാഥ് എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നേ? ആറാം ക്ലാസ്സിൽ. ഓക്കെ, എവിടെയാ പഠിക്കുന്നേ?
4: GUPS
2: നല്ലേപ്പള്ളി. ഓക്കെ, അപ്പൊ നല്ലേപ്പള്ളിയിൽ നിന്ന് ജഗന്നാഥ് ആണ് വിളിക്കുന്നത് അല്ലേ? എനിക്കറിയാം, എനിക്ക് കിട്ടി, എനിക്ക് മനസ്സിലായി. പക്ഷെ ചേച്ചിക്ക് മാത്രം അറിഞ്ഞാ മതിയോ? എല്ലാവർക്കും അറിയണ്ടേ? അതാണ്. ഓക്കെ, അപ്പൊ ജഗന്നാഥേ പറഞ്ഞേ, ഏറ്റവും അധികം ഓർമ്മയിലുള്ള ആ ഒരു കാര്യം, പണ്ട് പഠിച്ചതിൽ അല്ലെങ്കിൽ ഇപ്പൊ പഠിക്കുന്നതിൽ എപ്പോഴും ഓർമ്മ നിൽക്കുന്ന ഒരു കാര്യം എന്താ? ആ പിന്നല്ലാതെ എനിക്കൊന്നും ഓർമ്മയില്ല ചേച്ചി. ഞാൻ കഷ്ടപ്പെട്ട ക്ലാസ്സിൽ പോകുന്ന ഒന്നും ഓർമ്മയില്ല. അത്ര നാള് പഠിച്ചതിൽ, അല്ല ഇത്ര നാളും പഠിച്ചതിൽ. ഇന്നലെ എന്താ പഠിപ്പിച്ചേ? മാത്സ് എന്ത് പഠിപ്പിച്ചു? ഗുണനപ്പട്ടികയോ?
4: ഗുണനപ്പട്ടികയിലുള്ള ഓരോ സംഖ്യ എടുത്തെടുത്ത്.
2: ആഹാ, എന്നാ ശരി, അഞ്ചിന്റെ ഗുണനപ്പട്ടിക ഒന്ന് പറഞ്ഞേ.
4: ഒരഞ്ചഞ്ച് 2 5 4 20 5 5 6 5 30 45 40
2: എന്നാ എട്ടിന്റെ ആയാലോ? വേണോ? വേണ്ട അല്ലേ, എന്തിനാ വെറുതെ അല്ലേ? ഓക്കേടാ.
4: എനിക്ക് കുറച്ച് ഫുഡ് ചെയിൻ എനിക്ക് കുറച്ച് ഇഷ്ടപ്പെട്ടത്.
2: ഫുഡ് ചെയിനോ? ആ, അതൊന്ന് പറഞ്ഞേ കേക്കട്ടെ. ഇഷ്ടപ്പെട്ടതല്ലേ, ഒന്ന് പറഞ്ഞേ.
4: ഫസ്റ്റ് വരുന്നത് ചെടി.
2: ആ,
4: പ്ലാന്റ് വരും. പുൽച്ചാടി.
2: ആ,
4: പുൽച്ചാടിനെ കഴിച്ചിട്ടാണ് കോഴി.
2: ആ,
4: കോഴിനെ കഴിച്ചിട്ടാണ് കുക്കനെ കഴിച്ചിട്ടാണ് കഴുകൻ.
2: ആരാ കുറുക്കനാരാ? ടൈഗർ വല്ലതാണോ?
4: ആ,
2: ടൈഗർ. ആ, ടൈഗർ ചേച്ചി പറഞ്ഞ സ്ഥിതിക്ക് ടൈഗർ ആക്കാന്നല്ലേ. ഓക്കെ ഓക്കെ, സെറ്റ് എന്നാ. അപ്പൊ ജഗന്നാഥേ, ഇനി ഇന്ന് ക്ലാസ്സിൽ പോയിട്ട് നന്നായിട്ട് പഠിച്ചിട്ട് പിന്നൊരു ദിവസം ഞാൻ ചോദിക്കുമ്പോൾ പറഞ്ഞുതരാം കേട്ടോ പുതിയ കാര്യങ്ങള്. അല്ല പിന്നെ, ഓക്കേടാ. പറയൂ, ഇന്നത്തെ വിഷു സാറിനെ കൊടുക്കണ്ടേ? ഓ, താങ്ക് യു. ആ, ഓ,
4: വർഷ ചേച്ചിക്കാണോ?
2: ഓക്കെ, എല്ലാവർക്കും കൊടുക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ ജഗന്നാഥ് കുട്ടിക്കും സൂപ്പർ ഡേ ആവട്ടെ. ഓക്കെ, ഓക്കേടാ, താങ്ക് യു സോ മച്ച്. അപ്പൊ നമ്മളെ വിളിച്ചത് ജഗന്നാഥ് ആയിരുന്നു. ഓക്കെ, പണ്ട് ഞാൻ ഈ ഗുണനപ്പട്ടിക ഉണ്ടല്ലോ, എത്ര ഇമ്പോസിഷൻ എഴുതിയിട്ടുണ്ടെന്ന് അറിയോ? നിങ്ങൾക്ക് ഇഷ്ടം പോലെ എഴുതിയിട്ടുണ്ട് കേട്ടോ. അതും ഒരു ഇങ്ങനെ 6 വരെയൊക്കെ സിമ്പിളായിട്ട് അങ്ങ് പോവും. ഈ ഒരു 7-8 മനുഷ്യന് പണി തരുമായിരുന്നു പണ്ട് പഠിക്കുന്ന സമയത്ത് കേട്ടോ. അങ്ങനെ ഇമ്പോസിഷനൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട്. എനിവേ, നമുക്ക് അടുത്ത കോളിലേക്ക് പോവാം. ഹലോ
5: ഹലോ, ഗുഡ് മോർണിംഗ്. ഞാൻ പല്ലശ്ശേരിയിൽ നിന്ന് പറഞ്ഞു വരും ബാലൻ ചേട്ടൻ.
2: ഗുഡ് മോർണിംഗ് ബാലൻ ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണോ?
5: വെരി വെരി ഗുഡ് മോർണിംഗ്.
2: ആയിലിന്റെ
5: സൗണ്ട് ഇപ്പോഴാണ് ക്ലിയർ.
2: സൗണ്ട്
5: ക്ലിയർ ആയി കേൾക്കുന്നുണ്ട്. നേരത്തെ മൂക്കുകൊണ്ട് സംസാരിക്കുന്ന
2: പോലെയാണോ? ആ, ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്. കുറച്ചും കൂടി കഴിഞ്ഞാൽ കുറച്ചും കൂടി റെഡിയാവും കേട്ടോ. ഓക്കെ, കോൾഡും ഇപ്പോഴത്തെ ഫീവറൊക്കെ മാറാൻ വേണ്ടി കുറച്ച് സമയം എടുക്കും എന്നാണ് മൊത്തത്തിൽ പറയുന്നേ. അപ്പൊ കുറച്ചും കൂടി കഴിഞ്ഞാൽ റെഡി ആയിക്കോളൂ, അത് നമുക്ക് ഇഗ്നോർ ചെയ്യാം. ഓക്കെ, അപ്പൊ ബാലൻസ് ചേട്ടാ, പണ്ട് പഠിച്ചതിൽ ഓർമ്മയുള്ള ഒരു കാര്യം, ഒറ്റ ഒരു കാര്യം എന്താ? ഇപ്പോഴും ഓർമ്മയുള്ള ഒരു കാര്യം?
5: അതല്ല, അതില് എനിക്ക് 1-ാം ക്ലാസ് മുതല് 10-ാം ക്ലാസ് വരെ പഠിച്ചത് മുഴുവൻ ഹിന്ദി, തമിഴ്, തെലുങ്ക് എല്ലാറ്റിലും അറിയും. ഇതിൽ ഏത് വേണം?
2: ഇതിൽ ഏത് വേണം എന്നാണ് പ്രശ്നം. എന്നാ ഇംഗ്ലീഷില് ഒറ്റൊരു കാര്യം പറഞ്ഞാ മതി. ഒറ്റൊരു കാര്യം.
5: ഓ, ഇംഗ്ലീഷ് ഹിന്ദിയും പറയാം.
2: ഒന്ന് പോരെ സമയം.
5: ഹൗ ബ്യൂട്ടിഫുൾ ഈസ് ദി ഡ്രെയിൻ ആഫ്റ്റർ ദി ഡസ്റ്റ് ആൻഡ് ഹീറ്റ് ഹൗ ലാർജ് റൺ ത്രൂ ദ ടിനി ഫ്ലൈ മസ്റ്റ് ഇൻ തിങ്സ് അപ്പിയർ സിക്ക് തിങ്സ് ആർ ബ്യൂട്ടിഫുൾ ഫാലേഴ്സ് ആൻഡ് സൺലൈറ്റിംഗ് ദാറ്റ് വാച്ച് വർക്ക് ആൻഡ് ഡീറ്റെയിൽസ് ഇൻ ദി
2: ഓക്കേ
5: looking at the day because remember that the camera walking into our and the ox that movies on the quite of power
2: okay cheta onnu madi onnu madi ഇന്ന് ഇന്ന് ഒന്നാണ് ചോദ്യം, അതാണ് ടാസ്ക്, ഒന്ന് മതി കേട്ടോ. ഓക്കെ, അടിപൊളിയായിട്ട് പറഞ്ഞു, സൂപ്പർ സൂപ്പർ. അപ്പൊ ചേട്ടാ പോരട്ടെ, ഇന്നത്തെ വിഷസ് ആർക്കാ?
5: ഇന്നത്തെ വിഷസ് വന്നിട്ട് പിന്നെ നമ്മുടെ കൃഷ്ണൻ ചേട്ടൻ, സത്യഭാമ ചേച്ചി, ശാന്തി, സുമേഷ്, വത്സല ചേച്ചി, പിന്നെ സൈഫുദ്ദീൻ ചേട്ടൻ, മാധവൻ ചേട്ടൻ, അതുപോലെ
2: എല്ലാവർക്കും
5: നേടിയ കുമരകം എല്ലാവർക്കും
2: നല്ലൊരു ദിവസം. താങ്ക് യു. അപ്പൊ എന്തായാലും ബാലൻസ് ചേട്ടൻ മനോഹരമായ ഒരു ദിവസമാവട്ടെ എന്ന് വിഷയുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ദ കോൾ. അപ്പോ നമ്മളെ വിളിച്ചത് ബാലൻസ് ചേട്ടനാണ്. ബാലൻസ് ചേട്ടൻ 1 മുതൽ 10 വരെ പഠിച്ചതിൽ എല്ലാ വിഷയത്തിലും എല്ലാ കാര്യവും ഓർമ്മയുണ്ടെന്നാണ് പറഞ്ഞത്. സമ്മതിച്ചിരിക്കുന്നു കേട്ടോ. എന്നെ കൊണ്ടൊന്നും പറ്റില്ല, ഞാൻ ഇന്നലെ പഠിച്ചതും നാളെ മറക്കും, അതായിരുന്നു എന്റെ ഒക്കെ സ്വഭാവം. എന്താ ചെയ്യാ, ഞാൻ തന്നെ കളിയാക്കാറുണ്ട്. ആരണ ബുദ്ധിയാണെന്ന് തോന്നുന്നു, ഒന്നും ഓർമ്മയില്ലല്ലോ. അപ്പൊ എന്റെ വീട്ടുകാർ പറയും, മനസ്സിരുത്തി പഠിക്കണടി, മനസ്സിരുത്തി പഠിക്കണം. ഇതൊക്കെ അക്രമരസങ്ങളായിരുന്നായിരിക്കും കേട്ടോ. പക്ഷെ കുഴപ്പമില്ല, നമ്മൾ അത്യാവശ്യം പഠിച്ചൊക്കെ പോയിരുന്നു. ഇനിമേ നമുക്ക് അടുത്തൊരു കോളിലേക്ക് പോവാം. ഹലോ, നമസ്കാരം. നമസ്കാരം, ഇതാരാണ്? പ്രജിത്തേട്ടനാണ്. ഓക്കെ, ഇപ്പൊ പ്രജിത്തേട്ടാ, സുഖായിരിക്കുന്നോ?
6: സുഖമാണ്.
2: ഓക്കെ, സുഖമാണെന്നൊരു സംശയമാണോ? സുഖാണ്, സുഖാണ്, പിന്നെയല്ല, സുഖാണ്. ഓക്കെ ഓക്കെ. അപ്പൊ പ്രജിത്തേട്ടാ, പഠിച്ചതിൽ ഇപ്പോഴും ഓർമ്മയുള്ള ഒരു കാര്യം പറയാൻ പറഞ്ഞ എന്ത് പറയും?
6: സത്യത്തില് അങ്ങനെയൊന്നും പറഞ്ഞ ഓർമ്മയില്ല, നമ്മളൊക്കെ വെറുതെ പറയണത്. അതായത് അത് ഓർമ്മയുണ്ടാവും, ഇത് ഓർമ്മയുണ്ടാവും. പക്ഷെ നമുക്ക് ഈ പറയുന്ന മനസ്സില് അല്ലെങ്കിൽ നമ്മുടെ നിത്യജീവിതത്തിൽ വേണ്ട കാര്യങ്ങള്, അതായത് ഈ പറയുന്ന മാത്സ് അല്ലെങ്കിൽ കണക്ക് അക്കങ്ങള്, അപ്പം അതില് ഈ ഗുണനപ്പട്ടിക, അപ്പൊ അതില് പറഞ്ഞ പോലെ തന്നെ ഗുണനപ്പട്ടിക ഒക്കെ നമുക്ക് പഠിപ്പിച്ചു തന്ന രീതി ഓർപ്പുണ്ട് ഞാൻ.
2: ഓ,
6: 2 2 2 4 മുഖ 2 6
2: 4 8 5 2 10
6: അങ്ങനെ അങ്ങനെ ഒരു ഈണത്തിലും അതുപോലെ തന്നെ അതിൻ്റെതായിട്ട് രീതിയിൽ ഒരു സ്വരത്തിലൊക്കെ മാറ്റി ടീച്ചർ പറഞ്ഞു തന്നത് ഇപ്പോഴും ഞാൻ ഓർത്തെടുക്കുന്നു,
2: ഓർക്കുന്നുണ്ട്. അപ്പം
6: ആ ഒരു ടോണില് നമ്മൾ പഠിപ്പിച്ചു തരുന്നത്, അതുപോലെ തന്നെ ഈ ABCD അങ്ങനെ ഒരു ഈണത്തിൽ പാട്ടും തഞ്ചത്തിലൊക്കെ പാടി പഠിപ്പിച്ചു തരുന്നത്, അതൊക്കെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്.
2: കച്ചടത്തപ്പ അറിയോ?
6: ഏതാ?
2: കച്ചടത്തപ്പ, കഥളിപ്പണി,
6: പറഞ്ഞിട്ട് പിന്നെ എന്നെ ഓർത്തെടുക്കുന്ന പറയുമ്പോ 10 ഡാഫോഡിൽസ് എന്ന് പറയുന്ന പദ്യം, ഇംഗ്ലീഷിലുള്ള സാധനം. അത് സാധാരണ ഗതിയിൽ ഞങ്ങളൊക്കെ സാധാരണ ഗവൺമെന്റ് സ്കൂളില് അല്ലെങ്കിൽ പഠിച്ചിട്ടുള്ള ആൾക്കാരാ, ഞങ്ങള് 4 ഒക്കെ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 5 എത്തുമ്പോഴാണ് 4 കോപ്പിയില് ABCD ഒക്കെ പഠിക്കുന്നത്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതിന്റേതായിട്ട് ഇതിന്റെ ബുദ്ധിമുട്ട് നമ്മളെ ഹൈസ്കൂളിൽ പോകുമ്പോഴൊക്കെ ഉണ്ടായിട്ടുണ്ട്. ടീച്ചേഴ്സ് പറയുമ്പോഴൊന്നും നമുക്ക് അത്രത്തോളം പെട്ടെന്ന്
2: മനസ്സിലാവാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ എന്നാൽ ഇപ്പൊ ഇത്രയും കാര്യം ഓർത്തില്ലേ, അത്രേ ഉള്ളു സംഭവം, സിമ്പിൾ. ഓക്കെ, പറഞ്ഞോളൂ പ്രജിത്തേട്ടാ. അപ്പൊ ഇന്നത്തെ വിഷസ് ആർക്കാണ്?
6: ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന എല്ലാവർക്കും, അതുപോലെ തന്നെ അഹല്യഅപ്പം കേട്ട് ഹാപ്പി ആയിട്ടിരിക്കുന്ന എല്ലാവർക്കും.
2: ഓക്കെ, അപ്പൊ പ്രജിത്തേട്ടന്റെ മനോഹരമായൊരു ദിവസമാവട്ടെ എന്ന് ഞാൻ വിഷയുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ദ കോൾ. അങ്ങനെ ഈ സമയം 8 കഴിഞ്ഞ 42 ആയിട്ടുണ്ട്. സ്റ്റുഡിയോ ക്ലോക്കിൽ കേട്ടുകൊണ്ടിരിക്കുന്ന അഹല്യ വിഷസ് ആണ്. കൂടെയുണ്ട് ഇറ്റ്സ് മീ ആർ ജി അഹല്യ. അപ്പൊ ദേ അടുത്ത പാട്ട്, എനിക്ക് മനോഹരമായ ഒരു പാട്ട് കേൾക്കാൻ പെട്ടെന്ന് ഒരു ആഗ്രഹം തോന്നുന്നുണ്ട്. അതും എനിക്ക് MG ശ്രീകുമാറും ചിത്രയും ചേച്ചിയും പാടിയിട്ടുള്ള ഇളയരാജ മ്യൂസിക്കിലുള്ള ഒരു പാട്ട് തന്നെ വേണം എന്ന് വല്ലാത്തൊരു ആഗ്രഹം തോന്നിയ സ്ഥിതിക്ക് അങ്ങനെ ഒരു പാട്ടിനെ നമുക്ക് കേൾക്കാം. യെസ്, മനോഹരമായ ട്രാക്ക് എത്തുന്നു.

0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്ക ലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
2: അഹല്യ വിഷസ്, യുവർ ലവ്ലി വിഷസ് ഓൺ അഹല്യ എഫ്എം 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
3: യെസ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു അഹല്യ വിഷസ്. അങ്ങനെ അഹല്യ വിഷസിലേക്ക് മടങ്ങിയെത്തുമ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിൽ നോക്കുകയാണെങ്കിൽ സമയം ദീകൃത്യം 8 മണി കഴിഞ്ഞ് 48 മിനിറ്റ് ആയിട്ടുണ്ട്. അഹല്യ വിഷസുമായി ഇന്ന് നിങ്ങളുടെ കൂടെയുണ്ട് ഇറ്റ്സ് മീ ആർജി അഹല്യാപതി. നമ്മൾ അടുത്ത കോളിലേക്ക് പോവാൻ പോവാണ്. നമുക്ക് നോക്കാം ആരാണെന്ന്. ഹലോ, ഗുഡ് മോർണിംഗ്.
4: നമസ്കാരം. ചൂടുള്ള സുപ്രഭാതം. അല്ല,
3: ചൂടാണോ? ഞാൻ ഇവിടെ
4: കത്തിച്ചൊളിച്ചു നിൽക്കുകയാണ്.
3: ഞങ്ങൾക്ക് ഇവിടെ നല്ല തണുപ്പാണ് കേട്ടോ.
4: ഇതിന്റെ മലപ്പുറത്ത് മോർണിംഗ് ഒരു 6:30 ശേഷം ചൂട് തുടങ്ങി.
3: ആണല്ലേ? ഓക്കെ ഓക്കെ. ഇവിടെ എഫ്എമ്മിന്റെ അകത്തായതുകൊണ്ട് പുറത്തൊരു കാലാവസ്ഥയെ പറ്റി വലിയൊരു ധാരണ ഇപ്പോൾ ഇല്ല. ഒരു 9 ശേഷം ഒരു ധാരണ കിട്ടേണ്ടതാണ്.
4: ഭാഗത്ത് സത്യം പറഞ്ഞില്ല, നല്ല മരക്കൂട്ടങ്ങളുള്ള സ്ഥലങ്ങളായതുകൊണ്ട് പെട്ടെന്ന് ചൂട് അറിയത്തില്ല.
3: അത് വെറും തോന്നല. ഇവിടെ നല്ല ചൂട് വരും കേട്ടോ. ഇപ്പൊ കറന്റ് ഇല്ലാന്ന് മാത്രമേ ഉള്ളൂ. ഈ ഒരു മൊമെന്റിൽ ഞാൻ ഇങ്ങനെ തണുത്ത വറച്ചിരിക്കുവാണ്. തണുപ്പ് എന്നൊന്നും ഞങ്ങൾ പറയാറില്ല, തണവ്. ഓക്കെ. അപ്പോ ജഗൻ ചേട്ടാ, പണ്ട് മുതൽ പഠിച്ചതിൽ ഇപ്പോഴും ഓർമ്മയുള്ളൊരു കാര്യം
4: എന്തായാലും അതിൽ ഇന്നത്തെ ടോപ്പിക് എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. എന്റെ പഴയ ഒരു സംഗീത മാഷിനെ ഞാൻ ഓർക്കുന്നത്. അപ്പൊ ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ മ്യൂസിക്കൽ ക്ലാസ് ഉണ്ടായിരുന്നേ ഒരു പീരീഡ്.
3: അപ്പൊ
4: ആ മാഷിനെ ഇങ്ങനെ എനിക്ക് ഓർമ്മ വരികയാണ്. എന്താ വെച്ചാൽ ഞാൻ ഒരു 35 വർഷമായിട്ട് ആ ഫീൽഡ് വിട്ടുപോയ ഒരാളാണ്.
3: അപ്പൊ
4: മാഷ് അന്ന് പഠിപ്പിച്ചൊരു പാട്ടാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഇങ്ങനെ എന്താ വെച്ചാ, മഴമുകിലെ വരൂ വരൂ തെളി നീര് തരൂ, അന്നം ചിഹ്നം മലയാളക്കര മണ്ണിനെ നീര് തരൂ എന്നൊരു സോങ് ഉണ്ടായിരുന്നു. എനിക്കിപ്പോഴും മനസ്സിൽ ഇങ്ങനെ ഓർമ്മയിൽ ഇങ്ങനെ വരും. അങ്ങനെ
3: അതാണ്. അപ്പൊ അതൊക്കെ ഓർക്കാനായിട്ടൊരു അവസരമായില്ലേ?
4: അതെ അതെ അതെ. മാഷിപ്പോ മരണപ്പെട്ടെന്നാന്ന് വിചാരിക്കുന്നു. അന്ന് തന്നെ പ്രായമായി. ഇപ്പൊ അങ്ങനെ ഏത് സ്കൂളിലും കാണുന്നില്ല. ഒരു പാട്ട് പാടുന്ന സംഗീത ക്ലാസ് വരുന്നത്
3: ഞങ്ങളുടെ സ്കൂളിലുണ്ട് കേട്ടോ. ഞാനും പഠിച്ചിട്ടുണ്ട് സംഗീത ക്ലാസ്.
4: ഹാർമോണിയൊക്കെ എടുത്തിട്ട് വരുന്നത്
3: ആണോ?
4: നല്ല രസമായിരുന്നൊരു കാലഘട്ടമായിരുന്നു.
3: നല്ല രസമുള്ളൊരു കാലഘട്ടമാണ്. അതാണ് പഴയ കാലഘട്ടം ഓർക്കാൻ ഒരു അവസരമാണ് ഞാൻ അങ്ങ് തന്നത്.
4: തീർച്ചയായിട്ടും.
3: ഓക്കെ ചേട്ടാ, അപ്പൊ ചേട്ടാ പറഞ്ഞോളൂ ഇന്നത്തെ ആശംസകൾ ആർക്കാണ്?
4: ഇന്നത്തെ ആശംസകൾ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സുഹൃത്തുക്കളും, അതേപോലെ തന്നെ മറ്റേ വെഡിങ് ഡേ അതേപോലെ ബർത്ത്ഡേ ആഘോഷിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും എന്റെ വകയായിട്ട് നല്ലൊരു ശുഭദിനം.
3: ഓക്കെ, അപ്പൊ ജഗൻ ചേട്ടന്റെ മനോഹരമായ ഒരു ദിവസം ഞാനും വിഷയാണ്. താങ്ക് യു സോ മച്ച് ഫോർ ദ കോൾ. യെസ്, അപ്പൊ നമ്മൾ വിളിച്ചത് ജഗൻ ചേട്ടനായിരുന്നു. അതാണ് ആ പഴയ കാലം ഓർക്കാനായിട്ട് ഒരു അവസരം കിട്ടിയിരിക്കുന്നു എന്നാണ് ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ശരിയാണ് കേട്ടോ. ഞാനും ഇങ്ങനെ പണ്ട് പഠിച്ച കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഓക്കെ, അപ്പൊ പണ്ട് പഠിച്ച കാര്യങ്ങൾ എന്നതിനുപരിയായിട്ട് ഞാൻ പറഞ്ഞില്ലേ ഇന്നത്തെ ദിവസത്തിന്റെ ആ ഒരു പ്രത്യേകതയാണ്. ലിറ്ററസി ഡേ ആയിട്ടാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അതായത് എഡ്യൂക്കേഷന്റെ ഇമ്പോർട്ടൻസ്, വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഒരു കാര്യത്തിന്റെ ഇമ്പോർട്ടൻസ് ഉണ്ടല്ലോ. അത് ഏത് കാലഘട്ടത്തിലാണെങ്കിലും അതിന് അത്രയും വലിയൊരു പ്രാധാന്യം നൽകുന്നുണ്ട്. നൽകുക മാത്രമല്ല, ആ കാര്യം നമുക്ക് ആവശ്യമുള്ളൊരു കാര്യം കൂടിയാണ്. പലരും പറയാറുണ്ട് പഠിച്ചിട്ടൊക്കെ ഇപ്പം എന്തിനാണ് കാര്യം എന്നൊക്കെ പറഞ്ഞ് കേൾക്കാറൊക്കെ ഉണ്ട്. പക്ഷെ പഠിച്ചിട്ടും കാര്യമുണ്ട്. വിദ്യാധനം സർവധനാൽ പ്രധാനം എന്നാണല്ലോ. അതെ, അത് തന്നെയാണ്. ഇപ്പോൾ എന്നോടൊക്കെ എൻ്റെ ടീച്ചേഴ്സൊക്കെ പറയാറുണ്ട്, നിങ്ങൾ എന്തൊക്കെ സംഭവിച്ചാലും അല്ലെങ്കിൽ നിങ്ങൾക്കൊക്കെ എന്തൊക്കെ നഷ്ടപ്പെട്ടാലും നിങ്ങളുടെ കയ്യിൽ നഷ്ടപ്പെടാതിരിക്കുന്ന ഒറ്റ കാര്യം ഉണ്ടാവുള്ളൂ, അത് നിങ്ങളുടെ അറിവാണ്. മറ്റാർക്കൊക്കെ നിങ്ങൾക്ക് എല്ലാം വീതിച്ച് നൽകേണ്ടി വരും, പക്ഷെ നിങ്ങളുടെ അറിവ് നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് വീതിച്ച് നൽകണം എന്ന് നിർബന്ധമുള്ളൊരു കാര്യമല്ല അല്ലേ. നമ്മൾ അറിവ് പറഞ്ഞു കൊടുക്കും, ആ സമയത്ത് നമ്മുടെ അറിവ് വർദ്ധിക്കും എന്നാണ് പറയാറ്. അതല്ലാതെ അത് ആർക്കും നമ്മുടെ കയ്യിൽ നിന്ന് നമ്മുടെ വിജ്ഞാനത്തെ, നമ്മുടെ അറിവിനെ ഒരിക്കലും മോഷ്ടിക്കാനായിട്ട് സാധിക്കില്ല, സ്റ്റീൽ ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ് അല്ലേ. നമുക്ക് ബാക്കി എത്ര സ്വത്തുണ്ടെങ്കിലും, നമ്മുടെ കയ്യിൽ എത്ര പൈസ ഉണ്ടെങ്കിലും, എന്തൊക്കെ ഉണ്ടെങ്കിലും ഇതെല്ലാം മേ ബി നഷ്ടപ്പെടാം. പക്ഷെ അറിവുള്ളവന് ആ അറിവ് ഒരിക്കലും നഷ്ടപ്പെടില്ല എന്നുള്ളൊരു കാര്യമാണ് അല്ലേ. അതുകൊണ്ട് അറിവുണ്ടാവുക എന്നാണ് ഉള്ളതാണ്. അതിനുപരിയായിട്ട് അറിവ് എന്ന് പറയുന്ന ഒരു കാര്യത്തെ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ഒരിക്കലും ജനിച്ചന്ന് നമുക്ക് വരുന്ന കാര്യമാണ് ഇതൊന്നും അല്ല. നമ്മൾ പഠിച്ചും വായിച്ചും അറിഞ്ഞും കേട്ടും കണ്ടും ഒക്കെ മനസ്സിലാക്കുന്നതാണ് എന്ത് ഈ അറിവ്, വിദ്യാഭ്യാസം എന്ന് പറയുന്ന കാര്യം. അപ്പൊ അതിന് അത്രയും അധികം പ്രാധാന്യം തന്നെ ഉണ്ടെന്നുള്ളതാണ് കേട്ടോ. യെസ്, അപ്പോ ദേ സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 8 മണി കഴിഞ്ഞ് 52 മിനിറ്റ് ആണ്. കേട്ടുകൊണ്ടിരിക്കുന്ന അഹല്യ വിഷസ് ആണ് ഓൺ യുവർ അഹല്യ എഫ് എം 90.4 വിത്ത് മീ ആർജെ അഹല്യ. അപ്പോൾ ഞാൻ ഇന്നത്തെ മെസ്സേജുകളിലേക്ക് ഇതേ പതിയെ അങ്ങ് കടക്കാം എന്ന് വിചാരിക്കുകയാണ്. ഓൾമോസ്റ്റ് ഒക്കെ ഇന്നത്തെ കോൾസ് ഒക്കെ ഇങ്ങനെ പതിയെ പതിയെ പതിയെ വൈൻഡ് അപ്പ് ചെയ്യേണ്ട ആ ഒരു സമയത്തിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഒട്ടും വൈകിപ്പിക്കാതെ ഇന്നത്തെ മെസ്സേജുകളിലേക്ക് പോവാം. അപ്പോൾ മെസ്സേജ് അയക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർ, ടൈപ്പ് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ വേഗം വേഗം വേഗം ഒട്ടും സമയം കളയാതെ ആ മെസ്സേജുകൾ കൂടി അങ്ങ് വേഗം അങ്ങ് സെൻഡ് ചെയ്തോളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ആദ്യത്തെ ആ ഒരു മെസ്സേജിൽ നിന്ന് തുടങ്ങാം അല്ലേ. ഒന്നാമത്തെ മെസ്സേജ് നോക്കുകയാണെങ്കിൽ, ചെറുതാണെങ്കിലും ഏർപ്പെടുന്ന പ്രവർത്തനങ്ങളിൽ മാതൃകയാകുന്നത് സംതൃപ്തി കൈവരിക്കാനും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനുള്ള ഊർജം പകർന്നു നൽകും. ഇന്നലകളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുകയും ഇന്നിനെ പരമാവധി ആസ്വദിക്കുകയും നല്ല നാളേക്കായി തയ്യാറെടുക്കുകയും ചെയ്യുക. ശുഭദിനം നേരുന്നു സുലൈ. സുലൈച്ചേന്റെ മെസ്സേജാണ്. സുലൈച്ചേന്റെ മനോഹരമായൊരു ദിവസം ഞാൻ വിഷയാണ്. ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, 8 മണി മുതലാണ് നമ്മുടെ അഹല്യ വിഷസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏർലി മോർണിംഗ് വെളുപ്പിനും 3-നും 4-നും ഒക്കെ കുറേ മെസ്സേജുകൾ ഇങ്ങനെ വന്നു കിടക്കുന്നുണ്ട്, നമുക്ക് വായിക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ നിങ്ങൾ അഹല്യ വിഷയത്തിൽ വായിക്കാൻ വേണ്ടിയിട്ടാണ് മെസ്സേജ് അയക്കുന്നതെങ്കിൽ മാക്സിമം 8 മണിയോട് അടുത്ത് നിൽക്കുന്ന 8 മണി മുതൽ ആ മെസ്സേജുകൾ അയക്കാനായിട്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ആ മെസ്സേജുകളെ കൂടി ഉൾപ്പെടുത്തി വായിക്കാനായിട്ട് സാധിക്കും കേട്ടോ. ഒരു ചെറിയൊരു കാര്യം ഞാൻ പറഞ്ഞതാണ്. ഇനിയും നമുക്ക് അടുത്ത മെസ്സേജിലേക്ക് പോവാം. യെസ്, അടുത്ത മെസ്സേജ് നോക്കുകയാണെങ്കിൽ, ഗുഡ് മോർണിംഗ് അഹല്യ വിഷസ്, ഗുഡ് മോർണിംഗ്. ജീവിതം മഹത്തരമാകുന്നത് നമ്മളിൽ സന്തോഷം കണ്ടെത്തുമ്പോഴല്ല, മറിച്ച് നമ്മൾ മറ്റൊരാളുടെ സന്തോഷമായി മാറുമ്പോഴാണ്. ഇന്ന് ജന്മദിനമായ സ്വപ്നക്കുഴി റേഡിയോ കൂട്ടായ്മയിലെ ബിൻസി ബിജുവിന്റെ മോൻ ആൽവിൻ ബിജു എന്ന കിച്ചുവിന് ജന്മദിന ആശംസകൾ നേരുന്നു. ഓക്കെ, അപ്പോൾ ആൽവിൻ ബിജു എന്ന കിച്ചുവിന് ഹാപ്പി ബർത്ത്ഡേ വിഷസ് ഞങ്ങളും ദേ വളരെ സ്നേഹത്തോടെ അറിയിക്കുന്നു കേട്ടോ. മറ്റ് ജന്മദിനം, വിവാഹവാർഷികം, മറ്റ് വിശേഷങ്ങളുള്ള എല്ലാവർക്കും ആശംസകൾ നേരുന്നു. സൗഹൃദവാണിയിലെ എല്ലാ കൂട്ടുകാർക്കും മറ്റു നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ശുഭദിന ആശംസകൾ നേർന്നുകൊണ്ട് പി വി മുഹമ്മദ്, വടക്കേ വാവന്നൂർ. ഓക്കെ, മുഹമ്മദ് ചേട്ടൻ്റെ മനോഹരമായൊരു ദിവസം ഞാൻ വിഷയാണ്. അങ്ങനെ നമ്മൾ അടുത്ത മെസ്സേജിലേക്ക് പോകുന്ന സമയത്ത് മെസ്സേജ് നോക്കുകയാണെങ്കിൽ, നമസ്കാരം ആയില്ല, നമസ്കാരം. ആയില്ല കുട്ടിയുടെ വോയിസ് വെരി ക്യൂട്ട് ആണോ? ഓക്കെ, താങ്ക് യു. അഹല്യയിലെ തൃശ്ശൂരിൻ്റെ സുന്ദരീൻ്റെ, അയ്യോ ദൈവമേ, ഇങ്ങനെയൊക്കെ വേണോ? അഹല്യയിൽ തൃശ്ശൂരിൻ്റെ സുന്ദരീൻ്റെ വോയിസ് റീൽസ് എല്ലാം കാണാറുണ്ട്, സൂപ്പറാണ്. ഓക്കെ, താങ്ക് യു. ഞങ്ങൾ അറബിക്കടലിൽ ജോലി ചെയ്യുന്ന കുറച്ച് പേരുണ്ട്. 6 മാസത്തിൽ ഒരിക്കൽ മാത്രം കരയിലെത്തുന്നവർ. ഞങ്ങൾക്കൊരു ഹായ് പറയണേ, പിന്നെന്താ, തീർച്ചയായിട്ടും ഹായ് ഹായ് ഹായ് ഹായ്. പിന്നെ ടോപ്പിക് സൂപ്പർ, താങ്ക് യു. ഞാൻ പഠിച്ചത് ഹിന്ദിയിലെ ഒരു കവിതയുണ്ട്, ദിവാലി, അജ് ദിവാലി ഹേ. ആ കവിത ഇപ്പോഴും അറിയും. അതിന് കാരണമുണ്ട്, ഹിന്ദി അറിയാതെയുള്ള അവസ്ഥയിൽ ഞാൻ നാണം കെട്ട ഒരു സംഭവത്തിന് ശേഷമാണ് അതങ്ങ് മെമ്മറിയിൽ കയറിയത്. ഇന്നും മറന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതങ്ങനെയാണ്, ചില സിറ്റുവേഷൻസ് കൊണ്ട് നമ്മൾ പഠിച്ച കാര്യങ്ങളൊന്നും മറക്കാതിരിക്കുന്നുള്ളതാണല്ലേ. ഓക്കെ, ഓക്കെ. ആയില്ലേ കുട്ടിയെ, ഷാർജ ഓഫ് ഷോർ നിന്നും സോമൻ, ആലപ്പാട്ട്. ഓക്കെ, അപ്പോൾ സോമൻ ജേൻ്റെ മനോഹരമായൊരു ദിവസം ഞാൻ വിഷയാണ്. സോമൻ ജേൻ്റെ കൂടെയുള്ള എല്ലാ സഹപ്രവർത്തകർക്കും മനോഹരമായൊരു ദിവസം കൂടി ദേ വിഷയുന്നുണ്ടിട്ട് ഒരുപാട് സ്നേഹത്തിൽ അറിയിക്കുന്നു. ഓക്കെ, അങ്ങനെ നമ്മൾ അടുത്ത മെസ്സേജിലേക്ക് പോവാൻ പോവാണ്. അടുത്ത മെസ്സേജ് നോക്കുകയാണെങ്കിൽ, നമസ്കാരം അഹല്യ, ആയില്യ മോളെ, നമസ്കാരം. ഇന്നത്തെ ടോപ്പിക് ഏറെ ശ്രദ്ധേയം, താങ്ക് യു. ഇന്ന് ലോക സാക്ഷരതാ ദിനം, ദേശീയ ഫിസിയോതെറാപ്പി ദിനം, കൂട്ടുകൂടുന്ന എല്ലാവർക്കും ആയിലേക്കും ആശംസകൾ. നഫീസ കുഞ്ഞിപ്പ പന്താവൂർ. അപ്പോൾ നഫീസ കുഞ്ഞിപ്പ പന്താവൂരിന് മനോഹരമായൊരു ദിവസമാവട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്തുകൊണ്ട് നമുക്ക് അടുത്ത മെസ്സേജിലേക്ക് പോവാം. ഗുഡ് മോർണിംഗ് അഹല്യ, ആയില്യ ആൻഡ് ടീം, എല്ലാവർക്കും നല്ല ദിവസത്തിൻ്റെ ആശംസകൾ. നിഷാന്ത് അങ്കമാലി. ഓക്കെ, നിഷാന്ത് എന്ന മനോഹരമായൊരു ദിവസം സമാവട്ടെ എന്ന് ഞാൻ വിഷയാണ്. അങ്ങനെ അടുത്ത മെസ്സേജിലേക്ക് പോകുന്ന സമയത്ത് അടുത്ത മെസ്സേജ് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഹായ് ആയിലി കുട്ടീസ്, മോർണിംഗ്. മോർണിംഗ്, നല്ല ടോപ്പിക്, താങ്ക് യു. ടോപ്പിക്കിലേക്ക് വന്നാൽ മഞ്ചരിയുടെ ലക്ഷണം, ഉപമയുടെ ലക്ഷണം, പിന്നെ ദേശീയ ഗാനം, അങ്ങനെയൊക്കെ പോകുന്നു. ഇന്നലെ വിവാഹവാർഷികം ആഘോഷിച്ച നമ്മുടെ രാധാലക്ഷ്മി ചേച്ചിക്കും കണ്ണേട്ടനും ഹൃദയം നിറഞ്ഞ ബിലേറ്റഡ് വിവാഹവാർഷിക ആശംസകൾ അറിയിക്കുന്നു. അപ്പൊ രാധ ചേച്ചിക്കും കണ്ണേട്ടനും ബിലേറ്റഡ് വിവാഹവാർഷിക ആശംസകൾ ഞാനും അറിയിക്കുന്നു കേട്ടോ. ഇന്ന് വിശേഷങ്ങൾ ആഘോഷിക്കുന്ന എല്ലാവർക്കും ആശംസകൾ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ചെങ്ങാതി കൂട്ടം കൂട്ടുകാർക്കും അജിത ചേച്ചി, ശാന്തി ചേച്ചി, ഷീജ ചേച്ചി, ഗിരിജക്കുട്ടി, അപർണക്കുട്ടി, സുധന്യമോൾ, ആരാധക്കുട്ടി, ഇലീഷക്കുട്ടി, പിന്നെ ആയിലിക്കുട്ടിക്കും കിടുക്കാച്ച ദിവസം ആശംസിക്കുന്നു. ഷീബ ദിനേശ് ആലാമരം. ഷീബ ചേച്ചിക്ക് മനോഹരമായൊരു ദിവസം ഞാൻ വിഷയാണ്. അങ്ങനെ ദേ അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ, ഹായ് ഡിയേഴ്സ്, നൈസ് ഡേ ബുള്ള ജഗൻ മലപ്പുറം. ഓക്കെ, ചേട്ടനും മനോഹരമായൊരു ദിവസമാവട്ടെ എന്ന വിഷയമാണ് കേട്ടോ. അങ്ങനെ നമുക്ക് ഇനി ഒരു പാട്ട് കേൾക്കാം എന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ കുറച്ച് മെസ്സേജുകൾ ടൈപ്പ് ചെയ്യുന്നത് ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ ആ ടൈപ്പ് ചെയ്യുന്നവർക്ക് സെൻഡ് ചെയ്യാനൊരു ഗ്യാപ്പൊക്കെ വേണ്ടേ? യെസ്. അപ്പോൾ മെസ്സേജൊക്കെ വേഗം വേഗം ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്തോളൂ. അതിനു വേണ്ടി ഒരു ബ്രേക്ക് കൂടിയാണ് ഈ ഒരു പാട്ട്. അപ്പോൾ ദൈവ മനോഹരമായൊരു ട്രാക്ക് എത്തുന്നുണ്ട് അഹല്യ വിഷസിൽ കേട്ടുകൊണ്ടിരിക്കുന്ന അഹല്യ വിഷസ് ആണ് ഓണിയോ അഹല്യ എഫ് എം 90.4 വിത്ത് മീ ആഷി അഹല്യ.
5: പാണ്ഡന്നായുടെ പല്ലിനു ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല. പണ്ടിവൻ ഒരു കടിയാൽ ഒരു പുലിയെ കണ്ടിച്ചതു ഞാൻ കണ്ടറിയുന്നേൻ. പണ്ടിവൻ ഒരു കടി

0: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: Your lovely wishes on Ahalya FM 90.4. Kete kete kootu kooda.
2: യെസ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു അഹല്യ വിഷസ്. അങ്ങനെ അഹല്യ വിഷസിലേക്ക് മടങ്ങിയെത്തുമ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 9 കഴിഞ്ഞ 3 ആണ്. അഹല്യ വിഷസുമായി കൂടെ ഉണ്ട് ഇറ്റ്സ് വി ആർ ജെ അഹല്യ. അപ്പൊ നമ്മൾ ബാക്കി മെസ്സേജുകളിലേക്ക് അങ്ങ് കടക്കാൻ പോവാണ് കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത മെസ്സേജ് നോക്കാം. നമസ്കാരം അഹല്യ, നമസ്കാരം. എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം ആശംസിച്ചുകൊണ്ട് ഹിൽവ്യൂ നഗറിൽ നിന്നും അജിതാ ദേവി. വിട്ടുവിട്ടുള്ള ക്രിയാശീലത്തെ റിത്മിക് പീരിയോഡിസിറ്റി എന്ന് പറയുന്നു. 8 പഠിക്കുമ്പോൾ 100 തവണ ഇമ്പോസിഷൻ എഴുതിച്ച ബയോളജി സാറിനെ, ഓക്കെ, സോമരാജൻ സാറിന് ബ്രാക്കറ്റിലെ പേരൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഓർത്തുപോയി എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എത്രയെത്ര ഓർമ്മകളും പാഠങ്ങളും. 1 മുതൽ തൊട്ടിങ്ങോട്ട് ക്ലാസ് ബെഞ്ച്, സഹഇരിപ്പുകാർ, അധ്യാപകർ എല്ലാവരെയും ഓർത്തുപോയിന്നാണ്. അജിത ചേച്ചിയുടെ മെസ്സേജ്. ഓക്കെ, അപ്പോൾ ഹിൽവ്യൂ നഗറിൽ നിന്നും അജിതാ ദേവിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ അജിത ചേച്ചിക്ക് മനോഹരമായൊരു ദിവസം ഞാൻ വിഷ് ചെയ്യുന്നു. അപ്പോൾ എല്ലാവർക്കും ആ ബാല്യത്തിലേക്കും ആ ഒരു ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തിലേക്കൊക്കെ പോകാനായിട്ട് സാധിച്ചിരിക്കുന്നു അല്ലേ. അത് അറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ആ ടോപ്പിക് എൻ്റെ സക്സസ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത മെസ്സേജിലേക്ക് പോകാം. എനിക്ക് ഇങ്ങനെ കോൾസ് വരുന്നുണ്ട്, ഇനി കോൾസ് എടുക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല. അപ്പോൾ വിളിക്കുന്നവർ ഒന്ന് എനിക്ക് മെസ്സേജ് അയക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ആ ഒരു മെസ്സേജ് വായിക്കാം കേട്ടോ. അപ്പോൾ മെസ്സേജ് അയക്കാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് അടുത്ത മെസ്സേജിലേക്ക് പോവാം. ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ് അഹല്യ. ഗുഡ് മോർണിംഗ്. ഞാൻ 1 ക്ലാസ്സിൽ പഠിച്ച 1 കൊച്ചുതുമ്പി എൻ്റെ കൂടെ പോരുമോ നീ? നിന്റെ കൂടെ പോന്നാലോ എന്തെല്ലാം തരും, എനിക്ക് എന്തെല്ലാം തരും. ഓക്കെ, കളിപ്പാനായി കളം തരാം ഞാൻ, കുളിപ്പാനായി കുളം തരാം ഞാൻ എന്ന കവിത ഇപ്പോഴും ഓർക്കുന്നു. 6 ക്ലാസ്സിലാണെന്ന് പഠിച്ചതാണെന്ന് തോന്നുന്നു. ഓക്കെ, പൂക്കുന്നിതാമുല്ല പൂക്കുന്നിലഞ്ഞി, പൂക്കുന്ന തെന്മാവിൻ പൂക്കുന്ന ശോകം എന്നൊരു കവിത. ഈ രണ്ട് കവിത എനിക്കറിയാം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു സൗമ്യ, ചെർപ്പിളശ്ശേരി. ഗുണനപട്ടിക ഓർമ്മയുണ്ട്, അത് ഏതുറക്കത്തിൽ ചോദിച്ചാലും പറയും. ഞാൻ 1,000 ഇമ്പോസിഷൻ എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എൻ്റെ ട്യൂഷൻ ചേച്ചി എനിക്ക് ഇമ്പോസിഷൻ തന്നിട്ടുണ്ട് 1,000, അതായത് 10 ഗുണനപട്ടികയും. ഇപ്പോൾ 1 ഗുണനപട്ടികയാണെങ്കിൽ അത് 100, 2 100, 3 അങ്ങനെ 10 എല്ലാം കൂട്ടി ഞാൻ വന്നപ്പോൾ 1,000 എന്നെ കൊണ്ട് ഇരുത്തി എഴുതിച്ചിട്ടുണ്ട്. എത്ര ദിവസം ഞാൻ കരഞ്ഞിരുന്നു എന്നറിയോ. അവസാനം ഞാൻ ട്രിക്കൊക്കെ കാണിച്ചു, ഒരു ഡൈപ്പ് വേലയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ ചൊറിയാൻ പുഴുവെന്നാ പറയാ കേട്ടോ, ഇങ്ങനെ മേലെ ഇഴഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ തടിച്ചു വരുന്ന ഒരു സംഭവമല്ലേ. ട്യൂഷന് പോവാതിരിക്കാൻ മനഃപൂർവ്വം ഈ ചൊറിയാൻ പുഴുവിനെ പിടിച്ച് ഞാൻ എന്നെ മേളിൽ വെച്ചിട്ട് അതിനെ കൊണ്ട് എഴയിച്ചു മനഃപൂർവ്വം. അപ്പൊ ചൊറിഞ്ഞ് തടിക്കുമല്ലോ, അപ്പൊ ട്യൂഷന് പോകണ്ടല്ലോ, വീട്ടിലിരിക്കാലോ. അങ്ങനെ ഞാൻ ചെയ്യിച്ച് ഫുള്ള് മേലൊക്കെ ചൊറിഞ്ഞ് ആകെ പ്രശ്നമായി. എന്നിട്ട് വൈകിട്ടായപ്പോഴോ അന്ന് ട്യൂഷനില്ലതാനും. ഓ, ഞാൻ അങ്ങനെ പെട്ടിട്ടുണ്ട്. അത്രയും വലിയ അക്രമമൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ചെറുപ്പത്തിലെ. അത്രയും നല്ല കുട്ടിയായിരുന്നു ഗൈസ്. എന്താ ചെയ്യുക, കയ്യിലിപ്പേ. ഓക്കെ, എനിവേന്നൊക്കെ മെസ്സേജിലേക്ക് പോവാം കേട്ടോ. ഞാൻ ഈ ഗുണനപട്ടികയുടെ കാര്യം പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഓർത്തൊരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത മെസ്സേജ് നോക്കാം. ഹായ് അഹല്യ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എല്ലാ ശ്രോതാക്കൾക്കും ഹെൽത്തി ഡേ വിഷ് ചെയ്യുന്നു. എനിക്ക് മറക്കാൻ പറ്റാത്ത ഇംഗ്ലീഷ് വാചകങ്ങൾ, ഇംഗ്ലീഷ് അക്ഷരമാലകൾ എല്ലാമുള്ള വാചകങ്ങളാണ്. ദ 5 ബോക്സിംഗ് സ്വാജം ടു ക്വിക്ലി, ദ ക്യുക്ക് ബ്രൗൺ ഫോർ ജംപ്സ് ഓവർ ദ ലേസി ഡോഗ്, ദ ജൈ പിഗ് ഫോഗ് സീബ്ര ആൻഡ് മൈ വോൾഫ് ക്യോക്ക്. കേശവദാസ്, കൊല്ലംകോട്. ഇന്നത്തെ ദിവസം മനോഹരമാവട്ടെ. വിഷസ് ടു ഡോക്ടർ പൗർണമി ഉണ്ണി, എസ് എൻ ട്രസ് കോളേജ്, ഷൊർണൂർ, KM സുജിത്, KM ഫെബിൻ, അശ്വതി ഫെബിൻ, തെങ്കുറിശ്ശി. ഇത്രയും പേർക്കാണ് വിഷസ് അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ കേശവദാസ് ചേട്ടൻ്റെ മനോഹരമായൊരു ദിവസം ഞാൻ വിഷ് ചെയ്യുന്നത്. എനിക്ക് ഇന്ന് കോൾസ് ഇന്ന് കണ്ടിന്യൂസ് വരുന്നുണ്ട്, കോൾസ് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് നിങ്ങളൊന്ന് മെസ്സേജ് അയക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത മെസ്സേജിലേക്ക് പോവാം. ഗുഡ് മോർണിംഗ് അഹല്യ ടീം, ഗുഡ് മോർണിംഗ്. ഇന്ന് സ്പെഷ്യൽ ഡേ ആഘോഷിക്കുന്നവർക്കും FM കേൾക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഗുഡ് ഡേ വിഷസ്, മണിമേഖല ഹരിദാസ്. ഓക്കെ, മണിമേഖല ചേച്ചിക്ക് മനോഹരമായൊരു ദിവസം ഞാൻ വിഷ് ചെയ്യുന്നു. അടുത്ത മെസ്സേജ് നോക്കുകയാണെങ്കിൽ, ഹായ് ആയില്യ, ഗുഡ് മോർണിംഗ്. പണ്ട് കഷ്ടപ്പെട്ട് പഠിച്ചതും ഒത്തിരി തല്ല് കിട്ടിയതും ഇപ്പോഴും മനസ്സിലുള്ളതും ഓർമ്മ വരുന്നതും ഗുണനപ്പട്ടികയാണ്. കണ്ട്, എല്ലാവർക്കും ഇവനൊരു വില്ലനായിരുന്നു. ഓക്കെ, എല്ലാ കൂട്ടുകാർക്കും ടീമിനും ശുഭദിന ആശംസകൾ. ഇന്ന് രാവിലെ മുതൽ വന്ന എല്ലാ പാട്ടുകളും സൂപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു. ബൈ ശാന്തി സുമേഷ് അലപ്പുള്ളി. ശാന്തി ചേച്ചിക്ക് മനോഹരമായൊരു ദിവസം ഞാൻ വിഷ് ചെയ്യാൻ കേട്ടോ. അങ്ങനെ അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ, ഗുഡ് മോർണിംഗ് ആയില്യ കുട്ടി. ഗുഡ് മോർണിംഗ്. ഞാൻ ഷീബ കുമരകം. ഇന്ന് വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന എന്റെ കൂട്ടുകാരി രേഖ ബിജുവിന്റെ മക്കൾ അഭിഷേകിനും സ്നേഹയ്ക്കും 1000 വെഡിങ് ആനിവേഴ്സറി ആശംസകൾ അറിയിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അഭിഷേകിനും സ്നേഹയ്ക്കും ഹാപ്പി വെഡിങ് ആനിവേഴ്സറി വിഷസ് അറിയിക്കുന്നു കേട്ടോ. കേട്ട് കേട്ട് കൂട്ടുകൂടുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരു കിടുക്കാച്ച ദിവസം ആശംസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഷീബ ചേച്ചിയുടെ മെസ്സേജാണ്. ഷീബ ചേച്ചിക്ക് മനോഹരമായൊരു ദിവസം ഞാൻ വിഷ് ചെയ്യാണ്. അങ്ങനെ അടുത്ത മെസ്സേജിലേക്ക് പോകുന്ന സമയത്ത് മെസ്സേജ് നോക്കുകയാണെങ്കിൽ, ശുഭദിനം. ഇന്നത്തെ ടോപ്പിക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന എല്ലാവർക്കും ആശംസകൾ. എല്ലാവർക്കും ഒരു കിടുക്കാച്ച ദിവസം ആവട്ടെ. ആയില്യ പാട്ടുകളും പൊളി. ആയില്യ കുട്ടിക്കാലം ഓർമ്മ വന്നു, വളരെ സന്തോഷം എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. കവിത ചേച്ചിയുടെ മെസ്സേജാണ്. താങ്ക് യു ചേച്ചി, താങ്ക് യു ഫോർ ദിസ് മെസ്സേജ് ഓൾസോ. മനോഹരമായൊരു ദിവസം കൂടി ഞാൻ വിഷ് ചെയ്യാണ്. അങ്ങനെ വന്ന എല്ലാ മെസ്സേജുകളെയും ഞാൻ വായിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇന്നത്തെ കഥ വേണോ? കഥ വേണോ ഗൈസ്? ഓക്കെ, എന്തായാലും ഞാനൊരു കുട്ടിക്കഥ പറയാം. എനിക്ക് ഓർമ്മയില്ല ഞാൻ മുൻപൊരിക്കൽ പറഞ്ഞിട്ടുണ്ടോന്നൊരു കാര്യം എനിക്കറിയില്ല കേട്ടോ, എനിക്ക് ഓർമ്മയില്ല. എനിവേ, നമുക്ക് എന്തായാലും നല്ലൊരു കഥയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്നുകൂടി പറയാം എനിക്ക് തോന്നി, അല്ലെങ്കിൽ ഞാൻ ഇന്ന് ഈ കഥയാണ് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അങ്ങനെ പറയാം, അതായിരിക്കും കുറച്ചും കൂടി കറക്റ്റ് ആയിട്ടുള്ളൊരു കാര്യം അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് ആ കഥയിലേക്ക് പതിയെ പോയാലോ. യെസ്, സമയം നോക്കുമ്പോൾ 9 മണി കഴിഞ്ഞ് 9 മിനിറ്റ് ആയിട്ടുണ്ട്. സ്റ്റുഡിയോ ക്ലോക്കിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഹലിയ വിഷസ് ആണ് വിത്ത് മീ ആർ ജെ. ആ ഇല്ല, എനിക്ക് ഒരു മെസ്സേജ് കൂടി വന്നിട്ടുണ്ട്. ഇല്ല, ആ മെസ്സേജ് ഓടി ഡിലീറ്റ് ചെയ്ത് കളഞ്ഞോ? ആഹാ, ഞാനതിങ്ങനെ ഓപ്പൺ ചെയ്ത് പക്ഷേ അത് ഡിലീറ്റ് ആയിപ്പോയി ഗൈസ്. ഓക്കെ, എനിവേ നമുക്ക് ആ കഥയിലേക്ക് പോകാം അല്ലേ. ഓക്കെ, അപ്പം ഇന്ന് എനിക്ക് പറയാനുള്ളൊരു കഥ എന്താണെന്നറിയോ? നിങ്ങൾക്ക് തോന്നാറുണ്ടോ നിങ്ങൾക്ക് കഴിവില്ല, ആ ഒരു കാര്യം കഴിവില്ലാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് കഴിവില്ലാത്തത്, അല്ലെങ്കിൽ പരാജയങ്ങൾ സംഭവിക്കുമ്പോഴൊക്കെ നമ്മൾ എന്തെങ്കിലും പേടിച്ചു പോകും അല്ലേ? ഈ ഭയം എന്നത് വെറും ഒരു തോന്നലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുകയോ? ഒരു കണക്കിന് അതൊരു തോന്നലാണ് കേട്ടോ. അതായത് എങ്ങനെയാണെന്നറിയോ? അതിന് വേണ്ടിയിട്ട്, അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പതിയൊരു കഥ പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങൾക്ക് കഴിവില്ലാത്തതല്ല, പഴയ പരാജയങ്ങൾ ഓർത്ത നിങ്ങൾ ശ്രമിക്കാനായിട്ട് പേടിക്കുന്നൊരു മൊമെൻ്റ് ഉണ്ട്. അതായത് പണ്ട് എപ്പോഴോ പരാജയപ്പെട്ടു പോയി, അതുകൊണ്ട് ഇനിയും ഞാൻ പരാജയപ്പെടും എന്നുള്ളൊരു മുൻവിധിയോടുകൂടിയായിരിക്കാം ചിലപ്പോൾ നമ്മൾ പല കാര്യങ്ങളെയും സമീപിക്കുന്നുണ്ടാവാം. അതുകൊണ്ട് പലരും പലയിടങ്ങളിലും ഫെയിലായിട്ട് പോകാറുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ ഒരു കാര്യമാണ് നിങ്ങളെ ഭീരുവാക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു കഥ ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ഓക്കെ, ഒരു മെസ്സേജ് കൂടി വന്നിട്ടുണ്ട്. ആ മെസ്സേജ് കൂടി വായിച്ചിട്ട് ഞാൻ ആ കഥയിലേക്ക് പോവാം കേട്ടോ. അപ്പോൾ, ഗുഡ് മോർണിംഗ്. ഫോർഗെറ്റ്നെസ് ഈസ് യുവർ ഫസ്റ്റ് മീ ബൈ ഫോട്ടോഗ്രാഫർ ചന്ദ്രൻ, കോയമ്പത്തൂർ. ഓക്കെ, ചന്ദ്രചേട്ടൻ മനോഹരമായൊരു ദിവസം ഞാൻ വിഷയാണ്. അങ്ങനെ കഥയിലേക്ക് പോകുന്ന സമയത്ത്, അതായത് ഒരു അക്വേറിയം, നമ്മളെ ഈ മീനൊക്കെ ഇട്ട് വെക്കുന്ന അക്വേറിയം അല്ലേ, ബോക്സ്, യെസ്, അക്വേറിയം, യെസ്. അങ്ങനെ ഒരു അക്വേറിയത്തിൽ ശാസ്ത്രജ്ഞർ എന്ത് ചെയ്യാണ്, വലിയൊരു പൈക്ക്, വലിയൊരു മീനാണ് പൈക്ക്, പൈക്ക് എന്ന് പറയുന്ന മത്സ്യത്തെ ഒരു അക്വേറിയത്തിലാക്കി വെക്കുകയാണ്. അതിന് നടുവിലായിട്ട് സുതാര്യമായിട്ട് കാണാൻ സാധിക്കുന്ന സുതാര്യമായ ഒരു ചില്ലും അതിൽ വെച്ചുകൊണ്ട് മറുവശത്ത് എന്ത് ചെയ്യുക, ചെറിയ മീനുകളെ ഇടാണ്. സംഭവം സിമ്പിളാണ്. ഒരു വലിയൊരു അക്വേറിയത്തിൽ ആ അക്വേറിയത്തിനെ രണ്ടായിട്ട് അവർ വിഭജിക്കുകയാണ്. എങ്ങനെ? നടുക്ക് ഒരു കാണാൻ സാധിക്കുന്ന ചില്ലുകൊണ്ട്, ഒരു ചില്ലും അതിൽ സൃഷ്ടിച്ചുകൊണ്ട് ആ ബോക്സിനെ രണ്ടാക്കി മാറ്റാണ്. ആ ഒരു ബോക്സിൽ ആ വലിയൊരു പൈക്ക് മത്സ്യത്തെ സെക്കൻഡ്, അതായത് സെയിം ബോക്സ് നടുക്കൊരു മതിലുണ്ടെന്ന് മാത്രം, അത് കാണാൻ പറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും കേട്ടോ. ആ സെക്കൻഡ് ബോക്സിൽ കുഞ്ഞു കുറേ മത്സ്യങ്ങളെയും അവർ ഇട്ട് വെക്കുകയാണ്. അങ്ങനെ വിശന്ന് വലഞ്ഞ് ഈ പൈക്ക് മത്സ്യം എന്ത് ചെയ്യാം, പിന്നീട് ആ ബോക്സിൽ കിടക്കുന്ന സമയത്ത്, ഈ അക്വേറിയത്തിൽ കിടക്കുന്ന സമയത്ത് ഇവരിതിന് ഫുഡൊന്നും കൊടുക്കില്ല. ഈ ഓപ്പോസിറ്റുള്ള, അതായത് ഇതിന് നോക്കുമ്പോൾ കാണുന്നത്, നേരെ ഓപ്പോസിറ്റ് കാണുന്നത് കുഞ്ഞു മത്സ്യങ്ങളെയാണ്. ഈ മത്സ്യങ്ങളെ ഈ പൈക്ക് മത്സ്യത്തിന് കഴിക്കാൻ പറ്റും. അതുകൊണ്ട് ഇവരെന്ത് ചെയ്യും, ഇതിന് ഫുഡൊന്നും കൊടുക്കില്ല. പക്ഷേ ഇതിനങ്ങോട്ട് സഞ്ചരിക്കാൻ പറ്റോ? പറ്റില്ല. നടുക്ക് ഒരു ചില്ല വെച്ചിട്ടുണ്ട്, ഒരു മതില് പോലെ വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇതിനങ്ങോട്ട് സഞ്ചരിക്കാനായിട്ട് സാധിക്കില്ല. ഇങ്ങനെ വിശന്ന് വലയാനായിട്ട് പിന്നീട് എന്ത് ചെയ്യുക, ഈ മത്സ്യം തുടങ്ങുകയാണ്. അത് പൈക്ക് മത്സ്യത്തിന് ഭയങ്കരമായിട്ട് വിശക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ വിശക്കുന്ന സമയത്ത് ഈ വിശന്ന് വലഞ്ഞ പൈക്ക് എന്ത് ചെയ്യും, ഇരയെ പിടിക്കാൻ വേണ്ടിയിട്ട് സർവ്വശക്തിയോടുകൂടി വന്ന് കുതിച്ചുകൊണ്ട് ഈ ചില്ലുണ്ടല്ലോ, നടുക്കുള്ള ചില്ല് മതിലിൽ വന്ന് ഇടിക്കുകയാണ്. പക്ഷേ പൈക്ക് മത്സ്യം അവിടെ പരാജയപ്പെട്ടു പോകും. ഇടിച്ച് ആ ചില്ലിനെ തകർത്തുകൊണ്ട് അപ്പുറത്തേക്ക് എൻട്രി ചെയ്ത് ആ മീനിനെ ഭക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ പൈക്ക് മത്സ്യത്തിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. പിന്നീട് ഈ പൈക്കിന് വിശക്കം കൂടുതലായിട്ട് തുടങ്ങുകയാണ്. ഭയങ്കരമായിട്ട് അതികഠിനമായ വിശപ്പ് വരുന്ന സമയത്ത് ദിവസങ്ങളോളം നമ്മുടെ ഈ പൈക്ക് മത്സ്യം എന്ത് ചെയ്യും, ഈ ചില്ല് തകർത്ത് അപ്പുറത്തേക്ക് പോയി ആ മത്സ്യങ്ങളെ കഴിക്കാൻ വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. ദിവസങ്ങളോളം ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. ഓരോ തവണയും ചില്ലിടിച്ച് എന്ത് സംഭവിക്കും, ഈ പൈക്ക് മത്സ്യത്തിന് വേദനിക്കും അല്ലേ. ഒടുവിൽ എന്ത് ചെയ്തു എന്നറിയോ, അത് അതതിൻ്റെ പരിശ്രമം അവിടെ ഉപേക്ഷിക്കുകയാണ്. കാരണം എന്താ, അതിന്റെ തലച്ചോറ് ഒരു കാര്യം അവിടെ ഉറപ്പിക്കുകയാണ്, ഇതെനിക്ക് കഴിയില്ല. ആ കാര്യം ആ പൈക്ക് മത്സ്യം അവിടെ ഫിക്സ് ചെയ്യാണ്. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഈ ശാസ്ത്രജ്ഞർ എന്തു ചെയ്തു, ആ ചില്ല് ആ നടുക്കുണ്ടായിരുന്ന ആ തടസ്സമുണ്ടല്ലോ, ആ ചില്ലിനെ പൂർണ്ണമായിട്ടും അവരവിടെ നിന്ന് എടുത്തു മാറ്റി. ഇപ്പോൾ എന്താ സംഭവിക്കുന്നേ, ഇപ്പോൾ ആ ചെറിയ മീനുകൾ വലിയ മത്സ്യത്തിന് ചുറ്റും യാതൊരു തടസ്സവും ഇല്ലാതെ അങ്ങനെ നീന്തി കളിക്കുന്നുണ്ട്. ഈ പൈക്ക് മത്സ്യത്തിന്റെ ചുറ്റും ഈ കുഞ്ഞു കുഞ്ഞു മീനുകൾ ഇങ്ങനെ നീന്തുന്നുണ്ട്. പക്ഷെ ആ പൈക്ക് മത്സ്യം ഒന്നിനെ പോലും പിടിക്കാനായിട്ട് ശ്രമിക്കില്ല, ഒന്നിനെ പോലും ഭക്ഷിക്കാനായിട്ട് ട്രൈ ചെയ്യില്ല. അതിന്റെ തൊട്ട് മുൻപിൽ ഇരകൾ വന്നിട്ട് പോലും ആ വലിയ മത്സ്യം അവിടെ കിടന്നിങ്ങനെ വിശന്ന് തളർന്നു പോവാണ്. ശരിക്കും അവിടെ എന്താ സംഭവിച്ചേ, ആ മത്സ്യത്തെ കൊല്ലുന്നത് അല്ലെങ്കിൽ ആ മത്സ്യം ഇങ്ങനെ വളരെ അവശനായി മാറിയത് വിശപ്പ് കൊണ്ടാണോ? അല്ല, ശരിക്കും അവിടെ എന്താ സംഭവിക്കുന്നറിയോ, അതിനെ കൊന്നത് ലേൺഡ് ഹെൽപ്ലെസ്നെസ് എന്ന് പറയുന്ന കാര്യമാണ്. കാരണം എന്താ, ചില്ല പുറത്തുനിന്ന് മാറിയെങ്കിലും അതിൻ്റെ തലച്ചോറിൽ ആ അദൃശ്യത്തിൽ എവിടെയുണ്ട്, ആ മതിലവിടെയുണ്ട്. തലച്ചോറിലത് ഫിക്സ്ഡാണ്, അവിടെ ആ മതിലുള്ള കാര്യം എനിക്ക് സാധിക്കില്ല എന്നുള്ളൊരു കാര്യം അവിടെ ഫിക്സ്ഡാണ്. അപ്പോൾ അത് ഹെൽപ്ലെസ്സായി അല്ലേ, ആ കാര്യമാണ് അവിടെ സംഭവിക്കുന്നത്. ഇതാണ് ശരിക്കും നമുക്കും വരുന്നൊരവസ്ഥ. ജീവിതത്തിൽ ഒന്നോ രണ്ടോ തവണ നമ്മൾ തോക്കുന്ന സമയത്ത്, തോറ്റു പോകുന്ന സമയത്ത് സ്വയം നമ്മൾ വിധി എഴുതും, എൻ്റെ ലക്ക് വളരെ മോശമാണ് അല്ലെങ്കിൽ എനിക്കിതിന് കഴിയില്ല എന്നുള്ളൊരു കാര്യം. മനസ്സിലായോ? അപ്പം നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ മുൻപിൽ പുതിയ പുതിയ അവസരങ്ങളുണ്ട്, പകരം അവിടെ പഴയ തടസ്സങ്ങൾ ഉണ്ടാവണമെന്നില്ല. പക്ഷേ നമ്മൾ എന്ത് ചെയ്യും, ശ്രമിക്കില്ല, മുൻപ് തോറ്റല്ല അതുകൊണ്ട് ഇനിയും തോക്കും എന്നുള്ളൊരു മനോഭാവത്തിലിരിക്കും. മനസ്സിലാക്കുക, ചില്ല എന്ന് പറയുന്ന കാര്യം എപ്പോഴും ഒരു തടസ്സമായിട്ട് അവിടെ ഉണ്ടാവില്ല കേട്ടോ. ആ ചില്ല് ശരിക്കും നമ്മുടെ മനസ്സിനകത്തുള്ളൊരു കാര്യമാണെന്നുള്ളൊരു കാര്യം നമുക്ക് ഓർമ്മ വേണം. ഓക്കെ, അപ്പോൾ പഴയ പരാജയങ്ങളെ ഭയന്ന് ജീവിക്കുന്നത് അവസാനിപ്പിക്കുക, ആ അദൃശ്യമായിട്ടുള്ള ചില്ലിനെ പൊട്ടിച്ചെറിയാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം എന്നുള്ളതാണ്. അതാണ് എനിക്കിത് ഇന്ന് നിങ്ങളോട് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു കഥ. ഓക്കെ, കഥ ഇഷ്ടമായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഇന്ന് വേദി എനിക്കൊരു മെസ്സേജ് കൂടി വന്നിട്ടുണ്ട്, ആ ഒരു മെസ്സേജിലേക്കും കൂടി ഞാൻ പോട്ടെ കേട്ടോ. അപ്പോൾ അടുത്ത മെസ്സേജ് നമുക്ക് നോക്കാം. ഗുഡ് മോർണിംഗ് ആയലിക്കുട്ടീസ്, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ടോപ്പിക് സൂപ്പർ, താങ്ക് യു. കുട്ടിക്കാലം ഓർത്തുപോയി. ഓഹോ, 2 മുതൽ 10 വരെയുള്ള ഗുണന പട്ടിക ഏതുറക്കത്തിൽ ചോദിച്ചാലും പറയാം. കാരണം കണക്ക് സാർ ഏറ്റവും കൂടുതൽ ഇമ്പോസിഷൻ എഴുതിച്ചതാണ്, കണ്ടോ. പിന്നെ ABCD മുഴുവൻ എഴുതാനും വായിക്കാനും അറിയാം. ഏറെ സ്നേഹത്തോടെ ഇന്ദിര ചേച്ചി, പെരുവമ്പ്. ഇന്നത്തെ കഥയും സൂപ്പർ ആണ് കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു, താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇന്ദിര ചേച്ചിക്ക് മനോഹരമായ ഒരു ദിവസം ഞാൻ വിഷയാണ്. അങ്ങനെ ഈ സമയം 9 മണി കഴിഞ്ഞ് 16 മിനിറ്റ് ആയിട്ടുണ്ട് സ്റ്റുഡിയോ ക്ലോക്കിൽ. ദീ പതിയെ എനിക്ക് ടാറ്റാ ബൈ ബൈ പറയാനുള്ള സമയത്തിലേക്ക് എത്തുന്നു എന്നാണ് ഈ പറഞ്ഞു വന്നൊരു കാര്യം കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്ന് പറഞ്ഞ കഥയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, പഠിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ കുഞ്ഞനിയന്മാരോടും അനിയത്തിമാരോടും കൂടിയാണ്, വിദ്യാഭ്യാസം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എത്ര പഠിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുമോ അത്രയും നിങ്ങൾ പഠിക്കാനായിട്ട് ട്രൈ ചെയ്യുക കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവർക്കും മനോഹരമായൊരു ദിവസം കൂടി വിഷ് ചെയ്തുകൊണ്ട് നമുക്ക് വീണ്ടും കേട്ടുമുട്ടാം എന്ന പ്രതീക്ഷയിൽ. Till then, it's me, RJ Ailya, signing off. Keep on listening, Ahalya FM 90.4. Kettu kettu kottukoodam.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: ഉങ്കൾ വാഴ്ക്കയിൽ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962. സെല്ലുലോയിഡ്.
2: ഹലോ ഹലോ ഹലോ മച്ചാമാരെ, കേട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഏവർക്കും സ്വാഗതം ഇന്നത്തെ സെല്ലുലോയിഡിലേക്ക്. സെല്ലുലോയിഡുമായി ഇന്നത്തെ സിനിമ വിശേഷം പങ്കുവെക്കാൻ കൂടെയുണ്ട് ഞാൻ ആയില്യ. നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്ന ആ ഒരു കഥ, ഇന്ത്യയിൽ നിന്ന് യൂറോപ്പിലേക്ക് തന്റെ സൂവിനെ മാറ്റിപ്പാർപ്പിക്കാൻ വേണ്ടി ഒരു കപ്പലിൽ ട്രാവൽ ചെയ്യുന്ന ഒരു മനുഷ്യൻ. ആ മനുഷ്യനും ആ മനുഷ്യന്റെ സൂവിലുള്ള എല്ലാ മൃഗങ്ങളും അയാളുടെ ഫാമിലിയുമായിട്ടാണ് ആ ഒരു യാത്ര ആരംഭിക്കുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ ആ ഒരു ട്രാവൽ ചെയ്യുന്ന കപ്പൽ തകരുകയും ഒരു പയ്യൻ മാത്രം ആ കപ്പലിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യാണ്. പയ്യൻ മാത്രമല്ല, വേറെ ചിലരും അവന്റെ കൂടെ രക്ഷപ്പെടുന്നുണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കഥയാണ് കേട്ടോ ഇത്. ലൈഫ് ഓഫ് പൈ. അതെ, പയ്യയുടെ കഥയാണിത്. ഈ ഒരു സിനിമ ആരംഭിക്കുന്നത് നമ്മുടെ ഇന്ത്യൻ നടനായിട്ടുള്ള ഇർഫാൻ ഖാനെ കാണിച്ചുകൊണ്ടാണ്. ഇർഫാൻ ഖാന്റെ പേരാണ് കേട്ടോ പൈ പട്ടേൽ. അദ്ദേഹത്തെ കാണാൻ വേണ്ടി അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഒരു റൈറ്റർ വരുന്നുണ്ട്. അതായത് ഒരു ഇംഗ്ലീഷുകാരനാണ് ആ ഒരു റൈറ്റർ. ആ ഒരു റൈറ്റർ വരുന്നത് എന്തിനാണെന്നറിയോ? ഈ ഒരു പയ്യയുടെ കയ്യിൽ ഒരു നല്ല കഥയുണ്ടായിരുന്നു. ആ കഥയെ ഒരു ബുക്കാക്കാൻ വേണ്ടി, ആ കഥ കേട്ട് അതിനെ എഴുതാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു റൈറ്റർ അവിടേക്ക് വരുന്നത്. വേറെ ആരുടെയും കഥയല്ല, പയ്യയുടെ സ്വന്തം ജീവിതത്തിൽ നടന്ന ഒരു കഥയാണ് അദ്ദേഹത്തിന് പറയാനായിട്ടുണ്ടായിരുന്നത്. ഈ ഒരു പയ്യയുടെ ചെറിയൊരു വയസ്സിലെ അവനെ നീന്തലൊക്കെ പഠിപ്പിച്ചത് അവന്റെ അങ്കിളായിരുന്നു. അങ്കിളിന്റെ പേരാണ് പിസിൽ പട്ടേൽ. അവനാണെങ്കിൽ ഈ പിസിൽ പട്ടേൽ എന്ന് പറയുന്ന പേര് ഒട്ടും തന്നെ ഇഷ്ടമല്ലാത്തതുകൊണ്ട് അവൻ അതിനൊന്ന് ഷോർട്ട് ഫോം ആക്കിയിട്ടാണ് പൈ എന്നാക്കിയത്. അതുകൊണ്ട് തന്നെ ഇവന്റെ പേര് കാരണം അവന് സ്കൂളിലൊക്കെ എല്ലാവരും കളിയാക്കായിരുന്നു, ഫ്രണ്ട്സൊക്കെ എപ്പോഴും കളിയാക്കായിരുന്നു. അങ്ങനെ അവന്റെ അച്ഛനാണ് രവി പട്ടേൽ. ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ദൈവവിശ്വാസം ഒന്നും ഇല്ലാത്ത ഒരു നിരീശ്വരവാദി, അതുമാത്രല്ല നന്നായിട്ട് നോൺ വെജ് കഴിക്കുന്ന ഒരാൾ കൂടിയാണ്. എന്നാൽ ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ് അവന്റെ അമ്മ. അവന്റെ അമ്മയുടെ പേര് ഗീതാ പട്ടേൽ എന്നാണ്. വളരെയധികം ഈശ്വരനിൽ വിശ്വസിക്കുന്ന ഒരു ഭക്തയായിട്ടുള്ള ഒരു പ്യുവർ വെജിറ്റേറിയൻ ആയിട്ടുള്ള ഒരു സ്ത്രീ. കൂടാതെ ഇവനൊരു ബ്രദർ കൂടിയുണ്ട് കേട്ടോ. ബ്രദർ ആണെങ്കിൽ ഇവനെ കിട്ടുന്ന സമയത്തൊക്കെ കളിയാക്കാറുണ്ട്. പക്ഷേ ഇവനൊരു പ്രത്യേകതയുണ്ടായിരുന്നു. അതായത് ഇവന്റെ അമ്മ ഒരുപാട് കഥകൾ ഇവന് പറഞ്ഞു കൊടുക്കുമായിരുന്നു. കൃഷ്ണന്റെ കഥയും രാമന്റെ കഥയും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. ആ കഥയൊക്കെ കേൾക്കാൻ അവന് ഇഷ്ടമായിരുന്നു. അവൻ അമ്പലത്തിൽ പോവും, പ്രാർത്ഥിക്കും, അതുപോലെ തന്നെ അവൻ പള്ളിയിൽ പോവും, യേശുവിനെ പരിചയപ്പെടും, അതുപോലെ തന്നെ മുസ്ലിം പള്ളിയിൽ പോയി ആ ഒരു കാര്യങ്ങളും അവൻ പഠിക്കും. യഥാർത്ഥത്തിൽ പറഞ്ഞ എല്ലാ വിശ്വാസങ്ങളെയും ഒരുപാട് വിശ്വസിച്ചിരുന്ന ഒരു പയ്യൻ. അങ്ങനെ പ്രത്യേക ജാതി മതവ്യത്യാസം ഒന്നും ഇല്ലാതെ എല്ലാത്തിനെയും ഒരുപോലെ കണ്ട ഒരു വ്യക്തിയായിരുന്നു നമ്മുടെ പൈ. അങ്ങനെ ഒരു ദിവസം അവരുടെ ആ ഒരു സൂവിലേക്ക് റിച്ചാർഡ് എത്താണ്. റിച്ചാർഡ് ആരാണ് എന്നൊരു ചോദ്യം മനസ്സിൽ വന്നെങ്കിൽ അതൊരു ഫ്രണ്ടൊന്നും അല്ലാട്ടോ, നല്ല ഉഗ്രൻ ബംഗാൾ കടുവ. അങ്ങനെ റിച്ചാർഡ് ദി അവന്റെ അച്ഛന്റെ സൂവിലേക്ക് എത്താണ്. ആ സൂവിലേക്ക് എത്തുന്ന റിച്ചാർഡിനോട് ഇവനും ഇവന്റെ ചേട്ടനും വല്ലാത്തൊരു സ്നേഹം തോന്നുന്നുണ്ട്, വല്ലാത്തൊരു ഇഷ്ടം തോന്നുന്നുണ്ട്. ഇവൻ എന്തെയാണ് ഒരു ദിവസം ആ ഒരു സൂവിലേക്ക് പോയി ആ റിച്ചാർഡ് എന്ന് പറയുന്ന കടുവ ഉണ്ടല്ലോ, ആ ബംഗാൾ കടുവ, ആ ബംഗാൾ കടുവയെ കളിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ പോവാണ്. അതായത് അവന്റെ കയ്യിലൊരു ഇറച്ചി കഷ്ണം വെച്ച് അതിന് കൊടുക്കാൻ വേണ്ടി പോവാണ്. അവൻ അതിന്റെ ഒരു അപകടം എത്രത്തോളം ഉണ്ടെന്നൊരു കാര്യം മനസ്സിലായിരുന്നില്ല കേട്ടോ. ആ സമയത്താണ് അവന്റെ അച്ഛൻ അവിടെ വന്ന് അത് തടയുന്നത്. അതിനുശേഷം അച്ഛൻ അവന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നീ അതിനെത്രയൊക്കെ സ്നേഹിച്ചാലും അതിനെത്രയൊക്കെ നീ ഭക്ഷണം നൽകിയാലും ഒരു ദിവസം അത് നിന്നെ പിടിച്ച് ഭക്ഷിക്കും. കാരണം അതിനു മുൻപില് നീ വെറും ഒരു ഇര മാത്രമാണ്. അതിന് വേറെ തരത്തിലുള്ള ഒരു കമ്മിറ്റ്മെന്റ്സും ഒരു ഇഷ്ടവും ഉണ്ടാവാൻ പോകുന്നില്ല. അതിന് വിശക്കുന്ന ഒരു സാഹചര്യം വരികയാണെങ്കിൽ തീർച്ചയായും അത് നിന്നെ ഭക്ഷിക്കും. അതിനുശേഷം അവന്റെ അച്ഛൻ അത് ഉദാഹരണ സഹിതം തെളിയിക്കാൻ കേട്ടോ ഒരാട്ടിൻകുട്ടിയെ ആ ഒരു കൂടിന് മുന്നിൽ കൊണ്ടുവെക്കുകയാണ്. അത് കാണുന്ന സമയത്ത് നമ്മുടെ റിച്ചാർഡ് കടുവയുണ്ടല്ലോ, അതിനെ വലിച്ചഴച്ച് പിടിച്ച് അതിന്റെ കൂട്ടിലേക്ക് കൊണ്ടുപോയി അതിനെ ഭക്ഷിക്കുകയാണ്. ഈ ഒരു കാഴ്ച നമ്മുടെ പയ്യെ വല്ലാതെ വേദനിപ്പിക്കും, വല്ലാതെ വിഷമിപ്പിക്കും. അങ്ങനെ ആ ദിവസങ്ങൾ കടന്നുപോയി. അവൻ പതിയെ പതിയെ വളരാണ്. പിന്നീട് അവനൊരു പ്രണയം വരാണ്. അതെ, അവൻ ഒരു ഡാൻസ് ക്ലാസ്സിൽ വെച്ച് ഒരു പെൺകുട്ടിയെ പരിചയപ്പെടുന്നുണ്ട്. അവന് പേടി കാരണം അവളുടെ ആദ്യ പ്രണയം പറയാനായിട്ട് സാധിച്ചില്ല. പിന്നീട് അവര് സംസാരിക്കുകയും ഫ്രണ്ട്സ് ആവുകയും പിന്നീട് പ്രണയത്തിലാവുകയും ചെയ്യുന്നുണ്ട്. അവൻ അവളെയും കൂട്ടി അവന്റെ അച്ഛന്റെ സൂവിലേക്ക് സ്ഥിരം വരുന്നൊരു കാഴ്ചയുണ്ടായിരുന്നു. ഇന്നും റിച്ചാർഡിനെയും കൂട്ടുകാരെ ഒക്കെ കാണിച്ചു കൊടുക്കുമായിരുന്നു. പക്ഷേ പ്രതീക്ഷിക്കാതെ അവന്റെ അച്ഛന്റെ ബിസിനസ് അവിടെ തകരാണ്. അതായത് ആ ഒരു സൂവിൽ നിന്ന് വലിയ ലാഭമൊന്നും അയാൾക്ക് കിട്ടുന്നില്ലായിരുന്നു. ആ സമയത്ത് അയാൾ തീരുമാനിക്കുകയാണ് ഇന്ത്യയിൽ നിന്ന് അങ്ങ് യൂറോപ്പിലേക്ക് ഈ ഒരു സൂവിനെ പറിച്ചു നടാൻ വേണ്ടി. ഈ ഒരു ഫാമിലിയും സൂവുമായിട്ട് യൂറോപ്പിലേക്ക് യാത്ര തിരിക്കാൻ വേണ്ടി നമ്മുടെ പയ്യുടെ അച്ഛൻ തീരുമാനിക്കുകയാണ്. അവിടെ നിന്നാണ് ഈ ഒരു കഥയിലെ ട്വിസ്റ്റുകൾ സംഭവിക്കാൻ പോകുന്നത്. തുടർന്ന് കേൾക്കാം സിനിമ ലൈവ് ട്രെയിൻ ഷോർട്ട് ബ്രേക്ക്. കീപ് ഓൺ ലിസണിംഗ് അഹലിയ ഫ്രം 90.4 കേട്ട് കൂട്ടുകൂടാം.

0: celluloid.
1: Once again, welcome back to Celluloid. Celluloid-മായി സിനിമ വിശേഷവുമായി കൂടെയുണ്ട് ഞാൻ ആയില്ല. അങ്ങനെ കഥ തുടർന്നാലോ? ലൈഫ് ഓഫ് പൈ. അങ്ങനെ അവർ യാത്ര തുടരുകയാണ് യൂറോപ്പിലേക്ക്. ആ ഒരു വലിയ ഭീമൻ കപ്പലിൽ അവരുടെ സൂവിലുള്ള എല്ലാ മൃഗങ്ങളും അതുപോലെ തന്നെ പയ്യുടെ ഫാമിലി ഒക്കെ ആയിട്ട് അവർ യാത്ര പോകുന്ന സമയത്ത് ആ കപ്പലിൽ വെച്ച് പല ഇൻസിഡൻസും സംഭവിക്കുന്നുണ്ട്. ആദ്യം തന്നെ ആ കപ്പലിലെ കുക്കുമായിട്ട് പയ്യും പയ്യുടെ അച്ഛനൊക്കെ നല്ല തർക്കത്തിൽ ഏർപ്പെടുകയാണ്. വേറെ ഒന്നുമല്ല, തുടക്കത്തിൽ ഞാൻ പറഞ്ഞില്ലേ, പയ്യുടെ അമ്മ വളരെ ഒരു നോൺ വെജ് കഴിക്കാത്ത ഒരു വെജിറ്റേറിയൻ ആയിരുന്നു, പ്യുവർ വെജിറ്റേറിയൻ. പക്ഷെ കപ്പലിൽ ലഭിച്ച ഫുഡാണെങ്കിൽ ഒരു നോൺ വെജ് ആയതുകൊണ്ട് അതിന് പേരിൽ ഒരു തർക്കമൊക്കെ വരുന്നുണ്ട്. ആ തർക്കത്തിന്റെ ഇടയിൽ പയ്യുടെ അച്ഛൻ അവനെയും കൂട്ടി ആ കപ്പലിന്റെ കാർഗോ സൈഡിലേക്ക് പോവാനുണ്ട്. അതായത് അവനും അവന്റെ അച്ഛനും കൂടി ആ കാർഗോ ഭാഗത്തേക്ക് പോയത് എന്തിനാണെന്നറിയോ? അവിടെയുള്ള മൃഗങ്ങൾക്ക് പഴം നൽകാൻ വേണ്ടിയിട്ടായിരുന്നു. മയങ്ങി പോവാനുള്ള ഒരു ഗുളിക വെച്ചിരിക്കുന്ന പഴാണത്. ആ സമയത്ത് പയ്യുടെ അച്ഛനായിട്ടുള്ള രവി പട്ടേലിനോട് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ഇങ്ങനെ പഴത്തിൽ ഈ ഒരു ഗുളിക വെച്ച് നമ്മൾ മൃഗങ്ങൾക്ക് നൽകുന്നത്? ആ സമയത്ത് അവന്റെ അച്ഛൻ പറയുന്നുണ്ട്, മൃഗങ്ങൾക്കൊന്നും കടലിലൂടെയുള്ള യാത്ര അത്ര ഇഷ്ടമല്ല, അവർ വയലന്റ് ആവും, അതുകൊണ്ടാണ് അവരെ ഉറക്കിക്കെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മരുന്ന് നൽകുന്നത്. അതായിരിക്കും പറഞ്ഞു നിൽക്കുന്നുണ്ട്. അതിനുശേഷം അവരെല്ലാവരും ഉറങ്ങാൻ വേണ്ടി റൂമിലേക്ക് പോവാനട്ടോ. നമ്മുടെ പയ്യും പയ്യുടെ റൂമിലേക്ക് പോവാണ്. പക്ഷേ എത്രയൊക്കെ അവിടെ കിടന്നിട്ടും അവന് ഉറക്കം ശരിയാവുന്നില്ല. ആ സമയത്ത് പയ്യുടെ ചേട്ടനോട് വിളിച്ച് ചോദിക്കുന്നുണ്ട്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ പുറത്ത്? എനിക്ക് വല്ലാതൊരു ഇറിറ്റേഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. ചേട്ടൻ നേരെ, നീ ഒന്നും മിണ്ടാതെ പോയി കിടന്നേ. ആ കാര്യം പറഞ്ഞ് ചേട്ടൻ നീ അവന് വായടപ്പിച്ച് വിടാണ്. ആ സമയത്ത് നമ്മുടെ പയ്യ എന്ത് ചെയ്യും? സ്വയം ഒന്ന് പുറത്തു പോയി നോക്കാമെന്ന് തീരുമാനിച്ച് ആ റൂമിന്റെ പുറത്തേക്ക് പോകുന്ന സമയത്ത് അവൻ ആ കാഴ്ച കണ്ട് ഞെട്ടാണ്. അതായത് ഇതുവരെ കാണാത്ത അത്രയും രീതിയിൽ കടൽ ശോഭിതയായിരിക്കുകയാണ്. വളരെ വലിയ കാറ്റും തിരമാലയും, മൊത്തത്തിൽ ആ ഒരു കപ്പൽ ഇപ്പോൾ തന്നെ മുങ്ങിപ്പോവും എന്നൊരു അവസ്ഥയിലേക്ക് മാറാണ്. അത്ര ഭയാനകമായ ഒരു അന്തരീക്ഷമാണ് പയ്യ പുറത്ത് കാണുന്നത്. പിന്നീട് ഫുൾ ഓട്ടമാണ് ആ കപ്പലിനകത്തുള്ള എല്ലാവരും രക്ഷപ്പെടാൻ വേണ്ടി ഓടുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഈ എമർജൻസി ആയിട്ട് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള മിനി ബോട്ട് ഉണ്ട്. ആ ഒരു ബോട്ട് ദേ താഴെ വരാണ്. അപ്പൊ ഇവരെല്ലാവരും രക്ഷപ്പെടാൻ തയ്യാറെടുക്കുന്ന സമയത്ത് ഏറ്റവും ആദ്യം ബോട്ടിലേക്ക് പോകുന്നത് നമ്മുടെ പയ്യാണ്. ആ മിനി ബോട്ടിലേക്ക്, എമർജൻസി ബോട്ടിലേക്ക് പോകുന്നത് പയ്യാണ്. പയ്യ ആ ബോട്ടിലിറങ്ങി മുകളിൽ നിന്ന് ഇവർ താഴേക്ക് ഇറങ്ങുന്നതിന് തൊട്ട് മുൻപായിട്ട് വലിയൊരു സീബ്ര വന്ന് ആ ഒരു ബോട്ടിലേക്ക് എടുത്തങ്ങ് ചാടാണ്. ആ ഒരു ചാട്ടത്തിന്റെ ആഘാതത്തിൽ ആ ബോട്ടും ആ വലിയ കപ്പലും തമ്മിലുള്ള ബന്ധം അവിടെ വിച്ഛേദിക്കപ്പെടുകയാണ്. ആ ഒരു ബോട്ട് അങ്ങനെ നീങ്ങിപ്പോവാണ്. അതിനുശേഷം ആ ഒരു കാറ്റില് ആ ബോട്ടിൽ നിന്ന് നമ്മുടെ പയ്യ വെള്ളത്തിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ വെള്ളത്തിലേക്ക് പോകുന്ന അവൻ പിന്നീട് കണ്ണു തുറന്ന് നോക്കുന്ന സമയത്ത് കാണുന്നത് ആ വലിയൊരു കപ്പൽ അങ്ങനെ മുങ്ങി മുങ്ങി മുങ്ങി പോകുന്നതാണ്. പിന്നീട് അവൻ എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട് ആ ഒരു എമർജൻസി ബോട്ടിന്റെ അകത്തേക്ക് കയറുന്നുണ്ട്. അവൻ മാത്രമല്ല, ആ ബോട്ടിൽ നോക്കുന്ന സമയത്ത് ആ ഒരു സീബ്രയും അതുപോലെ തന്നെ ഒരു കുരങ്ങനും പിന്നെ ഒരു ഹെയ്നയും, ഹെയ്നേനെ കാണുന്ന സമയത്ത് അവൻ പേടിക്കുന്നുണ്ട്. അങ്ങനെ അവര് മാത്രം ആ ഒരു ബോട്ടിൽ രക്ഷപ്പെട്ടു പോവാണ്. അങ്ങനെ പോകുന്ന സമയം ആദ്യം വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ പിന്നീട് ഈ ഒരു ഹെയ്നയ്ക്ക് വല്ലാതെ വിശക്കാൻ തുടങ്ങി. വിശക്കാൻ തുടങ്ങുന്ന സമയത്ത് ഈ ഹെയ്ന ഏറ്റവും ആദ്യം ആ ഒരു സീബ്രയെ പിടിച്ചങ്ങ് ഭക്ഷിക്കുകയാണ്. ഇത് കാണുന്ന സമയത്ത് നമ്മുടെ പൈ പേടിച്ചു പോകുന്നുണ്ട്. അവനറിയാം ഈ ഹെയ്ന വളരെ ഉപദ്രവകാരിയാണ്, ഇനി എന്നെയും ഭക്ഷിക്കും എന്നൊരു കാര്യം അവന് ഉറപ്പായിരുന്നു. പിന്നീട് ഈ ഒരു ഹെയ്ന ഈ ഒരു കുരങ്ങനെ ഭക്ഷിക്കുകയാണ്. ആ ഒരു സമയത്ത് അവൻ ചെയ്യുന്നൊരു കാര്യമുണ്ട്. അതായത് ആ ഒരു എമർജൻസി ബോട്ടിൽ നിന്ന് കിട്ടുന്ന ലൈഫ് ജാക്കറ്റും മരത്തടികളും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് തൊട്ടടുത്തായിട്ടൊരു ചങ്ങാടം ഉണ്ടാക്കി അവൻ ആ ചങ്ങാടത്തിലേക്ക് മാറുന്നുണ്ട്. അതിനുശേഷം ഹെയ്ന എന്തായാലും ഇവന് ഭക്ഷിക്കും എന്നൊരു പോയിന്റ് വരുന്ന സമയത്ത് പെട്ടെന്ന് ആ ഒരു എമർജൻസി ബോട്ടിന്റെ താഴെയുള്ള തട്ടിൽ നിന്നും ഒരാൾ ചാടി പുറത്തേക്ക് വരാണ്. അത് വേറെ ആരോ ആയിരുന്നില്ല, നമ്മുടെ റിച്ചാർഡ്. അതെ, ആ ബംഗാൾ കടുവ. ആ ബംഗാൾ കടുവ വന്ന് ഈ ഒരു ഹെയ്നയെ കൊന്ന് അങ്ങ് ഭക്ഷിക്കുകയാണ്. ഇത് കാണുന്നത് നമ്മുടെ പൈക്ക് വല്ലാതെ പേടിയാവും. ആ കടുവയാണ്, തന്റെ കൂടെയുള്ള ഒരു കടുവയാണ്, ഉറപ്പായിട്ടും ആ കടുവ ഇനി ഭക്ഷിക്കാൻ പോകുന്നത് തന്നെയാണെന്നുള്ളൊരു കാര്യം നമ്മുടെ പൈക്ക് തീർച്ചയായിരുന്നു. അവനെ ആ ബോട്ടിൽ നിന്ന് അവൻ താൽക്കാലികമായി നിർമ്മിച്ചിരിക്കുന്ന ചെങ്ങാടത്തിലേക്ക് മാറുകയാണ്. പിന്നീട് ആ ഒരു ബോട്ടിൽ നമ്മുടെ റിച്ചാർഡ് എന്ന കടുവയും തൊട്ടടുത്ത ചെങ്ങാടത്തിൽ നമ്മുടെ പയ്യ മാത്രമായിട്ട് അവശേഷിക്കുകയാണ്. പയ്യ്ക്ക് തീർച്ചയാണ് ഉറപ്പായിട്ടും ഇനി ഈ ഒരു കടുവയ്ക്ക് വിശന്നു കഴിഞ്ഞാൽ കഴിക്കാൻ പോകുന്നത് എന്നെയാണെന്നുള്ളൊരു കാര്യം. അവൻ കഷ്ടപ്പെട്ട് ഒരു മീനിനെ പിടിക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. കാരണം കടുവയ്ക്ക് വിശന്നു കഴിഞ്ഞാൽ ഇവൻ ഉറപ്പായിട്ടും കഴിക്കും, അല്ലെ, ഭക്ഷിക്കും. അതുകൊണ്ട് ഏറ്റവും ആദ്യം കടുവയുടെ വിശപ്പടക്കുന്നതാണ് ഉത്തമം എന്ന് പറഞ്ഞുകൊണ്ട് അവൻ മീൻ പിടിക്കാൻ ട്രൈ ചെയ്യുന്നുണ്ട്. അങ്ങനെ അവന് വലിയൊരു കാച്ച് കിട്ടുകയാണ്, ഒരു വലിയൊരു ഫിഷിനെ കിട്ടുകയാണ്. ആ ഫിഷിനെ അവൻ ആ കടുവയ്ക്ക് ഭക്ഷിക്കാൻ കൊടുക്കുന്നുണ്ട്. കടുവ ഒരു കൂസലില്ലാതെ വേഗം തന്നെ കിട്ടിയ സമയത്ത് കഴിക്കുന്നുമുണ്ട്. അങ്ങനെ ദിവസങ്ങൾ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ദിവസങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ പല പല കാഴ്ചകളും കാണാൻ തുടങ്ങുകയാണ്. അതായത് രാത്രിയാകുന്ന സമയത്ത് പെട്ടെന്ന് ആരോ ടോർച്ചടിക്കുന്ന ഫീലാണ്. കടലിൽ മൊത്തം വലിയൊരു ലൈറ്റ് വരാണ്. ആ കാണുന്ന സമയത്ത് അവന് മനസ്സിലാവും അത് പ്രത്യേക തരം കുറെ മത്സ്യമാണെന്ന്. ആ മത്സ്യങ്ങൾക്കിടയിൽ ഇവിടെ വലിയൊരു തിമീങ്കലം വരികയാണ്. തിമീങ്കലം വന്ന് അതിങ്ങനെ വായ തുറന്ന് മുകളിലേക്ക് പോകുന്ന സമയത്ത് അവന്റെ ചങ്ങാടം ഇങ്ങനെ മറിയുന്നുണ്ട്. തിമീങ്കലത്തിന് അത് വെറും സന്തോഷത്തിന്റെ പ്രകടനം പോലെ അവർ നോർമലായി ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷേ പയ്യെ അവിടെ പേടിച്ചു പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ പല പല കാര്യങ്ങളും അവൻ കാണാൻ തുടങ്ങുകയാണ്. പിന്നീട് നോക്കുന്ന സമയത്ത് ഒരുപാട് മത്സ്യങ്ങളെ കാണാണ്. അതായത് ചാകര എന്ന് നമ്മൾ പറയില്ലേ, ആ ഒരു ചാകര കാണുന്ന സമയത്ത് നമ്മുടെ പയ്യനേക്കാൾ ഏറ്റവും അധികം സന്തോഷമായത് നമ്മുടെ റിച്ചാർഡിനാണ്. വേറെ ഒന്നുമല്ല, അവൻ കിട്ടിയ സമയത്ത് ആ മീനിനൊക്കെ തട്ടി ആ ബോട്ടിലേക്ക് ആക്കുന്നുണ്ട്. മാക്സിമം മീനിനെ കഴിക്കാൻ നോക്കുന്നുണ്ട്. അവന് കുശാലായി എന്ന് വേണം പറയാൻ. അങ്ങനെ വീണ്ടും ദിവസങ്ങൾ കടന്നു പോവാണ്. പിന്നീട് നമ്മുടെ പയ്യൻ എന്താ ചെയ്യുന്നതെന്നറിയോ, ആ ചാകരയിൽ കിട്ടിയ മീനിനെ മുഴുവനായിട്ട് ഇവന് കൊടുക്കുകയാണെങ്കിൽ ശരിയാവില്ല എന്നുള്ളൊരു കാര്യം മനസ്സിലായി. അവൻ പതിയെ സൂവിലൊക്കെ ഈ കടുവകൾക്ക് ഭക്ഷണം കൊടുക്കുന്ന അതേ രീതിയിൽ, അതായത് കമ്പും കാര്യങ്ങളൊക്കെ കാണിച്ച് ഒരു വടിയൊക്കെ എടുത്ത് ഓരോ പീസ് പീസ് ആയിട്ട് ഇങ്ങനെ കൊടുക്കാൻ തുടങ്ങുകയാണ്. അതായത് ഇവൻ പറയുന്ന ഓരോ ഇൻസ്ട്രക്ഷൻസ് അനുസരിക്കുകയാണെങ്കിൽ ഒരു പീസ് മാംസം കൊടുക്കും. ആ രീതിയിലേക്ക് ഈ ട്രെയിൻ ചെയ്യില്ലേ, അതുപോലെ തന്നെ ചെയ്യാൻ തുടങ്ങുകയാണ്. പതിയെ നമ്മുടെ റിച്ചാർഡ് ഇവൻ പറയുന്ന കാര്യങ്ങളൊക്കെ അനുസരിക്കാൻ തുടങ്ങുന്നുണ്ട് കേട്ടോ. അങ്ങനെ വീണ്ടും വീണ്ടും വീണ്ടും ആ ദിവസങ്ങൾ കടന്നു പോവാണ്. അങ്ങനെ പെട്ടെന്ന് ഒരു ദിവസം അവൻ ദൂരെ ഒരു ബോട്ട് കാണാണ്. ആ ബോട്ട് കാണുന്ന സമയത്ത് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടി അവൻ ഫയർ ചെയ്യുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും യഥാർത്ഥത്തിൽ ഫലത്തിൽ എത്തിയില്ല എന്നുള്ളതാണ്. അങ്ങനെ പോയി പോയി പോയി ഇവരൊരു ദ്വീപിലെത്താണ്. അതായത് ഒരു കര, കുറേ നാളുകൾക്ക് ശേഷം വെള്ളത്തിൽ നിന്നൊരു കര കാണുന്ന സമയത്ത് നമ്മുടെ പൈക്ക് വല്ലാത്ത സന്തോഷം വരികയാണ്. വല്ലാതെ എങ്ങനെയും പറയുക, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും സന്തോഷം വരികയാണ്. ഇവൻ നേരെ ആ ഒരു ദ്വീപിലേക്ക് കടക്കുകയാണ്. ദ്വീപിലേക്ക് കടന്ന് ഇവൻ അവിടെ കണ്ട കിഴങ്ങും കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ട്. അതായത് ഇത്രയും ദിവസം വെറും മീൻ മാത്രം ഭക്ഷിച്ച് പെട്ടെന്ന് കിഴങ്ങും കാര്യങ്ങളൊക്കെ കഴിക്കുന്ന സമയത്ത് കിട്ടുന്ന ആ ഒരു രുചി വ്യത്യാസം ഉണ്ടല്ലോ, അവനത് വല്ലാതെ ഇഷ്ടപ്പെടുകയാണ്. അവിടെയാണെങ്കിൽ കുറേ വേറെ മൃഗങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവന്റെ ആ ഒരു മരത്തിന്റെ മുകളിൽ അവൻ താമസിക്കാൻ വേണ്ടി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ റിച്ചാർഡിന്റെ ആ ദ്വീപിന്റെ പുറത്ത് ഇങ്ങനെ നടക്കുന്നുണ്ട്. നടന്ന് അവനും വേണ്ട കുറേ കാര്യങ്ങളൊക്കെ ഭക്ഷിക്കാനൊക്കെ നോക്കുകയാണ്. അവിടെ ഒരു കുളമുണ്ട്, ഇവൻ ഇറങ്ങി ആ കുളത്തെ കുളിക്കുന്നുണ്ട്. നല്ല ശുദ്ധമായ തടാകം കാണുന്ന സമയത്ത് തടാകത്തിൽ നിന്ന് ധാരാളം വെള്ളം കഴിക്കുന്നുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതായത് ഇത്രയും നാൾ അവർ കഴിച്ചിരുന്നത്, തുടക്കത്തിൽ കഴിച്ചിരുന്നത് ആ ഒരു എമർജൻസി ബോട്ടിലുണ്ടായിരുന്ന കുറച്ച് ഫുഡൊക്കെയാണല്ലേ. പിന്നീട് ആ തീർന്ന സമയത്ത് ആ കടലിലെ മീനൊക്കെയാണ് ഇവർ കഴിച്ചിരുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായ രുചി കിട്ടുന്ന സമയത്ത് ഭയങ്കര സന്തോഷവനാണ്. പക്ഷേ പോകെ പോകെ നമ്മുടെ പൈക്ക് മനസ്സിലാവുന്നുണ്ട് കടലിൽ എത്ര വേണമെങ്കിലും താമസിക്കാം, പക്ഷേ ഈ ദ്വീപിലെ ഒറ്റപ്പെടൽ അവർ ഒട്ടും സഹിക്കാൻ വയ്യ. അങ്ങനെ അവൻ അവിടെ നിന്ന് കുറേ ഫുഡൊക്കെ ശേഖരിച്ച്, അവന് വേണ്ട കുറച്ച് പഴങ്ങളൊക്കെ ശേഖരിച്ച് അവൻ ആ ബോട്ടിലേക്ക് തിരിച്ചു കയറി വീണ്ടും യാത്ര തുടരുകയാണ്. ആ സമയത്ത് അവൻ നമ്മുടെ റിച്ചാർഡിനെ വിളിക്കുന്നുണ്ട്. ആദ്യം നമ്മുടെ റിച്ചാർഡ് വരാനായിട്ട് തയ്യാറായിരുന്നില്ല, പക്ഷെ പിന്നീട് റിച്ചാർഡും ആ ബോട്ടിലേക്ക് വന്ന് അങ്ങനെ കയറുകയാണ്. അങ്ങനെ അവർ വീണ്ടും അവിടെ നിന്നും യാത്ര തുടരുകയാണ്.

0: celluloid.
1: Yes, once again, welcome back to Celluloid. കൂടെ ഉണ്ട് ഞാൻ ആയില്ല. ലൈഫ് ഓഫ് പൈ ആണ് നമ്മുടെ ഇന്നത്തെ സിനിമാ വിശേഷം. അല്ലേ, കഥ തുടരാം. അങ്ങനെ ആ യാത്ര തുടർന്ന് തുടർന്ന് പിന്നീട് അവര് മറ്റൊരു ദ്വീപിലേക്ക് എത്തുകയാണ്. അതായത് അപ്രതീക്ഷിതമായിട്ടാണ് ആ ഒരു ദ്വീപിലേക്ക് എത്തുന്നത്. അവനാണെങ്കിൽ ആ ഒരു ബോട്ട് കരക്കടുപ്പിക്കാനുള്ള സാവകാശം പോലും കാണിക്കാൻ വയ്യായിരുന്നു. ആ ബോട്ടിൽ നിന്ന് ഇറങ്ങി നീന്തി കഷ്ടപ്പെട്ട് അവൻ ആ ദ്വീപിന്റെ കരയിലേക്ക് എത്തി അത്രയും തളർന്ന് ആ ദ്വീപിൽ അങ്ങ് വീഴാണ്. അങ്ങനെ ആ ദ്വീപിലുണ്ടായിരുന്ന കുറെ മുക്കുവരും കുറെ ആൾക്കാരും കൂടി ചേർന്ന് നമ്മുടെ പയ്യെ രക്ഷിക്കുന്നുണ്ട്. പക്ഷെ ആ സമയത്ത് നമ്മുടെ റിച്ചാർഡ് ആ ഒരു ബോട്ടിൽ നിന്നിറങ്ങി ആ ദ്വീപിന്റെ മറ്റൊരു സൈഡിലേക്ക് ഇങ്ങനെ നടന്നു പോവാണ്. ആ സമയത്ത് നമ്മുടെ പയ്യ ഇങ്ങനെ നോക്കുകയാണ്. ഈ ഒരു പട്ടിണിയും ദാഹവും കടുത്ത വെയിലും കാഴ്ച ശക്തി നഷ്ടപ്പെടുന്ന അവസ്ഥയും വരെ അവർ ഒരുമിച്ചായിരുന്നു നേരിട്ടതല്ലേ. ആ യാത്രക്കിടയിൽ പയ്യ ഒരു വലിയ സത്യം ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അതായത് കടുവയെ ഭയന്നതുകൊണ്ടും അതിനെ ജീവനോട് നിലനിർത്താൻ നിരന്തരം ശ്രമിച്ചതുകൊണ്ടുമാണ് തനിക്ക് മരിക്കാനുള്ള ഭയം മാറിയതും ജീവിക്കാനുള്ള ധൈര്യം കിട്ടിയത്. സത്യത്തിൽ ആ കടുവ പയ്യെ കൊല്ലുകയല്ല, മറിച്ച് അവനെ ജീവിപ്പിക്കാൻ പ്രേരിപ്പിക്കുകയായിരുന്നു. ഒടുവിൽ മരണത്തിന്റെ വക്കിൽ ആ ഒരു ലൈഫ് ബോട്ട് ആ തീരത്ത് അണയുന്ന സമയത്ത് മണൽപ്പരപ്പിലേക്ക് തളർന്നു വീണ പയ്യ കണ്ടത് ഇത്രയും കാലം തന്റെ ജീവന്റെ കാവലായിരുന്ന റിച്ചാർഡ് പാർക്കർ പതുക്കെ ബോട്ടിൽ നിന്നിറങ്ങി മുന്നിലുള്ള കാട്ടിലേക്ക് നടന്നു പോകുന്നതാണ്. കാടിന്റെ അതിർത്തിയിലെത്തിയപ്പോൾ കടുവ ഒന്ന് തിരിഞ്ഞു നോക്കുമെന്ന് അവൻ വിചാരിക്കുന്നുണ്ട്. പക്ഷേ തങ്ങൾ ഒരുമിച്ച് അനുഭവിച്ച ദുരിതങ്ങൾക്ക് പകരമായി ഒരു നന്ദിയെങ്കിലും ആ കണ്ണുകളിൽ ഉണ്ടാകുമെന്ന് പയ്യ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്നാൽ മനുഷ്യരുടെ വികാരങ്ങളില്ലാത്ത വന്യമൃഗം ഒരിക്കൽ പോലും തിരിഞ്ഞു നോക്കാതെ കാട്ടിനുള്ളിലേക്ക് അങ്ങ് മാഞ്ഞു പോവാണ്. അതവന്റെ ഹൃദയം ശരിക്കും തകർത്ത് കളയുന്നുണ്ട്. ഒടുവിൽ ഒരു വിടചുള്ളൽ പോലും ഇല്ലാതെ റിച്ചാർഡ് പാർക്കർ പോയതോർത്ത് അവൻ മണലിൽ കിടന്നിങ്ങനെ പൊട്ടിക്കരയാണ്. പിന്നീട് ആശുപത്രിയിലായ പയ്യോട് കപ്പൽ ദുരന്തത്തെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ജാപ്പനീസ് ഉദ്യോഗസ്ഥർ വരുന്നുണ്ട്. കടുവയുടെയും മൃഗങ്ങളുടെയും ഈ കഥ അവർക്ക് വിശ്വസിക്കാനായിട്ട് കഴിയുന്നില്ല. അപ്പോൾ പയ്യ അവർക്ക് മറ്റൊരു കഥ പറഞ്ഞു കൊടുക്കാണ്. അതായത് ആ കഥയിൽ മൃഗങ്ങളായിരുന്നില്ല, മനുഷ്യരായിരുന്നു. ആ കുരങ്ങൻ അവന്റെ സ്വന്തം അമ്മയായിരുന്നു. ഹൈന ക്രൂരനായ കപ്പൽ പാചകക്കാരനായിരുന്നു. അമ്മയെ കൊന്ന പാചകക്കാരനെ പൈക്ക് കൊല്ലേണ്ടി വന്നു. ആ കഥയിലെ കടുവ മറ്റാരുമായിരുന്നില്ല, അതിജീവനത്തിനായി പയ്യുടെ ഉള്ളിൽ നിന്ന് ഉയർന്നു വന്ന ആ ക്രൂരമായ മറ്റൊരു ഭാവമായിരുന്നു. അങ്ങനെ ആ ഒരു കഥ പറഞ്ഞുകൊണ്ടാണ് ആ ഒരു ഉദ്യോഗസ്ഥരെ അവൻ കൺവിൻസ് ചെയ്യുന്നത്. അങ്ങനെ ഈ ഒരു റൈറ്ററോട് നമ്മുടെ പയ്യ ഈ ഒരു കഥ പറഞ്ഞു അവസാനിപ്പിക്കുന്നുണ്ട്. പയ്യ പറയുന്നുണ്ട്, എനിക്കറിയാമായിരുന്നു റിച്ചാർഡ് ഒരു മൃഗമാണ്, എന്നിട്ടും ഞാൻ അവനിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ എക്സ്പെക്ട് ചെയ്തു. അതായത് ഇപ്പോൾ അവന് നീന്തൽ പഠിപ്പിച്ചത് അവൻ്റെ അങ്കിളാണ്. അവൻ അങ്കിളിൻ്റെ അടുത്ത് നന്ദിയൊന്നും പറഞ്ഞിരുന്നില്ല. അവനെ നോക്കി വളർത്തിയത് അവൻ്റെ അച്ഛനും അമ്മയുമാണ്. അവൻ അവരുടെ അടുത്ത് നന്ദിയൊന്നും പറഞ്ഞിട്ടില്ല. അതുപോലെ റിച്ചാർഡിന് ഇത്രയും നാളെ നോക്കിയതും സംരക്ഷിച്ചതും ഇവനാണ്. റിച്ചാർഡും ഇവരോട് നന്ദിയൊന്നും പറഞ്ഞിട്ടില്ല. ഇങ്ങനെ തന്നെയാണ് ഈ ലോകം. ഇപ്പോൾ കടലിൽ പോയിട്ടുണ്ടായിരുന്ന അവൻ്റെ അച്ഛനും അമ്മയും ഒക്കെ മരിച്ചിരിക്കുന്നു എന്നൊരു കാര്യം അവൻ അറിയാലേ. ആ മരിച്ച അവരെ ആ കടലിലുള്ള മീനുകൾ ഭക്ഷിച്ചേക്കാം. ആ മീനിനെ തന്നെയാണ് ഇവർ പിടിച്ചുകൊണ്ട് റിച്ചാർഡും ഇവരും ഭക്ഷിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മുടെ റിച്ചാർഡിനെ വിശന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആരെ ഭക്ഷിക്കാം? പയ്യയെയും ഭക്ഷിക്കാം. ഈ ഒരു ആഹാര ശൃംഖല ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കാം. അല്ലെങ്കിൽ ഭൂമി അങ്ങനെയാണ് ഒന്ന് ഒന്നിന്റെ നിലനിൽപ്പായിട്ട് ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കാം. ആ ഒരു സിനിമ അല്ലെങ്കിൽ ഈ ഒരു കഥ കേട്ട് കഴിഞ്ഞതിന് ശേഷം പിന്നീട് അവിടേക്ക് വരുന്നത് പയ്യയുടെ ഫാമിലിയാണ്. പയ്യയുടെ ഭാര്യ, പയ്യയുടെ മക്കൾ, അവരുമായിട്ട് പയ്യനെ ഇപ്പോൾ വളരെ ഹാപ്പി ആയിട്ട് അങ്ങ് ജീവിക്കുകയാണ്. ഇതോടുകൂടിയാണ് ഈ ഒരു സിനിമ പൂർണ്ണമാവുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ സെല്ലുലോയിഡിൽ പറഞ്ഞ സിനിമ ഏതാ? ലൈഫ് ഓഫ് പൈ. വളരെ ചെറിയൊരു സിനിമ, വളരെ രസമായി കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമ. തീർച്ചയായും നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും കാണണം. അപ്പോൾ എന്തായാലും ഇന്നത്തെ സെല്ലുലോയിഡിന്റെ സമയം കൂടി ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും സെല്ലുലോയിഡുമായിട്ട് മറ്റൊരു സിനിമാ വിശേഷവുമായിട്ട് ഞാൻ വരും. അതുവരേക്കും ടിൽ ദെൻ, ഇറ്റ്സ് മീ ആർ ജെ ആയില്യ സൈനിങ് ഓഫ്. കീപ് ഓൺ ലിസണിംഗ് എഫ് എം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിൽ ഇളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
2: കാലിഡോസ്കോപ്പ്, ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
3: എന്നാ പിന്നെ ഇനി ധൈര്യമായിട്ട് ട്രെയിൻ അങ്ങ് ബുക്ക് ചെയ്തേക്കാം. നമ്മള് തമാശക്കി പറയാറുള്ള ഒരു ഡയലോഗ് ഇല്ലേ, ഇതിന് മാത്രം ആളുണ്ടോ, എന്നാ പിന്നെ നീ ആ ട്രെയിൻ അങ്ങ് തന്നെ ബുക്ക് ചെയ്തേക്ക് എന്നൊക്കെ ഇങ്ങനെ പറയാറില്ലേ. സത്യമാണ്, കാശും ആവശ്യവും ഉണ്ടെങ്കിൽ KSRTC ബസ്സോ കല്യാണ വണ്ടിയോ ഒക്കെ വിളിക്കുന്നത് പോലെ ഇന്ത്യൻ റെയിൽവേയുടെ ഒരു ട്രെയിൻ മൊത്തമായോ അല്ലെങ്കിൽ കുറച്ച് കോച്ചസ് മാത്രമായോ സ്വന്തമായി ബുക്ക് ചെയ്യാം. എന്റെ അമ്മേ, ഈ വാർത്ത, ഈ വിശേഷം നിങ്ങൾ മുന്നേ കേട്ടിരുന്നോ? ട്രെയിനൊക്കെ മൊത്തമായിട്ട് ബുക്ക് ചെയ്യാൻ പറ്റുമോ? ഇങ്ങനെയാണ് ഞാൻ ആദ്യം ചിന്തിച്ചത് ഈ ഒരു സംഭവം കേട്ടപ്പോഴത്തേക്കും. എന്തായാലും കാലിഡോസ്കോപ്പിൽ ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള, എന്റർടൈനിങ് ആയിട്ടുള്ള കാര്യങ്ങളുമായിട്ട് കൂടെ ഞാൻ അഭിരാമി എത്തിയിട്ടുണ്ട് കൃത്യം ടൈമില്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മള് സാധാരണ ബസ് ബുക്ക് ചെയ്യും അല്ലേ, കല്യാണ വണ്ടിയൊക്കെ വിളിക്കും, ഒരു ബസ് ഫുള്ളായിട്ട് ബുക്ക് ചെയ്യും. അങ്ങനെയൊക്കെ ബുക്ക് ചെയ്യണ പോലെ നമുക്ക് ട്രെയിനൊക്കെ ബുക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ അത് ചിലരെ പണിയൊന്നുമല്ല. എന്നാൽ ഇനി തൊട്ട് അങ്ങനെ ബുക്ക് ചെയ്യാനായിട്ട് പറ്റും. വർഷങ്ങളായിട്ട് നിലവിലുള്ള, എന്നാൽ അധികം ആർക്കും അറിയാത്തൊരു കാര്യമാണ് ഫുൾ താരിഫ് റേറ്റ് എന്ന് പറയുന്ന ഒരു കാര്യം, FTR എന്നാണ് അതിന് പറയണേ. ഈ പ്ലാനിലൂടെ റെയിൽവേ ഈ ഒരു ആഡംബര സൗകര്യം എല്ലാവർക്കും ഒരുക്കുകയാണ്. സാധാരണ ട്രെയിനിൽ പാട്ടുപാടുമ്പോഴും ചീട്ട് കളിക്കാനൊക്കെ നോക്കുന്ന സമയത്ത് അടുത്ത സീറ്റിലെ അമ്മാവന്മാരും എന്ന് മൂളുന്നത് കണ്ട് നമ്മൾ ചിലപ്പോൾ ഇടയ്ക്ക് പേടിക്കേണ്ടി വരാറുണ്ട്, ചിലപ്പോൾ അവരായിട്ടൊന്ന് കൊമ്പ് കോർക്കേണ്ടി വരാറുണ്ട്. എന്നാൽ ട്രെയിൻ മുഴുവൻ നമ്മുടെ ആളുകളായതുകൊണ്ട്, കാരണം നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്തല്ലോ, അങ്ങനെ ആയതുകൊണ്ട് S1 മുതൽ S5 വരെയുള്ള കോച്ചുകളിൽ പാട്ടും പാടിയും ഡാൻസ് കളിച്ചും തകർക്കാം. TTR വന്നാൽ പോലും വേണമെങ്കിൽ ഒരു കഷ്ണം അലുവ് എടുത്ത് നമുക്ക് കൊടുക്കാം. അങ്ങനെ ട്രെയിൻ ബുക്ക് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ട്, അതാണ് FTR എന്ന് പറയുന്നത്. തമാശയൊക്കെ മാറ്റി വെച്ചിട്ട് പറഞ്ഞാലേ, കോർപ്പറേറ്റ് കമ്പനികൾക്കും തീർത്ഥാടക സംഘങ്ങൾക്കും വലിയ ടൂർ പാക്കേജസ് ഒക്കെ, അല്ലെങ്കിൽ വലിയ ടൂർ പോകുന്ന ആളുകൾക്കൊക്കെ വലിയ ഉപകാരപ്രദമായിട്ടുള്ള ഒരു കാര്യമാണ്, ഉപദ്രവമല്ല ഉപകാരപ്രദമായിട്ടുള്ള കാര്യമാണ് ഈ ട്രെയിനിലെ അധികം ആർക്കും അറിയാത്ത ഫുൾ താരിഫ് റേറ്റ് എന്ന് പറയുന്ന ഈ ഒരു പ്ലാൻ. ഒരു ട്രെയിൻ എങ്ങോട്ട് മൊത്തത്തിൽ ബുക്ക് ചെയ്യാം, ഇനി എങ്ങനെ ബുക്ക് ചെയ്യാമെന്ന് ചോദിച്ചാൽ, IRCTCയുടെ FTR എന്ന് പറയുന്ന വെബ്സൈറ്റ് ഉണ്ട്. ആ വെബ്സൈറ്റ് ത്രൂ ഓൺലൈൻ ആയിട്ട് അല്ലെങ്കിൽ ചീഫ് കൊമേഴ്സ്യൽ മാനേജർക്ക് നമ്മളൊരു ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാലും നമുക്കിങ്ങനെ ബുക്ക് ചെയ്യാൻ പറ്റും. ചുരുങ്ങിയത് 7 ബോഗികൾ മുതൽ ഒരു 26 ബോഗികൾ വരെയുള്ള ഒരു മുഴുവൻ ട്രെയിൻ തന്നെ ആവശ്യപ്പെടാം. സാധാരണ ടിക്കറ്റ് നിരക്കിനേക്കാൾ അല്പം കൂടിയ സർവീസ് ചാർജും ഒപ്പം ഒരു സെക്യൂരിറ്റി ഡെപ്പോസിറ്റും നൽകേണ്ടി വരും. കാരണം നമ്മളൊരു ട്രെയിൻ മുഴുവനായിട്ട് ബുക്ക് ചെയ്യല്ലേ, യാത്രയ്ക്ക് ശേഷം ഈ ഒരു തുക റെയിൽവേ തിരികെ നൽകും എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ FTRനെ കുറിച്ച് നിങ്ങൾക്ക് നേരത്തെ അറിയാമോ, അതോ ഇപ്പം ഞാൻ പറയുമ്പോഴാണോ അറിയുന്നത് എന്നൊന്ന് എനിക്ക് ജസ്റ്റ് മെസ്സേജ് അയച്ചിട്ടേക്ക്, ഞാനൊന്ന് നോക്കട്ടെ. ഇതാഹലിയ FM 90.4 കാലിഡോസ്കോപ്പ് ആണ്, കൂടെ ഞാൻ അഭിരാമി. Yeah!

0: കാലിഡോസ്കോപ്പ്, ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: അങ്ങനെ വന്ന് വന്നൊരു ഫുട്ബോൾ ലോകകപ്പ് അങ്ങ് കഴിഞ്ഞ് അതിന്റെ ഒരു ക്ഷീണം മാറിയിട്ടില്ല. എന്നാലും 2030 ഇനി നെക്സ്റ്റ് ഫുട്ബോൾ മത്സരം വരാം അല്ലെ. 4 വർഷം കൂടുമ്പോഴാണ് ഫുട്ബോൾ വേൾഡ് കപ്പ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലോ. ഈ 2030 ഫുട്ബോൾ ലോകകപ്പിന് 100 വയസ്സാവാടെ. ഹാപ്പി 100th birthday. മൊറോക്കോയും സ്പെയിനും പോർച്ചുഗലും അർജന്റീനയും പറഗ്വേയും ഉറഗ്വേയും ഒക്കെ അങ്ങനെ ആകെ മൊത്തം ലോകം മുഴുവൻ പന്തുകളിയുടെ ലഹരിയിലാവാനായിട്ട് പോവാണ് 2030. അങ്ങനെ ആവുമ്പോഴത്തേക്കും ഈ പറഞ്ഞ സ്ഥലങ്ങളായിരിക്കും ഹോസ്റ്റ് ചെയ്യുന്നത്. ഈ പറഞ്ഞ സ്ഥലങ്ങളിലായിരിക്കും മത്സരങ്ങൾ നടത്തുക. മൊറോക്കോ, സ്പെയിൻ, പോർച്ചുഗൽ, അർജന്റീന, പറഗ്വേ, യുറഗ്വേ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലായിരിക്കും വേൾഡ് കപ്പ് നടക്കാൻ പോകുന്നത് 2030 എന്നൊരു അശരീരി കേട്ടു. അതിപ്പോൾ നമ്മൾ മലയാളി ഫുട്ബോൾ പ്രേമികൾക്ക് അവിടെയൊക്കെ പോയി കളി കാണാൻ പൂതി തോന്നിക്കഴിഞ്ഞാൽ ഒരു തകർപ്പൻ ഇൻഫർമേഷൻ ഞാൻ തരാം. ഇപ്പം നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് സ്പെയിനിലേക്ക് ഏറ്റവും കുറഞ്ഞ ഫ്ലൈറ്റ് കിട്ടുന്നത് മുംബൈയിൽ നിന്നാണ്. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ടിക്കറ്റ് നിരക്ക് എന്ന് പറയുന്നത് ഇപ്പം നോക്കുമ്പോൾ കാണിക്കുന്നത് 66,000 രൂപയാണ്. അപ്പം പിന്നെ ഇപ്പോഴേ ഒരു കുടുക്ക കുത്തിപ്പൊട്ടിച്ച് പൈസ മാറ്റിവെച്ച് തുടങ്ങിയാൽ 2030 റൊണാൾഡോയുടെയും മെസ്സിയുടെയും ഒക്കെ നാട്ടിൽ പോയി കളി കണ്ടിട്ട് വരാം. അത്രയും ഡീപ്പർ ഫാനാണ് നിങ്ങളെങ്കിൽ ദിവസം 100 രൂപ മാറ്റിവെച്ച് കഴിഞ്ഞാൽ അടുത്ത ലോകകപ്പ് നേരിട്ട് കാണാൻ പറ്റും. ഫുട്ബോൾ പ്രേമികളുടെ ഏറ്റവും വലിയ സ്വപ്നങ്ങളിൽ ഒന്നായിരിക്കുമല്ലോ ലോകകപ്പ് മത്സരം ആ സ്റ്റേഡിയത്തിൽ ഇരുന്ന് നേരിട്ട് കാണുക എന്നുള്ളത്. എന്നാൽ ഈ ലക്ഷ്യങ്ങൾ ചെലവ് വരുന്ന യാത്ര ആലോചിക്കുന്ന സമയത്താണ് നമുക്കൊരു പ്രശ്നം അല്ലെ. സാധാരണക്കാർക്ക് സ്വപ്നം കാണാൻ പോലും ആകില്ലല്ലോ എന്നൊരു ചിന്തയുണ്ടാവും. ആ ചിന്തയൊന്നും വേണ്ട. ഈ പറഞ്ഞ പോലെ കൃത്യമായ പ്ലാനിംഗ് ഉണ്ടെങ്കിൽ, ഇത്തിരി സമ്പാദ്യ ശീലം ഉണ്ടെങ്കിൽ അടുത്ത ലോകകപ്പ് വേദിയിലെത്താം. 2030 ഒരുപാട് സ്ഥലങ്ങളിൽ ഫിഫ വേൾഡ് കപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്തായാലും ഫ്ലൈറ്റിൻ്റെയും ഫുട്ബോളിൻ്റെയും കാര്യം പറഞ്ഞപ്പോഴാണ് പൈസ ലാഭിക്കാൻ നമ്മൾ മുംബൈ വഴി സ്പെയിനിലേക്ക് റൂട്ട് നോക്കുന്നത് പോലെ നമ്മുടെ നാട്ടിലെ ചില റൂട്ടുകളുണ്ടല്ലോ. എന്തൊക്കെ സംഭവിച്ചാലും നമ്മൾ ഒരിക്കലും മറക്കാത്ത അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഒന്ന് മാറിപ്പോകാൻ ആഗ്രഹിക്കുന്ന ചില റൂട്ടുകൾ. നമ്മുടെ നാട്ടിലെ വലിയ പാതാളക്കുഴികളും ചില കുണ്ട് റോഡുകളും ഒക്കെയുണ്ട്, പ്രസിദ്ധമായ ചില റോഡുകളുണ്ട്. അതിനെക്കുറിച്ചൊക്കെ ഞാൻ പറയാം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും അഹല്യ FM 90.4. നിങ്ങളുടെ കൂടെയുള്ളത് ഞാൻ അഭിരാമിയാണ്. സ്റ്റേ ട്യൂൺഡ്.

0: കാലിഡോസ്കോപ്പ്, ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: 66,000 രൂപയ്ക്ക് സ്പെയിനിൽ പോയി വരാമെന്ന് കേട്ട് നമ്മൾ ഞെട്ടിയെങ്കിൽ അതിലും വലിയ ഞെട്ടലാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ നാട്ടിലൂടെ റോഡിലേക്ക് ഇറങ്ങുന്ന സമയത്ത് അങ്ങോട്ട് പോകുമ്പോൾ ഒരു നടുവ്, ഇങ്ങോട്ട് പോകുമ്പോൾ ഒരു ഇത് എന്ന് പറഞ്ഞിട്ട് വല്ലാത്ത ഈ കുണ്ടും കുഴിയും അപകടങ്ങൾ പിടിച്ചിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്, റോഡുകളുണ്ട് പലയിടത്തും. ഈ കുഴികളെയും കുടുക്കുകളെയും കുറിച്ച് മാത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ നമ്മുടെ മൂഡ് പോകും. പക്ഷേ മഴക്കാലം വരുന്ന സമയത്ത് നമ്മൾ ഇതിലൂടെ ഒക്കെ പോകുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. ഇപ്പോൾ കാറിലാണ് പോകുന്നെങ്കിലും ടൂ വീലറിലാണ് പോകണമെങ്കിലും ഏറ്റവും കൂടുതൽ അപകടം ഈ മഴക്കാലത്ത് ടൂ വീലേഴ്സാണ് ഉണ്ടാക്കണേ. അത് മാത്രമല്ല, നടന്നു പോകുന്ന സമയത്ത് തെന്നി വീഴാനുള്ള ചാൻസും ഉണ്ട്. അപ്പോൾ റോഡിലെ കുണ്ടും കുഴിയും ഒക്കെ കണ്ടറിഞ്ഞ് വേണം നമ്മൾ മഴക്കാലത്തെ നേരിടാനായിട്ട്. ഈ കുഴികളെക്കുറിച്ചും കുടുക്കുകളെക്കുറിച്ചും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നാൽ മൂടാകെ പോകും. അതുകൊണ്ട് ആ റോഡിലെ വട്ടം ചാട്ടങ്ങൾക്കൊപ്പം ചെറുതായിട്ട് നമുക്കൊന്ന് ചോദിക്കാം. അതായത് അടുത്തൊരു സൂപ്പർ ഹിറ്റ് ഗാനത്തിലേക്ക് നമുക്ക് പോവാം. പാട്ട് കേട്ട് മൂഡ് മാറ്റിയിട്ട് വരൂ, എന്നിട്ട് നമുക്ക് വീണ്ടും കേൾക്കാം. ഡോണ്ട് ഗോ എനിവെയർ, കേട്ടുകൊണ്ടേയിരിക്കൂ കലഡോസ്കോപ്പ്. കൂടെ ഞാൻ അഭിരാമി.

0: കാലിഡോസ്കോപ്പ്, ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: വൗ, പാട്ടൊക്കെ കേട്ട് മൂടാകെ ഫ്രഷ് ആയിട്ട് നമ്മളിങ്ങനെ എത്തിയിരിക്കുകയാണ്. എങ്കിൽ നമ്മുടെ കൊച്ചിയെ കുറിച്ചും നമ്മുടെ കൊച്ചിൻ എയർപോർട്ടിനെ കുറിച്ചും കേട്ടാൽ ഒന്നുകൂടെ ഫ്രഷ് ആകും. എന്താ കാര്യം എന്ന് പറയട്ടെ, നമ്മുടെ കൊച്ചി എയർപോർട്ട് ഇതാ അടുത്തൊരു ചരിത്രം കുറിക്കാനായിട്ട് പോവാണ്. ഹൈഡ്രജൻ ബസ്സുകൾ നിരത്തിലിറക്കുന്ന രാജ്യത്തെ ആദ്യത്തെ വിമാനത്താവളമായി മാറുകയാണ് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ്. യേ, അതും ഒന്നൊന്നര ടൈപ്പ് ഹൈഡ്രജൻ, ഗ്രീൻ ഹൈഡ്രജൻ. സംഭവം എന്താണെന്ന് വെച്ചാൽ, വെള്ളത്തിൽ നിന്ന് ഇലക്ട്രോളിസിസ് വഴി ഹൈഡ്രജൻ വേർതിരിച്ചെടുക്കാം. അതിനുള്ള കറണ്ട് എവിടെ നിന്ന് കിട്ടുമെന്ന് ചോദിച്ചാൽ, നമ്മുടെ കൊച്ചിൻ എയർപോർട്ടിൻ്റെ പ്രശസ്തമായ സൗരോർജ പ്ലാന്റിൽ നിന്ന് തന്നെ കിട്ടും. ഭൂമിയും വെള്ളവും കറണ്ടും സിയാൽ തരുമ്പോൾ, അതായത് എയർപോർട്ട് തരുമ്പോൾ, ബാക്കി സാങ്കേതിക വിദ്യയും പ്ലാന്റും ഒക്കെ സെറ്റ് ചെയ്യുന്നത് ബി പി സി എല്ലാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ ബ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ, സാധാരണ വണ്ടികൾ കരിമ്പുക പുറത്തുവിട്ട് അന്തരീക്ഷം മലിനമാക്കുന്ന സമയത്ത് ഈ ഗ്രീൻ ഹൈഡ്രജൻ വണ്ടികളിൽ നിന്ന് പുറത്തു വരുന്നത് വെറും നീരാവി മാത്രമായിരിക്കും. അതായത് വണ്ടി ഓടുമ്പോൾ പുകയ്ക്ക് പകരം പ്യുവർ ആവി. അപ്പോൾ ഫ്യൂച്ചറൊക്കെ എന്താ, നമ്മുടെ കൊച്ചിയിൽ പുകയില്ലാതെ നീരാവി വർത്തി മാസ് കാണിച്ചു തുടങ്ങിക്കഴിഞ്ഞു. ഈ ഗ്രീൻ എനർജി പോലെ തന്നെ നമ്മുടെ മനസ്സിന് നല്ല പ്യുവർ എനർജി തരുന്ന ഒരു കിട്ടലൻ സോങ് കേട്ടിട്ട് നമുക്ക് വേഗം തിരിച്ചെത്താം. ഇത് കാലിഡോസ്കോപ്പ്, ഇവിടെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നടക്കുന്നത് വെറും ഒരു എക്സ്പെരിമെന്റ് അല്ല കേട്ടോ. വണ്ടികൾക്ക് ഇന്ധനം നിറയ്ക്കാനുള്ള 1.5 ഗ്രീൻ ഹൈഡ്രജൻ സ്റ്റേഷൻ സിയാലിൽ ഉദ്ഘാടനത്തിനൊക്കെ റെഡിയായിട്ട് നിൽക്കുകയാണ്. വെറുതെ ഒരു സ്റ്റേഷൻ എന്ന് കരുതി തള്ളിക്കളയില്. സ്വന്തമായി ഗ്രീൻ ഹൈഡ്രജൻ സ്റ്റേഷനുള്ള ലോകത്തിലെ തന്നെ ആദ്യത്തെ വിമാനത്താവളമായിട്ട് മാറാൻ പോവുകയാണ് കൊച്ചിൻ എയർപോർട്ട്. തുക കേട്ടാൽ ഞെട്ടരുത്, ഏതാണ്ട് 30 കോടി രൂപ മുതൽ മുടക്കിലാണ്. BPCLന്റെ സാങ്കേതിക പങ്കാളിത്തത്തോടുകൂടി ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ സ്റ്റേഷൻ നിർമ്മിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ പ്രവർത്തിക്കാനുള്ള ലൈസൻസും പെർമിഷനും ഒക്കെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. കേന്ദ്ര സംസ്ഥാന മന്ത്രിമാരുടെ ഡി

ലൈറ്റ് കൂടി ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ റിബൺ മുറിച്ച് സംഭവം അങ്ങോട്ട് ഉദ്ഘാടനം ചെയ്യും. സമീപ ഭാവിയിൽ, അതായത് ഫ്യൂച്ചറിൽ, നിരത്തിലിറങ്ങാൻ പോകുന്ന ഹൈഡ്രജൻ വണ്ടികളുടെ ഒഴുക്ക് മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള ഒരു പ്ലാനാണ് കൊച്ചിൻ എയർപോർട്ടുകാർ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതൊരു ദീർഘവീക്ഷണാണല്ലേ, അതിന് നമ്മളൊരു വലിയ കൈയ്യടി തന്നെ കൊടുക്കണം. ഫ്യൂച്ചറിലേക്ക് നോക്കി കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ഇത്രയും വലിയൊരു ലോഞ്ച് ചെയ്യുമ്പോൾ നമ്മളും ഒട്ടും പിന്നിലാവാനായിട്ട് പാടില്ല. അറ്റ്ലീസ്റ്റ് നമ്മൾ ഈ വൃത്താന്തങ്ങളൊക്കെ, നമുക്ക് ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അതൊക്കെ പറഞ്ഞു തരാൻ കാലിഡോസ്കോപ്പിൽ ഇത്രയും സമയം ഞാനുണ്ടായിരുന്നു. ഇന്നത്തെ കാലിഡോസ്കോപ്പിന്റെ ടൈം ദാ ഏകദേശം അവസാനിക്കാറായിട്ടുണ്ട്. സമയം നോക്കുമ്പോൾ ഏകദേശം 11 അടുക്കുന്ന ഈ ഒരു നേരത്ത് ഇറ്റ്സ് മീ അഭിരാമി സൈനിങ് ഓഫ് ആൻഡ് യു ആർ ട്യൂൺഡ് ഇൻ ടു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
1: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
2: ഹരിതഭൂമി. ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
3: നമ്മുടെ കൃഷിയിടങ്ങൾ എങ്ങനെ കൂടുതൽ ആദായകരമാക്കാം എന്ന ചിന്തയിലാണ് മിക്ക കർഷകരും, അല്ലെ? കുറഞ്ഞ ചെലവിലും ലളിതമായ പരിപാലനത്തിലും നമ്മുടെ മണ്ണിലെ പോഷക ഗുണം ഇരട്ടിയാക്കാനും ഒപ്പം കർഷകർക്ക് മികച്ച അധിക വരുമാനം നേടിത്തരാനും ഒരുപോലെ സഹായിക്കുന്ന ഒരു അത്ഭുത വിളയാണ് സോയാബീൻ. പച്ചക്കറി തോട്ടങ്ങളിലും തെങ്ങിൻ തോപ്പുകളിലും ഒരുപോലെ ഇടവിളയായും തരിശു നിലങ്ങളിൽ പ്രധാന വിളയായിട്ടും കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു വിള. സോയാബീനെ കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ പ്രിയപ്പെട്ട ശ്രോതാക്കളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത്. നമസ്കാരം. അഹല്യ FM 90.4 അവതരിപ്പിക്കുന്ന കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കൂടെയുണ്ട് ഞാൻ സുനിൽ. കേരളത്തിലെ കർഷകർക്ക് തങ്ങളുടെ കൃഷിയിടങ്ങളിൽ നിന്നും ചുരുങ്ങിയ കാലം കൊണ്ട് മികച്ച ലാഭം കൊയ്യാൻ പറ്റിയ ഒന്നാം തരം ഒരു പയറുവർഗ വിളയാണ് സോയാബീൻ. മറ്റു വിളകളെ അപേക്ഷിച്ച് അന്തരീക്ഷത്തിലെ നൈട്രജനെ വേരുകളിലൂടെ മണ്ണിൽ നേരിട്ട് സംഭരിക്കാനായിട്ട് ഇവയ്ക്ക് സവിശേഷമായ ശേഷിയുണ്ട്. ഈ ഒരു പ്രക്രിയ വഴി മണ്ണിലെ നൈട്രജന്റെ അളവ് സ്വാഭാവികമായി വർദ്ധിക്കുകയും സോയാബീൻ വിളവെടുത്ത ശേഷം തൊട്ടടുത്തായി നമ്മൾ നടുന്ന മറ്റ് വിളകൾക്ക് അത് മികച്ച രീതിയിൽ വളരാൻ പ്രകൃതിദത്തമായ പോഷകമായി മാറുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഇതൊരു മികച്ച മണ്ണ് സംരക്ഷണ വിള കൂടിയാണ്. സോയാബീന്റെ മികച്ച വളർച്ചയ്ക്കും കായ്പിടുത്തത്തിനും 21°C മുതൽ 32°C വരെയുള്ള അന്തരീക്ഷ താപനിലയാണ് ഏറ്റവും അനുയോജ്യമായിട്ട് കണക്കാക്കപ്പെടുന്നത്. മിതമായ രീതിയിലുള്ള മഴയും നല്ല രീതിയിൽ സൂര്യപ്രകാശവും മാറി മാറി ലഭിക്കുന്ന സാഹചര്യങ്ങളിൽ ഈ ചെടി വളരെ വേഗത്തിൽ വളരുകയും ശാഖകൾ വിടർത്തുകയും ചെയ്യും. നമ്മുടെ നാട്ടിലെ ജൂൺ ജൂലൈ മാസങ്ങളിലെ അന്തരീക്ഷ അവസ്ഥ ഈ കൃഷിക്ക് ഏറ്റവും അനുകൂലമാണ്. നല്ല രീതിയിൽ നിർവാർച്ചാ സൗകര്യമുള്ള ഏത് തരം മണ്ണിലും സോയാബീൻ നന്നായിട്ട് വളരുമെങ്കിലും ജൈവാംശം കൂടുതലായി അടങ്ങിയിട്ടുള്ള മണ്ണാണ് ഇതിന്റെ കൃഷിക്ക് ഏറ്റവും ഉത്തമം. കളിമണ്ണ് നിറഞ്ഞതോ അല്ലെങ്കിൽ ഒട്ടും നിർവാർച്ചയില്ലാതെ വെള്ളം കെട്ടിനിൽക്കുന്നതോ ആയ താഴ്ന്ന പ്രദേശങ്ങൾ ഒരു കാരണവശാലും ഈ കൃഷിക്കായിട്ട് തിരഞ്ഞെടുക്കാനായിട്ട് പാടില്ല. മണ്ണിന്റെ പുളിരസം അല്ലെങ്കിൽ pH മൂല്യം 6.5നും ഇടയിലായിട്ട് ക്രമീകരിച്ച് നിർത്തുന്നത് ചെടിയുടെ വേരുകൾക്ക് ആവശ്യമായ പോഷകങ്ങൾ മണ്ണിൽ നിന്നും വേഗത്തിൽ വലിച്ചെടുക്കാനായിട്ട് സഹായിക്കും. സോയാബീൻ കൃഷിയെക്കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്.

0: ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: ഒരിക്കൽ കൂടി സ്വാഗതം കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയിലേക്ക്. കേരളത്തിലെ കാർഷിക അന്തരീക്ഷം അനുസരിച്ച് സോയാബീൻ കൃഷി ചെയ്യാനായിട്ട് പ്രധാനമായിട്ടും രണ്ട് മികച്ച സീസണുകളാണ് കർഷകർക്ക് മുന്നിലുള്ളത്. ഇതിൽ ആദ്യത്തേത് ജൂൺ ജൂലൈ മാസങ്ങളിൽ കാലവർഷത്തിന്റെ തുടക്കമാണ്. രണ്ടാമത്തേത് ഒക്ടോബർ നവംബർ മാസങ്ങളിലെ തുലാവർഷ സമയവുമാണ്. ജൂൺ മാസത്തിൽ കൃഷിയിറക്കുമ്പോൾ ലഭിക്കുന്ന കൃത്യമായ ഈർപ്പവും തണുപ്പും വിത്തുകൾ ഒരേപോലെ എളുപ്പത്തിൽ മുളച്ചു വരാനും തുടക്കത്തിലുള്ള വേരോട്ടത്തിനും ചെടിയുടെ ആരോഗ്യകരമായ വളർച്ചയ്ക്കും വലിയ രീതിയിൽ സഹായകമാകും. നമ്മുടെ നാട്ടിലെ സവിശേഷമായ കാലാവസ്ഥയ്ക്ക് ഏറ്റവും അനുയോജ്യമായതും ഉയർന്ന രോഗപ്രതിരോധ ശേഷി ഉള്ളതുമായ മികച്ച വിത്തിനങ്ങളാണ് കൃഷിക്കായിട്ട് തിരഞ്ഞെടുക്കേണ്ടത്. ഇതിൽ പുതിയ കർഷകർക്കും തുടക്കക്കാർക്കും ഏറ്റവും എളുപ്പത്തിൽ നല്ല വിളവ് തരുന്ന ഇനങ്ങളാണ് CO1, CO2 എന്നിവ. ഇതിനു പുറമെ വിപണിയിൽ നല്ല ആവശ്യക്കാരുള്ളതും ഉയർന്ന എണ്ണ ഉൽപാദന ശേഷിയുള്ളതുമായ JS335, ബ്രാഗ്, അഹല്യ തുടങ്ങിയ മികച്ച ഇനങ്ങളും നമ്മുടെ കേരളത്തിലെ മണ്ണിൽ വിജയകരമായിട്ട് കൃഷി ചെയ്ത് തെളിയിക്കപ്പെട്ടിട്ടുള്ളവയാണ്. വിത്തുകൾ വാങ്ങുമ്പോൾ കൃഷിവകുപ്പിന്റെ അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്നോ വിശ്വസനീയമായ നഴ്സറികളിൽ നിന്നോ മാത്രം ഗുണമേന്മയുള്ളവ തിരഞ്ഞെടുക്കാനായിട്ട് കർഷകർ പ്രത്യേകം ശ്രദ്ധിക്കണം. വിത്തിന്റെ മുളപ്പ് ശേഷി ഉറപ്പാക്കാനും കൃത്യമായ മൂപ്പുള്ള വിത്തുകൾ തന്നെ ലഭിക്കാനും ഇത് നിർണായകമാണ്. കേടുപാടുകളില്ലാത്തതും ഒരേ വലുപ്പമുള്ളതുമായ നല്ല വിത്തുകൾ തിരഞ്ഞെടുക്കുന്നത് വഴി കൃഷിയുടെ തുടക്കത്തിൽ തന്നെ ഉണ്ടാകാൻ സാധ്യതയുള്ള പലവിധ കുമിൾ രോഗബാധകളെ ഒരു പരിധിവരെ നമുക്ക് തടഞ്ഞു നിർത്താനായിട്ട് സാധിക്കും. കേട്ടുകൊണ്ടിരിക്കുന്നത് സോയാബീൻ കൃഷിയെക്കുറിച്ചാണ്. ഇനിയൊരു ഇടവേള.

0: ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: സോയാബീൻ വിത്ത് പാകുന്നതിന് മുമ്പായി കൃഷിയുടെ നന്നായിട്ട് രണ്ടും മൂന്നും തവണ ഉഴുതു മറിച്ച് മണ്ണിലെ വലിയ കട്ടകൾ പൂർണ്ണമായും ഉടച്ച് പൊടിയാക്കണം. മണ്ണിന്റെ അമ്ലത അഥവാ പുളിരസം കൂടുതലുള്ള കേരളത്തിലെ മണ്ണില് ഇത് പരിഹരിക്കാനായിട്ട് സെന്റിന് 1 മുതൽ 2 കിലോ വരെ എന്ന തോതിൽ കുമ്മായമോ അല്ലെങ്കിൽ ഡോളോമൈറ്റോ ചേർത്ത് മണ്ണുമായിട്ട് നന്നായിട്ട് ഇളക്കി ചേർക്കേണ്ടതുണ്ട്. കുമ്മായം ചേർത്ത് കഴിഞ്ഞ് ഏകദേശം ഒരാഴ്ചയ്ക്ക് ശേഷം മാത്രമേ അടുത്ത ഘട്ടമായിട്ട് വിത്ത് പാകാനുള്ള ചെറിയ തടങ്ങളോ ചാലുകളോ എടുത്ത് നിലം പൂർണ്ണമായിട്ട് പാകപ്പെടുത്താൻ പാടുള്ളൂ. സോയാബീൻ കൃഷിയിൽ 100% വിജയവും മികച്ച വിളവും ഉറപ്പാക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വിത്ത് ചികിത്സ എന്ന് പറയുന്നത്. വിത്ത് മണ്ണിൽ പാകുന്നതിന് തൊട്ട് മുമ്പായി വിത്തുകൾ റൈസോബിയം കൾച്ചർ പുരട്ടുന്നത് കർഷകർ നിർബന്ധമായിട്ടും ശീലമാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് വിത്തിന്റെ പുറത്ത് ഒരു സംരക്ഷണ കവചം തീർക്കുക മാത്രമല്ല, വിത്ത് മുളച്ചു വരുമ്പോൾ തന്നെ അതിന്റെ വേരുകളിൽ നൈട്രജൻ സംഭരിക്കാനായിട്ട് ആവശ്യമായ ചെറിയ ചെറിയ വേരുമുഴകൾ ധാരാളമായിട്ടുണ്ടാകാനായിട്ട് കാരണമാവുകയും ചെയ്യുന്നു. ഈ രീതിയിൽ ഉണ്ടാകുന്ന വേരുമുഴകളാണ് അന്തരീക്ഷത്തിൽ നിന്ന് നേരിട്ട് നൈട്രജൻ വാതകത്തെ വലിച്ചെടുത്ത് മണ്ണിലേക്ക് ആഗിരണം ചെയ്യുന്നതും ചെടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ഊർജമായി മാറുന്നതും. റൈസോബിയം കൾച്ചർ വിത്തിൽ നന്നായി പുരട്ടിയ ശേഷം അത് നേരിട്ട് വെയിൽ തട്ടാത്ത രീതിയിൽ നല്ല തണലുള്ള സ്ഥലത്ത് വെച്ച് ഉണക്കിയ ശേഷമാണ് നടാനായിട്ട് ഉപയോഗിക്കേണ്ടത്. ഈയൊരു ലളിതമായ വിത്ത് ചികിത്സ വഴി ചെടിയുടെ സ്വാഭാവിക രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കുകയും വിളവ് വലിയ തോതിൽ കൂടുകയും ചെയ്യും. കേട്ടുകൊണ്ടിരിക്കുന്നത് സോയാബീൻ കൃഷിയെക്കുറിച്ചാണ് ഇനിയൊരു ഇടം.

ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം. സോയാബീൻ വിത്തുകൾ മണ്ണിൽ പാകുമ്പോൾ കൃത്യമായ അകലം പാലിക്കുന്നത് ചെടികൾക്കിടയിൽ നല്ല രീതിയിൽ വായു സഞ്ചാരം ഉണ്ടാകാനും സൂര്യപ്രകാശം അടിത്തട്ടിലേക്ക് വരെ കൃത്യമായി പതിക്കാനും അത്യാവശ്യമാണ്. നമ്മൾ എടുത്ത ചാലുകൾ അല്ലെങ്കിൽ വരികൾ തമ്മിൽ കുറഞ്ഞത് 30 സെന്റിമീറ്ററും ഓരോ ചെടികൾ തമ്മിൽ 10 മുതൽ 15 സെന്റിമീറ്ററും കൃത്യമായ അകലം പാലിച്ച് വേണം വിത്തുകൾ നടാനായിട്ട്. ഈ അകലം പാലിച്ചാൽ മാത്രമേ ചെടികൾ പടർന്ന് പന്തലിക്കുമ്പോൾ അവയ്ക്ക് ആവശ്യത്തിന് സ്ഥല സൗകര്യം ലഭിക്കുകയുള്ളൂ. വിത്തുകൾ ഒരുപാട് ആഴത്തിൽ മണ്ണിലേക്ക് താഴ്ത്തി പാകാനായിട്ട് പാടില്ല. കാരണം അമിതമായ ആഴത്തിൽ കിടക്കുന്ന വിത്തുകൾക്ക് ഈർപ്പം കൂടി മുളയ്ക്കാതെ മണ്ണിൽ കിടന്ന് അഴുകിപ്പോകാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് 2 മുതൽ 3 സെന്റിമീറ്റർ മാത്രം ആഴത്തിൽ വേണം വിത്തുകൾ വളരെ ശ്രദ്ധയോടെ മണ്ണിലേക്ക് താഴ്ത്താൻ. സാധാരണഗതിയിലുള്ള ഒരു കണക്കനുസരിച്ച് നമ്മളൊരു വലിയ ഏക്കർ സ്ഥലത്താണ് കൃഷി ചെയ്യുന്നതെങ്കിൽ അതിലേക്ക് ഏകദേശം 25 മുതൽ 30 കിലോ വരെയുള്ള നല്ല വിത്തുകൾ ആവശ്യമായിട്ട് വരും. വിത്തുകൾ കൃത്യമായ ആഴത്തിൽ പാകിയ ശേഷം അതിന് മുകളിലായി നേരിയ തോതിൽ പൊടിമണ്ണിട്ട് മൂടാനായിട്ട് ശ്രദ്ധിക്കുക. ജൂൺ മാസത്തിൽ നല്ല മഴയുള്ള സമയമായതുകൊണ്ട് മണ്ണിൽ ആവശ്യത്തിനുള്ള സ്വാഭാവിക ഈർപ്പം എപ്പോഴും ഉണ്ടാകും. എങ്കിലും കനത്ത മഴ പെയ്യുന്ന സമയത്ത് തടങ്ങളിൽ നിന്നും വിത്തുകൾ വെള്ളത്തോടൊപ്പം ഒലിച്ചു പോകാതിരിക്കാനായിട്ട് കൃഷിയിടത്തിന് ചുറ്റും ചെറിയ രീതിയിൽ ചാലുകൾ കീറി അധികമായി വരുന്ന വെള്ളം സുഗമമായിട്ട് ഒഴുക്കിക്കളയണം. കേട്ടുകൊണ്ട്

ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം. മണ്ണ് ഉഴുതുമറിക്കുന്ന ആദ്യ ഘട്ടത്തിൽ തന്നെ മണ്ണിലേക്ക് ആവശ്യമായ അടിവളങ്ങൾ കൃത്യമായ അളവിൽ നൽകാനായിട്ട് കർഷകർ ശ്രദ്ധിക്കണം. ഇതിനായിട്ട് ഒരു സെന്റിന് 80 മുതൽ 100 കിലോ എന്ന നിരക്കിൽ നന്നായിട്ട് ഉണക്കി പൊടിച്ച കാലിവളമോ അല്ലെങ്കിൽ മികച്ച രീതിയിൽ തയ്യാറാക്കിയ മണ്ണിര കമ്പോസ്റ്റോ മണ്ണിൽ നന്നായി ഇളക്കി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത്തരത്തിൽ നൽകുന്ന

ജൈവ വളങ്ങൾ മണ്ണിന്റെ ഘടന മെച്ചപ്പെടുത്തുകയും വേരുകൾക്ക് നല്ല ഈർപ്പം നൽകുകയും ചെയ്യും. രാസവള പ്രയോഗ രീതിയാണ് അവലംബിക്കുന്നതെങ്കിൽ ഒരേക്കർ സ്ഥലത്തെ കൃഷിക്ക് 10 കിലോ നൈട്രജൻ, 30 കിലോ ഫോസ്ഫറസ്, 15 കിലോ പൊട്ടാഷ് എന്നിവയാണ് കൃഷിവകുപ്പ് ശുപാർശ ചെയ്തിട്ടുള്ള കൃത്യമായ അളവ്. ഈ ഒരു അനുപാതം ലഭിക്കുന്നതിനായിട്ട് വിത്ത് വിതയ്ക്കുന്ന സമയത്ത് അടിവളമായിട്ട് ഒരു ഏക്കറിലേക്ക് ഏകദേശം 22 കിലോ യൂറിയ, 150 കിലോ രാജ്ഫോസ്, പിന്നെ 25 കിലോ പൊട്ടാഷ് എന്നിവ തടങ്ങളിൽ ഒരുമിച്ച് ചേർത്ത് മണ്ണിളക്കി കൊടുക്കുക. ഇവിടെ കർഷകർ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, സോയാബീൻ ചെടികൾ തങ്ങളുടെ വേരുകളില് റൈസോബിയം വഴി അന്തരീക്ഷത്തിൽ നിന്ന് സ്വന്തമായി നൈട്രജൻ ഉൽപ്പാദിപ്പിക്കുന്നതിനാൽ ഇവയ്ക്ക് നൈട്രജൻ വളങ്ങൾ വളരെ കുറഞ്ഞ അളവിൽ മാത്രം മതിയാകുമെന്നതാണ്. ചെടിയുടെ വളർച്ച കൂട്ടാൻ വേണ്ടി അമിതമായി യൂറിയ പ്രയോഗിച്ചാൽ ഇലകളുടെയും തണ്ടിന്റെയും വളർച്ച അമിതമായി കൂടുകയും കായ്കൾ ഉണ്ടാകുന്നത് വലിയ തോതിൽ കുറയുകയും ചെയ്യും. സോയാബീൻ കൃഷിയെക്കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ ശ്രോതാക്കൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഇടക്കാല പരിപാലനത്തെക്കുറിച്ച് അറിയാം നല്ലൊരു പാട്ടിന് ശേഷം.

ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം. സോയാബീൻ കൃഷിയെക്കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ ശ്രോതാക്കൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. വിത്തുകൾ മുളച്ച് ചെറിയ തൈകളായിട്ട് വളർന്നു വരുന്ന ആദ്യത്തെ 30 മുതൽ 40 ദിവസം വരെയുള്ള കാലയളവ് സോയാബീൻ കൃഷിയിലെ ഏറ്റവും നിർണായകമായ സമയമാണ്. ഈ ഒരു ഘട്ടത്തിൽ കൃഷിയിടത്തിൽ യാതൊരു കാരണവശാലും കളകൾ വളർന്നു വരാനായിട്ട് അനുവദിക്കരുത്. സമയബന്ധിതമായിട്ട് കളകൾ പറിച്ചു മാറ്റുന്നത് വഴി നമ്മൾ നൽകുന്ന വളങ്ങളും മണ്ണിലെ പോഷകങ്ങളും ചെറിയ തൈകൾക്ക് പൂർണ്ണമായിട്ടും ലഭിക്കുകയും അവ വേഗത്തിൽ കരുത്തോടെ വളരാനായിട്ട് സഹായിക്കുകയും ചെയ്യും. ജൂൺ മാസത്തിലെ മഴക്കാലത്താണ് നമ്മൾ കൃഷി ചെയ്യുന്നതെങ്കിലും ഇടയ്ക്ക് കടുത്ത വെയിൽ വരികയും മഴ മാറി നിൽക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങളിൽ മണ്ണിൽ ആവശ്യത്തിന് ഈർപ്പമുണ്ട് എന്ന് കർഷകരെപ്പോഴും ഉറപ്പാക്കണം. പ്രത്യേകിച്ച് ചെടികൾ ഒന്നിച്ച് പൂവിടാൻ തുടങ്ങുന്ന സമയത്തും പൂക്കൾ കായ്കളായി മാറുന്ന ഘട്ടത്തിലും മണ്ണ് ഒട്ടും വരളാനായിട്ട് അനുവദിക്കരുത്. ഈ രണ്ട് പ്രധാന വളർച്ചാ ഘട്ടങ്ങളിലും മണ്ണിൽ ആവശ്യത്തിന് ഈർപ്പം നൽകിയാൽ മാത്രമേ കായ്കൾ നന്നായിട്ട് പുഷ്ടിയോടെ വളരുകയുള്ളൂ. നേരെ മറിച്ച് മഴ വളരെ ശക്തമാകുമ്പോൾ തടങ്ങളിൽ ഒട്ടും വെള്ളം കെട്ടിക്കിടക്കുന്ന അവസ്ഥ ഉണ്ടാകാനും പാടില്ല. വേരുകളിലേക്ക് ആവശ്യമായ ഓക്സിജൻ ലഭിക്കാതെ വരുന്നത് ഇലകൾ പെട്ടെന്ന് മഞ്ഞളിക്കാനും അതുവഴി വേരുകൾ ചീഞ്ഞുപോയി ചെടികൾ കൂട്ടത്തോടെ നശിക്കാനും കാരണമാകും. അതുകൊണ്ട് കനത്ത മഴയുള്ള ദിവസങ്ങളിൽ ചാലുകളിലെ തടസ്സങ്ങൾ മാറ്റി അധികമുള്ള വെള്ളം കൃഷിയിടത്തിൽ നിന്നും പുറത്തേക്ക് സുഗമമായിട്ട് ഒഴുക്കി കളയണം. കേട്ടുകൊണ്ടിരിക്കുന്നത് കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയാണ്. ഇനിയൊരു ഇടം.

0: ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: ഒരിക്കൽ കൂടി സ്വാഗതം ഹരിതഭൂമിയിലേക്ക്. സോയാബീൻ കൃഷിയെക്കുറിച്ചാണ് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ സോയാബീൻ കൃഷിയെ പ്രധാനമായിട്ടും ബാധിക്കുന്നതും കർഷകർ എപ്പോഴും ജാഗ്രത പുലർത്തേണ്ടതുമായ ചില കീടങ്ങളാണ് ഇലചുരുട്ടിപ്പുഴു, തണ്ട് തുരപ്പൻ, പിന്നെ നീരൂറ്റി കുടിക്കുന്ന മുഞ്ഞകൾ എന്നിവ. മഴക്കാലത്തെ ഈർപ്പമുള്ള അന്തരീക്ഷത്തിൽ ഈ കീടങ്ങളുടെ ആക്രമണം വളരെ വേഗത്തിൽ കൂടാനായിട്ട് സാധ്യതയുള്ളതുകൊണ്ട് കൃഷിയിടം ദിവസവും കൃത്യമായിട്ട് നിരീക്ഷിക്കണം. തുടക്കത്തിൽ തന്നെ ഇവയുടെ ലക്ഷണങ്ങൾ കണ്ടുപിടിച്ചാൽ വലിയ രീതിയിലുള്ള വിളനാശം പൂർണ്ണമായിട്ട് ഒഴിവാക്കുകയും ചെയ്യും. രാസകീടനാശിനികൾക്ക് പകരം ജൈവ രീതിയിൽ ഇവയെ പ്രതിരോധിക്കാനായിട്ട് ഏറ്റവും ഫലപ്രദമായിട്ടുള്ള മാർഗമാണ് വേപ്പെണ്ണ, വെളുത്തുള്ളി, കാന്താരി മിശ്രിതം. ഇത് നേർപ്പിച്ച് ആഴ്ചയിലൊരിക്കൽ ചെടികളുടെ ഇലകളുടെ ഇരുവശങ്ങളിലും തണ്ടിലും നന്നായിട്ട് തളിച്ചു കൊടുക്കാവുന്നതാണ്. കൂടാതെ പുഴുക്കളുടെ ആക്രമണം അല്പം കൂടുതലായി കണ്ടാൽ 20 ഗ്രാം ബ്യൂവേറിയ ബാസിയാന, ഈ ഒരു മിത്ര കുമിൾ 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി വൈകുന്നേരങ്ങളിൽ തളിക്കുന്നത് കീടങ്ങളെ നശിപ്പിക്കാനായിട്ട് ഉത്തമമായിരിക്കും. തോട്ടത്തിൽ രോഗബാധയേറ്റതോ അല്ലെങ്കിൽ കീടങ്ങൾ കടിച്ചതോ ആയ ഇലകളും കൊമ്പുകളും കണ്ടുകഴിഞ്ഞാൽ അവ അപ്പോൾ തന്നെ ശ്രദ്ധയോടെ പിഴുതുമാറ്റി കൃഷിയിടത്തിന് വെളിയിൽ കൊണ്ടുപോയി തീയിട്ട് നശിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കൃഷിയിടം എപ്പോഴും കളകളില്ലാതെ വൃത്തിയായി സൂക്ഷിക്കുന്നതും ചെടികൾക്കിടയിൽ വായുസഞ്ചാരം ഉറപ്പാക്കുന്നതും കീടങ്ങൾ പെരുകുന്നത് സ്വാഭാവികമായിട്ട് തടയാനും സഹായിക്കും. ഇനി വിളവെടുപ്പും അതുപോലെ തന്നെ വിത്തുകളുടെ സംഭരണവും എങ്ങനെയാണെന്ന് പറയാം നല്ലൊരു പാട്ടിനുശേഷം.

0: ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: സോയാബീൻ വിത്ത് പാകി കഴിഞ്ഞ ഏകദേശം 90 മുതൽ 110 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ, അതായത് വെറും 3 മാസങ്ങൾ കൊണ്ട് വിളവെടുപ്പിന് പൂർണ്ണമായിട്ടും പാകമാകും. വളരെ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ തന്നെ കർഷകന് മികച്ച ആദായവും കുറഞ്ഞ അധ്വാനവും തരുന്ന ഒരു മികച്ച ഹ്രസ്വകാല വിളയാണ് എന്നതാണ് നമ്മുടെ നാട്ടിലെ കർഷകർക്ക് സോയാബീൻ കൃഷി നൽകുന്ന ഏറ്റവും വലിയ സവിശേഷത. ചെടിയുടെ നല്ല പച്ച നിറമുള്ള ഇലകൾ പതുക്കെ മഞ്ഞ നിറമായി മാറി സ്വയം കൊഴിയാൻ തുടങ്ങുകയും തണ്ടിൽ നിൽക്കുന്ന കായകൾ പച്ചപ്പ് മാറി നല്ല തവിട്ട് നിറമായി ഉണങ്ങാൻ തുടങ്ങുകയും ചെയ്യുന്നതാണ് വിളവെടുപ്പിന്റെ കൃത്യമായ പാകം. ഈ ലക്ഷണങ്ങൾ കൃഷിയിടത്തിൽ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ ഒട്ടും വൈകാതെ ചെടികൾ മുഴുവനായി മണ്ണിൽ നിന്നും പിഴുതെടുത്തോ അല്ലെങ്കിൽ മൂർച്ചയുള്ള കത്തി ഉപയോഗിച്ച് ചുവടോടെ മുറിച്ചു മാറ്റാവുന്നതാണ്. വിളവെടുത്ത സോയാബീൻ ചെടികൾ നല്ല വെയിലുള്ള തറയിൽ നിരത്തിയിട്ട് 2-3 ദിവസം നന്നായി ഉണക്കിയ ശേഷം ഒരു വടി ഉപയോഗിച്ച് തള്ളിക്കഴിഞ്ഞാൽ വിത്തുകൾ എളുപ്പത്തിൽ വേർതിരിഞ്ഞു വരും. ഇങ്ങനെ വേർതിരിച്ചെടുത്ത നല്ല സ്വർണ്ണ നിറമുള്ള സോയാബീൻ വിത്തുകൾ വീണ്ടും ഒന്നുകൂടെ വെയിലത്തിട്ട് നന്നായിട്ട് ഉണക്കി ഈർപ്പമില്ലാത്ത നല്ല എയർ ടൈറ്റ് പാത്രങ്ങളിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ ദീർഘനാൾ കേടുകൂടാതെ വിപണനത്തിനായിട്ട് സൂക്ഷിക്കാം. വളരെ കുറഞ്ഞ ചെലവിലും ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിലും നമ്മുടെ പറമ്പിലെ മണ്ണും കർഷകന്റെ കീശിയും ഒരുപോലെ നിറയ്ക്കാനായിട്ട് പറ്റിയ ഒന്നാന്തരം ഒരു വിളയാണ് സോയാബീൻ. നമ്മുടെ തരിശു നിലങ്ങളിലും പച്ചക്കറി തോട്ടത്തിലും ഇടവിളയായിട്ട് സോയാബീൻ കൃഷി ഇറക്കാൻ കേരളത്തിലെ കർഷകർ ധൈര്യമായിട്ട് മുന്നോട്ട് വരാവുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഹരിതഭൂമി ഇവിടെ പൂർണ്ണമാവുകയാണ്. സോയാബീൻ കൃഷിയെക്കുറിച്ചാണ് ഇത്രയും നേരം പ്രിയപ്പെട്ട ശ്രോതാക്കൾ കേട്ടത്. വീണ്ടും അടുത്ത ഹരിതഭൂമിയിൽ കൂടുതൽ കാർഷിക വിശേഷങ്ങളുമായി ഒന്നിക്കാം. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ സുനിൽ. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കുക ഹല്യ FM 90.4 കേട്ട് കൂട്ടുകൂടാം.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
2: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
3: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ. ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.

ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്. യെസ്, ഇനി ഇവിടെ മൊത്തം പാട്ടാണ്. കാരണം ഇത് ഇൻസ്റ്റന്റ് പാട്ടാണ്. യെസ്, അതെ. സമയം 12 മണി ആകുകയാണെങ്കിൽ പിന്നെ അവിടെ പാട്ടിനുള്ള സമയം മാത്രമാണ് അല്ലെ. 12 മണി മുതൽ 2 മണി വരെ സമയം നമ്മൾ നല്ല നല്ല പാട്ടുകൾ കേൾക്കാൻ പോവുകയാണ്. അത് തന്നെ വലിയൊരു സന്തോഷമാണ്. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം വളരെ ഇഷ്ടത്തോടെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ വളരെ ഹാപ്പിയാകും എന്നാണ് പറയാറ്. സെയിം സംഭവമാണ് എനിക്ക് ഇൻസ്റ്റന്റ് പാട്ടിൽ വരുന്ന സമയത്ത് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇൻസ്റ്റന്റ് പാട്ടിൽ വരാൻ വേണ്ടിയിട്ട്. വേറെ ഒന്നുമല്ല, ഇടയ്ക്ക് ഞാൻ പറയാറുണ്ട് എനിക്ക് ബാക്ക് ടു ബാക്ക് ഒരുപാട് സോങ്സ് കേൾക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ്. അതും ഇങ്ങനെ എന്താ പറയാ, ഡിഫറെന്റ് കൈൻഡ് ഓഫ് സോങ്സ് കേൾക്കാന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര രസമുള്ളൊരു പരിപാടിയാണേ. നമ്മുടെ മൂഡ് ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ഈ പാട്ട് കേൾക്കുന്നത് വഴി സാധിക്കാറുണ്ട്. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഇൻസ്റ്റന്റ് പാട്ടിന്റെ ഈ വഴിക്ക് വന്നിട്ട് കുറച്ച് ദിവസമായി. അപ്പൊ അതിന്റെ ഒരു ക്ഷീണം ഇല്ലാതില്ല. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ട് അങ്ങ് കളറാവണം, കളറാക്കണം എന്നതാണ് എന്റെ ഒരു ഉദ്ദേശം. ഇന്ന് മാത്രല്ല, എപ്പോഴും അതൊക്കെ തന്നെയാണ് ഉദ്ദേശം ഉണ്ടാവാറ്. പക്ഷേ നമുക്ക് പറയില്ലേ, ചില ദിവസം ഇതാണ് ഇന്നത്തെ ലക്ഷ്യം. അതെ, അതുപോലെ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ എന്ന് പറയുമ്പോൾ ഞാൻ ആയിലിയാണ്. ഇൻസ്റ്റന്റ് പാട്ടുമായിട്ട് ഇനി നിങ്ങളുടെ കൂടെ 2 മണിക്കൂർ സമയം ഇവിടെ ഉണ്ടാവാൻ പോകുന്നേ. അപ്പോൾ എല്ലാവർക്കും വൺസ് അഗെയിൻ വെൽക്കം ടു ഇൻസ്റ്റന്റ് പാട്ട്. ഇനി ഇവിടെ മൊത്തം പാട്ടാണ് വിത്ത് മീ ആർ ജെ അയിലിയ. യെസ്, അപ്പൊ ദേ വേഗം വേഗം വേഗം ഷടപടി ഷടപടി എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ട പാട്ടുകളൊക്കെ ചോദിച്ചുകൊണ്ട് വിളിക്കാം, മെസ്സേജും അയക്കാം കേട്ടോ. 2 ഓപ്ഷനുണ്ട്. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മെസ്സേജ് അയക്കാനായിട്ടും സാധിക്കുന്നുള്ളതാണ്. അപ്പോ മെസ്സേജ് അയക്കാനാണെങ്കിലും വിളിക്കാനാണെങ്കിലും എന്ത് വേണം? നമ്പർ വേണം അല്ലേ? യെസ്, അപ്പൊ ദേ ആ നമ്പർ ഇതാണ്, 8281509000. 82 81 50 90 00. ഇതാണ് നമ്മളെ വിളിക്കേണ്ട ആ ഒരു നമ്പർ. നിങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കാം, നോർമൽ ടെക്സ്റ്റ് മെസ്സേജും അയക്കാം. ഇനി ഇതൊന്നും പറ്റില്ല, ഇൻസ്റ്റഗ്രാം ആണ് എന്ന് പറയുകയാണെങ്കിൽ ദേ ഇന്നാ പിടിച്ചോ, അഹല്യ FM 90.4 എന്നതാണ് നമ്മുടെ ഇൻസ്റ്റഗ്രാം ഐഡി. അപ്പൊ ഇൻസ്റ്റയിലും നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ സംഭവമൊക്കെ സിമ്പിൾ അല്ലേ, ക്ലിയർ ആയില്ലേ? യെസ്. അപ്പൊ നല്ല നല്ല പാട്ടുകളൊക്കെ ചോദിച്ചുകൊണ്ട് വേഗം വേഗം വേഗം ആ റിക്വസ്റ്റുകളൊക്കെ ഇങ്ങ് പോന്നോട്ടെ. അപ്പൊ ദേ ഇന്നത്തെ എന്റെ പാട്ട് ദേ അതാണ് ആദ്യം വരാൻ പോകുന്നത്. ആ പതിവൊന്നും ഞാൻ തെറ്റിക്കുന്നില്ല. അപ്പൊ ബ്യൂട്ടിഫുൾ ആയൊരു ട്രാക്ക് വരുന്നുണ്ട്. അപ്പൊ എങ്ങനെയാ കേട്ടാലോ?

0: ഉങ്കൾ വാഴ്ക്കയും ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962
1: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്. Yes, once again, welcome back to Instant Part. ഇവിടെ മൊത്തം പാട്ടാണ്, കാരണം ഇത് ഇൻസ്റ്റന്റ് പാട്ടാണ്. അങ്ങനെ ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് മടങ്ങിയെത്തുമ്പോൾ സമയം നോക്കുകയാണെങ്കിൽ 12 മണി കഴിഞ്ഞ് 8 മിനിറ്റ് ആയിട്ടുണ്ട് സ്റ്റുഡിയോ ക്ലോക്കിൽ. അതെ, നമുക്ക് അടുത്ത പാട്ടിനുള്ള സമയമായിട്ടുണ്ട്. അടുത്ത പാട്ട് ഗിരിജ ചേച്ചി ചോദിച്ചിരിക്കുന്ന പാട്ടാണ് വരാൻ പോകുന്നത് കേട്ടോ. ജാനകിയമ്മ പാടിയിട്ടുള്ളൊരു പാട്ട് വേണം എന്നാണ് ഗിരിജ ചേച്ചി എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്ന ഒരു കാര്യം. അതെ, അത് അക്ഷരം പ്രതി ഞാൻ ചെയ്തിരിക്കും എന്നുള്ളതാണ്. നല്ലൊരു പാട്ട് തന്നെ വരുന്നുണ്ട് ഗിരിജ ചേച്ചിക്ക് വേണ്ടിയിട്ട്. ഒപ്പം തന്നെ വരാൻ പോകുന്ന മറ്റൊരു പാട്ട് ആർക്ക് വേണ്ടിയിട്ടാണ്? എലപ്പുള്ളിയിൽ നിന്നും ശാന്തി ചേച്ചിയാണ് ഈ ഒരു പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കുടജാത്രയിൽ പോയ സമയത്ത് ഈ ഒരു ട്രാക്ക് കേൾക്കാനായിട്ട് തോന്നി എന്നൊക്കെയാണ് കേട്ടോ ഈ മെസ്സേജ് അയച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പം തന്നെ ആ പാട്ട് കിട്ടിയിട്ടുണ്ടാവും അല്ലേ? ഇല്ലെങ്കിൽ നന്നായിട്ടൊന്ന് ആലോചിച്ച്, നിങ്ങൾ ആലോചിച്ച് ആ പാട്ട് തന്നെയാണ് വരാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യം. അപ്പോൾ ശാന്തി ചേച്ചി ചോദിച്ചിരിക്കുന്ന പാട്ട് കൂടിയാണ് അടുത്തതായിട്ട് ഇൻസ്റ്റന്റ് പാട്ടിൽ എത്താൻ പോകുന്നത്.

Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 04923-226-888. Mobile 9496-000129. Instant പാട്ട്, ഇവിടെ മൊത്തം പാട്ട്. യെസ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ഇൻസ്റ്റന്റ് പാട്ട്. ഇവിടെ മൊത്തം പാട്ടാണ്, കാരണം ഇത് ഇൻസ്റ്റന്റ് പാട്ടാണ്. അങ്ങനെ ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് മടങ്ങിയെത്തുമ്പോൾ സമയം നോക്കുകയാണെങ്കിൽ 12 മണി കഴിഞ്ഞ് 18 മിനിറ്റ് ആയിട്ടുണ്ട്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇൻസ്റ്റന്റ് പാട്ടുമായിട്ട് കൂടെയുള്ളത് ഞാൻ ഐലിയാണ് കേട്ടോ. യെസ്, മനോഹരമായ രണ്ട് പാട്ടുകളാണ് നമ്മൾ കേട്ട് കഴിഞ്ഞതല്ലേ. യെസ്, ഒന്ന് മാതൃക ശബ്ദം എന്നും എസ് ജാനകി പാടിയിട്ടുള്ള മനോഹരമായ ഗാനം, അതുപോലെ തന്നെ 90സിന്റെയൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ആൽബം ട്രാക്കാണ് കുടചാർ ത്രീയിൽ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്, എൻ്റെ ഒക്കെ ഫേവറേറ്റ് ആയിരുന്നു കേട്ടോ. പണ്ട് ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം ഡ്യൂ ഡ്രോപ്സ്, റെയിൻ ഡ്രോപ്സ് എന്നൊക്കെ പറഞ്ഞ പ്രോഗ്രാംസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കാണുന്ന സമയത്തൊക്കെ ഈ പാട്ട് കേൾക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒരു അഡിക്ഷൻ ആയിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഇപ്പോഴും അത് കേൾക്കുമ്പോൾ ആ ഒരു മെമ്മറീസൊക്കെയാണ് എനിക്ക് ഓർമ്മ വരുന്നുള്ളത് കേട്ടോ. അപ്പോൾ എന്തായാലും മെമ്മറീസിനൊക്കെ ചെറിയൊരു ഫുൾ സ്റ്റോപ്പ് ഇട്ടുകൊണ്ട് നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോവാം. ഒരു അന്തിപ്പൊൻവെട്ടം, അതെ, എം ജി ശ്രീകുമാർ പാടിയിട്ടുള്ള മനോഹരമായ പാട്ടാണ് അന്തിപ്പൊൻവെട്ടം. എനിക്ക് പാടാറിയില്ല, അല്ലെങ്കിൽ ഞാൻ പാടിത്തം തന്നെ. ഓക്കെ, അപ്പോൾ ഈ ഒരു പാട്ടാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പ്ലീസ് പ്ലേ ദിസ് സോങ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ പേരില്ലാതെ വന്നിരിക്കുന്ന ഒരു റിക്വസ്റ്റാണ്. എന്നാൽ പോലും ഞാൻ ആ പാട്ട് വെച്ച് വരും കേട്ടോ. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് ടൈം പേര് ഉൾപ്പെടുത്താനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പേര് കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് മെസ്സേജ് അയക്കുകയാണെങ്കിൽ നല്ലതായിരുന്നു, നമുക്ക് പറയാമല്ലോ. ഓക്കെ, അപ്പോൾ എന്തായാലും അന്തിപ്പൊൻവെട്ടം വരുന്നുണ്ട്. ഒപ്പം തന്നെ ദേ മൂവന്തിയിൽ ഒരു താഴ്വര ഉണ്ടായിരുന്നു. യെസ്, ദാസേട്ടിൻ്റെ ശബ്ദത്തിൽ വന്ന മനോഹരമായൊരു പാട്ടാണ് മൂവന്തി താഴ്വരയിൽ, കന്മദം എന്ന സിനിമയിലെ പാട്ടാണ് കേട്ടോ. ഈ ഒരു പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്ന ധനുഷാണ്. കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ലിസണേഴ്സിനും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു പാട്ട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും രണ്ട് ബ്യൂട്ടിഫുൾ ട്രാക്സ് ദേ വരാൻ പോവാണ് ഇൻസ്റ്റന്റ് പാട്ടിൽ, ബാക്ക് ടു ബാക്ക് ആയിട്ട്. ആ യെസ് യെസ് യെസ്, ആ പേരിങ്ങതേ എനിക്ക് എത്തിയിട്ടുണ്ട്. അന്തിപ്പൊൻവെട്ടം ചോദിച്ചിരിക്കുന്നത് ഫ്രാൻസിസ് ആന്റണി സ്റ്റാൻലി. എൻ്റെ അമ്മ, എന്താത്, എന്ത് പേരാ ഇത്, ഗുമ്മു പേരാണല്ലോ. ഓക്കെ, അപ്പോൾ ഫ്രാൻസിസ് ആന്റണിയാണ് അന്തിപ്പൊൻവെട്ടം ചോദിച്ചത്. അപ്പോൾ ആ പാട്ട് ദേ എത്തുന്നുണ്ട്. ഒപ്പം തന്നെ വരാൻ പോകുന്ന മറ്റൊരു പാട്ട് കന്മദം എന്ന സിനിമയിലെ ധനുഷ് ആവശ്യപ്പെട്ടിരിക്കുന്ന പാട്ടാണ് മൂവന്തി താഴ്വരയിൽ. അപ്പോൾ ബ്യൂട്ടിഫുള്ളായ രണ്ട് ട്രാക്കുകൾ കേട്ടതിന് ശേഷം ആകാശവാണി വാർത്തയ്ക്കും ശേഷമായിരിക്കും ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് ഇനി നമ്മൾ മടങ്ങി വരാനായിട്ട് പോകുന്നത്.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗുജറാത്തിലെ വഡോദരയിൽ 35,000 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ 3 ദിവസത്തെ ശ്രീലങ്കൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുന്നു. പൊതുജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി ദുരന്ത നിവാരണ അതോറിറ്റി. കോഴിക്കോട് സാമൂതിരി രാജ പി കെ കേരളവർമ്മ അന്തരിച്ചു. ജൂനിയർ ഏഷ്യ ഹോക്കി വേൾഡ് കപ്പ് മത്സര പരമ്പരയിൽ ഇന്ത്യ സൌത്ത് കൊറിയയെ തോൽപ്പിച്ചു. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗുജറാത്തിലെ വഡോദരയിൽ 35,000 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. വെസ്റ്റേൺ ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിഡോറിന്റെ 3 പ്രധാന ഭാഗങ്ങൾ പ്രധാനമന്ത്രി രാഷ്ട്രത്തിന് സമർപ്പിക്കും. 3 ചരക്ക് ട്രെയിൻ സർവീസുകൾ മോദി ഫ്ളാഗ് ഓഫ് ചെയ്യും. വഡോദരയ്ക്കും ടാണ്ട റോഡിനുമിടയിലെ പുതിയ ട്രെയിൻ സർവീസിനും പ്രധാനമന്ത്രി പച്ചക്കൊടി വീശും. ഛോട്ട ഉദയ്പൂർ ധാർ പദ്ധതിയുടെ ഭാഗമായി വികസിപ്പിച്ച ജയപുത് ടാണ്ട റോഡ് പുതിയ റെയിൽപാതയും പ്രധാനമന്ത്രി രാഷ്ട്രത്തിന് സമർപ്പിക്കും. ചടങ്ങിൽ പ്രധാനമന്ത്രി സദസ്സിനെ അഭിസംബോധന ചെയ്യും. വൈകിട്ട് മഹാരാഷ്ട്രയിലെത്തുന്ന പ്രധാനമന്ത്രി മുംബൈയിൽ ഗ്ലോബൽ ഫിൻടെക് ടെസ്റ്റ് ഉദ്ഘാടനം ചെയ്യും. പ്രശസ്ത ഗായകൻ ഡോക്ടർ ഭൂപൻ ഹസാരികയുടെ 100-ാം ജന്മവാർഷികത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന് സ്മരണാഞ്ജലി അർപ്പിച്ചു. ഡോക്ടർ ഹസാരികയുടെ ശബ്ദം അസമിന്റെ ആത്മാവിനെയും വടക്കുകിഴക്കൻ മേഖലയുടെ ചൈതന്യത്തെയും രാജ്യത്തുടനീളമെത്തിച്ചുവെന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. കഴിഞ്ഞ വർഷം ഗോഹട്ടിൽ നടന്ന അദ്ദേഹത്തിന്റെ ജന്മശതാബ്ദി ആഘോഷങ്ങളുടെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്ത കാര്യവും പ്രധാനമന്ത്രി അനുസ്മരിച്ചു. ഡോക്ടർ ഹസാരികയുടെ ജീവിതവും സംഭാവനകളും വരും തലമുറകൾക്ക് പ്രചോദനമായി തുടരുമെന്നും മോദി പറഞ്ഞു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ 3 ദിവസത്തെ ശ്രീലങ്കൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. 38 വർഷത്തിനിടെ ഇതാദ്യമായാണ് ഇന്ത്യൻ രാജ്യരക്ഷാമന്ത്രി ശ്രീലങ്ക സന്ദർശിക്കുന്നത്. ഇന്ത്യ ശ്രീലങ്ക പ്രതിരോധ പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കുക, വ്യോമ പ്രതിരോധ സംവിധാനങ്ങളിലെ സഹകരണം, സമുദ്ര സുരക്ഷ എന്നിവ ശക്തിപ്പെടുത്തുക തുടങ്ങിയ കാര്യങ്ങൾ സന്ദർശനവേളയിൽ ചർച്ച ചെയ്യും. ഇരു രാജ്യങ്ങളും പ്രതിരോധ മേഖലയിൽ പ്രധാന ധാരണാപത്രങ്ങളിൽ ഒപ്പുവച്ചേക്കും. കൊളംബോയിലെ ഇന്ത്യൻ പ്രവാസി സമൂഹവുമായും രാജ്നാഥ് സിംഗ് സംവദിക്കും. ഇന്ത്യ സന്ദർശിക്കുന്ന ലക്സംബർഗ് ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ സേവിയർ ബെറ്റൽ ന്യൂഡൽഹിയിൽ ഇന്നലെ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലുമായി കൂടിക്കാഴ്ച നടത്തി. ലോജിസ്റ്റിക്സ്, നിർമ്മിത ബുദ്ധി, ഡിജിറ്റൽ സാങ്കേതിക വിദ്യകൾ, ബഹിരാകാശ മേഖല, ധനകാര്യ സേവനങ്ങൾ, മാലിന്യ സംസ്കരണം തുടങ്ങിയ പ്രധാന മേഖലകളിൽ ഇന്ത്യ ലക്സംബർഗ് സഹകരണം ശക്തിപ്പെടുത്തുന്നത് സംബന്ധിച്ച് ചർച്ച ചെയ്തതായി പീയൂഷ് ഗോയൽ സാമൂഹിക മാധ്യമത്തിൽ അറിയിച്ചു. കേന്ദ്ര സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് സൌദി അറേബ്യയിലെ ഇന്ത്യൻ സമൂഹവുമായി കൂടിക്കാഴ്ച നടത്തി. എംബസിയുടെ മേൽനോട്ടത്തിൽ ഓൾ ഇന്ത്യ സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു കൂടിക്കാഴ്ചയെന്ന് അദ്ദേഹം സാമൂഹ്യമാധ്യമത്തിൽ അറിയിച്ചു. വ്യാപാരം, നിക്ഷേപം, ഊർജ്ജം, സംസ്കാരം എന്നീ മേഖലകളിൽ ഇന്ത്യ സൌദി അറേബ്യ ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ ഇന്ത്യൻ സമൂഹത്തിന്റെ സംഭാവനകളെ അദ്ദേഹം പ്രശംസിച്ചു. കൊച്ചി ഇൻഫോപാർക്ക് 4-ാം ഘട്ട വികസനത്തിന് നടപടികൾ വേഗത്തിലാക്കാൻ ഗവൺമെന്റ് അടിയന്തരമായി ഇടപെടുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ് അറിയിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടിയുമായി നടത്തിയ ചർച്ചയിലാണ് ഉറപ്പ് ലഭിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു. പിറവം നിയോജക മണ്ഡലത്തിലെ ഇരുമ്പനത്തെ ട്രാക്കോ കേബിൾ കമ്പനിയുടെ 33.5 ഏക്കർ സ്ഥലം ഇൻഫോപാർക്കിലേക്ക് മാറ്റിയെങ്കിലും പല തടസ്സങ്ങൾ കാരണം പദ്ധതി ഇതുവരെ ആരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല. 4-ാം ഘട്ടം ഒരു മിക്സഡ് ടൌൺഷിപ്പ് മോഡലായിട്ടാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. അത്യാധുനിക ഐടി സമുച്ചയങ്ങൾ, ലോകോത്തര അടിസ്ഥാന സൌകര്യങ്ങൾ, വാണിജ്യ കെട്ടിടങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടും. കേരളത്തിന്റെ വ്യാവസായിക തലസ്ഥാനമെന്ന നിലയിൽ കൊച്ചിയുടെയും സമീപ പ്രദേശങ്ങളുടെയും വികസനം കൂടുതൽ ശക്തിപ്പെടാൻ പദ്ധതി സഹായിക്കുമെന്നും അനൂപ് ജേക്കബ് പറഞ്ഞു. ഇന്ന് അന്താരാഷ്ട്ര സാക്ഷരതാ ദിനം. സാക്ഷരതയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങൾക്കിടയിൽ അവബോധം സൃഷ്ടിക്കാനാണ് ദിനാചരണം. സാക്ഷരത ജനങ്ങൾക്കും ഭൂമിക്കും സമൃദ്ധിക്കും വേണ്ടി എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. അറിവിലേക്കും അവസരങ്ങളിലേക്കും ശോഭനമായൊരു ഭാവിയിലേക്കും വാതിൽ തുറക്കുന്നത് സാക്ഷരതയാണെന്ന് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി പറഞ്ഞു. വിദ്യാഭ്യാസത്തിന്റെ മഹത്വം ആഘോഷിക്കാനും പഠനയാത്രയിൽ ആരും പിന്നിലായി പോകുന്നില്ലെന്ന് ഉറപ്പാക്കാനും അന്താരാഷ്ട്ര സാക്ഷരതാ ദിനത്തോടനുബന്ധിച്ച് സാമൂഹിക മാധ്യമത്തിലൂടെ നൽകിയ സന്ദേശത്തിൽ അദ്ദേഹം പൌരന്മാരോട് ആഹ്വാനം ചെയ്തു. സംസ്ഥാന സാക്ഷരതാ മിഷന്റെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരം അയ്യങ്കാളി ഹാളിൽ നടക്കുന്ന ദിനാചരണം മന്ത്രി എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്യും. മരണാനന്തര അവയവദാതാക്കളെ അനുസ്മരിക്കുന്നതിനും കുടുംബാംഗങ്ങളെ ആദരിക്കുന്നതിനും കേരള സ്റ്റേറ്റ് ഓർഗൻ ആന്റ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ സംഘടിപ്പിക്കുന്ന സംസ്ഥാനതല പരിപാടി സ്മൃതിവന്ദനം 2026 നാളെ തിരുവനന്തപുരത്ത് നടക്കും. ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആന്റ് ടെക്നോളജിയിൽ മന്ത്രി കെ മുരളീധരൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും. ശശി തരൂർ എംപി മുഖ്യാതിഥിയാകും. ദേശീയപാത അതോറിറ്റിയുടെയോ മറ്റ് ബന്ധപ്പെട്ട അധികാരികളുടെയോ അനാസ്ഥയോ അലംഭാവമോ കാരണം ദേശീയപാതകളിലും മറ്റ് പ്രധാന റോഡുകളിലും അപകടമോ മരണമോ സംഭവിച്ചാൽ ഉത്തരവാദികളായ ഉദ്യോഗസ്ഥർക്കെതിരെ നിയമാനുസൃതമായ നടപടി സ്വീകരിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടു. ഉത്തരവാദികളായ ഉദ്യോഗസ്ഥർക്കെതിരെ നഷ്ടപരിഹാരത്തിന് നടപടികൾ ഉറപ്പാക്കണമെന്നും ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ് ഉത്തരവിൽ പറഞ്ഞു. മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്കും പരിക്കേറ്റവർക്കും നിയമപ്രകാരം ഉചിതവും സമയബന്ധിതവുമായി നഷ്ടപരിഹാരം നൽകണം. കണ്ണൂരിലെ അഭിഭാഷകൻ വി ദേവദാസ് സമർപ്പിച്ച ഹർജിയിലാണ് നടപടി. സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുന്നു. ഇന്നലെ 36.2 ഡിഗ്രി സെൽഷ്യസ് ചൂട് രേഖപ്പെടുത്തി. പകൽ ചൂട് ക്രമാതീതമായി ഉയരുന്ന സാഹചര്യത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശം നൽകി. വർദ്ധിച്ച ചൂട് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാവുന്നതിനാൽ ജനങ്ങൾ ശ്രദ്ധിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. നാളെ സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പാലക്കാട് ജില്ലയിൽ വരും ദിവസങ്ങളിൽ ചൂടിന്റെ കാഠിന്യം വർദ്ധിക്കാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. പാലക്കാട്ട് നിന്ന് ഫൈസൽ അലിമുത്ത്.
1: ഉയർന്ന താപനില സാധാരണയേക്കാൾ 3 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പിനെ തുടർന്നാണ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. തൃത്താലയിൽ സ്ഥാപിച്ച അൾട്രാ വയലറ്റ് സെൻസറിൽ തിങ്കളാഴ്ച അൾട്രാ വയലറ്റ് സൂചിക 9 രേഖപ്പെടുത്തിയത്. ഉയർന്ന ചൂട്, സൂര്യാഘാതം, സൂര്യാതപം, നിർജ്ജലീകരണം തുടങ്ങിയ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നതിനാൽ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കണമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ചൂട് ഉയരുന്നത് മൂലമുണ്ടാകുന്ന ജലക്ഷാമം ജില്ലയിലെ കാർഷിക മേഖലയെയും പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്.
0: കോഴിക്കോട് സാമൂതിരി രാജ പി കെ കേരളവർമ്മ അന്തരിച്ചു. 89 വയസ്സായിരുന്നു. ഫാർമക്കോളജി വിദഗ്ധനായിരുന്ന അദ്ദേഹത്തിന് ബിസിനസ് മികവിന് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റ് പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. തിരുവണ്ണൂർ പുതിയ ഗോവിലകത്ത് തെക്കേക്കെട്ട് താവഴി അംഗമാണ്. ആന്റിബയോട്ടിക്കുകൾ ഉൾപ്പെടെ ഒട്ടേറെ മരുന്നുകളുടെ ഉൽപാദനത്തിലൂടെയും കയറ്റുമതിയിലൂടെയും ശ്രദ്ധേയമായ നാർണ്യാട്ട് ഫാർമസ്യൂട്ടിക്കൽ സ്ഥാപകനാണ്. വർഷങ്ങൾക്ക് മുൻപ് ലക്ഷദ്വീപിൽ മന്ത്രോഗ വ്യാപനം തടയാൻ സംസ്ഥാന ഗവൺമെന്റിന്റെ ഫൈലേറിയാസിസ് റിസർച്ച് സെന്ററുമായി ചേർന്ന് മരുന്ന് കലർത്തിയ കറിയുപ്പ് വിതരണം ചെയ്ത മാതൃകാ പദ്ധതി തയ്യാറാക്കിയ സംഘത്തിലെ അംഗവുമായിരുന്നു അദ്ദേഹം. കോഴിക്കോട്ടെ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റായും ചെറുകിട വ്യവസായ അസോസിയേഷൻ എക്സിക്യൂട്ടീവ് അംഗമായും പ്രവർത്തിച്ചു. സംസ്കാരം വൈകിട്ട് 6:30 മാവൂർ റോഡ് സ്മൃതിപഥം ശ്മശാനത്തിൽ നടത്തും. ഇന്നലെ അന്തരിച്ച ചിറ്റൂർ മുൻ MLA കെ അച്യുതന്റെ സംസ്കാരം അല്പസമയത്തിനകം ചാലക്കളം വീട്ടുവളപ്പിൽ നടത്തും. നേരത്തെ വീട്ടിലും തുടർന്ന് നെഹ്റു നഗറിലും പിന്നീട് ചിറ്റൂർ തത്തമംഗലം നഗരസഭയിലും തത്തമംഗലം സർവീസ് സഹകരണ ബാങ്കിലും പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ നിരവധി പേർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. പരിസ്ഥിതി സംരക്ഷണത്തിൽ കണ്ടൽ ചെടികൾക്ക് പ്രമുഖ സ്ഥാനമാണുള്ളത്. കണ്ടൽ ചെടികൾ നട്ടുവളർത്തുന്ന കണ്ണൂർ പഴയങ്ങാടിയിലെ പാറയൽ രാജൻ കണ്ടൽ സംരക്ഷണത്തിന് പുതിയ മാർഗ്ഗങ്ങൾ ആവിഷ്കരിക്കുകയാണ്. കണ്ണൂരിൽ നിന്ന് ആകാശവാണി ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: കണ്ടൽ ഇനമായ കണ്ണാമ്പൊട്ടി നട്ടുവളർത്താനാണ് രാജൻ പുതിയ വഴി ആവിഷ്കരിച്ചത്. കണ്ടൽ പ്രദേശങ്ങളിൽ കാണുന്ന കണ്ണാമ്പൊട്ടിയുടെ തടിയിൽ നിന്നുള്ള കറ വിഷമായതിനാൽ നട്ടുവളർത്താൻ പലരും മടിക്കാറുണ്ട്. കണ്ണാമ്പൊട്ടിയുടെ സംരക്ഷണാർത്ഥം വിത്ത് ശേഖരിച്ച് വീട്ടിൽ പ്ലാസ്റ്റിക് കവറിലാക്കി നട്ടുവളർത്തുകയാണ് ഇദ്ദേഹം. കണ്ണാമ്പൊട്ടി ചില ഔഷധങ്ങളിലും വേര് പഴയകാലത്ത് ചില്ലുകുപ്പികളുടെ കോർക്കടപ്പുണ്ടാക്കാനും ഉപയോഗിച്ചിരുന്നു. കടുകിന് സമാനമായ വിത്ത് നനവുള്ള മണ്ണിൽ മുളപ്പിച്ച് കവറിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. 1000-ൽ ചെടി തയ്യാറാക്കിയിട്ടുണ്ട്. പ്രാണിശല്യം ഉണ്ടാകില്ല എന്നതാണ് കണ്ണാമ്പട്ടിയുടെ പ്രത്യേകത. കണ്ടൽ ചെടി നടുന്നതിനൊപ്പം അതിന്റെ സംരക്ഷണവും മത്സ്യത്തൊഴിലാളിയായ രാജൻ ഏറ്റെടുക്കുന്നുണ്ട്.
0: ജൂനിയർ ഏഷ്യ ഹോക്കി വേൾഡ് കപ്പ് മത്സര പരമ്പരയിൽ ചൈനയിലെ മോഖിയിലിൽ ഇന്ത്യ സൌത്ത് കൊറിയയെ തോൽപ്പിച്ചു. 3-7 ഇന്ത്യയുടെ വിജയം. തുടർച്ചയായ 2 ഒരു സമനിലയും നേടിയ ഇന്ത്യൻ പുരുഷ ടീം ഇതോടെ സെമിഫൈനൽ പ്രവേശം ഉറപ്പാക്കി. 47th കേരള പോലീസ് സ്റ്റേറ്റ് അത്ലറ്റിക് ആന്റ് ഗെയിംസ് മീറ്റിന് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമാകും. ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ വൈകിട്ട് മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. യെസ് ടു സ്പോർട്സ്, നോ ടു ഡ്രഗ്സ് എന്നതാണ് ഇത്തവണത്തെ സന്ദേശം. പോലീസ് ജില്ലകൾ, സ്പെഷ്യൽ യൂണിറ്റുകൾ, ആംഡ് പോലീസ് ബറ്റാലിയനുകൾ എന്നിവിടങ്ങളിലെ ഉദ്യോഗസ്ഥർ പങ്കെടുക്കും. മറ്റന്നാൾ സമാപന ചടങ്ങിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ മുഖ്യാതിഥിയാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗുജറാത്തിലെ വഡോദരയിൽ 35,000 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ 3 ശ്രീലങ്കൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുന്നു. പൊതുജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി ദുരന്ത നിവാരണ അതോറിറ്റി. കോഴിക്കോട് സാമൂതിരി രാജ പി കെ കേരളവർമ്മ അന്തരിച്ചു. ജൂനിയർ ഏഷ്യ ഹോക്കി വേൾഡ് കപ്പ് മത്സര പരമ്പരയിൽ ഇന്ത്യ സൌത്ത് കൊറിയയെ തോൽപ്പിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12.
3: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
4: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
5: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
6: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ. ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075. ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
7: യെസ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ഇൻസ്റ്റന്റ് പാട്ട്. അങ്ങനെ ആകാശവാണി വാർത്തയെല്ലാം കേട്ട് കഴിഞ്ഞ് നമ്മൾ മടങ്ങിയെത്തിയിരിക്കുന്നു ഇൻസ്റ്റന്റ് പാട്ടിലേക്ക്. അപ്പൊ സമയം എത്രയായിട്ടുണ്ട്? 12 മണി കഴിഞ്ഞ് 43 മിനിറ്റ് ആയിട്ടുണ്ട് സ്റ്റുഡിയോ ക്ലോക്കിൽ. അടുത്ത പാട്ടിലേക്ക് പോകാനുള്ള സമയമായിട്ടുണ്ടല്ലേ. ഒട്ടും ഞാൻ ഈ സമയം കളയുന്നില്ല. അടുത്ത പാട്ടിലേക്ക് നമുക്ക് പോവാം. ആരാണ് അടുത്ത പാട്ട് ചോദിച്ചിരിക്കുന്നത് നോക്കുകയാണെങ്കിൽ, സുനിൽ ചേട്ടൻ ചോദിച്ചിരിക്കുന്ന പാട്ടാണ് കേട്ടോ അടുത്തതായിട്ട് വരാൻ പോകുന്നേ. ദശാവതാരം എന്ന സിനിമയിലെ പാട്ടാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ആ ഒരു പാട്ട് വരുന്നതായിരിക്കും. ഒപ്പം തന്നെ വരാൻ പോകുന്ന ഒരു ഹിന്ദി ട്രാക്കാണ്. ഉദിത് നാരായണൻ ആൻഡ് മഹാലക്ഷ്മി അയ്യർ കൂടി ചേർന്ന് പാടിയിട്ടുള്ള ദിൽ സേ എന്ന മൂവിയിലെ പാട്ടാണ് അടുത്തതായിട്ട് വരാൻ പോകുന്നത്. ആവശ്യപ്പെട്ടിരിക്കുന്നത് മലപ്പുറത്ത് നിന്നും ജഗൻ ചേട്ടനാണ് കേട്ടോ ഈ ഒരു പാട്ട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ഹിന്ദി ആൻഡ് തമിഴ് രണ്ട് ലാംഗ്വേജിൽ നിന്നുള്ള സോങ്സ് ആണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് രണ്ട് പാട്ടും കേൾക്കാം അല്ലേ. യെസ്, ഇറ്റ് ബഗാൻ എൻജോയ്.

0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075. ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്.
2: യെസ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ഇൻസ്റ്റന്റ് പാട്ട്. അങ്ങനെ ഇവിടെ മൊത്തം പാട്ടാണ്, കാരണം ഇത് ഇൻസ്റ്റന്റ് പാട്ടാണല്ലേ. അങ്ങനെ ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് നമ്മൾ മടങ്ങിയെത്തുമ്പോൾ സമയം എത്രയായിട്ടുണ്ട്? സമയം നോക്കുകയാണെങ്കിൽ കൃത്യം സ്റ്റുഡിയോ ക്ലോക്കിൽ 12 കഴിഞ്ഞ് 55 ആയിട്ടുണ്ട് കേട്ടോ. അതായത് ഏകദേശം ദേ ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ടിന്റെ ആ ഫസ്റ്റ് ഹാഫ് ഉണ്ടല്ലോ, ആ ഫസ്റ്റ് ഹാഫ് അങ്ങ് കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ സെക്കൻഡ് ഹാഫിലേക്ക് സക്സസ്ഫുള്ളി കടക്കാനായിട്ട് പോവാണ്. അതെ, അപ്പോൾ അടുത്ത പാട്ട് ആർക്കാണ് വരാൻ പോകുന്നത്? ആരാണ് ചോദിച്ചിരിക്കുന്നത്? ഈ നോക്കുകയാണെങ്കിൽ ജിജേഷ് ഏട്ടൻ ചോദിച്ചിരിക്കുന്ന പാട്ടാണ് വരാൻ പോകുന്നത് കേട്ടോ. ജൂലൈ മലർക്കളി, ബ്യൂട്ടിഫുൾ ട്രാക്കാണ്. ഭയങ്കര മനോഹരമായ ഒരു വിജയ് ട്രാക്ക് അല്ലേ? വിജയ് ഫാൻസ് ആണെന്ന് തോന്നുന്നു മൊത്തം. എങ്ക പത്താല് അവങ്ക മട്ടും തറക്കേ. ഓക്കെ, ഒരുപാട് വിജയ് സോങ്സ് ഇങ്ങനെ വരുന്നുണ്ട്. ഓക്കെ, അതും എല്ലാ വിജയ് ഫാൻസിനും വേണ്ടിയിട്ടാണ് ഈ ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ജിജേഷ് ഏട്ടൻ ചോദിച്ചിരിക്കുന്ന ആ ഒരു പാട്ട് തീർച്ചയായിട്ടും ഇൻസ്റ്റന്റ് പാട്ടിൽ വരുന്നുണ്ട്. ഒപ്പം തന്നെ ദേ അടുത്തൊരു മെസ്സേജ് കൂടിയുണ്ട്. ഈ ഒരു മെസ്സേജ് വായിച്ചപ്പോൾ ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ് എനിക്കങ്ങനെ തോന്നി കേട്ടോ. അതായത് വേറെ ഒന്നുമില്ല, ഹായ് ആയില്ലേ, ഞാൻ അംകിത്. ഞാൻ എൻ്റെ ഗേൾഫ്രണ്ടിനെ കാണാൻ വേണ്ടിയിട്ട് ദുബായിൽ നിന്ന് ലീവ് എടുത്ത് വന്നതാണ്. ബട്ട് അവൾ ഇപ്പോൾ ഡ്യൂട്ടിക്ക് പോയി. സോ ആ സങ്കടത്തിൽ എനിക്ക് അപ്പടിപ്പോടു സോങ് വെച്ച് തരുമെന്ന്. എന്താണിത്? ഞാനീ മെസ്സേജ് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും സാഡ് സോങ് ഒക്കെ ഇപ്പം ചോദിക്കും, മിസ്സിങ് സോങ് ഒക്കെ ചോദിക്കുന്നു. അല്ലല്ല, അപ്പടിപ്പോട്, എനിക്കൊന്ന് അറുമാദിക്കണമെന്ന് ആ ഫീലാണ് എനിക്ക് കിട്ടിയത്. എനി വേ നൈസ്, ഇറ്റ്സ് നൈസ് ആക്ച്വലി. നമ്മളെല്ലാം മൊമെന്റ് ഇങ്ങനെ ഹാപ്പി ആയിട്ട് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യുകയാണെങ്കിൽ അത് അടിപൊളി പരിപാടിയല്ലേ. അപ്പോൾ എന്തായാലും അംഗിത്തിനും വർക്കിന് പോയ അംഗിത്തിൻ്റെ ഗേൾഫ്രണ്ടിനൊക്കെ വേണ്ടിയിട്ട്, എല്ലാവർക്കും വേണ്ടിയിട്ട് അപ്പടിപ്പോട് സോങ് കൂടി ഞാൻ അങ്ങ് വെച്ച് തന്നിരിക്കും. അപ്പടിപ്പോട് അല്ലേ. ഓക്കെ, അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഇൻസ്റ്റന്റ് പാട്ടാണ് ഓൺ യുവർ അഹല്യ FM 90.4 വിത്ത് VRJ അഹല്യ.

ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്. യെസ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ഇൻസ്റ്റന്റ് പാട്ട്. ഇവിടെ മൊത്തം പാട്ടാണ്, കാരണം ഇത് ഇൻസ്റ്റന്റ് പാട്ടാണ്. അങ്ങനെ നമ്മൾ ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് മടങ്ങിയെത്തുമ്പോൾ സമയം 1:07 ആയിട്ടുണ്ട്. യെസ്, ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ടിന്റെ ആ സെക്കൻഡ് ഹാഫിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു അല്ലേ. അപ്പോൾ ഈ അടുത്ത പാട്ട് വരാൻ പോവാണ്. അടുത്ത പാട്ട് ആരാണ് ചോദിച്ചിരിക്കുന്നത് നോക്കുകയാണെങ്കിൽ, റോക്സ് ആണ് കുവൈറ്റിൽ നിന്നും ഈ ഒരു പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ലാപ്ടോപ്പ് എന്ന മൂവിയിലെ പാട്ടാണ് കേട്ടോ. മെയ് മാസമേ എന്ന് തുടങ്ങുന്ന ഗാനമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ റോക്സിന് വേണ്ടിയിട്ട് ദി ആ ഒരു പാട്ട് വരുന്നുണ്ട്. ഒപ്പം തന്നെ നമ്മളോട് ചോദിച്ചിരിക്കുന്ന അടുത്ത പാട്ട് കല്യാണരാമൻ എന്ന സിനിമയിലെ പാട്ടാണ്. ഈ ഒരു മെസ്സേജ് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ എത്തിയിരിക്കുന്ന മെസ്സേജാണ് കേട്ടോ. അശ്വിൻ്റെ മെസ്സേജാണ്. കല്യാണരാമനിലെ കൈത്തൊടി താളം തട്ടി ആ ഒരു പാട്ടുണ്ടല്ലോ, യെസ്, ആ ഒരു ട്രാക്കാണ് അശ്വിൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതായത് ഈ ഒരു പാട്ട് പ്രത്യേകിച്ച് സ്വന്തമാക്കാമായിരുന്നിട്ടും വിട്ടുകൊടുക്കേണ്ടി വന്ന കാമുകന്മാർക്ക് വേണ്ടിയിട്ടാണ് അശ്വിൻ ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. യെസ്, അങ്ങനെ ഈ പാട്ടിനെ കുറിച്ച് പറയാറുണ്ടല്ലേ, വിട്ടുകൊടുത്തവൻ്റെ പാട്ട്, സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടും വിട്ടുകൊടുത്തവൻ്റെ പാട്ട്, അല്ലെങ്കിൽ പ്രണയം അങ്ങനെ ഭയങ്കര രീതിയിൽ കണക്ട് ചെയ്യുന്ന ഒരു സോങ് ആയിട്ടാണ് എപ്പോഴും കല്യാണരാമൻ എന്ന സിനിമയിലെ ഈ ഒരു പാട്ടിനെ വിശേഷിപ്പിക്കാറ്. ഇപ്പോൾ ദിലീപാണെങ്കിലും പിന്നെ ആ ഒരു സീനിൽ വരുന്ന കുഞ്ചാക്ക ബോബൻ, യെസ്, അവരുടെ ഇടയിലുള്ള കുറേ കാര്യങ്ങൾ. യെസ്, നൈസ് മൂവിയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ പൂഞ്ഞിക്കരയും സലീമേട്ടനും എല്ലാവരും തകർത്തിട്ടുള്ള മെൽക്കോം ഒക്കെ അങ്ങനെ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കുറേ കോമഡീസ് ഉണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും മലയാളികൾ ഇപ്പോഴും ഓർത്തോർത്തിച്ചിരിക്കുന്ന ഒരു സിനിമ കൂടിയാണ് കല്യാണരാമൻ. യെസ്, അതിൽ കല്യാണരാമനിലെ കൈത്തൊടി താളം തട്ടി എന്ന പാട്ടാണ് അശ്വിൻ ചോദിച്ചിരിക്കുന്നത്. പശുവിന് വേണ്ടി ദി ആ ഒരു പാട്ട് കൂടി എത്തുന്നുണ്ട്. അപ്പോൾ രണ്ട് പാട്ടുകൾ എത്തുന്നു ഇൻസ്റ്റന്റ് പാട്ടിൽ. ബാക്ക് ടു ബാക്ക്, ഇസ് ഇറ്റ് ബഗാൻ ആൻഡ് ജോയ്.

ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്ക ലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962. ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്. യെസ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ഇൻസ്റ്റന്റ് പാട്ട്. അങ്ങനെ ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് നമ്മൾ മനോഹരമായ രണ്ട് പാട്ടുകൾ കേട്ട് കഴിഞ്ഞതേ മടങ്ങിയെത്തുമ്പോൾ സമയം നോക്കുകയാണെങ്കിൽ ഒരു മണി കഴിഞ്ഞ് 18 മിനിറ്റ് ആയിട്ടുണ്ട് സ്റ്റുഡിയോ ക്ലോക്കിൽ. കേട്ടോ, സമയം ദേ സമയത്തിന്റെ വഴിക്ക് അങ്ങ് പോകുന്നുണ്ടെന്നുള്ളതാണ്. അത് കൃത്യമായിട്ട് അതിന്റെ പണിയെടുക്കുന്നുണ്ടല്ലേ. വേറെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ മാറ്റിവെച്ചാലും അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ എക്സ്ക്യൂസ് പറഞ്ഞാലും ഈ സമയം എന്ന് പറഞ്ഞൊരാളാണെങ്കിൽ ആ ആള് മാത്രം ഒരിക്കലും ഒരു എക്സ്ക്യൂസും പറയുന്നില്ല എന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. കാരണം എന്താ, അത് കൃത്യമായിട്ട് അതിന്റെ കാര്യം നോക്കി അത് അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ആ കാലചക്രം ദേ ഇങ്ങനെ ഉരുണ്ടുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. ഞാനിവിടെ ഇങ്ങനെ ഓരോ മിനിറ്റ് പറയുമ്പോഴും ഞാനത് ആലോചിക്കാറുണ്ട് കേട്ടോ. ഓരോ മിനിറ്റ് ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഒരു സെക്കൻഡും ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ലൈഫിലെ സമയം ഇങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് കുറഞ്ഞുകൊണ്ടിരിക്കില്ലേ എന്നുള്ളൊരു റിയാലിറ്റി ഉണ്ടല്ലോ. അത് ചില സമയത്ത് എനിക്ക് സമയം പറയുന്ന സമയത്ത് വരാറുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ എന്തായാലും ആ കഥയ്ക്ക് ഞാനൊരു കുത്തവടി ഇടാണ്, ഒരു ഫുൾ സ്റ്റോപ്പ് അവിടെ ഇടാണ്. കാരണം എന്താ, കഥയ്ക്കെല്ലാം ഇവിടെ പ്രധാനം എന്തിനാണ്? പാട്ടിനാണ് അല്ലേ. അതിനാണ് ഇവിടെ പ്രാധാന്യം, അതിനാണ് ഇവിടെ ഇമ്പോർട്ടൻസ്. അപ്പോൾ ദേ നമ്മൾ അടുത്ത പാട്ടിലേക്ക് പോവാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത പാട്ടും അടുത്ത മെസ്സേജും ആരുടെയാണെന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. അടുത്ത മെസ്സേജ് നോക്കുകയാണെങ്കിൽ, ഹായ് ആയില്ല, സുഖമാണ്, സുഖമാണ് കേട്ടോ. ഞാൻ സുരേഷ്, ഒമാനിൽ നിന്നും. എൻ്റെ മകൻ വൈധവിന് ഇപ്പോൾ 11 മാസമായി. ഞാൻ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല. ആ മകന് വേണ്ടിയിട്ടാണ് ഈ ഒരു പാട്ട് ചോദിച്ചിരിക്കുന്നത്. നേത്തേൻ മലരേ, ആഹാ, ഞാൻ ഈ ഒരു മെസ്സേജ് ഇങ്ങനെ വായിക്കണം എന്ന് വിചാരിച്ചതാണ് കേട്ടോ. അത് നമ്മൾ പറയാറുണ്ട് പ്രവാസികളുടെ ആ ഒരു കഷ്ടപ്പാടും കാര്യങ്ങൾ. പ്രവാസികളിൽ മാത്രമല്ല, കുറച്ച് ലോങ് ഡിസ്റ്റൻസിൽ നിൽക്കുന്ന പാരൻസ് ആണെങ്കിലും കുട്ടികളാണെങ്കിലും എല്ലാവരും സാക്രിഫൈസ് ചെയ്യുന്നുണ്ട് അല്ലേ. അല്ലെങ്കിൽ അവർക്കൊക്കെ ഉള്ളൊരു ആ ലൈഫ് ഇങ്ങനെ മൂവ് ഓൺ ചെയ്ത് പോകാൻ വേണ്ടി നമ്മളൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ അല്ലെങ്കിൽ മനഃപൂർവ്വം നമ്മൾ കുറേ കാര്യങ്ങൾ വേണ്ട എന്ന് വെക്കേണ്ടി വരാറുണ്ട്. സാഹചര്യമാണ്, കാരണം എന്താ, നമുക്ക് ജീവിക്കണം, അതിനുവേണ്ടി പല കാര്യങ്ങളും നമ്മൾ മാറ്റിവെക്കേണ്ടി വരാറുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും സുരീഷേട്ട വേഗം നാട്ടിൽ വന്ന് മകനെ കാണാനായിട്ട് സാധിക്കട്ടെ കേട്ടോ. അപ്പോൾ എന്തായാലും ചോദിച്ചിരിക്കുന്ന ആ ഒരു പാട്ട് ഞാൻ തന്നിരിക്കും. സൂര്യപുത്രൻ എന്ന സിനിമയിലെ പാട്ടാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഔസേപ്പച്ചൻ സാറിൻ്റെ സംഗീതത്തിൽ വന്ന പാട്ടാണ്, ദാസേട്ടൻ പാടിയിരിക്കുന്ന പാട്ടാണ്. നമുക്ക് എന്തായാലും ഇൻസ്റ്റന്റ് പാട്ടിൽ ആ ഒരു പാട്ട് കേൾക്കാം. ഒപ്പം തന്നെ ദീ ഒരു പാട്ട് കൂടി വരാൻ പോവാണ്. രമചേച്ചിയാണ് ഈ ഒരു പാട്ട് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ബാലേട്ടൻ എന്ന സിനിമയിലെ പാട്ട് വെക്കണേ ആയില്ല എന്നാണ് എന്നോട് പറഞ്ഞൊരു കാര്യം. തീർച്ചയായിട്ടും ബാലേട്ടൻ എന്ന സിനിമയിലെ പാട്ട് തന്നെ ഞാൻ വെച്ചുതരാം. അതും എം ജയചന്ദ്രൻ പാടിയിട്ടുള്ള, മനോഹര സംഗീതം ചെയ്തിട്ടുള്ള ദാസേട്ടൻ പാടിയിരിക്കുന്ന പാട്ട് തന്നെയാണ് എഗെയിം വരാൻ പോകുന്നത്. രണ്ട് ദാസേട്ടൻ സോങ്സ് ആണ് ഇനി ബാക്ക് ടു ബാക്ക് വരാൻ പോകുന്ന ഇൻസ്റ്റന്റ് പാട്ടിൽ. അപ്പോൾ ജയചന്ദ്രൻ സാറിൻ്റെ കമ്പോസിഷനും ഔസേപ്പച്ചൻ സാറിൻ്റെ കമ്പോസിഷനും ഒക്കെ ദേ നമ്മൾ കേൾക്കാൻ പോവാണ്. അപ്പോൾ മനോഹരമായ പാട്ടുകൾക്ക് ശേഷം വേഗം തന്നെ തിരികെ എത്താം ഇൻസ്റ്റന്റ് പാട്ടിൽ. Keep on listening, Ahali FM 90.4. Keetu keetu, kottu kooda.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
2: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്. യെസ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ഇൻസ്റ്റന്റ് പാട്ട്. അങ്ങനെ ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് ഇതേ നമ്മൾ മടങ്ങിയെത്തുമ്പോൾ സമയം നോക്കുകയാണെങ്കിൽ 1 മണി കഴിഞ്ഞ് 31 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പം അടുത്ത പാട്ടിനുള്ള സമയമായിട്ടുണ്ട്. അടുത്ത പാട്ട് വരാൻ പോകുന്നത് കാസർഗോഡ് നിന്നും ദിനേശ് ഏട്ടൻ ചോദിച്ചിരിക്കുന്ന പാട്ടാണ്. ബെത്ലഹേം കുടുംബ യൂണിറ്റ് എന്ന മൂവിയിലെ പാട്ടാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇല്ലേ ഇല്ല എന്ന് പറയുന്നൊരു പാട്ടുണ്ട് അതിൽ. ബ്യൂട്ടിഫുൾ മൂവിയാണ് കേട്ടോ. ഭയങ്കര റിലാക്സ് ചെയ്ത് നമുക്കിങ്ങനെ ചുമ്മാ ഇരുന്ന് ചിരിച്ച് ചിരിച്ച് ചിരിച്ച് കാണാൻ പറ്റുന്നൊരു സിനിമയാണ്. നല്ലൊരു മൂവിയാണ്. കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും കണ്ടു നോക്കൂ കേട്ടോ. ഒന്ന് ഒന്ന് മൈൻഡൊക്കെ റിലാക്സ് ചെയ്ത് ചുമ്മാ അങ്ങനെ ഇരുന്ന് ചിരിക്കാം. കുറേ ഇങ്ങനെ ഓവർ തിങ്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. സിംപ്ലി സൂപ്പർബ് എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട്. മനോഹരമായൊരു മൂവിയാണ്. അപ്പോൾ ദിനേശേനെ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ബെത്ലഹേം കുടുംബ യൂണിറ്റ് എന്ന മൂവിയിലെ പാട്ട് എത്തുന്നുണ്ട്. ഒപ്പം തന്നെ വരാൻ പോകുന്ന മറ്റൊരു പാട്ട് ആരാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് നോക്കുകയാണെങ്കിൽ പ്രിയ ചേച്ചിയാണ് കോഴിപ്പാറയിൽ നിന്നും. പ്രിയ ചേച്ചിയുടെ സിസ്റ്റർ ആയിട്ടുള്ള നിമിഷയ്ക്ക് വേണ്ടിയിട്ടാണ്. നിമിഷയ്ക്ക് ഇന്ന് ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ നിമിഷ, ഇനി എൻ്റെ അടുത്തൊരു പാട്ട് വെച്ചു കൊടുക്കൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ഒരു എന്താ പറയുക, സിബ്ലിങ്സ് ബോണ്ട് ഫീൽ ചെയ്യുന്ന ഒരു പാട്ട് വെക്കാമെന്ന് വിചാരിച്ചു. നമ്മ വീട്ടുപിള്ള എന്ന് പറയുന്ന മൂവിയിലൊരു ട്രാക്ക് ഉണ്ട്, എനിക്കിഷ്ടമാണ് ആ ഒരു പാട്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു പാട്ട് തന്നെ പ്രിയ ചേച്ചിക്ക് കൊടുക്കാം അല്ലേ. യെസ്. അപ്പോൾ നിമിഷയ്ക്ക് അഗെയിൻ ഹാപ്പി ബർത്ത്ഡേ വിഷസ് കൂടി ദേ അറിയിക്കുന്നു. അപ്പോൾ പാട്ടുകളെത്തുന്നു ഇൻസ്റ്റന്റ് പാട്ടിൽ അടുത്തതായി.

0: ഗെറ്റ് റിഡ് ഓഫ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, സ്ട്രോക്ക്, നീ പെയിൻ, ബാക്ക് പെയിൻ, ഷോൾഡർ പെയിൻ ആൻഡ് വേരിയസ് ജോയിന്റ് റിലേറ്റഡ് ഡിസീസസ് വിതൗട്ട് ദ നീഡ് ഓഫ് സർജറി. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 04923-226-888. Mobile 9496-000129.
1: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ഡപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും.
2: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
0: ഇവിടെ മൊത്തം കാറ്റ്.
3: യെസ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ഇൻസ്റ്റന്റ് പാട്ട്. ഇവിടെ മൊത്തം പാട്ടാണ്. അങ്ങനെ ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് മടങ്ങിയെത്തുമ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിൽ നോക്കുകയാണെങ്കിൽ സമയം കൃത്യം 1 മണി കഴിഞ്ഞ് 42 മിനിറ്റ് ആയിട്ടുണ്ട്. ഇൻസ്റ്റന്റ് പാട്ടുമായിട്ട് ഇന്ന് നിങ്ങളുടെ കൂടെ ഉണ്ട് ഇറ്റ്സ് വിആർജേ ആ ഇല്ല. അപ്പൊ ദേ എനിക്കിന്നൊരു കോളർ ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ആ ഒരു കോളിലേക്ക് ഒന്ന് ഓടി പോവാം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഇതാരാണ്?
4: അതിൻ കൃഷ്ണ.
3: ഓക്കെ, അതിൻ കൃഷ്ണ എവിടുന്നാ വിളിക്കുന്നേ?
4: തൃശ്ശൂർ
3: നിന്നാണ്. ഓക്കെ, അപ്പൊ അതിൻ കൃഷ്ണ ആദ്യമായിട്ട് വിളിക്കാണോ?
4: ആദ്യമായിട്ട്
3: വിളിക്കണം. അതിൻ്റെ ആണ് ആ ഒരു ശബ്ദത്തിൽ ഒരു തപ്പിപ്പിടുത്തം അല്ലേ? ഓക്കെ, അപ്പോ അതിൻ കൃഷ്ണ പറഞ്ഞോളൂ. അതിന് വിളിക്കാം അല്ലേ? ഓക്കെ ഓക്കെ. അതിൻ ഏത് പാട്ടാ വേണ്ടേ?
4: അതിന് യൂണിറ്റ്
3: ബദ്ലേം യൂണിറ്റിൽ ഒരുപാട് ദീപം ഇങ്ങനെ കഴിഞ്ഞേ ഉള്ളു. മാന്ത്രികം മതിയോ? അത് തന്നെയാണ്. ആണോ? ആണോ. ഓക്കെ ഓക്കെ, നല്ല ഇഷ്ടമായ സ്ഥിതിക്ക് ആ പാട്ട് ഞാൻ എന്തായാലും വെച്ചരാം കേട്ടോ. തൃശ്ശൂരിൽ നിന്നും അതിനായിരുന്നു. നമ്മൾ ബദ്ലഹീം കുടുംബ യൂണിറ്റിൽ ഒരു പാട്ട് കേട്ടിങ്ങനെ കഴിഞ്ഞു വന്നേ ഉള്ളൂ അല്ലേ? ബദ്ലഹീം കുടുംബ യൂണിറ്റിൽ അടുത്ത പാട്ടാണ് ഈ ഒരു പാട്ട്. ഒരാൾ കൂടി ആവശ്യപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അനഗയും ഈ ഒരു സെയിം സോങ് ആണ് ചോദിച്ച് മെസ്സേജ് അയച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും. അപ്പൊ ബദ്ലഹീം കുടുംബ യൂണിറ്റിലെ ഈ ഒരു പാട്ട് രണ്ടു പേർക്കും വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഒപ്പം തന്നെ നമുക്കൊരു തട്ടുപൊളിപ്പൻ പാട്ട് കൂടി പിന്നിൽ കൂടെ അങ്ങ് വരുന്നുണ്ട്. ഡയലാമോ ഡയലാമോ കിട്ടലൻ സോങ് ആണല്ലേ. കുറേ നാളായി ഇങ്ങനത്തെ ഗില്ല് ഗില്ല് ഗില്ല് നിൽക്കുന്ന പാട്ടൊക്കെ ഞാൻ ഒന്ന് കേട്ടിട്ട് ഇപ്പം എൻ്റെ ഈ കോൾഡ് ആൻഡ് കഫൊക്കെ ഇങ്ങനെ മാറി മാറി വരുന്നതുകൊണ്ട് വീണ്ടും ആ പഴയ എനർജിയിലേക്ക് ഞാൻ എത്തി തുടങ്ങിയിരിക്കുന്നു ഗൈസ്. ഓക്കെ, അപ്പോൾ ഈ പാട്ടുകളൊക്കെ ഇങ്ങനെ വീണ്ടും ആ ഒരു ഗുമ്മിലിരുന്ന് ഇങ്ങനെ കേൾക്കണം, എന്നാലാണ് അതൊന്ന് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നീ ഒരു പാട്ട് കൂടി വരുന്നുണ്ട്. ആ ഒരു പാട്ട് കൂടി തന്നിട്ട് വേണം എനിക്ക് എന്ത് പറയാൻ, ടാറ്റാ ബൈ ബൈ പറയാൻ വേണ്ടിയിട്ട്. ഫോർ ദ പീപ്പിൾ എന്ന സിനിമയിലെ ഒരു പാട്ട് കൂടി എത്തുന്നുണ്ട്. ഈ ഒരു പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഹാഷിമാണ്. ഓക്കെ, അപ്പോൾ ഹാഷിമിന് ഫോർ ദ പീപ്പിളിലെ മനോഹരമായ ഒരു ട്രാക്ക് തന്നെ ഞാൻ തീർച്ചയായിട്ടും വെച്ച് തന്നിരിക്കും. തന്നിട്ടേ ഞാൻ ഇവിടെ നിന്ന് അങ്ങ് പോകുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ബാക്ക് ടു ബാക്ക് ആയിട്ട് 3 പാട്ടുകളൊക്കെ എത്തുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പാട്ടൊക്കെ കേൾക്കുക, എൻജോയ് ചെയ്യുക, ഹാപ്പി ആയിട്ട് അടിപൊളിയായിട്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാനിന്ന് കുറേ പാട്ടുകളൊക്കെ നിങ്ങൾക്ക് വേണ്ടി തന്നിട്ടുണ്ട്. ഇനി എനിക്ക് പതിയെ ടാറ്റാ ബൈ ബൈ പറയണം. വിശപ്പിൻ്റെ വിളിയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. കാര്യമായിട്ട് എന്തെങ്കിലുമൊക്കെ കഴിച്ചൊന്ന് ഉഷാറായിട്ട് വേണം ഇനി വീണ്ടും എനിക്ക് ലൈവിലേക്ക് കാര്യങ്ങളിലേക്കൊക്കെ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്ത് ചെയ്യുക, എല്ലാവരും ഹാപ്പി ആവുക, ഫുഡൊക്കെ കഴിക്കുക, സുഖമായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും കേട്ടുമുട്ടാം. അതുവരെ സൈനിങ് ഓഫ് കേട്ട് കേട്ട് കൂടാം.

0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
1: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
2: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ. ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
3: ഓർമ്മകൾക്ക് സുഗന്ധമേകി ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ.
4: സംഗീതത്തിന് അതിരുകളില്ലെന്ന് തെളിയിച്ച ഒരു സംഗീത മാന്ത്രികനാണ് വിദ്യാസാഗർ. മലയാളം, തമിഴ് തുടങ്ങി നിരവധി ഭാഷകളിലുള്ള അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ ഹൃദയം തൊടുന്ന ഗാനങ്ങൾ എന്ന് വിളിക്കാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ഓരോ പാട്ടിനെയും ഒരു അനുഭവമായി മാറ്റാൻ ശേഷിയുള്ള ഒരു സംഗീത സംവിധായകൻ. ചെറിയൊരു മധുരവും ഒരു ലാളിത്യവും ഒക്കെ ഒരുമിക്കുന്ന അദ്ദേഹത്തിന്റെ സംഗീതം ഇന്നും നമ്മുടെ മനസ്സിൽ നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് ഇതിന്റെയൊക്കെ ഒരു വിജയം എന്ന് പറയുന്നത്. ചില സംഗീതങ്ങൾ കേൾക്കുമ്പോൾ മാത്രമാണ് നമുക്ക് അങ്ങനെ മനസ്സിങ്ങനെ അറിയാതെ പുഞ്ചിരിക്കുകയും ചിലത് ചിലപ്പോൾ നമ്മുടെ ഓർമ്മകളെയൊക്കെ തിരികെ കൊണ്ടുവരികയും ചെയ്യുള്ളൂ. അത്തരത്തിലുള്ള അനേകം ഈണങ്ങളുടെ ഒരു സൃഷ്ടാവാണ് വിദ്യാസാഗർ. മലയാളികളുടെ ഹൃദയത്തിൽ എന്നും ഒരു പ്രത്യേക സ്ഥാനമുള്ള ഈ സംഗീത പ്രതിഭയുടെ സംഗീത യാത്രയിൽ നിന്ന് ഒരുപാട് മനോഹര ഗാനങ്ങൾ കോർത്തിണക്കിയ ഓർമ്മയിലുണരും ഗാനങ്ങൾക്ക് വേണ്ടിയാണ് ഇന്ന് നമ്മൾ കാതോർക്കുന്നത്. ആദ്യത്തെ പാട്ട് എന്ന് പറയുന്നത് മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു പാട്ട്, അതും ഓണത്തിനെ കുറിച്ചൊരു പാട്ട്. അതും മലയാളി അല്ലാത്ത ഒരാൾ കമ്പോസ് ചെയ്ത് ഇത്ര ഭംഗിയായി മലയാളികൾ നെഞ്ചിലേറ്റിയ ഒരു പാട്ട്, പറനിറയെ പൊന്നളക്കും. യെസ്, തിരുവോണ കൈനീട്ടം എന്ന ആൽബത്തിന് വേണ്ടി ഗിരീഷ് പുത്തഞ്ചേരി വരികൾ എഴുതി വിദ്യാസാഗർ കമ്പോസ് ചെയ്ത് യേശുദാസ് പാടിയ ഈ പാട്ടോടുകൂടിയാണ് ഓർമ്മയിലുണരും ഗാനങ്ങൾ നമ്മൾ ആരംഭിക്കുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM. നിങ്ങളോടൊപ്പം RJ ഹീര. സ്റ്റേ ട്യൂൺഡ്.

ഒരു കവിത അല്ലെങ്കിൽ ഒരു വരി കയ്യിൽ കിട്ടുമ്പോൾ അതിനനുസരിച്ച് ഈണം ചെയ്യാൻ ഇഷ്ടമുള്ള ഒരു സംഗീത സംവിധായകൻ തന്നെയാണ് വിദ്യാസാഗർ. മറ്റ് ലെജൻഡറി സംവിധായകരെ പോലെ തന്നെ കവിതയിൽ നിന്ന് അല്ലെങ്കിൽ പാട്ടിലെ വരികളിൽ നിന്നൊക്കെ ഒരു സംഗീതം ഉണ്ടാക്കുമ്പോൾ അദ്ദേഹത്തിന് കുറച്ചധികം സന്തോഷം ഉണ്ടാവുന്നത് പോലെ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്നാൽ ഫസ്റ്റ് ട്യൂൺ കമ്പോസ് ചെയ്തതിന് ശേഷം താളം മാറി എഴുതിയ ഒരു പാട്ടിനെ പറ്റിയാണ് നമ്മൾ ഇനി സംസാരിക്കാൻ പോകുന്നത്. ഡയറക്ടർ കമലിന് വരികളും ഇഷ്ടപ്പെട്ടു, ട്യൂണും ഇഷ്ടപ്പെട്ടു, പക്ഷേ ട്യൂണിനനുസരിച്ചുള്ള താളത്തിനല്ല ഗിരീഷ് പുത്തഞ്ചേരി അന്ന് വരികൾ എഴുതിയത്. അപ്പോൾ ഒരു കൺഫ്യൂഷൻ വന്നു, അയ്യോ പാട്ടും നല്ലതാണ് ട്യൂണും നല്ലതാണ്, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ വിദ്യാസാഗർ പറയാണ്, ആ താളത്തിനനുസരിച്ച് ഞാൻ ഈ പാട്ടിന്റെ ട്യൂൺ ഒന്ന് മാറ്റി പിടിക്കാം. അങ്ങനെ ഈ വരികളെ നിലനിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് ട്യൂൺ ഒന്ന് ചെറുതായി മാറ്റി പുതിയൊരു പാട്ടുണ്ടാക്കാം. അങ്ങനെയാണ് കൃഷ്ണഗുഡിയിലെ ഒരു പ്രണയകാലത്ത് എന്ന സിനിമയിൽ ആ മനോഹരമായ ഗാനമുണ്ടാകുന്നത്. കെ എസ് ചിത്ര പാടിയ ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് വിദ്യാസാഗറിന്റെ ഈണം പിന്നെയും പിന്നെയും എന്ന പാട്ടിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. അങ്ങനെ പാട്ടുകൾ സംഭവിക്കുകയാണ്. നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഒരു പാട്ടുണ്ടാകുന്നു എന്ന് പറയുന്നതും അതൊരു ദൈവത്തിന്റെ കയ്യൊപ്പാണ് എന്നൊക്കെ ഇവർ പറയുന്നത് ചിലപ്പോൾ ഇതുകൊണ്ടൊക്കെ ആയിരിക്കും അല്ലേ. ഈ ബ്യൂട്ടിഫുൾ പാട്ട് തന്നെയാണ് ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ നമ്മൾ കേൾക്കാൻ പോകുന്നത്. നിങ്ങളോടൊപ്പം ആർ ജി ഹീര ഓൺ അഹല്യ FM.

കുറച്ച് മലയാള സിനിമകളിലൊക്കെ പാട്ടുകൾ ചിട്ടപ്പെടുത്തിയതിന് ശേഷം ദാസേട്ടൻ ഒരിക്കൽ വിദ്യാസാഗറിനോട് ചോദിക്കുകയാണ്, ഇങ്ങനെ ഒരു ആൽബം ഉണ്ട് ഓണത്തിനൊക്കെ റിലീസ് ചെയ്യുന്ന ഒരു ആൽബം, ഇതിനു വേണ്ടി കമ്പോസ് ചെയ്യാൻ പറ്റൂ എന്ന് ചോദിക്കുമ്പോൾ പിന്നെന്താ ചെയ്യാലോ എന്ന് പറയുന്നു. അങ്ങനെയാണ് മലയാളികളുടെ പ്രിയപ്പെട്ട ഒരുപാട് ഗാനങ്ങൾ സംഭവിക്കുന്നത്. തിരുവോണ കൈനീട്ടം എന്ന ആൽബത്തിന് വേണ്ടി ഗിരീഷ് പുത്തഞ്ചേരി വരികൾ എഴുതി, ദാസേട്ടൻ പാടിയിട്ടുള്ള അനവധി ഗാനങ്ങൾ നമുക്കൊക്കെ ഏറെ പ്രിയപ്പെട്ട ഗാനങ്ങളായി മാറിയത് ഇന്നലെ എന്ന പോലത്തെ ഒരു തോന്നലാണ്. പക്ഷേ അന്ന് വിദ്യാസാഗറിന് സമയമില്ലാത്തൊരു സമയമാണ്, കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയധികം സിനിമകൾ ഇങ്ങനെ ബാക്ക് ടു ബാക്ക് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തും കിട്ടുന്ന ചെറിയ ചെറിയ ഗ്യാപ്പിലൊക്കെ പാട്ടുകൾ കമ്പോസ് ചെയ്തു. അങ്ങനെ തിരുവോണ കൈനീട്ടം എന്ന ആൽബത്തിൽ 8 പാട്ടുകളാണുള്ളത്. അതെല്ലാം വളരെ ഭംഗിയായി തന്നെ ചെയ്യുകയും വിജയ് യേശുദാസ് എന്ന ഗായകനെ ഈ പാട്ടിലൂടെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും. അങ്ങനെ യേശുദാസിന്റെ മകൻ വിജയ് യേശുദാസിന്റെ ശബ്ദം നമ്മൾ കേട്ടത് ചന്ദന വളയിട്ട കൈകൊണ്ട് നീ എന്ന ആൽബം സോങ്ങിലൂടെയാണ്. ഈ പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം ആർ ജി ഹീര, സ്റ്റേ ട്യൂൺഡ്.

പല ഭാഷകളെയും അനായാസമായി കൈകാര്യം ചെയ്തിരുന്ന ഒരു സംഗീത സംവിധായകനാണ് വിദ്യാസാഗർ. ചെറിയ ചെറിയ അർത്ഥങ്ങൾ അറിഞ്ഞാൽ മതി, നമുക്ക് ആ വാക്ക് ഉദ്ദേശിക്കുന്ന അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കിയാൽ വളരെ ഭംഗിയായി തന്നെ പാട്ടുകൾ ചിട്ടപ്പെടുത്താൻ സാധിക്കും എന്ന് വിശ്വസിച്ചിരുന്ന ഒരു സംഗീത സംവിധായകൻ. അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് നല്ല പാട്ടുകൾ മലയാളത്തിലും തമിഴിലും ഒക്കെ നമുക്ക് ലഭിച്ചത്. മലയാളം കുറച്ചുകൂടി ഡിഫിക്കൾട്ടായിട്ടുള്ളൊരു ലാംഗ്വേജ് ആണെന്നാണ് അദ്ദേഹം പറയുന്നത്. മറ്റു ഭാഷകളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇച്ചിരി ഹാർഡായിട്ടുള്ള ഒരു ലാംഗ്വേജ് ആയിട്ടാണ് മലയാളത്തിനെ അദ്ദേഹം എന്നും കണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടാണ് മലയാളത്തിൽ ഒരു മെലഡി പാട്ട് അല്ലെങ്കിൽ ഒരു സോഫ്റ്റായ പാട്ട് ഉണ്ടാക്കുക എന്നത്. അതുകൊണ്ട് കുറച്ച് ചാലഞ്ച് ആയിട്ട് എടുത്തെങ്കിലും നല്ല രീതിയിൽ ഒരുപാട് നല്ല പാട്ടുകൾ മലയാള സിനിമയ്ക്ക് സമ്മാനിച്ചു അദ്ദേഹം. അത്തരത്തിലൊരു പാട്ടാണ് കെ എസ് ചിത്രയും യേശുദാസും ചേർന്ന് പാടിയ ഈ പാട്ട്, മിസ്റ്റർ ബട്ട്ലർ എന്ന സിനിമയ്ക്ക് വേണ്ടി പാടിയിട്ടുള്ള വിരഹിനിരാതെ. യെസ്, ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, വിദ്യാസാഗറിന്റെ സംഗീതം. ഈ പാട്ട് തന്നെയാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം ആർ ജി ഹീര സ്റ്റേ ചെയ്യുന്നുണ്ട്.

കൂടുതലും മെലഡികളും റൊമാൻറ്റിക് ട്രാക്കുകളൊക്കെ ചെയ്തിട്ടുള്ള ഒരു സംഗീത സംവിധായകനാണ് വിദ്യാസാഗർ. എന്നാൽ അദ്ദേഹത്തിന്റെ പാട്ടുകളിൽ തന്നെ മലയാളികൾക്ക് പ്രിയപ്പെട്ട പാട്ടുകളിൽ ഒന്ന് തീർച്ചയായിട്ടും വാക്കിംഗ് ഇൻ ദ മൂൺലൈറ്റ് തന്നെയായിരിക്കും. ഒരു വെസ്റ്റേൺ സ്റ്റൈലുള്ള പാട്ടാണെങ്കിൽ പോലും മലയാളികൾ ആ സമയത്തെ പ്രണയഗാനങ്ങളിൽ ഏറ്റവും അധികം ആവശ്യപ്പെട്ടിരുന്ന ഒരു പാട്ട്, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ പ്ലേലിസ്റ്റുകളിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു പാട്ട് തന്നെയാണ് വാക്കിംഗ് ഇൻ ദ മൂൺലൈറ്റ്. ആൻഡ് ഇതിൽ തീർച്ചയായിട്ടും പല പാട്ടുകളിലും മലയാളത്തിന്റെ സ്വന്തം തനതായ കലാരൂപങ്ങളെ അല്ലെങ്കിൽ വാദ്യോപകരണങ്ങളൊക്കെ ഉപയോഗിക്കണം എന്നുള്ളത് അദ്ദേഹത്തിന്റെ വളരെ വളരെ മനഃപൂർവ്വം എടുത്തൊരു തീരുമാനം എന്ന് തന്നെ വേണം പറയാൻ. കാരണം അത്തരത്തിലുള്ള വാദ്യോപകരണങ്ങൾ ഉപയോഗിക്കുമ്പോൾ അത് നമ്മുടെ പാട്ടായിട്ട് പലപ്പോഴും തോന്നും എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു ഒരു പുറത്തുനിന്ന് വന്ന് ചെയ്യുന്ന ഒരാള് എന്ന ഒരു തോട്ട് വരാതിരിക്കാനും വേണ്ടി കോൺഷ്യസ് ആയി എടുത്തിട്ടുള്ളൊരു ഡിസിഷൻ തന്നെയാണ് പല വാദ്യോപകരണങ്ങളുടെ ഉപയോഗം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് വാക്കിംഗ് ഇൻ ദ മൂൺലൈറ്റ് എന്ന പാട്ടിന്റെ ആറാട്ട് മേളം എന്ന പോർഷൻ വരുന്ന സമയത്ത് നമ്മൾ ആ മേളം ശരിക്കും നമുക്ക് കേൾക്കാൻ പറ്റും. അത് പലരും പലരുടെയും മനസ്സിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു ഒരു ചെറിയ ഭാഗം തന്നെയാണ്. അപ്പം ഈ പാട്ട് നമുക്ക് പ്ലേ ചെയ്യാതെ ഒരിക്കലും വിദ്യാസാഗർ ഹിറ്റുകൾ ഇവിടെ അവസാനിക്കുന്നില്ല. സത്യം ശിവം സുന്ദരം എന്ന സിനിമയ്ക്ക് വേണ്ടി ഹരിഹരൻ പാടി കൈതപ്പുറം വരികൾ എഴുതിയ ഈ പാട്ട് തന്നെയാണ് ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. നിങ്ങളോടൊപ്പം അഹല്യ FM ൽ RG ഹീര. സ്റ്റേ ട്യൂൺഡ്.

തന്റെ പാട്ടുകൾ എപ്പോഴും ഒരു വ്യത്യസ്തമായ അനുഭവം ശ്രോതാക്കൾക്ക് നൽകണം എന്ന് വാശിയുള്ള, അല്ലെങ്കിൽ അങ്ങനെ അതിയായി ആഗ്രഹിച്ചിരുന്ന ഒരു കലാകാരനാണ് വിദ്യാസാഗർ എന്ന സംഗീത സംവിധായകൻ. അതുകൊണ്ട് തന്നെ എല്ലാ പാട്ടിലും തന്റേതായ ഒരു കയ്യൊപ്പ് ചാർത്താൻ അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. മലയാളത്തിൽ ഏറ്റവും കൂടുതൽ അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ള ഒരു സ്ത്രീ ശബ്ദമാണ് സുജാത എന്ന ഗായികയുടെ. ഒത്തിരി നല്ല പാട്ടുകൾ സുജാത പാടിയിട്ടുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ല ഹിറ്റുകൾ എടുത്ത് നോക്കിയാൽ അത് വിദ്യാസാഗർ സമ്മാനിച്ച പാട്ടുകൾ തന്നെയാണ്. ആ സമയത്ത് ചിത്രചേച്ചിയാണ് കൂടുതൽ പാട്ടുകൾ പാടിയിരുന്നതെങ്കിലും ഒരു ചെറിയ കൊഞ്ചലും കുറച്ച് റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു അനുഭവം കൊടുക്കാൻ സുജാതയുടെ ശബ്ദം ഏറ്റവും ചേർന്ന ഒരു ശബ്ദമായിരുന്നു എന്നാണ് വിദ്യാസാഗർ കരുതുന്നത്. അതുകൊണ്ട് തന്നെയാണ് പല നല്ല റൊമാൻറ്റിക് ട്രാക്കുകളിലും ആ കൊഞ്ചലും ആ പ്രണയമൊക്കെ നമ്മൾ കൃത്യമായി ഫീൽ ചെയ്യുന്നത്. ആദ്യത്തെ സോളോ പാട്ട്, ഒരു പാട്ടുകാരിയുടെ ആദ്യത്തെ സോളോ പാടുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് അവരുടെ കരിയറിൽ. അതുകൊണ്ട് തന്നെ സുജാത ചേച്ചിയുടെ ആദ്യത്തെ സോളോ അഴകിയ രാവണൻ എന്ന സിനിമയ്ക്ക് വേണ്ടി കൈതപ്രം വരികൾ എഴുതി വിദ്യാസാഗർ കമ്പോസ് ചെയ്ത പ്രണയമണി തൂവൽ എന്ന പാട്ട് തന്നെയാണ് കരിയറിലെ ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് സോങ്സിൽ എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പാട്ട് എന്ന് പറയുന്നത്. അപ്പോൾ മലയാളികൾക്ക് എക്കാലവും പ്രിയപ്പെട്ട ഈ പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. നിങ്ങളോടൊപ്പം ഓർമ്മയിലുണരും ഗാനങ്ങളിൽ ആർ ജി ഹീര, സ്റ്റേ ട്യൂൺഡ്.

വിദ്യാസാഗർ എന്ന അതുല്യ പ്രതിഭ. അദ്ദേഹത്തിന്റെ ഓരോ പാട്ടിലും തന്റെ കയ്യൊപ്പ് ചാർത്തണമെന്ന് നിർബന്ധമുള്ള ഒരു സംഗീത സംവിധായകൻ. അതുകൊണ്ട് തന്നെ ഈ ലളിതമായ സ്വരങ്ങളെ വളരെ മനോഹരമായ ഒരു അനുഭവമാക്കി മാറ്റാനുള്ള കഴിവ് അദ്ദേഹത്തിന് എന്നും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു മനോഹര ഗാനം മലയാളത്തിന് കിട്ടിയത്. റൊമാൻറ്റിക് വോയിസ് വേണം അങ്ങനെ അന്വേഷിച്ച് നടക്കുമ്പോഴാണ് മലയാള സിനിമയിൽ ഒരു ഗ്യാപ്പിന് ശേഷം ജയചന്ദ്രൻ എന്ന ഭാവഗായകനെ വീണ്ടും ഒരു റീഎൻട്രി കൊടുക്കാൻ വിദ്യാസാഗർ എന്ന സംഗീത സംവിധായകന് കഴിഞ്ഞത്. പല പാട്ടുകളും നമ്മൾ വിദ്യാസാഗറിന്റെ മെലഡീസ് എടുത്താലും ഏത് ഫാസ്റ്റ് നമ്പർ വിദ്യാസാഗറിന്റെ എടുത്താലും അതിലൊരു മെലഡി ടച്ച് നമുക്ക് എപ്പോഴും കാണാൻ പറ്റും. അല്ലെങ്കിൽ വളരെ മനോഹരമായ മധുരമുള്ള കുറേ വാക്കുകളും ട്യൂണുകളും ഒക്കെ നമുക്ക് എപ്പോഴും കേൾക്കാൻ പറ്റുന്നത് ഇത്തരത്തിലുള്ള ഫാസ്റ്റ് നമ്പറുകളിൽ തന്നെയാണ്. അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. അവിടെയാണ് ജയചന്ദ്രൻ എന്ന ഗായകനെ കൃത്യമായി ഉപയോഗിച്ചു എന്ന് നമ്മൾ പറയേണ്ടത്. റീ എൻട്രി, യെസ്, ആ റൊമാൻറ്റിക് വോയിസിന്റെ ഒരു റീ എൻട്രി നമുക്ക് കിട്ടിയത് നിറം എന്ന സിനിമയിലായിരുന്നു. ബിച്ചു തിരുമല വരികൾ എഴുതി ജയചന്ദ്രനും സുജാതയും ചേർന്ന് പാടിയിട്ടുള്ള പ്രായം തമ്മിൽ എന്ന പാട്ടിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. ഈ പാട്ട് കോളേജ് ഡേയ്സിലെ ഒരു ഹരമായിരുന്ന ഒരു പാട്ട് എന്ന് തന്നെ വേണം പറയാൻ. വിഷ്വലായിക്കോട്ടെ, അതിന്റെ കോമ്പോസിഷൻ ആയിക്കോട്ടെ, അതിന്റെ ശബ്ദമായിക്കോട്ടെ, എല്ലാം കറക്റ്റ് ആപ്റ്റ് ആയിട്ടുള്ള ഒരു പാട്ട്. അങ്ങനെ ഒരു പാട്ടാണ് പ്രായം തമ്മിൽ. ഈ പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. നിങ്ങളോടൊപ്പം ആർ ജി ഹീര ഓൺ ഓർമ്മയിലുണരും ഗാനങ്ങൾ. സ്റ്റേ ട്യൂൺഡ്.

പ്രേമം നൽകി, പ്രേമം നെഞ്ചിൽ രാഗം നൽകി.

0: മോഹം കണ്ണിൽ പ്രേമം നൽകി,
1: പ്രേമം നെഞ്ചിൽ രാഗം നൽകി, രാഗം ചുണ്ടിൽ ഗാനം നൽകി,
0: ഗാനം മൂളാനീണം നൽകി, ഈണം തേടും നീറത്തണ്ടിൽ കാട്ടിൻ കൈകൾ താളം തട്ടിത്താ.

വിദ്യാസാഗർ എന്ന സംഗീത സംവിധായകന്റെ ജീവിതത്തിൽ 2000 എന്ന വർഷം വളരെ വളരെ വളരെ സ്പെഷ്യലാണ്. അദ്ദേഹത്തിന് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ വർഷമാണ്. കാരണം ദേവദൂതൻ എന്ന സിനിമ സംഭവിക്കുമ്പോൾ സംഗീതത്തിന്റെ പല തലങ്ങൾ നമുക്ക് മുന്നിൽ തുറന്നു തന്ന ഒരു സിനിമയും ഒരു സംഗീത അനുഭവം കൂടിയായിരുന്നു ആ സിനിമ. വെസ്റ്റേണിന്റെയും ക്ലാസിക്കലിന്റെയും ഒരു ഒരു കറക്റ്റ് ബ്ലെൻഡ് എന്ന് വേണം അതിനെ പറയാനായിട്ട്. ഇത്തരത്തിലൊരു പാട്ടിനെ പറ്റി ഡയറക്ടർ സംസാരിക്കുമ്പോൾ അതൊരു വലിയൊരു ചലഞ്ച് ആയിട്ട് തന്നെയാണ് വിദ്യാസാഗർ എന്ന സംഗീത സംവിധായകൻ അതിനെ കണ്ടതും അതിനെ ഏറ്റെടുത്തതും. ഈ മൊത്തം സിനിമ തന്നെ ഒരു മ്യൂസിക്കൽ സിനിമ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ നറേഷനും എല്ലാം പോകുന്നത് പാട്ടിലൂടെയാണ്. പാട്ടിലൂടെ സഞ്ചരിക്കുന്ന ഒരു സിനിമ, അതിൻ്റെ 7 ബെല്ലുകളുള്ള ഒരു ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഡിസൈനും എല്ലാം കണ്ടപ്പോൾ അദ്ദേഹം ഞെട്ടിപ്പോയി എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വെല്ലുവിളിയെ ഏറ്റവും ഭംഗിയായി തന്നെ തീർക്കണം എന്ന ആ ആഗ്രഹത്തിൽ നിന്നാണ് മലയാളത്തിലെ വളരെ വളരെ വളരെ ഗംഭീരമായ പാട്ടുകൾ ഉണ്ടായിട്ടുള്ളത്. അത്തരത്തിലൊരു പാട്ട് തന്നെയാണ് എന്തൊരു മഹാനുഭാവു എന്ന ആ പാട്ടിൻ്റെ ഒരു ഒരു ഒരു ഒരു ഡിഫറൻറ്റ് സ്റ്റൈൽ നമ്മൾ എക്സ്പ്ലോർ ചെയ്തത് അങ്ങനെയായിരുന്നു. ഈ പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത് ദേവദൂതൻ എന്ന സിനിമയിൽ നിന്ന്. നിങ്ങളോടൊപ്പം RG ഹീറോ ഓണാഹല്യ FM. സ്റ്റേ ട്യൂൺഡ്.

നല്ല പാട്ടുകൾ സമ്മാനിക്കണം എന്ന ഇന്റൻഷൻ അപ്പുറത്ത് എന്റെ പാട്ടുകൾ വ്യത്യസ്തമായിരിക്കണം, പാട്ട് ഇങ്ങനെയും പാടാൻ പറ്റുമോ, അല്ലെങ്കിൽ പാട്ടുകൾ ഇങ്ങനെയും കമ്പോസ് ചെയ്യാൻ പറ്റുമോ, അത്തരത്തിൽ എല്ലാവരും അത്ഭുതപ്പെടുന്ന സൃഷ്ടികൾ ഉണ്ടാക്കണം എന്ന പ്യുവർ ഇന്റൻഷനോട് കൂടി തന്നെയാണ് മലയാള സിനിമയ്ക്ക് വിദ്യാസാഗർ എന്ന സംഗീത സംവിധായകൻ കൊടുത്ത പാട്ടുകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ പാട്ടുകൾക്കും ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് അദ്ദേഹത്തിന് നമുക്ക് സമ്മാനിക്കാൻ സാധിച്ചു. ഒരു ഓഫ് ബീറ്റ് അപ്രോച്ച്, അങ്ങനെ വേണം പറയാൻ. മെക്സിക്കനും ഒരു ക്ലാസിക്കൽ ടച്ചും എല്ലാം കൂടെ കലർന്ന ഒരു പാട്ടായിരുന്നു മില്ലേനിയം സ്റ്റാർസ് എന്ന സിനിമയിൽ നമുക്ക് ലഭിച്ചത്. ശ്രാവൺ ഗംഗ എന്നൊരു പാട്ടുണ്ട് അതിൽ. നമ്മുടെ ഗിരീഷ് പുത്തഞ്ചേരി വരികൾ എഴുതി. ഈ പാട്ടിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ സാധാരണ മലയാള സിനിമയിൽ കേട്ട് വന്ന പാട്ടുകളെയല്ല, അതിൽ നിന്ന് വ്യത്യസ്തമായൊരു പാട്ട്, വ്യത്യസ്തമായ ഒരു അപ്രോച്ച് നമുക്ക് കിട്ടിയത് വിദ്യാസാഗറിന്റെ കോമ്പോസിഷൻസിലൂടെയാണ്. അതുകൊണ്ട് തന്നെ ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ നമ്മൾ ഈ പാട്ട് തീർച്ചയായിട്ടും പ്ലേ ചെയ്യണം. വിജയ് യേശുദാസും യേശുദാസും ഹരിഹരനും ഒക്കെ ചേർന്ന് പാടിയ ശ്രാവൺ ഗംഗ എന്ന ഒരു വെറൈറ്റി സോങ് ആണ് നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിൽ ഉണരും ഗാനങ്ങളാണ് നിങ്ങൾ ട്യൂൺ ചെയ്തിരിക്കുന്നത്. ഒപ്പം ആർ ജി ഹീറ ഓൺ അഹല്യ FM. സ്റ്റേ ട്യൂൺഡ്.

0: ക്രിയേറ്റിവിറ്റിയെ ഒരു ഫ്ലോ ആയിട്ടാണ് അദ്ദേഹം കാണുന്നത്. എങ്ങനെയാണ് ഓരോ പാട്ടുകളും ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് പ്ലാനുകളൊന്നുമില്ല. നമ്മൾ ഹാർമോണിയത്തിൽ കൈവയ്ക്കുമ്പോൾ എന്ത് ആ നേരത്തെ നമ്മുടെ മനസ്സ് നമ്മളോട് സംസാരിക്കുന്നു അതിനനുസരിച്ച് കമ്പോസ് ചെയ്യുന്നു. അതാണ് ഓരോ പാട്ടിന്റെയും പ്രത്യേകത എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആക്സിഡന്റലി സംഭവിച്ച പല പാട്ടുകൾക്കും പല പ്രത്യേകതകളുമുണ്ട്. അങ്ങനെ 12 നോട്ടുകളും വന്നിട്ടുള്ള ഒരു പാട്ട്, അതായത് എല്ലാ പാട്ടുകളിലും നമുക്ക് എല്ലാ നോട്ടുകളും കൊണ്ടുവരാൻ സാധിക്കില്ല, പക്ഷേ അദ്ദേഹത്തിന്റെ ഒരു പാട്ടിൽ 12 നോട്ടുകളും വന്ന ഒരു പാട്ടുണ്ട്. ആ പാട്ടാണ് കരളെ നിൻ കൈ പിടിച്ചാൽ. വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള ഈ ട്രാക്കിൽ ഒരു വേദനയും ഒരു വിരഹവും ഒരു ദുഃഖവും ഒരു അകൽച്ചയും എന്നാൽ പ്രണയത്തിന്റെ ഏറ്റവും മനോഹരമായ ഭാവമൊക്കെ ഫുൾ ഉൾക്കൊണ്ടിട്ടുള്ള ഒരു പാട്ട് എന്ന് വേണം ഈ പാട്ടിന് പറയാനായിട്ട്. അപ്പൊ ഈ ക്രിയേറ്റീവ് ഫ്ലോയിൽ സംഭവിച്ച ഈ പാട്ടോടുകൂടി നമ്മുടെ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. പക്ഷേ പാട്ടിന്റെ ആ മാജിക് ഇവിടെ തീരുന്നില്ല, നല്ല ഗാനങ്ങളുമായി വീണ്ടും നമുക്ക് തിരിച്ചു വരാം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ എഫ് എം. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ആർ ജി ഹീര, ഓൺ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ. സ്റ്റേ ട്യൂൺഡ്. സാധിക്കുകയാണ്, പക്ഷേ പാട്ടിന്റെ ആ മാജിക് ഇവിടെ തീരുന്നില്ല, നല്ല ഗാനങ്ങളുമായി വീണ്ടും നമുക്ക് തിരിച്ചു വരാം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ എഫ് എം. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ആർ ജി ഹീര, ഓൺ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ. സ്റ്റേ ട്യൂൺഡ്. സാധിക്കുകയാണ്, പക്ഷേ പാട്ടിന്റെ ആ മാജിക് ഇവിടെ തീരുന്നില്ല, നല്ല ഗാനങ്ങളുമായി വീണ്ടും നമുക്ക് തിരിച്ചു വരാം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ എഫ് എം. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ആർ ജി ഹീര, ഓൺ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ. സ്റ്റേ ട്യൂൺഡ്. സാധിക്കുകയാണ്, പക്ഷേ പാട്ടിന്റെ ആ മാജിക് ഇവിടെ തീരുന്നില്ല, നല്ല ഗാനങ്ങളുമായി വീണ്ടും നമുക്ക് തിരിച്ചു വരാം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ എഫ് എം. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ആർ ജി ഹീര, ഓൺ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ. സ്റ്റേ ട്യൂൺഡ്. സാധിക്കുകയാണ്, പക്ഷേ പാട്ടിന്റെ ആ മാജിക് ഇവിടെ തീരുന്നില്ല, നല്ല ഗാനങ്ങളുമായി വീണ്ടും നമുക്ക് തിരിച്ചു വരാം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ എഫ് എം. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ആർ ജി ഹീര, ഓൺ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ. സ്റ്റേ ട്യൂൺഡ്. സാധിക്കുകയാണ്, പക്ഷേ പാട്ടിന്റെ ആ മാജിക് ഇവിടെ തീരുന്നില്ല, നല്ല ഗാനങ്ങളുമായി വീണ്ടും നമുക്ക് തിരിച്ചു വരാം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ എഫ് എം. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ആർ ജി ഹീര, ഓൺ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ. സ്റ്റേ ട്യൂൺഡ്. സാധിക്കുകയാണ്, പക്ഷേ പാട്ടിന്റെ ആ മാജിക് ഇവിടെ തീരുന്നില്ല, നല്ല ഗാനങ്ങളുമായി വീണ്ടും നമുക്ക് തിരിച്ചു വരാം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ എഫ് എം. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ആർ ജി ഹീര, ഓൺ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ. സ്റ്റേ ട്യൂൺഡ്. സാധിക്കുകയാണ്, പക്ഷേ പാട്ടിന്റെ ആ മാജിക് ഇവിടെ തീരുന്നില്ല, നല്ല ഗാനങ്ങളുമായി വീണ്ടും നമുക്ക് തിരിച്ചു വരാം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ എഫ് എം. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ആർ ജി ഹീര, ഓൺ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ. സ്റ്റേ ട്യൂൺഡ്. സാധിക്കുകയാണ്, പക്ഷേ പാട്ടിന്റെ ആ മാജിക് ഇവിടെ തീരുന്നില്ല, നല്ല ഗാനങ്ങളുമായി വീണ്ടും നമുക്ക് തിരിച്ചു വരാം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ എഫ് എം. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ആർ ജി ഹീര, ഓൺ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ. സ്റ്റേ ട്യൂൺഡ്. സാധിക്കുകയാണ്, പക്ഷേ പാട്ടിന്റെ ആ മാജിക് ഇവിടെ തീരുന്നില്ല, നല്ല ഗാനങ്ങളുമായി വീണ്ടും നമുക്ക് തിരിച്ചു വരാം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ എഫ് എം. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ആർ ജി ഹീര, ഓൺ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ. സ്റ്റേ ട്യൂൺഡ്. സാധിക്കുകയാണ്, പക്ഷേ പാട്ടിന്റെ ആ മാജിക് ഇവിടെ തീരുന്നില്ല, നല്ല ഗാനങ്ങളുമായി വീണ്ടും നമുക്ക് തിരിച്ചു വരാം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ എഫ് എം. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ആർ ജി ഹീര, ഓൺ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ. സ്റ്റേ ട്യൂൺഡ്. സാധിക്കുകയാണ്, പക്ഷേ പാട്ടിന്റെ ആ മാജിക് ഇവിടെ തീരുന്നില്ല, നല്ല ഗാനങ്ങളുമായി വീണ്ടും നമുക്ക് തിരിച്ചു വരാം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ എഫ് എം. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ആർ ജി ഹീര, ഓൺ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ. സ്റ്റേ ട്യൂൺഡ്. സാധിക്കുകയാണ്, പക്ഷേ പാട്ടിന്റെ ആ മാജിക് ഇവിടെ തീരുന്നില്ല, നല്ല ഗാനങ്ങളുമായി വീണ്ടും നമുക്ക് തിരിച്ചു വരാം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ എഫ് എം. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ആർ ജി ഹീര, ഓൺ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ. സ്റ്റേ ട്യൂൺഡ്. സാധിക്കുകയാണ്, പക്ഷേ പാട്ടിന്റെ ആ മാജിക് ഇവിടെ തീരുന്നില്ല, നല്ല ഗാനങ്ങളുമായി വീണ്ടും നമുക്ക് തിരിച്ചു വരാം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ എഫ് എം. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ആർ ജി ഹീര, ഓൺ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ. സ്റ്റേ ട്യൂൺഡ്.
1: Without break with Ahalya FM 90.4 kete kete kutu.

0: It's rhythm of Palakkad.
1: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
2: ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
3: ഹലോ, നമസ്കാരം. അഹല്യ FM 90.4 ഡോക്ടർ അഹല്യ എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇവിടെ കേട്ട് കേട്ട് കൂട്ടുകൂടാൻ നിങ്ങൾക്കൊപ്പം ഈ ക്രിസ്റ്റീന എത്തിയിരിക്കുകയാണ്. ഇന്ന് ഡോക്ടർ അഹല്യയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെയൊക്കെ ഡേ ടു ഡേ ലൈഫിൽ, അതായത് ഭാവി തന്നെ മാറ്റിമറിച്ച, എന്നാൽ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ശരീരത്തെ സാവധാനം തകർത്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആധുനിക പ്രശ്നത്തെക്കുറിച്ചാണ്. അത് വേറൊന്നുമല്ല, അതാണ് സെഡൻട്രി ലൈഫ് സ്റ്റൈൽ. പേര് കേട്ടാലും പേടിക്കേണ്ട, ഇതിന്റെ മീനിങ് എന്താന്ന് വെച്ചാൽ, ഈ നീണ്ട മണിക്കൂറുകളോളം ഒരേ ഇരിപ്പിരിക്കുന്നതിലൂടെ നമുക്ക് തന്നെ ഉണ്ടാകുന്ന പുറം വേദനയും കഴുത്ത് വേദനയും, ഇതിനെക്കുറിച്ചാണ് ഡോക്ടർ അഹല്യയില് ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, രാവിലെ 9 മണിക്ക് ഓഫീസിലെ കസേരയിലോ അല്ലെങ്കിൽ വീട്ടിലെ വർക്ക് ഫ്രം ഹോം മേശയിലോ വന്നിരുന്നാൽ വൈകുന്നേരം വരെ നമ്മൾ ആ ഇരിപ്പ് തുടരുകയാണ്. കമ്പ്യൂട്ടർ സ്ക്രീനിലേക്ക് നോക്കി കഴുത്ത് മുന്നോട്ടാഞ്ഞിരുന്ന് ലാപ്ടോപ്പിലും മൊബൈലിലും മുഴുകി മണിക്കൂറുകളോളം ഇരിക്കുന്നത് ഇന്ന് മിക്കവരുടെയും ശീലമാണ്. സിറ്റിംഗ് ഈസ് ദ ന്യൂ സ്മോക്കിംഗ് എന്നാണ് പ്രശസ്തമായ മെഡിക്കൽ ജേണലുകൾ ഇതിനെ വിശേഷിപ്പിക്കുന്നത്. അതായത് സിഗരറ്റ് വലി പോലെ തന്നെ അപകടകരമായ ഒരു തുടർച്ചയായുള്ള ഒരു കുത്തിയിരിപ്പ്. ഇതിന്റെ ആഴത്തിലുള്ള പ്രത്യാഘാതത്തെക്കുറിച്ചും ഇത് നമ്മളെ എങ്ങനെ ബാധിക്കുന്നു എന്നും നമുക്ക് വളരെ ഡീറ്റെയിൽ ആയി അറിഞ്ഞിരിക്കണം. അത് ഞാൻ വളരെ സിമ്പിളാക്കി നിങ്ങളുടെ അടുത്ത് പറഞ്ഞുതരാം ഒരിടവേളയ്ക്ക് ശേഷം.

0: ഡോക്ടർ അഹല്യ. Let's talk about health. ഹലോ, നമസ്കാരം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഡോക്ടർ അഹല്യയാണ്. കൂടെയുള്ളത് ഞാനാണ്, നിങ്ങളുടെ മാത്രം ക്രിസ്റ്റീന. ഇനി എവിടെയാണെന്ന് മറന്നു പോകരുത്, അഹല്യ FM 90.4 നമ്മൾ ഇരിപ്പിന്റെ അപകടങ്ങളെ കുറിച്ച് പറഞ്ഞു തുടങ്ങി. ശരിയല്ലേ? ശാസ്ത്രീയമായൊന്ന് നോക്കിയാ, നമ്മൾ നേരെ നിൽക്കുമ്പോൾ നമ്മുടെ തലയുടെ ഭാരം കഴുത്തിലെ നട്ടലിന് താങ്ങാൻ എളുപ്പമാണ്. എന്നാൽ നമ്മൾ ഫോണിലേക്കോ ലാപ്ടോപ്പിലേക്കോ നോക്കാൻ കഴുത്ത് മുന്നോട്ട് ഒരു 60 degrees കുനിക്കുമ്പോൾ നമ്മുടെ കഴുത്തിലെ നട്ടലിലേക്ക് അനുഭവപ്പെടുന്ന ഭാരം ഏകദേശം 27 kilograms വരും. അതായത് ഒരു 10 കുട്ടിയെ നിങ്ങളുടെ കഴുത്തിൽ തൂക്കിയിട്ടിരിക്കുന്നത് പോലെയാണ് ഓരോ തവണയും നിങ്ങൾ തല കുനിച്ചിരിക്കുമ്പോൾ സംഭവിക്കുന്നത്. ഈ അവസ്ഥയാണ് മെഡിക്കൽ ലോകത്ത് ടെക്നക് എന്ന് വിളിക്കുന്നത്. ഇങ്ങനെ മണിക്കൂറുകളോളം ഇരിക്കുമ്പോൾ കഴുത്തിലെയും പുറത്തെയും പേശികൾ അമിതമായി വലിഞ്ഞു മുറുകുകയും നട്ടലിലെ ഡിസ്കുകൾ സ്ഥാനചലനം സംഭവിക്കുകയും ചെയ്യുന്നു. ഇത് പിന്നീട് സെർവിക്കൽ സ്പോണ്ടൈലോസിസ്, സ്ലിപ്പ് ഡിസ്ക് എന്നീ ഗുരുതരമായ അവസ്ഥയിലേക്ക് വഴിതിറക്കും. കൈകളിലേക്ക് ഇറങ്ങുന്ന വേദനയും തരിപ്പുമൊക്കെ ഇതിന്റെ ഒരു തുടക്കം മാത്രമാണ്. ഇതിന്റെ കൂടുതൽ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാം ഒരു പാട്ടിന് ശേഷം.
1: ഇതാ വരുന്നു ഘടോത്സവം, മാലയിൽ വെല്ലുന്ന ഘടോ.

0: ഡോക്ടർ അഹല്യ. Let's talk about health.
1: ഹലോ, വെൽക്കം ബാക്ക് ടു ഡോക്ടർ അഹല്യ. കൂടെയുണ്ട് ഞാൻ ക്രിസ്റ്റീന. നമ്മൾ നട്ടെല്ലിനും കഴുത്തിനും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പറഞ്ഞു. എന്നാൽ ഈ കുത്തിയിരിപ്പ് ഉണ്ടാക്കുന്നത് കേവലം ഒരു പുറം വേദന മാത്രമല്ല. നമ്മൾ 1.5 അല്ലെങ്കിൽ 2 മണിക്കൂറിൽ കൂടുതൽ തുടർച്ചയായി ഇരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ അപചയ പ്രക്രിയ, അതായത് മെറ്റബോളിസം, കുത്തനെ താഴേക്ക് പോകും. രക്തത്തിലെ കൊഴുപ്പിനെ കത്തിച്ചു കളയുന്ന ലിപ്പോപ്രോട്ടീൻ ലിപേസ് എന്ന എൻസൈമിന്റെ പ്രവർത്തനം 90% കുറഞ്ഞു പോകും. ഇത് രക്തത്തിലെ ചീത്ത കൊളസ്ട്രോൾ അടിഞ്ഞുകൂടാനും അമിതവണ്ണവും Type 2 diabetes ഹൃദ്രോഗങ്ങൾക്കും വളരെ പെട്ടെന്ന് വഴി തുറക്കും. ഇതോടൊപ്പം കാലുകളിലെ രക്തയോട്ടം കുറയുന്നത് കാരണം ഞരമ്പുകൾ തടിക്കുന്നതും വേരിക്കോസ് വെയിൻ ഉണ്ടാകുന്നതും രക്തം കട്ട പിടിക്കുന്ന DVD, അതായത് ഡീപ് വെയിൻ ത്രോംബോസിസ് എന്നീ അപകടകരമായ അവസ്ഥകളിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും. നിങ്ങൾ മണിക്കൂറുകളോളം ഒരേ ഇരിപ്പിരിക്കുന്ന ആളാണെങ്കിൽ ശരീരം തരുന്ന മുന്നറിയിപ്പുകൾ ഒരിക്കലും നിസാരമാക്കി എടുക്കരുത്. അതെന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം ഒരിടവേളയ്ക്ക് ശേഷം.

0: ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
1: ഹലോ, നിങ്ങൾ വീണ്ടും കേട്ടു തുടങ്ങുകയാണ് ഡോക്ടർ അഹല്യ. കൂടെ ഉള്ളത് ഞാനാണ് നിങ്ങളുടെ മാത്രം ക്രിസ്റ്റീന. എവിടെയാണ് അഹല്യ ഫോർ 90.4-ൽ? ഇന്ന് സെഡൻട്രി ലൈഫ് സ്റ്റൈൽ കാരണം ശരീരം തരുന്ന ചില പ്രാഥമിക ലക്ഷണങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ജോലി കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ ഇടുപ്പിനും നടുവിനും ഉണ്ടാകുന്ന കടുത്ത കാഠിന്യം, അതായത് സ്റ്റിഫ്നെസ്, ഈ തോളുകളിൽ അനുഭവപ്പെടുന്ന കുത്തുന്ന പോലുള്ള വേദന, വിട്ടുമാറാത്ത തലവേദന, കൈവിരലുകളിലും കൈമുട്ടുകളിലും ഉണ്ടാകുന്ന തരിപ്പ്, പിന്തിരിഞ്ഞു നോക്കാൻ പറ്റാത്ത വിധം കഴുത്തിന് പിടുത്തം വരിക എന്നിവയൊക്കെയാണ് ആ അപകട സാധ്യതകൾ. അവിടെ നമ്മൾ വരുത്തുന്ന പ്രധാന പിഴവ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇരിപ്പിന്റെ രീതിയാണ്, ബാഡ് പോസ്ചർ. കൂഞ്ഞു കൂടിയിരിക്കുന്നത്, കസേരയുടെ അറ്റത്ത് ചാരിയിരിക്കുന്നത്, കാലിന്മേൽ കാല് കയറ്റി വെച്ച് മണിക്കൂറോളം ഇരിക്കുന്നത്, ലാപ്ടോപ്പ് മടിയിൽ വെച്ച് ഉപയോഗിക്കുന്നത്, ഇതൊക്കെ നട്ടലിന്റെ സ്വാഭാവിക വളവിനെ ഇല്ലാതാക്കുന്നു. ഇരിപ്പിലെ ഇത്തരം തെറ്റായ ശീലങ്ങൾ തിരുത്തിയാൽ തന്നെ നമ്മുടെ പകുതിയോളം വേദനകളിൽ നിന്നും നമുക്ക് മുക്തി നേടാൻ പറ്റും. അതെങ്ങനെയാണെന്ന് അറിയണ്ടേ? അത് ഞാൻ പറഞ്ഞു തരാം ചെറിയൊരു ബ്രേക്കിന് ശേഷം.

0: ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
1: ഹലോ, വെൽക്കം ബാക്ക് ടു ഡോക്ടർ അഹല്യ. കൂടെയുണ്ട് ഞാൻ ക്രിസ്റ്റീന. അപ്പൊ ഇന്ന് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയി സംസാരിച്ചത് ഈ തൊഴിലിടങ്ങളിലെ കുത്തിയിരിപ്പും അതുണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ചുമാണ്. ശരിയല്ലേ? ജോലി ഒഴിവാക്കാൻ നമുക്കൊരിക്കലും കഴിയില്ല, ശരിയല്ലേ? എന്നാൽ ചില സ്മാർട്ട് ശീലങ്ങളിലൂടെ ഈ അപകടത്തിൽ നിന്ന് നമ്മുടെ ശരീരത്തെ നമുക്ക് എത്രയും പെട്ടെന്ന് രക്ഷിക്കാം. അതിൽ ഒന്നാമതായിട്ട് 20-20 റൂളാണ് വരുന്നത്. ഒപ്പം 30-minute റൂളും പാലിക്കുക. അതായത്, ഈ പേര് കേട്ട് നിങ്ങൾ ആരും പേടിക്കേണ്ട, ഇത് വളരെ സിമ്പിളാണ്. എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓരോ 30 minutes കൂടുമ്പോഴും സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് 1 minute നടക്കുകയോ ശരീരം സ്ട്രെച്ച് ചെയ്യുകയോ ചെയ്യുക. കമ്പ്യൂട്ടർ സ്ക്രീൻ എപ്പോഴും നിങ്ങളുടെ കണ്ണിന്റെ ലെവൽ ആയിരിക്കണം. അതിനാൽ ലാപ്ടോപ്പ് സ്റ്റാൻഡുകൾ ഉപയോഗിക്കുക. കസേരയിൽ ഇരിക്കുമ്പോൾ ബാക്ക് സപ്പോർട്ടുകൾ കൃത്യമായി ഉപയോഗിക്കുക. പാദങ്ങൾ തറയിൽ ഉറപ്പിച്ചു വയ്ക്കുക. രണ്ടാമതായി, ഓഫീസിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന ചിൻ ടക്ക്, ഷോൾഡർ റോൾസ് തുടങ്ങിയ ലളിതമായ സ്ട്രെച്ചുകൾ ഒന്ന് ശീലമാക്കിക്കോളാം. ദിവസവും കുറഞ്ഞത് 30 minutes വേഗത്തിൽ നടക്കുകയോ വ്യായാമം ചെയ്യുകയോ ചെയ്യുക. ഫോൺ സംഭാഷണങ്ങൾ നടക്കുമ്പോഴും എഴുന്നേറ്റ് നടന്ന് സംസാരിക്കുക. ചെറിയ മാറ്റങ്ങൾ നിങ്ങളുടെ നട്ടെല്ലിന്റെ ആയുസ് കൂട്ടും. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇന്നത്തെ ഡോക്ടർ അഹല്യയുടെ എപ്പിസോഡ് എനിക്കിവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിരിക്കുക. സോ അടുത്ത ദിവസം അടുത്ത അടിപൊളി ടോപ്പിക്കുമായി നിങ്ങൾക്ക് മുമ്പിലേക്ക് ഈ ക്രിസ്റ്റീന തന്നെ വരുന്നതായിരിക്കും. സോ അൻറ്റിൽ ദെൻ, ദിസ് ഈസ് ക്രിസ്റ്റീന സൈനിങ് ഓഫ് ഫ്രം അഹല്യ ഫ്രം 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
2: നീ അവന്റെ മുഖത്തോട്ടൊന്ന് നോക്കിക്കേ, ഒരു പോലീസിന്റെ ലുക്ക് ഇല്ലേ?

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിൽ ഇളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
1: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 04923-226-888. Mobile 9496-000129.
2: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ. കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
3: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962. സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.

360 degree. ഹായ്, ഹലോ, നമസ്കാരം. കേട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഏവർക്കും സ്വാഗതം ഇന്നത്തെ 360 degree-യിലേക്ക്. ടിപ്സ് ആൻഡ് ട്രിക്സുമായിട്ട് കൂടെയുള്ളത് ഞാൻ ആയിലിയാണ് കേട്ടോ. ഇന്ന് നമ്മൾ എന്താണ് പറയാൻ പോകുന്ന ആ ഒരു ടിപ്സ് ആൻഡ് ട്രിക്സ് ഇന്ന് നോക്കുകയാണെങ്കിലുണ്ടല്ലോ, ഇപ്പോൾ ഉറങ്ങുന്നതിനൊക്കെ മുൻപായിട്ട് നമ്മൾ എന്താ ചെയ്യാറ്? ഫോൺ എടുക്കുന്നു, ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ് ഇതൊക്കെ ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കുന്ന സമയത്തേ, ആ സമയത്താവും മേ ബി നമ്മൾ കാണുന്നുണ്ടാവാം നമ്മുടെ ഫ്രണ്ട്സൊക്കെ പുറത്തൊക്കെ പോയിട്ട് ചില്ല് ചെയ്യുന്നു, അതിൻ്റെ കുറേ ഫോട്ടോസ്, പോസ്റ്റ്, സ്റ്റോറീസ്, കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ കാണുന്നുണ്ടാവും അല്ലേ. അല്ലെങ്കിൽ ഇപ്പോൾ ഓഫീസിലൊരു കൊളീഗ് ഒരു പുതിയ കാറ് വാങ്ങിയതിൻ്റെ സ്റ്റോറി, അങ്ങനെയൊക്കെ ഭയങ്കര ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ എല്ലാവരും ലൈഫ് ഇങ്ങനെ അടിപൊളിയായിട്ട് കൊണ്ടുപോകുന്നു. ആ ഒരു സംഭവമായിരിക്കും നമ്മൾ സോഷ്യൽ മീഡിയ നോക്കുന്ന സമയത്ത് കാണുന്നുണ്ടാവാം. ഇതൊക്കെ കണ്ട് ഫോൺ ലോക്ക് ചെയ്ത് കിടക്കുന്ന സമയത്തേ നമ്മുടെ ഉള്ളിലൊരു കുഞ്ഞു സങ്കടം വരും അല്ലേ. കുശുമ്പ് എന്ന് ഞാൻ പറയില്ല, ഒരു ചെറിയൊരു സങ്കടം നമുക്ക് തോന്നുന്നുണ്ടാവുന്ന കാര്യം മിക്കത് ഇതായിരിക്കും. ലോകത്തുള്ള എല്ലാവരും നല്ല രീതിയിൽ ലൈഫ് വേറെ ലെവലിൽ ആസ്വദിക്കുകയാണ്, ഞാൻ മാത്രം ഒരു മുറിക്കുള്ളിൽ ഇങ്ങനെ ഒതുങ്ങിപ്പോയല്ലോ എന്നൊരു തോന്നൽ സ്വാഭാവികം അല്ലേ, നമുക്ക് വരാം അല്ലേ. അപ്പോൾ ഇന്നത്തെ തലമുറ നേരിടുന്ന ഏറ്റവും വലിയൊരു മാനസിക പ്രശ്നങ്ങളിൽ ഒന്നാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഇത്. ഇതിനെ പറയുന്ന പേരെന്താണെന്നറിയോ? ഇതിനെ സാങ്കേതിക ഭാഷയിൽ പറയുന്ന പേരാണ് ഫോമോ, അഥവാ ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് എന്ന് പറയുന്നൊരു കാര്യം. ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട്, ഫോമോ. അപ്പോൾ മറ്റുള്ളവരുടെ ജീവിതത്തിലെ തിളക്കം കണ്ടിട്ട് നമ്മുടെ സമാധാനം കളയുന്ന ഈ ഒരു രോഗത്തിന് മരുന്നായിട്ടാണ് ഇന്ന് നമ്മൾ 360 degree-യിൽ ഒരു പുത്തൻ ഗ്ലോബൽ ലൈഫ് സ്റ്റൈൽ ട്രെൻഡിനെ കുറിച്ച് പരിചയപ്പെടാനായിട്ട് പോകുന്നത്. ആ ട്രെൻഡിനെ വിളിക്കുന്ന പേരെന്താ? ജോമോ. ആഹാ, എന്താ കണക്ഷൻ, ചേട്ടനും മനീനിയും പോലെ അല്ലേ. ഫോമോ, ആ ഫോമോയ്ക്ക് പരിഹാരമാണ് എന്ത്? ജോമോ. യെസ്, ജോമോ എന്ന് കേൾക്കുന്ന സമയത്ത് ഒരു ചോക്ലേറ്റിന്റെ പേരൊക്കെ പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? സംഗതി ശരിക്കും പറയുകയാണെങ്കിലേ നമ്മുടെ മനസ്സ് ശാന്തമാക്കാൻ പറ്റുന്ന ഒരു കിടിലൻ വിദ്യയാണ് കേട്ടോ. അപ്പൊ അത് എന്താണെന്നുള്ളത് നമുക്ക് ഇനി കേൾക്കാം. 360 degree-യിൽ ഷോർട്ട് ബ്രേക്ക്. 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 360 degree.
1: എന്താണ് ജോമോ? അപ്പൊ കേൾക്കാം 360 ഡിഗ്രിയിൽ. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു 360 ഡിഗ്രി. ടിപ്സ് ആൻഡ് ട്രിക്സുമായിട്ട് കൂടെയുള്ളത് ഞാൻ ആയില്ലയാണ് കേട്ടോ. അപ്പൊ ദേ, എന്താണ് ജോമോ? ജോമോ എന്നാലുണ്ടല്ല, ജോയ് ഓഫ് മിസ്സിംഗ് ഔട്ട്. ജോയ് ഓഫ് മിസ്സിംഗ് ഔട്ടിന്റെ ഷോർട്ട് ഫോം ആണ് ജോമോ. അതായത് ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ അറിയണം, എല്ലാ പാർട്ടികളിലും നമ്മൾ പങ്കെടുക്കണം, എല്ലാ ട്രെൻഡുകളുടെയും കൂടെ നമ്മൾ ഓടണം എന്ന വാശി ഉപേക്ഷിക്കുക. എന്നിട്ട് ആ ഒരു ഓട്ടത്തിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു വലിയ സമാധാനത്തെ, അതിനെയാണ് ജോയ് എന്ന് പറയുന്നത്. ആ ഒരു സമാധാനത്തെ പൂർണ്ണമായിട്ട് ആസ്വദിക്കുക എന്നതാണ് ഈ ഒരു ലൈഫ് സ്റ്റൈൽ ടെക്നിക്ക് പറയുന്ന ഒരു കാര്യം കേട്ടോ. അപ്പോൾ ഇതിനർത്ഥം നമ്മൾ കാട്ടിൽ പോയി സന്യാസിയാകണം, ഇതിനർത്ഥം നമ്മൾ ഇതല്ല എന്താ പറയുക, നാടൊക്കെ വിട്ടുപോയി വല്ല കാട്ടിലൊക്കെ പോയി സന്യാസിയായിരിക്കണം, അതൊന്നുമല്ല കേട്ടോ. മറിച്ച് എന്താ, നമ്മുടെ സമയവും എനർജിയും മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി കളയാതെ നമുക്ക് യഥാർത്ഥത്തിൽ സന്തോഷം തരുന്ന കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുക എന്നതാണ്. സോഷ്യൽ മീഡിയയിലെ ഈ ലൈക്കുകളേക്കാൾ നമ്മുടെ റിയൽ ലൈഫിലെ പീസിന് നല്ല പ്രാധാന്യം നൽകണം അല്ലേ? അതാവശ്യമല്ലേ? ആ ഒരു രീതിയാണ് കേട്ടോ ഇത്. നമുക്ക് സമാധാനമാണ് അൾട്ടിമേറ്റ്. എല്ലാ വാട്സപ്പ് ഗ്രൂപ്പുകളിലും ആക്റ്റീവ് ആകാനും എല്ലാ ചർച്ചകളിലും അഭിപ്രായം പറയാനായിട്ട് നമ്മൾ ഓടുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലെ ക്രിയേറ്റിവിറ്റിയാണ് ശരിക്കും പറയുകയാണെങ്കിൽ അവളെ നഷ്ടപ്പെട്ടു പോകുന്നതല്ലേ. എന്നാൽ ജോമോ ലൈഫ് സ്റ്റൈൽ നിങ്ങളുടെ ചിന്തകൾ എങ്ങനെ പോസിറ്റീവ് ആക്കും എന്നൊരു കാര്യമാണ് ഇനി ഞാൻ പറഞ്ഞുതരാനായിട്ട് പോകുന്നത്. കേൾക്കാം ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്. ആ ബ്രേക്കിൽ മനോഹരമായ പാട്ട് പറ്റുന്നു 360 ഡിഗ്രിയിൽ. പാട്ടൊക്കെ കേട്ട് എൻജോയ് ചെയ്തുകൊണ്ട് നമുക്ക് വേഗം മടങ്ങിയെത്താം 360 ഡിഗ്രിയിലേക്ക്. ടിപ്സ് ആൻഡ് ട്രിക്സുമായിട്ട് കൂടെയുള്ളത് ദിസ് ഇസ് ആർ ജെ ആയിലിയ.

0: 360 degree.
1: നോ പറയാനറിയോ നിങ്ങൾക്ക്? ദ ആർട്ട് ഓഫ് സേയിങ് നോ. നോ പറയാൻ പഠിക്കുന്നത് ഒരു ക്രിയേറ്റീവ് കലയാണെന്ന് ഞാൻ പറയുകയാണെങ്കിൽ സമ്മതിക്കും, എന്നാൽ അതൊരു ക്രിയേറ്റീവ് കല തന്നെയാണ്. അപ്പോൾ അതിനെ കുറിച്ച് കേൾക്കാം. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു 360 ഡിഗ്രി. കൂടെ ഇൻ്റെ ദിസ് ഇസ് ആർ ജെ ആയില്ല. അപ്പോൾ ജോമോ, നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാനായിട്ട് നമ്മൾ ആദ്യം പഠിക്കേണ്ട ഒരു കാര്യം എന്താണ്? അതാണ് നോ, അഥവാ പറ്റില്ല, അങ്ങനെ പറയാനുള്ള ഒരു ആർജവം നമ്മൾ കാണിക്കണം. അതാണ് ഈ ജോമോ ടെക്നിക്കിൽ ഏറ്റവും ആദ്യം നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം. ജോയ് ഓഫ് മിസ്സിംഗ് ഔട്ടിലെ ഒന്നാമത്തെ സ്റ്റെപ്പ് ഇതാണ് കേട്ടോ, ദ ആർട്ട് ഓഫ് സേയിങ് നോ. പലപ്പോഴും സുഹൃത്തുക്കൾ നിർബന്ധിക്കുമ്പോൾ മനസ്സിന് ഒട്ടും താല്പര്യമില്ലെങ്കിൽ പോലും നമ്മൾ ചില പാർട്ടികൾക്കോ അല്ലെങ്കിൽ യാത്രകൾക്കൊക്കെ പോവാറുണ്ട് അല്ലേ? പണം ചെലവാക്കുന്നത് കൂടാതെ നമ്മുടെ സമാധാനവും ശരിക്കും നമുക്കവിടെ നഷ്ടപ്പെടും. എന്നാൽ ജോമോ ശൈലി പിന്തുടരുന്ന ഒരാൾക്ക് വളരെ മാന്യമായിട്ട് എനിക്ക് താല്പര്യമില്ല, നോ എന്നൊരു കാര്യം പറയാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ ആ സമയത്ത് നമ്മുടെ ഫ്രണ്ട്സ് എന്താണ് നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്നേ, ആ ഒരു കാര്യത്തെയൊന്നും കുറിച്ച് ജോമോ ശൈലി പിന്തുടരുന്ന ഒരു വ്യക്തിക്ക് ഭയമുണ്ടാകില്ല എന്നുള്ളതാണ്. കാരണം എന്താ, മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടി ജീവിക്കുന്നതിനേക്കാൾ വലിയ കാര്യം സ്വന്തം മാനസികാരോഗ്യമാണെന്നാണ് ഈ ജോമോ പരിശീലിക്കുന്ന ആൾക്കാർ പറയാറ് കേട്ടോ. അപ്പോൾ ഒരു കാര്യത്തിന് നോ എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ സമാധാനത്തിന് നിങ്ങൾ എന്ത് പറയുന്നുണ്ട്? യെസ് എന്ന് പറയുന്നൊരു കാര്യം പറയുന്നുണ്ട്. അപ്പോ ഇങ്ങനെ കിട്ടുന്ന അധികം സമയം കൊണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാനായിട്ട് പറ്റും? ആ ഒരു കാര്യം കേട്ടാലോ കേൾക്കാം 360 ഡിഗ്രിയിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം. കീപ് ഓൺ ലിസണിംഗ് ഹലിഫം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

360 Degree. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു 360 ഡിഗ്രി. അങ്ങനെ നമ്മൾ പറയാൻ പോകുന്നത് ജോമോ. യെസ്, ആ ഒരു നോ പറയുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് അധികമായി ചെയ്യാൻ പറ്റും അല്ലെ, ആ ഒരു കാര്യത്തെക്കുറിച്ചാണ് നമ്മളിങ്ങനെ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ജോമോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഒരു സ്മാർട്ട് ഡിജിറ്റൽ ഡീറ്റോക്സ് ആണ് കേട്ടോ. അതായത് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഫോണിലെ എല്ലാ സോഷ്യൽ മീഡിയ ആപ്പുകളുടെയും നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾ ഓഫ് ചെയ്ത് വെക്കുക. അതായത് മറ്റുള്ളവർ എവിടെ പോകുന്നു, എന്ത് കഴിക്കുന്നു എന്ന് നോക്കുന്ന ആ വലിയൊരു വിൻഡോ ഉണ്ടല്ലോ, അതാണ് ശരിക്കും സോഷ്യൽ മീഡിയ അല്ലേ. ആ ഒരു വലിയൊരു വിൻഡോ തൽക്കാലത്തേക്ക് നിങ്ങളൊന്ന് അടച്ചു വെക്കുക. ഏറെ സമയം കൊണ്ട് നമ്മുടെ ചുറ്റുമുള്ള യഥാർത്ഥ മനുഷ്യരിലേക്ക് നമ്മൾ നോക്കാം. നമ്മുടെ അമ്മയോടോ അച്ഛനോടോ പങ്കാളിയോടോ ഒക്കെ ഒന്ന് ഇരുന്ന് സംസാരിക്കാം, അല്ലെങ്കിൽ പഴയ ഒരു സുഹൃത്തിനെ ഫോണിൽ വിളിച്ച് വിശേഷങ്ങൾ ചോദിക്കാം. സോഷ്യൽ മീഡിയയിൽ 1000 ഫോളോവേഴ്സ് തരുന്നതിനേക്കാൾ വലിയ പോസിറ്റീവ് എനർജി ഒരു റിയൽ കണക്ഷൻ വഴി നമുക്ക് ലഭിക്കുന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഓൺലൈൻ ലോകത്ത് നിന്ന് മിസ്സിംഗ് ആകുന്ന സമയത്ത് മാത്രമേ നമ്മൾ എന്ത് പഠിക്കൂ, റിയൽ ലോകത്ത് നമുക്ക് കൂടുതലായിട്ട് പ്രസന്റ് ആകാനായിട്ടുള്ളൊരു കാര്യങ്ങൾ നമ്മൾ പഠിക്കുള്ളൂ. അപ്പോൾ ഇത് നിങ്ങളുടെ നിത്യജീവിതത്തിലെ സ്ട്രെസ് പകുതിയിലധികം കുറയ്ക്കുന്ന കാര്യം കൂടിയാണ് കേട്ടോ. പ്രസന്റിൽ കുറച്ചുകൂടി ജീവിക്കാനായിട്ട് നോക്കാന്നുള്ളതാണ്. ഈ എംബാരസിംഗ് സോളിറ്റ്യൂഡ് എന്ന് പറയുന്ന കാര്യമുണ്ട്. നമ്മുടെ സ്വയം ഒരു പേഴ്സണൽ സ്പേസ് കണ്ടെത്തുന്നതിൽ നമ്മളിൽ പലരും ഇപ്പോൾ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അത് എങ്ങനെ ഒന്ന് സോർട്ട് ചെയ്യാം, എങ്ങനെ ഒന്ന് സോൾവ് ചെയ്യാം നോക്കിയാലോ. കേൾക്കാം 360 ഡിഗ്രിയിൽ ഒരു മനോഹരമായ പാട്ടിന് ശേഷം. സ്റ്റേ ട്യൂൺഡ് വിത്ത് ഹലീഫ് 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 360 degree. Embarrassing solitude. നിങ്ങളുടെ പേഴ്സണൽ സ്പേസ് എങ്ങനെ കണ്ടെത്താം? ടിപ്സ് ആൻഡ് ട്രിക്സ് ആയിട്ട് കൂടെ യെസ്. അപ്പൊ നമ്മളിൽ പലർക്കും തനിച്ചിരിക്കാനായിട്ട് ഭയങ്കര പേടിയാണല്ലേ. ഒരു കാര്യമാണത്, വെറുതെ ഒരു 5 മിനിറ്റ് ഒറ്റയ്ക്ക് ഇരുന്നാൽ നമ്മൾ പെട്ടെന്ന് ഫോൺ എടുത്ത് നോക്കാറുണ്ട്. എന്നാൽ ജോമോ പഠിപ്പിക്കുന്നത് തനിച്ചിരിക്കുന്ന നിമിഷങ്ങളെ, അതായത് സോളിറ്റ്യൂഡ്, ആ ഒരു കാര്യങ്ങളെ പ്രണയിക്കുക എന്നൊരു കാര്യമാണ് കേട്ടോ. ഒറ്റയ്ക്കാവുക എന്നതൊരു ശാപമൊന്നുമല്ല, മറിച്ച് നമ്മളെ കുറിച്ച് തന്നെ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞു സമ്മാനമായിട്ട് നിങ്ങളതിനെ കണ്ടാൽ മതി എന്നുള്ളതാണ്. ഇപ്പൊ ഒരു വീക്കെൻഡിൽ പുറത്തെങ്ങും പോകാതെ നിങ്ങളുടെ മുറിയിൽ ഇരുന്ന് നിങ്ങൾക്ക് പണ്ട് ഇഷ്ടമുണ്ടായിരുന്ന പെയിന്റിങ്ങോ മ്യൂസിക്കോ അല്ലെങ്കിൽ ഒരു പുതിയ ഒരു ഡിഷ്, ആ ഒരു പുതിയ ഡിഷ് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. മറ്റാരും കാണാനോ ലൈക്ക് അടിക്കാനോ വേണ്ടിയല്ല ഇത് ചെയ്യുന്നത്, സ്വന്തം ഒരു സാറ്റിസ്ഫാക്ഷൻ, സെൽഫായിട്ട് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട്, ഒരു സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം നിങ്ങൾ ഇത്തരം കാര്യങ്ങളൊന്ന് ചെയ്ത് നോക്കി. ഈ ഒരു ശീലമുണ്ടല്ലോ, ഈ ഒരു ശീലം നിങ്ങളുടെ ഉള്ളിലെ ക്രിയേറ്റിവിറ്റിയെ വേറെ ലെവലിലേക്ക് എത്തിക്കുന്നുള്ളതാണ്. വലിയ വലിയ ടാസ്കൊക്കെ ചെയ്യാനുള്ള ഐഡിയകൾ വരുന്നത് ഇത്തരം ശാന്തമായ ഒരു ഒറ്റപ്പെടലിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ തനിച്ചാവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ശാപം പിടിച്ച പരിപാടിയൊന്നും അല്ല കേട്ടോ, അത് കുറച്ച് നല്ലതാണ്. നമുക്ക് സ്വയം നമ്മളിലേക്ക് നോക്കാനുള്ളൊരു സമയമായിട്ട് അതിനൊന്ന് കൺവേർട്ട് ചെയ്താൽ മാത്രം മതി എന്നുള്ളതാണ്. അതുപോലെ തന്നെ വരുന്ന മറ്റൊരു പ്രശ്നമാണ് ട്രെൻഡുകൾ. യെസ്, ട്രെൻഡുകൾ വരുന്ന സമയത്ത് അതിന് പിന്നിലൂടെ പോകുന്ന നമ്മുടെ ഒരു സ്വഭാവം, അവിടെയും നമുക്കൊരു മാറ്റം അനിവാര്യമാണ്. തുടർന്ന് കേൾക്കാം 360 degree ഒരു ഇടവേളയ്ക്ക് ശേഷം.
1: We are all here for you. Everything will be fine.

360 ഡിഗ്രി. അഹലി എഫ് എം 90.4 360 ഡിഗ്രിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് ഞാൻ ആയില്ലിയാണ്. അപ്പോ ദേ ഇന്ന് നമ്മൾ കാണുന്ന ഒരു ട്രെൻഡ്, എന്താണ് പുതിയ ട്രെൻഡ്, അതിന്റെ പിന്നാലെ പോകുന്നത് തന്നെയാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ട്രെൻഡ് അല്ലെ. ഇന്ന് സോഷ്യൽ മീഡിയയിൽ ദിവസവും പുതിയ പുതിയ ട്രെൻഡുകളാണ് വരാറുള്ളത്. ഒരു പുതിയ സിനിമ ഇറങ്ങിയാൽ അത് അപ്പോൾ തന്നെ തിയേറ്ററിൽ പോയി കണ്ട് റിവ്യൂ ഇടണം, അല്ലെങ്കിൽ ഒരു പുതിയ ഐഫോൺ ഇറങ്ങിയാൽ അത് അപ്പോൾ തന്നെ നമ്മൾ വാങ്ങുന്നു, നമ്മളത് റീൽ ഇടുന്നു, സ്റ്റോറി ഇടുന്നു അല്ലെ. അല്ലെങ്കിൽ ഒരു പുതിയ റീൽസ് ചലഞ്ച് വന്നാൽ അത് ചെയ്യണം. ഇങ്ങനെ ട്രെൻഡുകൾക്ക് പുറകെ ഓടി ഓടി നമ്മളിങ്ങനെ ശരിക്കും പറയുകയാണെങ്കിൽ ടയേർഡായി പോവാണ്, മടുത്തു പോവാണ് അല്ലേ. പക്ഷേ ജോമോ ലൈഫ് സ്റ്റൈൽ ഉള്ളവർ ഈ ഒരു ട്രെൻഡുകളെ നോക്കി വെറുതെ പുഞ്ചിരിക്കുകയേ ഉള്ളൂ എന്ന് പറയാറ്. ഇപ്പോൾ ലോകം ഇങ്ങോട്ട് വേണമെങ്കിലും പൊയ്ക്കോട്ടെ, എനിക്ക് എൻ്റെതായ ഒരു സ്പീഡുണ്ട് എന്നാണ് അവർ ഉറപ്പിച്ച് പറയുന്നൊരു കാര്യം കേട്ടോ. ഈ ഒരു ചിന്താഗതി അനാവശ്യമായി പണം ചെലവാക്കുന്ന ശീലത്തിൽ നിന്ന് നമ്മളെ പൂർണ്ണമായിട്ട് സംരക്ഷിക്കും. ഇമ്പൾസ് ബയിങ് എന്ന് പറയുന്നൊരു കാര്യം കേകിബോ രീതിയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കേകിബോ രീതിയിൽ ബഡ്ജറ്റ് ഒക്കെ പ്ലാൻ ചെയ്യുന്നത് പോലെ തന്നെ നമ്മുടെ മാനസികമായ എനർജി എവിടെ ചെലവാക്കണം എന്ന് പ്ലാൻ ചെയ്യാനായിട്ട് ഈ ഒരു ജോമോ ചിന്താഗതി നമ്മളെ സഹായിക്കും എന്നതാണ്.

360 degree. ഇനി ഒരു ജോമോ ലൈഫ് സ്റ്റൈൽ കൊണ്ട് നമ്മുടെ ഓഫീസിലൊക്കെ ഉണ്ടാവുന്ന സ്ട്രെസ് മാറ്റാനും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതായത് ഈ ഒരു ജോമോ കോൺസെപ്റ്റ് നമ്മുടെ ഓഫീസിലെ പ്രൊഫഷണൽ ലൈഫിലും ഉപയോഗിക്കാൻ പറ്റിയ ഒന്ന് തന്നെയാണ്. ഓഫീസിലെ എല്ലാ ഗോസിപ്പുകളിലും എല്ലാ ഗ്രൂപ്പ് ഡിസ്കഷനുകളിലും തലയിടാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിൽക്കാതിരിക്കുക. മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു, മറ്റുള്ളവർ എന്ത് പറയുന്നു, ആ ഒരു കാര്യം നോക്കാതെ നിങ്ങൾ നിങ്ങളുടെ ടാസ്കുകളിൽ മാത്രം ഒരു 100% എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്യുക. ജോലി സമയം കഴിഞ്ഞാൽ ഓഫീസിലെ മെസ്സേജുകളിൽ നിന്ന് പൂർണ്ണമായിട്ടും മാറി നിൽക്കുക. ഇമെയിൽസ് ആയിക്കോട്ടെ, മെസ്സേജ് ആയിക്കോട്ടെ, ഓഫീസ് ടൈം കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് മാറി നിൽക്കുക. ഒന്ന് മിസ്സിംഗ് ഔട്ട്, യെസ്, അതാണ് നല്ലത്. ആ സമയത്ത് ഓഫീസിനെ കുറിച്ച് ചിന്തിക്കാതിരിക്കുന്നത് വഴി നിങ്ങളുടെ വർക്ക് ലൈഫ് ബാലൻസ് കൃത്യമായിരിക്കുന്നുള്ളതാണ്, പക്കായിട്ട് നമുക്ക് കൃത്യമായിട്ട് കൊണ്ടുപോകാനായിട്ട് അത് വഴി സാധിക്കുന്നുള്ളതാണ്. ഇങ്ങനെ ചെയ്യുന്നത് വഴി നിങ്ങളൊരു മോശം ജീവനക്കാരനാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്, അല്ല മറിച്ച് അടുത്ത ദിവസം കൂടുതൽ ഫോക്കസോടെ എനർജിയോടെയൊക്കെ ജോലി ചെയ്യാനായിട്ട് നിങ്ങളെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുകയുള്ളൂ കേട്ടോ.

0: 360 degree.
1: Yes, once again welcome back to 360 degree. അങ്ങനെ ജോമോ ലൈഫ് സ്റ്റൈൽ രീതി, ആ രീതിയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറഞ്ഞത് അല്ലേ. ജോയ് ഓഫ് മിസ്സിംഗ് ഔട്ട്, അതാണ് ജോമോയുടെ ഫുൾ ഫോം എന്ന് പറയുകയാണെങ്കിൽ. അപ്പോൾ ആ ഒരു ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്ന സമയത്തെ, ജീവിതം എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ ഒരു സ്റ്റാറ്റസുകളും അല്ലെങ്കിൽ അവരുടെ ഫോട്ടോകളും കണ്ട് അതിനോട് മത്സരിക്കാനുള്ള ഒന്നല്ല, അല്ലല്ലോ. ലോകത്തിൽ പലതും മിസ്സിംഗ് ആകുന്നുണ്ടെങ്കിൽ അതങ്ങനെ തന്നെ ആകട്ടെ എന്ന് വെക്കാന്നുള്ളൂ. കാരണം എന്താ, ആ മിസ്സിംഗ് ആകുന്നതിലാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ യഥാർത്ഥ സന്തോഷം ഒളിഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഈ വരുന്ന ആഴ്ചയിൽ മറ്റുള്ളവരുടെ സ്റ്റോറികൾ കണ്ട് സങ്കടപ്പെടുന്നതിന് പകരം സ്വന്തം ജീവിതത്തിലെ സുന്ദരമായ നിമിഷങ്ങളെ നോക്കി നിങ്ങൾ എന്ത് ചെയ്യുക, പുഞ്ചിരിക്കുക. ഒരു കുഞ്ഞു ജോമോ ലൈഫ് സ്റ്റൈൽ നിങ്ങളുടെ ജീവിതത്തിലും പരീക്ഷ നോക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ എന്തായാലും ഈ ഒരു പുത്തൻ ലൈഫ് സ്റ്റൈൽ ആശയത്തെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നെ തീർച്ചയായിട്ടും അറിയിക്കണം. അടുത്ത 360 ഡിഗ്രിയുമായിട്ട് ഞാൻ വീണ്ടും മറ്റൊരു ക്രിയേറ്റീവ് വിഷയവുമായിട്ട് എത്തുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് വീണ്ടും കേട്ടുമുട്ടാം. അതുവരേക്കും ടിൽ ദെൻ ഇറ്റ്സ് മീ ആർ ജെ ആയിലിയ സൈനിങ് ഓഫ്. സ്റ്റേ ഇൻ വിത്ത് അഹലി ഫ്രം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാ.
2: അസൂലോ പർ ജഹാ ജായ ടക്രാനാ സറൂരി ഹൈ. बंदा जिंदा हो तो जिंदा नजर आना जरूरी है, बंदा हो तो जिंदा हो.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
2: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

പൂരങ്ങളും തൊങ്ങല് ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽത്തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

ചെന്തമിഴിന്റെ ഈണമുള്ള പാലക്കാടൻ കാറ്റിനൊപ്പം താളമിട്ട് അഹല്യഫം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: and without break with Ahalya FM 90.4 കേട്ട് കേട്ട് കൂടാം.
1: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
2: കുങ്കുമപ്പൂ പുഞ്ചിരിക്കും ചെമ്പകപ്പൂ.

0: റിതം ഓഫ് പാലക്കാട്,
1: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം, ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും, ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.

0: കരുമ്പനക്കാറ്റിന്റെ താളവുമായി നിങ്ങളുടെ കാടൂരം 90.4 അഹലിയ FM കേട്ട് കൂട്ടുകൂടാ.
1: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

0: പ്രധാന വാർത്തകൾ. അത്യാധുനിക ട്രെയിൻ മെട്രോ കോച്ച് നിർമ്മാണത്തിലൂടെ ഇന്ത്യ ആഗോള നിർമ്മാണ ഹബ്ബായി മാറിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി അല്പസമയത്തിനകം മുംബൈയിൽ നിർവഹിക്കും. ദേശീയപാതകളിലെ അപകടങ്ങൾ ഇല്ലാതാക്കാൻ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ പ്രത്യേക കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിച്ച് സംസ്ഥാന സർക്കാർ. കമ്മിറ്റികൾ 3 ദിവസത്തിനകം നിലവിൽ വരുമെന്ന് മന്ത്രി പി കെ ബഷീർ. സിഎംആർഎൽ പണമിടപാട് കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് ഡിജിപിക്ക് റിപ്പോർട്ട് നൽകി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ആഭ്യന്തര സെക്രട്ടറി ഇക്കാര്യം പരിശോധിക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. പൊതുഗതാഗത സൌകര്യം മെച്ചപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ടുള്ള സ്പോൺസർഷിപ്പ് പദ്ധതിയുടെ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി കെഎസ്ആർടിസി. സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുന്നു. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം നൽകി ദുരന്ത നിവാരണ അതോറിറ്റി. 47ാമത് കേരള പോലീസ് സ്റ്റേറ്റ് അത്ലറ്റിക്സ് ഗെയിംസ് മീറ്റിന് തിരുവനന്തപുരത്ത് തുടക്കമായി. വാർത്തകൾ വിശദമായി. അത്യാധുനിക ട്രെയിൻ മെട്രോ കോച്ച് നിർമ്മാണത്തിലൂടെ ഇന്ത്യ ആഗോള നിർമ്മാണ ഹബ്ബായി മാറിയിരിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗുജറാത്തിലെ വഡോദരയിൽ 35,000 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കുകയായിരുന്നു അദ്ദേഹം. വെസ്റ്റേൺ സമർപ്പിത ചരക്ക് ഇടനാഴിയുടെ പൂർത്തിയായ 3 ഭാഗങ്ങൾ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചു. ഗതാഗത മേഖലയിലെ നവീകരണം ഇന്ത്യയുടെ ചരക്ക് നീക്കത്തിൽ സമഗ്ര മാറ്റം കൊണ്ടുവരുമെന്നും രാജ്യത്തിന്റെ വികസന പ്രവർത്തനങ്ങളുടെ ജീവനാഡിയായി ചരക്കിടനാഴി മാറുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
1: ഈസ്റ്റേൺ ഓർ വെസ്റ്റേൺ ഡെഡിക്കേറ്റഡ് ഫ്രേറ്റ് കോറിഡോർ ദേശ് കെ വ്യാപാർ കാരോബാർ കാ മുഖ്യ ആധാർ ബൻ രഹാ ഹൈ. ഡെഡിക്കേറ്റഡ് ഫ്രേറ്റ് കോറിഡോർ തേജീ സേ വികസിത് ഹോതേ ഭാരത് കീ ജീവൻ രേഖ ഹൈ. ഇസ്നേ ഭാരത് കേ ട്രാൻസ്പോർട്ടേഷൻ സെക്ടർ കാ കായാകൽപ്പ കർ ദിയ ഹൈ.
0: ചടങ്ങിൽ വിവിധ റെയിൽവേ ദേശീയപാത വികസന പദ്ധതികൾക്കും പ്രധാനമന്ത്രി തുടക്കം കുറിച്ചു. മുംബൈയിൽ നടക്കുന്ന ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റ് 2026ന്റെ ഉദ്ഘാടനം അദ്ദേഹം അല്പസമയത്തിനകം നിർവഹിക്കും. ദേശീയപാതകളിലെ അപകടങ്ങൾ ഇല്ലാതാക്കാൻ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ 3 ദിവസത്തിനകം പ്രത്യേക കമ്മിറ്റികൾ നിലവിൽ വരുമെന്ന് പൊതുമരാമത്ത് മന്ത്രി പി കെ ബഷീർ. ഓരോ ജില്ലയിലെയും ദേശീയപാതാ നിർമ്മാണവും സുരക്ഷയും കമ്മിറ്റി വിലയിരുത്തും. റോഡ് അപകടങ്ങളിലൂടെയുള്ള ജീവഹാനി ആവർത്തിക്കാതിരിക്കാൻ സർക്കാർ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ റോഡ് അപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ തിരുവനന്തപുരത്ത് വിളിച്ചു ചേർത്ത അടിയന്തര യോഗത്തിനുശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഡിജിപി, ട്രാൻസ്പോർട്ട് കമ്മീഷണർ, എൻഎച്ച്എഐ സംസ്ഥാന മേധാവി, റോഡ് സേഫ്റ്റി അതോറിറ്റി ഉദ്യോഗസ്ഥർ, ജില്ലാ കളക്ടർമാർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു.

0: പോലീസ് ഉദ്യോഗസ്ഥർക്കിടയിലെ കായികശേഷി, ശാരീരിക ക്ഷമത, അച്ചടക്കം എന്നിവ പ്രോത്സാഹിപ്പിക്കുകയാണ് പോലീസ് മീറ്റുകളുടെ ലക്ഷ്യമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. 47-ാമത് കേരള പോലീസ് സ്റ്റേറ്റ് അത്ലറ്റിക്സ് ഗെയിംസ് മീറ്റ് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ലഹരിക്കെതിരായ പോരാട്ടം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി യേസ് ടു സ്പോർട്സ് നോ ടു ഡ്രഗ്സ് എന്ന സന്ദേശം മുൻനിർത്തിയാണ് ഈ വർഷത്തെ പോലീസ് മീറ്റ് നടത്തുന്നതെന്ന് മന്ത്രി പറഞ്ഞു. തിരുവനന്തപുരം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിലും യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിലുമായാണ് മത്സരങ്ങൾ നടക്കുന്നത്.
1: സമസ്ത മേഖലകളിലും ഓപ്പറേഷൻ തുഫാന്റെ ചലനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും കേന്ദ്ര ഗവൺമെന്റും തന്നെ ഓപ്പറേഷൻ തുഫാന്റെ ചുവട് പിടിച്ചുകൊണ്ട് ലഹരിക്കെതിരായ പോരാട്ടം ശക്തിപ്പെടുത്താനുള്ള തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുന്നത് അഭിമാനകരമായ ഒരു കാര്യമാണ്. ഈ പ്രത്യേക സാഹചര്യത്തിൽ യെസ് ടു സ്പോർട്സ് നോ ടു ഡ്രഗ്സ് എന്ന സന്ദേശം മുൻനിർത്തിയാണ് ഇത്തവണത്തെ പോലീസ് സ്റ്റേറ്റ് അത്ലറ്റിക്സ് ആൻഡ് ഗെയിംസ് മീറ്റ് ഇവിടെ നടക്കുന്നത്.
0: സിഎംആർഎൽ എക്സാലോജിക് പണമിടപാട് കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ, മകൾ വീണ, മകളുടെ ഭർത്താവും മുൻ മന്ത്രിയുമായ പി എ മുഹമ്മദ് റിയാസ് തുടങ്ങിയവർക്കെതിരെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് ഡിജിപിക്ക് റിപ്പോർട്ട് നൽകി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. അഴിമതി തടയൽ നിയമപ്രകാരം കേസെടുക്കണമെന്നാണ് നിർദ്ദേശം. ഓരോരുത്തർക്കും കുറ്റകൃത്യത്തിലുള്ള പങ്ക് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. സിഎംആർഎൽ എക്സാലോജിക് പണമിടപാട് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയ കത്ത് തള്ളിക്കളയാൻ സാധിക്കില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസെടുക്കണം എന്ന ആവശ്യത്തിൽ ആഭ്യന്തര സെക്രട്ടറി പരിശോധിച്ച് റിപ്പോർട്ട് നൽകും. ആവശ്യമെങ്കിൽ നിയമോപദേശം തേടുമെന്നും ശ്രീ രമേശ് ചെന്നിത്തല അറിയിച്ചു. അതേസമയം ഇഡി നിർദ്ദേശത്തിൽ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ സംസ്ഥാന സർക്കാർ ഉടൻ കേസെടുക്കണമെന്ന് ബിജെപി നേതൃത്വം ആവശ്യപ്പെട്ടു. കേസെടുത്തില്ലെങ്കിൽ പ്രതിഷേധത്തിലേക്ക് നീങ്ങുമെന്ന് ബിജെപി ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് അറിയിച്ചു. സംസ്ഥാനത്ത് ഇന്ന് വൈകുന്നേരം 6:30-12:30 ഇടയിൽ ഭാഗിക വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് കെഎസ്ഇബി. വൈദ്യുതി ഉപയോഗം വർദ്ധിച്ചതും വൈദ്യുതിയുടെ ലഭ്യത കുറവുമാണ് നിയന്ത്രണത്തിന് കാരണമായി പറയുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പൊതുഗതാഗത സൌകര്യം മെച്ചപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ടുള്ള സ്പോൺസർഷിപ്പ് പദ്ധതിയുടെ മാർഗനിർദ്ദേശങ്ങൾ KSRTC പുറത്തിറക്കി. കാലാവധി പൂർത്തിയാക്കിയ വാഹനങ്ങൾക്ക് പകരം സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കും പുതിയ ബസുകൾ ഇതിലൂടെ സ്പോൺസർ ചെയ്യാം. CSR ഫണ്ടുകൾ ഉപയോഗിച്ചും ബസുകൾ സംഭാവന നൽകാവുന്നതാണ്. വാഹനങ്ങൾ നേരിട്ട് വാങ്ങി നൽകുകയോ അതിനായുള്ള തുക കോർപ്പറേഷന് കൈമാറുകയോ ചെയ്യാം. സാമ്പത്തിക സഹായമായാണ് നൽകുന്നതെങ്കിൽ ടെൻഡർ നടപടികളിലൂടെ KSRTC തന്നെ വാഹനം വാങ്ങും. ഈ വർഷത്തെ ആറന്മുള വഴിപാട് വള്ളസദ്യ ബുക്കിംഗ് നാളെ അവസാനിക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീ ജി എസ് ശ്രീധർ.
3: 575 വഴിപാട് വള്ളസദ്യകൾ ഇതിനോടകം ബുക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതിൽ 466 വള്ളസദ്യകളും നടന്നു കഴിഞ്ഞു. 18 വള്ളസദ്യകൾ അടുത്ത വർഷത്തേക്ക് മാറ്റിയിട്ടുണ്ട്. സമാപന ദിവസമായ ഈ മാസം 16 നടക്കുന്ന ചടങ്ങുകൾ സാംസ്കാരിക മന്ത്രി PC വിഷ്ണുനാഥ് ഉദ്ഘാടനം ചെയ്യും. പള്ളിയോട സേവാ സംഘം പ്രത്യേക പാസ് മുഖേന നടത്തിയ ആറന്മുള സദ്യയിൽ 17,000 അധികം ആളുകൾ പങ്കെടുത്തു.
0: മുതിർന്ന പൌരന്മാർക്കുള്ള ലബോറട്ടറി പരിശോധനകൾക്ക് നാളെ മുതൽ അടുത്ത മാസം 6 വരെ പ്രത്യേക ഇളവ് പ്രഖ്യാപിച്ച് തിരുവനന്തപുരത്തെ ഹിന്ദ് ലാബ്സ് ഡയഗ്നോസ്റ്റിക് സെന്റർ ആന്റ് സ്പെഷ്യാലിറ്റി ക്ലിനിക്. 10-ാം വാർഷികത്തോടനുബന്ധിച്ച് അർഹരായ ഗുണഭോക്താക്കൾക്ക് സൌജന്യ ECG പാപ്സ്മിയർ പരിശോധനകളും ലഭ്യമാക്കും. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ HLL ലൈഫ് കെയർ ലിമിറ്റഡിന്റെ കീഴിലുള്ള സ്ഥാപനമാണ് ഹിന്ദ് ലാബ്സ്. 72-ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ ഈ മാസം 22-ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. ഗുജറാത്തിലെ ഏകതാ നഗറിലാണ് സമ്മാന വിതരണം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഭ്രമയുഗം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മമ്മൂട്ടി മികച്ച നടനുള്ള പുരസ്കാരം ഏറ്റുവാങ്ങും. സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുന്നു. ഇന്നും നാളെയും താപനില സാധാരണയേക്കാൾ 3 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. മറ്റന്നാൾ മുതൽ ശനിയാഴ്ച വരെ ഒറ്റപ്പെട്ട മഴയ്ക്കും സാധ്യതയുണ്ട്. ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ മറ്റന്നാൾ മഞ്ഞജാഗ്രതയാണ്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 555 പോയിന്റ് ഇടിഞ്ഞ് 75,578-ലും നിഫ്റ്റി 144 പോയിന്റ് നഷ്ടത്തിൽ 23,635-ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില കൂടി. പവന് 880 രൂപ വർദ്ധിച്ച് 113,920 രൂപയും ഗ്രാമിന് 14,240 രൂപയുമാണ് ഇന്നത്തെ വില. വികസിത് ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗിലേക്കുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചതായി മേരാ യുവ ഭാരത് സംസ്ഥാന ഡയറക്ടർ അഭയ് ശങ്കർ SR. 15നും 29നും ഇടയിൽ പ്രായമുള്ള യുവജനങ്ങൾക്ക് ഈ മാസം 30 വരെ നടക്കുന്ന ക്വിസിൽ പങ്കെടുക്കാൻ അവസരമുണ്ട്. 2027 ജനുവരി 10 മുതൽ 12 വരെ ന്യൂഡൽഹിയിൽ നടക്കുന്ന ദേശീയ മത്സരത്തിൽ പങ്കെടുക്കാൻ വിജയികൾക്ക് അവസരം ലഭിക്കും. പോഷൻ അഭിയാൻ പദ്ധതിയുടെ ഭാഗമായി പോഷൻ മാ 2026 സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി ബിന്ദു കൃഷ്ണ നാളെ കൊല്ലത്ത് നിർവഹിക്കും. കുട്ടികൾ, ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ, കൌമാരക്കാർ എന്നിവരുടെ പോഷക സുരക്ഷ ഉറപ്പാക്കുകയാണ് പോഷൻ മാസാചരണത്തിന്റെ പ്രധാന ലക്ഷ്യം. തിയേറ്ററുകളിലും പൊതുവിപണിയിലും ഉൽപ്പന്നങ്ങളുടെ അളവിലും തൂക്കത്തിലും വിലയിലും വ്യത്യാസം വരുത്തി കച്ചവടം നടത്തിയാൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. പിറവത്ത് പഞ്ചായത്ത് നഗരസഭാതല ഓട്ടോറിക്ഷ ഫെയർ മീറ്റർ പരിശോധനാ ക്യാമ്പിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിർമ്മിത ബുദ്ധിയുടെയും ഇന്റർനെറ്റ് യുഗത്തിന്റെയും വേഗത്തിനൊപ്പം അധ്യാപക സമൂഹവും വെല്ലുവിളികൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകണമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. തുടർച്ചയായ പഠനം എല്ലാവർക്കും ആവശ്യമാണെന്നും അധ്യാപകരെയും വിദ്യാർത്ഥികളെയും വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് പോകാനാണ് സർക്കാർ ശ്രമമെന്നും തിരുവനന്തപുരത്ത് സിമാറ്റ് കേരള സംഘടിപ്പിച്ച പ്രഥമ അധ്യാപകർക്കുള്ള റെസിഡൻഷ്യൽ പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. അത്യാധുനിക ട്രെയിൻ മെട്രോ കോച്ച് നിർമ്മാണത്തിലൂടെ ഇന്ത്യ ആഗോള നിർമ്മാണ ഹബ്ബായി മാറിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി അല്പസമയത്തിനകം മുംബൈയിൽ നിർവഹിക്കും. ദേശീയപാതകളിലെ അപകടങ്ങൾ ഇല്ലാതാക്കാൻ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ പ്രത്യേക കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിച്ച് സംസ്ഥാന സർക്കാർ. കമ്മിറ്റികൾ 3 ദിവസത്തിനകം നിലവിൽ വരുമെന്ന് മന്ത്രി പി കെ ബഷീർ. സിഎംആർഎൽ പണമിടപാട് കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് ഡിജിപിക്ക് റിപ്പോർട്ട് നൽകി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ആഭ്യന്തര സെക്രട്ടറി ഇക്കാര്യം പരിശോധിക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. പൊതുഗതാഗത സൌകര്യം മെച്ചപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ടുള്ള സ്പോൺസർഷിപ്പ് പദ്ധതിയുടെ മാർഗ്ഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി കെഎസ്ആർടിസി. സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുന്നു. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം നൽകി ദുരന്ത നിവാരണ അതോറിറ്റി. 47th കേരള പോലീസ് സ്റ്റേറ്റ് അത്ലറ്റിക്സ് ഗെയിംസ് മീറ്റിന് തിരുവനന്തപുരത്ത് തുടക്കമായി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

ഇത് നമ്മ നേരം വിത്ത് ആർ ജി ഹീര ഓൺ അഹലി എഫ് എം. ഇന്ത്യയിലെ എല്ലാവർക്കും തിരിയുന്ന ഒരു സ്വീറ്റ് ഇരിക്കാം, അതുതാണ് ലഡു. ലഡുനാ റൗണ്ട് ഷേപ്പ്, സ്വീറ്റ് സ്മെൽ, ഫെസ്റ്റിവൽ, ഫംഗ്ഷൻ, ടെമ്പിൾ എല്ലായിടത്തിലുമേ ഇരിക്കും. ലഡുക്ക് പല വെറൈറ്റീസ് ഇരിക്കും. മൊട്ടിച്ചൂർ ലഡു, ബേസൻ ലഡു, റവ ലഡു, കോക്കനട്ട് ലഡു, ആൻഡ് ഈച്ച് പ്ലേസുക്ക് ഒരു ഡിഫറെൻറ്റ് സ്റ്റൈൽ ഇരിക്കും. ലഡുന്ന് சொல்ற വേർഡോட റൂട്ട് സാൻസ്ക്രിറ്റിൽ இருக்கிற ലഡുക്കാവോട് കണക്ട് ആകുതെന്ന് ഹിസ്റ്റോറിയൻസ് മെൻഷൻസ് பண்றாங்க. സോ ലഡുക്ക് ടെമ്പിൾ ട്രഡീഷൻസോട് ரொம்ப സ്ട്രോങ് കണക്ഷൻസ് இருக்கு, എസ്പെഷ്യലി തിരുപ്പതി ലഡു. തിരുമല ടെമ്പിളിൽ പ്രസാദമാ കൊടുക്കപ്പെടുന്ന ഇന്ത ലഡു ഇന്ത്യ ഫുള്ളാ ഫേമസ്. ആൻഡ് ഇൻട്രസ്റ്റിംഗ് തിങ് എന്നാ, ടെമ്പിൾ പ്രസാദംനാ ജസ്റ്റ് ഫുഡ് ഇല്ല, അതിൽ ഒരു റിലീജിയസ് ആൻഡ് കൾച്ചറൽ സിഗ്നിഫിക്കൻസ് இருக்கு. ஆனா நம்ம நார்மல் லைஃப்ல குட் நியூஸ் வந்தா லட்டு கல்யாணம், பேபி பார்ன் பண்ணா லட்டு, எக்ஸாம் பாஸ் ஆன லட்டு. சோ லட்டு இஸ் பேசிக்கலி இந்தியாவோட ஒஃபிஷியல் செலிப்ரேஷன் ஸ்வீட். சோ இப்போ ஒரு லட்டு மாதிரி பாட்டு கேட்டுட்டு திரும்பி வரலாம். இது அஹல்யா எஃப்எம் 90.4, and this is RJ ஹீரா வித் யூ. ஸ்டே டியூன்ட்.

ഇത് നമ്മ നേരം വിത്ത് ആർ ജി ഹീര ഓൺ അഹല്യ എഫ് എം. ബ്രൈറ്റ് ആണ് ഓറഞ്ച് കളർ, സ്പൈറൽ സ്പൈറല ഔട്ട്സൈഡ്, ക്രിസ്പിയ ഇൻസൈഡ്, ഫുൾ ഷുഗർ സിറപ്പ്, അതുതാണ് ജലേബി. ജലേബിക്ക് ഒരു ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി ഇരിക്കു. നമ്മ ഇന്ത്യയില റൊമ്പ ഫേമസ് ആണാലോ, ഹിസ്റ്ററി ഇസ് കണക്ടഡ് ടു ഓൾഡർ സ്വീറ്റ് ഫ്രം വെസ്റ്റ് ഏഷ്യ. ജലേബിയാണ് ചൊല്ലപ്പെടും സ്വീറ്റോട് കണക്ഷൻ ഇരിക്കുന്നു ഫുഡ് ഹിസ്റ്റോറിയൻസ് പോയിന്റ് ഔട്ട് പണ്രാങ്ക. ട്രേഡ് ആൻഡ് കൾച്ചറൽ എക്സ്ചേഞ്ചസ് മൂലമാ ഇന്ത മാതിരി സ്വീറ്റ്സ് ഡിഫറൻസ് പ്ലേസുക്ക് ട്രാവൽ ആയിരിക്കു. ഇന്ത്യ വന്നപ്പുറം നമ്മ ഇൻഗ്രീഡിയൻസ്, നമ്മ ടേസ്റ്റ്, നമ്മ കുക്കിംഗ് സ്റ്റൈലുക്ക് അഡാപ്റ്റ് ആകി ഇവൻച്വലി ജലേബി അപ്പിനു പേര് പോട്ടാങ്ക. ആൻഡ് ടുഡേ ജലേബിന ഇന്ത്യയില ഒരു കംപ്ലീറ്റ്ലി ഫെമിലിയർ സ്വീറ്റ്. ഹോട്ട് ജലേബി, ഷുഗർ സിറപ്പ്, sometimes even ice cream kuda seindu saapidrudu. And north india la jalebi with kachori is actually a popular combination. Namma oorla morning breakfast la jalebi paatha idu breakfast ah illa dessert ah appdinu yosikka vendiyadha. So food history la idu da interesting. Oru food oru country la start aagi travel panni different culture la adapt aagi new identity create pannirukku, adu da jalebi. Perfect example. So ipo perfect ana oru paattukana time idu Ahalya FM 90.4 and this is RG Hira with you. Stay tuned.

ഇത് നമ്മ നേരം വിത്ത് ആർ ജി ഹീര ഓൺ അഹല്യ എഫ് എം. സോഫ്റ്റ ബ്രൗണ ഷുഗർ സിറപ്പിൽ ഫുല്ലാ സോഫ്റ്റ് ഹോട്ടാ സാപ്റ്റാ. അയ്യോ, ഗുലാബ് ജാമുൻ പത്തി പേസുറേ. ആ ഇന്ന പേര് എപ്പടി വന്നിരിച്ചു? ഗുലാബ് മീൻസ് റോസ്, ബിക്കോസ് ട്രഡീഷണൽ സിറപ്പിൽ റോസ് ഫ്ലേവർ ഓർ റോസ് വാട്ടർ യൂസ് പണപ്പെട്ടത്. സോ ജാമുന്ന് സൊല്ലത് നമ്മ ഇന്ത്യയിലിരിക്കുന്ന ജാമുൻ ഫ്രൂട്ടോട കളർ ആൻഡ് ഷേപ്പോട റിസംബ്ലൻസ്. ദാറ്റ്സ് ഹൗ ദ നെയിം ഇസ് ജനറലി എക്സ്പ്ലെയിൻ. സോ ഗുലാബ് ജാമുനോട ഹിസ്റ്ററി പേർഷ്യൻ ആൻഡ് സെൻട്രൽ ഏഷ്യൻ കൾനറി ഇൻഫ്ലുവൻസോട് കണക്ട് ആകുന്നത്. ഇന്ത്യ വന്നപ്പുറം ലോക്കൽ ഇൻഗ്രീഡിയൻസ് ആൻഡ് കുക്കിംഗ്

ഇത് നമ്മ നേരം വിത്ത് ആർ ജി ഹീര ഓൺ അഹല്യ എഫ് എം. ഇപ്പൊ നമ്മൾ തമിഴ്നാട്ടിക്ക് വരുവോ. അതിരസം, ദീപാവലി, ടെമ്പിൾ ഫെസ്റ്റിവൽസ്, സ്പെഷ്യൽ ഒക്കേഷൻസ്, അതിരസംക്ക് ഒരു ട്രഡീഷണൽ പ്ലേസ് ഇരിക്കു. ഇൻഗ്രീഡിയൻസ് റൈസ് ഫ്ലോർ ആൻഡ് ജാഗ്രി തന്നെ. സിംപിളാ തരീത്, ആനാ അതിരസം മേക്ക് പണ്ടത് അവ്വളോ സിംപിൾ കിടയാതെ. അന്ത മാവുക്ക് റെസ്റ്റിംഗ് ടൈം വേണം. ആൻഡ് ദെൻ നല്ല ഡീപ് ഫ്രൈ പണോ. അന്ത പ്രിപ്പറേഷനിലെ കൊഞ്ചം മിസ്റ്റേക്ക് ആണ്, ടെക്സ്ചർ കംപ്ലീറ്റാ ചേഞ്ച് ആയിടും. ദാറ്റ്സ് വൈ ട്രഡീഷണൽ അതിരസം റെസിപ്പീസ് യൂഷ്വലി ജനറേഷൻ ടു ജനറേഷൻസ് പാസ് ആകും. പാത്തി റെസിപ്പി, അമ്മ റെസിപ്പി, സെയിം ഇൻഗ്രീഡിയൻസ്, ആനാ ടേസ്റ്റ് വേറെ മാറി ഇരിക്കും. സോ എവറി ഹൗസില് ഡിഫറെന്റാ ഇരിക്കും. സം അതിരസം സോഫ്റ്റാ ഇരിക്കും, സം ക്രിസ്പി എഡ്ജസിൽ ഇരിക്കും, സം ഡീപ് ജാഗറി ഫ്ലേവറിൽ ഇരിക്കും. ആനാ ഹോം മെയ്ഡ് ടേസ്റ്റുക്ക് ഒരു സെപ്പറേറ്റ് ഫീൽ ആണ്. സോ കണ്ടിപ്പാ നിങ്ങൾ വീട്ടിലെ ഇപ്പോൾ എന്നെ ട്രൈ പണലാന്ന് യോജിച്ചിട്ട് ഇരുന്നാ കണ്ടിപ്പാ അതിരസം ട്രൈ പണുങ്ക. ഉങ്ങൾക്ക് ரொம்ப நிறைய மெமரிஸ் உங்களுக்கு கிடைக்கிறதுக்கான வாய்ப்பு இருக்கு. சோ பாட்டு கேட்டுட்டு திரும்பி வாங்க. இது அதிரசம் டைம். நோ நோ நோ, இது பாட்டுக்கான டைம். இது அஹல்யா எஃப்எம் அண்ட் திஸ் இஸ் ஆர்ஜி ஹீரா வித் யூ. ஸ்டே டியூன்ட்.

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
2: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint-related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 04923-226-888. Mobile 9496-000129.
3: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം, ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
4: Ahalya FM 90.4. It's rhythm of Palakkad.

ഇത് പാലക്കാടിന്റെ നെഞ്ചിൻ കൂടിതാളം കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിൽ ഇളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
2: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ. കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
3: ഉങ്കൽ വാൾക്കീൻ ഓവർ തരണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
4: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 0492322688. Mobile 9496000129.
5: വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ FM 90.4. അഹല്യ FM ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ FM.com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ. ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, സിൻസ് 1962.
2: ഉങ്കൾ വാഴ്ക്കയും ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, സിൻസ് 1962.
3: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 0492322688, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.

കഥകളും പൂരങ്ങളും തൊങ്ങലി ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ് 90.4. അഹല്യ എഫ് ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ് .com കേട്ട് കേട്ട് കൂട്ടുകൂടാ.

ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
2: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 0492322688. Mobile 9496000129.
3: Listen without break. With Ahalya FM 90.4. Kete kete kutu kuda.
4: Story of life.
5: Lighten your life. Lighten.
6: നമ്മളൊക്കെ ചെറുപ്പം മുതലേ കേട്ട് വളർന്ന

പക്ഷേ മറ്റുള്ളവരെ സഹായിക്കുന്ന തിരക്കിൽ പലരും സ്വന്തം ജീവിതം മറന്നു പോകാറുണ്ട്. സ്വന്തം തകർച്ച കാണാതെ മറ്റുള്ളവരുടെ വിജയത്തിനായിട്ട് കൈകോർക്കാറുണ്ട്. ഒടുവിൽ സംഭവിക്കുന്നത് എന്തായിരിക്കുന്നറിയോ? നമ്മൾ കെട്ടിപ്പൊക്കിയ ആ ആൾക്കാരുണ്ടല്ലോ, അവര് ഉയരങ്ങളിലേക്ക് അങ്ങ് പറന്നുയരും. നമ്മൾ അതേ വീണ കിടപ്പിൽ തന്നെ അങ്ങ് തുടരേണ്ടി വരും. ആദ്യം നമ്മൾ നമ്മളെ സഹായിക്കുക, എന്നിട്ട് മറ്റുള്ളവരെ സഹായിക്കാം. കാരണം നമ്മളെ പൂർണ്ണമായി മറന്ന് മറ്റുള്ളവരെ സഹായിച്ചു കഴിഞ്ഞാൽ അവരെ രക്ഷപ്പെട്ടു പോവുകയും ചെയ്യും, നമ്മൾ എല്ലാ കാലവും ഇങ്ങനെ വീണ് കിടക്കുകയും ചെയ്യും. ഈ വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോഴേ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അവിടെ എയർ ഹോസ്റ്റസ്മാർ തരുന്ന പ്രധാന നിർദ്ദേശമുണ്ട്. അടിയന്തര സാഹചര്യങ്ങളിൽ ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടാൽ മറ്റുള്ളവരെ സഹായിക്കുന്നതിന് മുമ്പ് സ്വന്തം ഓക്സിജൻ മാസ്ക് ധരിക്കുക. അത് വലിയൊരു ജീവിത തത്വമാണ്. നിങ്ങൾക്ക് ശ്വാസമില്ല എങ്കിൽ നിങ്ങൾ തളർന്നു വീണാൽ പിന്നെ എങ്ങനെയാണ് മറ്റൊരാളെ സഹായിക്കാൻ കഴിയുക? സ്വന്തം സാമ്പത്തിക ഭദ്രതയോ മാനസികാരോഗ്യത്തെയോ കുടുംബത്തിന്റെ സുരക്ഷിതത്വമോ നോക്കാതെ വലിയ രീതിയിൽ പരോപകാരം ചെയ്യാനായിട്ട് ഇറങ്ങി പുറപ്പെടുന്നവര് പിന്നീട് വലിയ നിരാശയിലേക്ക് വീണു പോകാറുണ്ട്. കാരണം നമ്മൾ നമ്മുടെ എല്ലാം തകർത്ത് ആരെയാണോ സഹായിച്ചത് അവര് നാളെ നല്ല നിലയിൽ എത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളെ തിരിഞ്ഞു നോക്കാനായിട്ട് പോലും സമയം കണ്ടെത്തിയെന്ന് വരില്ല. അതിൽ അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. കാരണം അത് മനുഷ്യ സഹജമായിട്ടുള്ളൊരു സ്വാർത്ഥതയാണ്. ആദ്യം നിങ്ങളുടെ കാലിൽ ശക്തമായിട്ട് നിൽക്കാൻ പഠിക്കുക. നിങ്ങളുടെ കരിയറും നിങ്ങളുടെ ജീവിതവും സേഫാക്കുക. നിങ്ങൾ ശക്തനാണെങ്കിൽ മാത്രമേ നാളെ 10 പേരെ താങ്ങി നിർത്താനായിട്ട് നിങ്ങൾക്ക് കരുത്തുണ്ടാവുകയുള്ളൂ. സ്വയം മറന്നുകൊണ്ടുള്ള ഒരു സഹായവും ഒരുപാട് കാലം നിലനിൽക്കില്ല. അത് നിങ്ങളെ ഒരു ഇരയാക്കി മാറ്റുകയുള്ളൂ. ഇത് സ്വാർത്ഥതയൊന്നുമല്ല, മറിച്ച് അതിജീവനത്തിൻ്റെ 1-ാമത്തെ പാഠമാണ്. നിങ്ങളുടെ ലൈഫിന് മുൻഗണന കൊടുക്കുക, സ്വയം വളരുക, എന്നിട്ട് ആ വളർച്ചയുടെ തണലിലേക്ക് മറ്റുള്ളവരെയും കൂടെ ചേർത്ത് നിർത്തുക. അങ്ങനെയുള്ള സഹായങ്ങൾക്കാണ് ജീവിതത്തിൽ മൂല്യമുണ്ടാകുന്നത്. മനസ്സിലായോ? സ്വയം ശക്തരാണ്, അതിനുശേഷം ലോകത്തിന് വെളിച്ചമായി.

0: സ്റ്റോറി ഓഫ് ലൈഫ്.
1: ലൈറ്റൻ യുവർ ലൈഫ്. ലൈറ്റൻ.
2: നമ്മളൊക്കെ ജീവിതത്തിൽ ഒരുപാട് ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കുന്നവരാണ്. എന്നാൽ ആ ബന്ധങ്ങളിലൊക്കെ വെച്ച് ഏറ്റവും മനോഹരവും പവിത്രവുമായ ഒന്നേയുള്ളൂ, അതാണ് സൗഹൃദം. രക്തബന്ധങ്ങൾക്കപ്പുറം നമ്മൾ സ്വയം തിരഞ്ഞെടുക്കുന്ന നമ്മുടെ സ്വന്തം ആളുകളാണ് അവർ. നല്ലൊരു സുഹൃത്ത് കൂടെ ഉണ്ടെങ്കിൽ ഏത് വലിയ പ്രതിസന്ധിയും നമുക്ക് വളരെ എളുപ്പത്തിൽ മറികടക്കാനായിട്ട് സാധിക്കും. പക്ഷേ തിരക്ക് പിടിച്ച ഈ ലൈഫിൽ സൗഹൃദങ്ങൾ നിലനിർത്തുന്നതിലും ചില വലിയ മര്യാദകളുണ്ട്. പലപ്പോഴും നമ്മൾ സുഹൃത്തുക്കളുടെ ലൈഫിലേക്ക് കടന്നു ചെല്ലേണ്ടത് എപ്പോഴാണ് എന്നതിനെക്കുറിച്ച് നമുക്ക് കൃത്യമായൊരു ധാരണ ഉണ്ടാവാറില്ല. നിങ്ങളുടെ സുഹൃത്ത് സന്തോഷവാനാണെങ്കിൽ, അവൻ ഹാപ്പി ആയിരിക്കുകയാണെങ്കിൽ അവരുടെ അടുത്തേക്ക് ഒരു ക്ഷണമില്ലാതെ പോകരുത്. എന്നാൽ നിങ്ങളുടെ സുഹൃത്ത് വിഷമിച്ചിരിക്കുകയാണെങ്കിൽ, ദുഃഖിതനായിരിക്കുകയാണെങ്കിൽ അവരുടെ വിളിക്ക് വേണ്ടി അല്ലെങ്കിൽ അവരുടെ ഒരു ക്ഷണത്തിനായിട്ട് ഒരിക്കലും കാത്തു നിൽക്കുകയും അരുത്. കേൾക്കുമ്പോൾ വളരെ നിസ്സാരമായിട്ട് തോന്നാം, എന്നാൽ നമ്മളെയൊക്കെ ചിന്തിപ്പിക്കുന്ന വരികളാണിത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ സുഹൃത്ത് വലിയൊരു വിജയത്തിൻ്റെയോ സന്തോഷത്തിൻ്റെയോ ആഘോഷത്തിലായിരിക്കുമ്പോൾ അവിടെ ഒരുപക്ഷെ ഒരുപാട് അതിഥികളുണ്ടാകാം, വലിയ തിരക്കുകളുണ്ടാകാം. അങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്ക് നമ്മളിങ്ങനെ വിളിക്കാത്തൊരു അതിഥിയായിട്ട് ചെന്ന് കയറാൻ പാടുണ്ടോ? അവരുടെ സന്തോഷങ്ങൾ അവരാഗ്രഹിക്കുന്ന രീതിയിൽ ആഘോഷിക്കാൻ അവർക്ക് ഒരല്പം ഇടം നൽകുക. ഒരു ക്ഷണമുണ്ടെങ്കിൽ മാത്രം അങ്ങോട്ട് ചെല്ലുക. അത് ആ സൗഹൃദത്തിന് നമ്മൾ നൽകുന്ന ബഹുമാനമാണ്. എന്നാൽ ആ സുഹൃത്ത് എന്തെങ്കിലും ഒരു വലിയ സങ്കടത്തിലോ പ്രതിസന്ധിയിലോ ഒക്കെ ആണെങ്കിൽ അവിടെ നിങ്ങളൊരു ക്ഷണത്തിനായിട്ട് കാത്തു നിൽക്കരുത്. അവൻ എന്നെ വിളിച്ചില്ലല്ലോ, അതുകൊണ്ട് ഞാൻ എന്തിനാ പോകുന്നത് എന്ന ചിന്ത നിങ്ങളുടെ മനസ്സിൽ ഒരിക്കലും വരാൻ പാടില്ല. കാരണം വലിയ സങ്കടങ്ങളിലിരിക്കുന്ന ഒരു മനുഷ്യന് ചിലപ്പോൾ മറ്റാരെയും വിളിക്കാനുള്ളൊരു മാനസികാവസ്ഥ ഉണ്ടായിരുന്നു വരില്ല. അവരുടെ ഉള്ളിൽ കരയായിരിക്കും. അവിടെ ഒരു ഔപചാരികതയുടെയും ആവശ്യമില്ല. ആ സമയത്ത് അവരുടെ ഒപ്പം പോയി നിൽക്കുക, ആ തോളിൽ കൈവച്ച് ഞാനുണ്ട് കൂടെ എന്ന് പറയുക. അതാണ് ഒരു സുഹൃത്തിന് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ ആശ്വാസം. നല്ല കാലത്ത് മാത്രം കൂടെ ചിരിക്കാൻ വരുന്നവരെയല്ല നമ്മളെ സുഹൃത്തുക്കൾ എന്ന് വിളിക്കേണ്ടത്. ഇരുട്ട് വീഴുമ്പോൾ വഴിവിളക്കായി കൂടെ നിൽക്കുന്നവരാണ് യഥാർത്ഥ സുഹൃത്തുക്കൾ. നിങ്ങളുടെ സുഹൃത്തിൻ്റെ സങ്കടങ്ങളിൽ അവരുടെ നിഴലായി മാറാൻ നിങ്ങൾക്ക് കഴിയണം. അവിടെ ഈഗോയ്ക്കോ തർക്കങ്ങൾക്കോ യാതൊരു സ്ഥാനവുമില്ല. പരസ്പരം താങ്ങാകാൻ കഴിയുന്ന അങ്ങനെയുള്ള സൗഹൃദങ്ങളാണ് ജീവിതത്തിൽ

0: സ്റ്റോറി ഓഫ് ലൈഫ്.
1: ലൈറ്റൻ യുവർ ലൈഫ്. ലൈറ്റൻ ലൈഫിൽ ചിലപ്പോഴൊക്കെ നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ മുന്നോട്ട് പോകാതെ വരുമ്പോൾ നമ്മളിലേക്കൊരു വലിയ നിരാശ ഇങ്ങനെ പടർന്നു പിടിക്കാറുണ്ട്. ഒരുപക്ഷെ ആഗ്രഹിച്ച ജോലി കിട്ടാത്തത് കൊണ്ട്, ബിസിനസ്സിൽ വിചാരിച്ച ലാഭം ഉണ്ടാകാത്തത് കൊണ്ട്, അല്ലെങ്കിൽ ചെറിയ ചില സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം നമ്മൾ പറയാറുണ്ട്, ഹോ എൻ്റെ ലൈഫ് വമ്പൻ തോൽവിയാണ്, എനിക്കൊരു ഭാഗ്യവുമില്ല എന്ന്. ചുറ്റുമുള്ളവരുമായിട്ട് സ്വയം താരതമ്യം ചെയ്ത് നമ്മളിങ്ങനെ ഒരിടത്ത് സങ്കടപ്പെട്ടിരിക്കും. നിങ്ങളും ഇങ്ങനെ ചെയ്യാറില്ലേ? ഉണ്ടാകും. നമ്മുടെ കയ്യിലില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് നമ്മൾ വല്ലാതെ ആകുലപ്പെടുമ്പോൾ പ്രകൃതി നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു വലിയ സത്യമുണ്ട്. നമ്മൾ വളരെ നിസ്സാരമാണ് എന്ന് കരുതുന്ന പലതും മറ്റാർക്കൊക്കെയോ വലിയ സ്വപ്നങ്ങളാണ്. ജീവിതത്തിൽ എത്ര വലിയ നിരാശയിലാണെങ്കിലും ഒരു കാര്യം നിങ്ങൾ ഒരിക്കലും മറക്കരുത്. നിങ്ങളിപ്പോൾ ജീവിച്ചു തീർക്കുന്ന ഈ ജീവിതമുണ്ടല്ലോ, ഒരു പക്ഷേ നിങ്ങളുടെ ഈ സാധാ ജീവിതം പോലും സ്വപ്നം കണ്ട് ജീവിക്കുന്ന നിരവധി ആളുകൾ ഈ ലോകത്തുണ്ട്. ഇന്ന് രാവിലെ എഴുന്നേൽക്കാൻ നിങ്ങൾക്കൊരു വീടുണ്ട്, കഴിക്കാൻ ഭക്ഷണമുണ്ട്, ധരിക്കാൻ വസ്ത്രങ്ങളുണ്ട്. നമ്മൾ എത്ര വലിയ ഭാഗ്യവാന്മാരാണ്. നമ്മൾ ഇന്ന് പരാതി പറയുന്ന നമ്മളുടെ കൊച്ചു വീട് തെരുവിൽ അന്തിയുറങ്ങുന്ന ഒരാളുടെ വലിയ സ്വപ്നമായിരിക്കും. നമ്മൾ മടുത്തു എന്ന് പറയുന്ന നമ്മുടെ ജോലി, തൊഴിലില്ലാതിരിക്കുന്ന, തൊഴിലില്ലാതെ അലയുന്ന ലക്ഷക്കണക്കിന് യുവാക്കളുടെ സ്വപ്നമായിരിക്കും. നമുക്കുള്ള ആരോഗ്യവും പ്രിയപ്പെട്ടവരുടെ സാന്നിധ്യവുമൊക്കെ ഹോസ്പിറ്റൽ കിടക്കകളിൽ ആയുസ്സിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന എത്രയോ മനുഷ്യരുടെ ആഗ്രഹങ്ങളാണ്. നമ്മുടെ നോട്ടം എപ്പോഴും നമ്മുടെ മുകളിലുള്ളവരിലേക്ക് മാത്രമാകുമ്പോഴാണ് ജീവിതത്തിൽ നിരാശയുണ്ടാകുന്നത്. ഒരൽപ്പം താഴേക്ക് നോക്കാൻ നമ്മൾ തയ്യാറായാൽ നമ്മൾ എത്രത്തോളം അനുഗ്രഹിക്കപ്പെട്ടവരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ഇന്ന് ആസ്വദിക്കുന്ന പല സ്വാതന്ത്ര്യങ്ങളും സൗകര്യങ്ങളും മറ്റൊരാൾക്ക് ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ ദൂരെയുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് ഇല്ലാത്തവയെ ഓർത്ത് കരഞ്ഞിട്ട് ഉള്ളവയുടെ മൂല്യം കളയാതിരിക്കുക. പ്രതിസന്ധികൾ ജീവിതത്തിൻ്റെ ഭാഗമാണ്. തളർച്ചകളുണ്ടാകും, പക്ഷെ അതോടെ എല്ലാം അവസാനിച്ചുവെന്ന് കരുതാൻ പാടില്ല. നിങ്ങളിന്ന് അനുഭവിക്കുന്ന ഈ ജീവിതത്തിന് ദൈവത്തോടും പ്രകൃതിയോടും നന്ദിയുള്ളവരായിരിക്കുക. ആ നന്ദി ബോധമാണ് നിങ്ങളുടെ ഉള്ളിൽ പുതിയൊരു പോസിറ്റീവ് എനർജി നിറയ്ക്കുക. വീണുപോയയിടത്ത് നിന്ന് കൂടുതൽ കരുത്തോടെ എഴുന്നേൽക്കാനായിട്ട് അത് നിങ്ങളെ സഹായിക്കും. നിരാശകളെയൊക്കെ തൂത്തുമാറ്റി നിങ്ങളുടെ ജീവിതത്തെ സ്നേഹിച്ചു തുടങ്ങണം. നിങ്ങളെ നോക്കി എനിക്കും ഇതേപോലെ ജീവിച്ചാൽ മതിയായിരുന്നുവെന്ന് കൊതിക്കുന്ന മനുഷ്യർക്ക് മുന്നിൽ സങ്കടപ്പെടാതെ ആത്മവിശ്വാസത്തോടെ പുഞ്ചിരിക്കാനായിട്ട് പഠിക്കുക. ഇപ്പം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതത്തെ ബഹുമാനിക്കാൻ പഠിക്കുക. ഈ ലൈഫ്, ഇത്രയും നല്ലൊരു ലൈഫ് തന്നതിന് നന്ദി പറയും. നിരാശകളൊക്കെ മാറും. നമ്മളെക്കാളും താഴെയുള്ളവരിലേക്ക് നോക്കുന്നു.

0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
1: ഉങ്കൾ വാഴ്ക്കയിൽ ഓരോ തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
2: ഓർമ്മകൾക്ക് സുഗന്ധമേകി ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ.
0: സംഗീതത്തിന് അതിരുകളില്ലെന്ന് തെളിയിച്ച ഒരു സംഗീത മാന്ത്രികനാണ് വിദ്യാസാഗർ. മലയാളം, തമിഴ് തുടങ്ങി നിരവധി ഭാഷകളിലുള്ള അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ ഹൃദയം തൊടുന്ന ഗാനങ്ങൾ എന്ന് വിളിക്കാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ഓരോ പാട്ടിനെയും ഒരു അനുഭവമായി മാറ്റാൻ ശേഷിയുള്ള ഒരു സംഗീത സംവിധായകൻ. ചെറിയൊരു മധുരവും ഒരു ലാളിത്യവും ഒക്കെ ഒരുമിക്കുന്ന അദ്ദേഹത്തിന്റെ സംഗീതം ഇന്നും നമ്മുടെ മനസ്സിൽ നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് ഇതിന്റെയൊക്കെ ഒരു വിജയം എന്ന് പറയുന്നത്. ചില സംഗീതങ്ങൾ കേൾക്കുമ്പോൾ മാത്രമാണ് നമുക്കങ്ങനെ മനസ്സിങ്ങനെ അറിയാതെ പുഞ്ചിരിക്കുകയും ചിലത് ചിലപ്പോൾ നമ്മുടെ ഓർമ്മകളെയൊക്കെ തിരികെ കൊണ്ടുവരികയും ചെയ്യുള്ളൂ. അത്തരത്തിലുള്ള അനേകം ഈണങ്ങളുടെ ഒരു സൃഷ്ടാവാണ് വിദ്യാസാഗർ. മലയാളികളുടെ ഹൃദയത്തിൽ എന്നും ഒരു പ്രത്യേക സ്ഥാനമുള്ള ഈ സംഗീത പ്രതിഭയുടെ സംഗീത യാത്രയിൽ നിന്ന് ഒരുപാട് മനോഹര ഗാനങ്ങൾ കോർത്തിണക്കിയ ഓർമ്മയിലുണരും ഗാനങ്ങൾക്ക് വേണ്ടിയാണ് ഇന്ന് നമ്മൾ കാതോർക്കുന്നത്. ആദ്യത്തെ പാട്ട് എന്ന് പറയുന്നത് മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു പാട്ട്, അതും ഓണത്തിനെ കുറിച്ചൊരു പാട്ട്. അതും മലയാളി അല്ലാത്ത ഒരാൾ കമ്പോസ് ചെയ്ത് ഇത്ര ഭംഗിയായി മലയാളികൾ നെഞ്ചിലേറ്റിയ ഒരു പാട്ട്, പറനിറയെ പൊന്നളക്കും. യെസ്, തിരുവോണ കൈനീട്ടം എന്ന ആൽബത്തിന് വേണ്ടി ഗിരീഷ് പുത്തഞ്ചേരി വരികൾ എഴുതി വിദ്യാസാഗർ കമ്പോസ് ചെയ്ത് യേശുദാസ് പാടിയ ഈ പാട്ടോടുകൂടിയാണ് ഓർമ്മയിലുണരും ഗാനങ്ങൾ നമ്മൾ ആരംഭിക്കുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM. നിങ്ങളോടൊപ്പം RG ഹീര. സ്റ്റേ ട്യൂൺഡ്.

ഒരു കവിത അല്ലെങ്കിൽ ഒരു വരി കയ്യിൽ കിട്ടുമ്പോൾ അതിനനുസരിച്ച് ഈണം ചെയ്യാൻ ഇഷ്ടമുള്ള ഒരു സംഗീത സംവിധായകൻ തന്നെയാണ് വിദ്യാസാഗർ. മറ്റ് ലെജൻഡറി സംവിധായകരെ പോലെ തന്നെ കവിതയിൽ നിന്ന് അല്ലെങ്കിൽ പാട്ടിലെ വരികളിൽ നിന്നൊക്കെ ഒരു സംഗീതം ഉണ്ടാക്കുമ്പോൾ അദ്ദേഹത്തിന് കുറച്ചധികം സന്തോഷം ഉണ്ടാവുന്നത് പോലെ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്നാൽ ഫസ്റ്റ് ട്യൂൺ കമ്പോസ് ചെയ്തതിന് ശേഷം താളം മാറി എഴുതിയ ഒരു പാട്ടിനെ പറ്റിയാണ് നമ്മൾ ഇനി സംസാരിക്കാൻ പോകുന്നത്. ഡയറക്ടർ കമലിന് വരികളും ഇഷ്ടപ്പെട്ടു, ട്യൂണും ഇഷ്ടപ്പെട്ടു, പക്ഷേ ട്യൂണിനനുസരിച്ചുള്ള താളത്തിനല്ല ഗിരീഷ് പുത്തഞ്ചേരി അന്ന് വരികൾ എഴുതിയത്. അപ്പോൾ ഒരു കൺഫ്യൂഷൻ വന്നു, അയ്യോ പാട്ടും നല്ലതാണ് ട്യൂണും നല്ലതാണ്, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ വിദ്യാസാഗർ പറയാണ്, ആ താളത്തിനനുസരിച്ച് ഞാൻ ഈ പാട്ടിന്റെ ട്യൂൺ ഒന്ന് മാറ്റി പിടിക്കാം. അങ്ങനെ ഈ വരികളെ നിലനിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് ട്യൂൺ ഒന്ന് ചെറുതായി മാറ്റി പുതിയൊരു പാട്ടുണ്ടാക്കാം. അങ്ങനെയാണ് കൃഷ്ണഗുഡിയിലെ ഒരു പ്രണയകാലത്ത് എന്ന സിനിമയിൽ ആ മനോഹരമായ ഗാനമുണ്ടാകുന്നത്. കെ എസ് ചിത്ര പാടിയ ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് വിദ്യാസാഗറിന്റെ ഈണം പിന്നെയും പിന്നെയും എന്ന പാട്ടിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. അങ്ങനെ പാട്ടുകൾ സംഭവിക്കുകയാണ്. നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഒരു പാട്ടുണ്ടാകുന്നു എന്ന് പറയുന്നതും അതൊരു ദൈവത്തിന്റെ കയ്യൊപ്പാണ് എന്നൊക്കെ ഇവർ പറയുന്നത് ചിലപ്പോൾ ഇതുകൊണ്ടൊക്കെ ആയിരിക്കും അല്ലേ. ഈ ബ്യൂട്ടിഫുൾ പാട്ട് തന്നെയാണ് ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ നമ്മൾ കേൾക്കാൻ പോകുന്നത്. നിങ്ങളോടൊപ്പം ആർ ജി ഹീര ഓൺ അഹല്യ FM.

കുറച്ച് മലയാള സിനിമകളിലൊക്കെ പാട്ടുകൾ ചിട്ടപ്പെടുത്തിയതിനു ശേഷം ദാസേട്ടൻ ഒരിക്കൽ വിദ്യാസാഗറിനോട് ചോദിക്കുകയാണ്, ഇങ്ങനെ ഒരു ആൽബം ഉണ്ട് ഓണത്തിനൊക്കെ റിലീസ് ചെയ്യുന്ന ഒരു ആൽബം, ഇതിനു വേണ്ടി കമ്പോസ് ചെയ്യാൻ പറ്റൂ എന്ന് ചോദിക്കുമ്പോൾ പിന്നെന്താ ചെയ്യാലോ എന്ന് പറയുന്നു. അങ്ങനെയാണ് മലയാളികളുടെ പ്രിയപ്പെട്ട ഒരുപാട് ഗാനങ്ങൾ സംഭവിക്കുന്നത്. തിരുവോണ കൈനീട്ടം എന്ന ആൽബത്തിന് വേണ്ടി ഗിരീഷ് പുത്തഞ്ചേരി വരികൾ എഴുതി, ദാസേട്ടൻ പാടിയിട്ടുള്ള അനവധി ഗാനങ്ങൾ നമുക്കൊക്കെ ഏറെ പ്രിയപ്പെട്ട ഗാനങ്ങളായി മാറിയത് ഇന്നലെ എന്ന പോലത്തെ ഒരു തോന്നലാണ്. പക്ഷേ അന്ന് വിദ്യാസാഗറിന് സമയമില്ലാത്തൊരു സമയമാണ്, കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയധികം സിനിമകൾ ഇങ്ങനെ ബാക്ക് ടു ബാക്ക് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തും കിട്ടുന്ന ചെറിയ ചെറിയ ഗ്യാപ്പിലൊക്കെ പാട്ടുകൾ കമ്പോസ് ചെയ്തു. അങ്ങനെ തിരുവോണ കൈനീട്ടം എന്ന ആൽബത്തിൽ 8 പാട്ടുകളാണുള്ളത്. അതെല്ലാം വളരെ ഭംഗിയായി തന്നെ ചെയ്യുകയും വിജയ് യേശുദാസ് എന്ന ഗായകനെ ഈ പാട്ടിലൂടെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും. അങ്ങനെ യേശുദാസിന്റെ മകൻ വിജയ് യേശുദാസിന്റെ ശബ്ദം നമ്മൾ കേട്ടത് ചന്ദന വളയിട്ട കൈകൊണ്ട് നീ എന്ന ആൽബം സോങ്ങിലൂടെയാണ്. ഈ പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം ആർ ജി ഹീര, സ്റ്റേ ട്യൂൺഡ്.

പല ഭാഷകളെയും അനായാസമായി കൈകാര്യം ചെയ്തിരുന്ന ഒരു സംഗീത സംവിധായകനാണ് വിദ്യാസാഗർ. ചെറിയ ചെറിയ അർത്ഥങ്ങൾ അറിഞ്ഞാൽ മതി, നമുക്ക് ആ വാക്കുദ്ദേശിക്കുന്ന അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കിയാൽ വളരെ ഭംഗിയായി തന്നെ പാട്ടുകൾ ചിട്ടപ്പെടുത്താൻ സാധിക്കും എന്ന് വിശ്വസിച്ചിരുന്ന ഒരു സംഗീത സംവിധായകൻ. അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് നല്ല പാട്ടുകൾ മലയാളത്തിലും തമിഴിലും ഒക്കെ നമുക്ക് ലഭിച്ചത്. മലയാളം കുറച്ചുകൂടി ഡിഫിക്കൾട്ട് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണെന്നാണ് അദ്ദേഹം പറയുന്നത്. മറ്റു ഭാഷകളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇച്ചിരി ഹാർഡ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആയിട്ടാണ് മലയാളത്തിനെ അദ്ദേഹം എന്നും കണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടാണ് മലയാളത്തിൽ ഒരു മെലഡി പാട്ട് അല്ലെങ്കിൽ ഒരു സോഫ്റ്റ് ആയ പാട്ട് ഉണ്ടാക്കുക എന്നത്. അതുകൊണ്ട് കുറച്ച് ചാലഞ്ച് ആയിട്ട് എടുത്തെങ്കിലും നല്ല രീതിയിൽ ഒരുപാട് നല്ല പാട്ടുകൾ മലയാള സിനിമയ്ക്ക് സമ്മാനിച്ചു അദ്ദേഹം. അത്തരത്തിലൊരു പാട്ടാണ് കെ എസ് ചിത്രയും യേശുദാസും ചേർന്ന് പാടിയ ഈ പാട്ട്, മിസ്റ്റർ ബട്ട്ലർ എന്ന സിനിമയ്ക്ക് വേണ്ടി പാടിയിട്ടുള്ള വിരഹി നിരാതെ. യെസ്, ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, വിദ്യാസാഗറിന്റെ സംഗീതം. ഈ പാട്ട് തന്നെയാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം ആർ ജി ഹീര. സ്റ്റേ ട്യൂൺഡ്.

കൂടുതലും മെലഡികളും റൊമാൻറ്റിക് ട്രാക്കുകളൊക്കെ ചെയ്തിട്ടുള്ള ഒരു സംഗീത സംവിധായകനാണ് വിദ്യാസാഗർ. എന്നാൽ അദ്ദേഹത്തിന്റെ പാട്ടുകളിൽ തന്നെ മലയാളികൾക്ക് പ്രിയപ്പെട്ട പാട്ടുകളിൽ ഒന്ന് തീർച്ചയായിട്ടും വാക്കിംഗ് ഇൻ ദ മൂൺലൈറ്റ് തന്നെയായിരിക്കും. ഒരു വെസ്റ്റേൺ സ്റ്റൈലുള്ള പാട്ടാണെങ്കിൽ പോലും മലയാളികൾ ആ സമയത്തെ പ്രണയഗാനങ്ങളിൽ ഏറ്റവും അധികം ആവശ്യപ്പെട്ടിരുന്ന ഒരു പാട്ട്, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ പ്ലേലിസ്റ്റുകളിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു പാട്ട് തന്നെയാണ് വാക്കിംഗ് ഇൻ ദ മൂൺലൈറ്റ്. ആൻഡ് ഇതിൽ തീർച്ചയായിട്ടും പല പാട്ടുകളിലും മലയാളത്തിന്റെ സ്വന്തം തനതായ കലാരൂപങ്ങളെ അല്ലെങ്കിൽ വാദ്യോപകരണങ്ങളൊക്കെ ഉപയോഗിക്കണം എന്നുള്ളത് അദ്ദേഹത്തിന്റെ വളരെ വളരെ മനഃപൂർവ്വം എടുത്തൊരു തീരുമാനം എന്ന് തന്നെ വേണം പറയാൻ. കാരണം അത്തരത്തിലുള്ള വാദ്യോപകരണങ്ങൾ ഉപയോഗിക്കുമ്പോൾ അത് നമ്മുടെ പാട്ടായിട്ട് പലപ്പോഴും തോന്നും എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു ഒരു പുറത്തുനിന്ന് വന്ന് ചെയ്യുന്ന ഒരാള് എന്ന ഒരു തോട്ട് വരാതിരിക്കാനും വേണ്ടി കോൺഷ്യസ് ആയി എടുത്തിട്ടുള്ളൊരു ഡിസിഷൻ തന്നെയാണ് പല വാദ്യോപകരണങ്ങളുടെ ഉപയോഗം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് വാക്കിംഗ് ഇൻ ദ മൂൺലൈറ്റ് എന്ന പാട്ടിന്റെ ആറാട്ട് മേളം എന്ന പോർഷൻ വരുന്ന സമയത്ത് നമ്മൾ ആ മേളം ശരിക്കും നമുക്ക് കേൾക്കാൻ പറ്റും. അത് പലരും പലരുടെയും മനസ്സിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു ഒരു ചെറിയ ഭാഗം തന്നെയാണ്. അപ്പം ഈ പാട്ട് നമുക്ക് പ്ലേ ചെയ്യാതെ ഒരിക്കലും വിദ്യാസാഗർ ഹിറ്റുകൾ ഇവിടെ അവസാനിക്കുന്നില്ല. സത്യം ശിവം സുന്ദരം എന്ന സിനിമയ്ക്ക് വേണ്ടി ഹരിഹരൻ പാടി കൈതപ്പുറം വരികൾ എഴുതിയ ഈ പാട്ട് തന്നെയാണ് ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. നിങ്ങളോടൊപ്പം അഹല്യ FM ൽ RG ഹീര.

തന്റെ പാട്ടുകൾ എപ്പോഴും ഒരു വ്യത്യസ്തമായ അനുഭവം ശ്രോതാക്കൾക്ക് നൽകണം എന്ന് വാശിയുള്ള, അല്ലെങ്കിൽ അങ്ങനെ അതിയായി ആഗ്രഹിച്ചിരുന്ന ഒരു കലാകാരനാണ് വിദ്യാസാഗർ എന്ന സംഗീത സംവിധായകൻ. അതുകൊണ്ട് തന്നെ എല്ലാ പാട്ടിലും തന്റേതായ ഒരു കയ്യൊപ്പ് ചാർത്താൻ അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. മലയാളത്തിലെ ഏറ്റവും കൂടുതൽ അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ള ഒരു സ്ത്രീ ശബ്ദമാണ് സുജാത എന്ന ഗായികയുടെ. ഒത്തിരി നല്ല പാട്ടുകൾ സുജാത പാടിയിട്ടുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ല ഹിറ്റുകൾ എടുത്തു നോക്കിയാൽ അത് വിദ്യാസാഗർ സമ്മാനിച്ച പാട്ടുകൾ തന്നെയാണ്. ആ സമയത്ത് ചിത്രചേച്ചിയാണ് കൂടുതൽ പാട്ടുകൾ പാടിയിരുന്നതെങ്കിലും ഒരു ചെറിയ കൊഞ്ചലും കുറച്ച് റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു അനുഭവം കൊടുക്കാൻ സുജാതയുടെ ശബ്ദം ഏറ്റവും ചേർന്ന ഒരു ശബ്ദമായിരുന്നു എന്നാണ് വിദ്യാസാഗർ കരുതുന്നത്. അതുകൊണ്ട് തന്നെയാണ് പല നല്ല റൊമാൻറ്റിക് ട്രാക്കുകളിലും ആ കൊഞ്ചലും ആ പ്രണയവും ഒക്കെ നമ്മൾ കൃത്യമായി ഫീൽ ചെയ്യുന്നത്. ആദ്യത്തെ സോളോ പാട്ട് ഒരു പാട്ടുകാരൻ

0: പാട്ട് എന്ന് പറയുന്നത്. അപ്പൊ മലയാളികൾക്ക് എക്കാലവും പ്രിയപ്പെട്ട ഈ പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. നിങ്ങളോടൊപ്പം ഓർമ്മയിലുണരും ഗാനങ്ങളിൽ ആർ ജി ഹീര, സ്റ്റേ ട്യൂൺഡ്.
1: ഗന്ധർവ ഗാനവീണയാ

വിദ്യാസാഗർ എന്ന അതുല്യ പ്രതിഭ. അദ്ദേഹത്തിന്റെ ഓരോ പാട്ടിലും തന്റെ കയ്യൊപ്പ് ചാർത്തണമെന്ന് നിർബന്ധമുള്ള ഒരു സംഗീത സംവിധായകൻ. അതുകൊണ്ട് തന്നെ ഈ ലളിതമായ സ്വരങ്ങളെ വളരെ മനോഹരമായ ഒരു അനുഭവമാക്കി മാറ്റാനുള്ള കഴിവ് അദ്ദേഹത്തിന് എന്നും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു മനോഹര ഗാനം മലയാളത്തിന് കിട്ടിയത്. റൊമാൻറ്റിക് വോയിസ് വേണം, അങ്ങനെ അന്വേഷിച്ച് നടക്കുമ്പോഴാണ് മലയാള സിനിമയിൽ ഒരു ഗ്യാപ്പിന് ശേഷം ജയചന്ദ്രൻ എന്ന ഭാവഗായകനെ വീണ്ടും ഒരു റീഎൻട്രി കൊടുക്കാൻ വിദ്യാസാഗർ എന്ന സംഗീത സംവിധായകന് കഴിഞ്ഞത്. പല പാട്ടുകളും നമ്മൾ വിദ്യാസാഗറിന്റെ മെലഡീസ് എടുത്താലും ഏത് ഫാസ്റ്റ് നമ്പർ വിദ്യാസാഗറിന്റെ എടുത്താലും അതിലൊരു മെലഡി ടച്ച് നമുക്ക് എപ്പോഴും കാണാം.

പറ്റും. അല്ലെങ്കിൽ വളരെ മനോഹരമായ മധുരമുള്ള കുറേ വാക്കുകളും ട്യൂണുകളും ഒക്കെ നമുക്ക് എപ്പോഴും കേൾക്കാൻ പറ്റുന്നത് ഇത്തരത്തിലുള്ള ഫാസ്റ്റ് നമ്പറുകളിൽ തന്നെയാണ്. അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. അവിടെയാണ് ജയചന്ദ്രൻ എന്ന ഗായകനെ കൃത്യമായി ഉപയോഗിച്ചു എന്ന് നമ്മൾ പറയേണ്ടത്. റീ എൻട്രി, യെസ്, ആ റൊമാൻറ്റിക് വോയിസിന്റെ ഒരു റീ എൻട്രി നമുക്ക് കിട്ടിയത് നിറം എന്ന സിനിമയിലായിരുന്നു. ബിച്ചു തിരുമല വരികൾ എഴുതി ജയചന്ദ്രനും സുജാതയും ചേർന്ന് പാടിയിട്ടുള്ള പ്രായം തമ്മിൽ എന്ന പാട്ടിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. ഈ പാട്ട് കോളേജ് ഡേയ്സിലെ ഒരു ഹരമായിരുന്ന ഒരു പാട്ട് എന്ന് തന്നെ വേണം പറയാൻ. വിഷ്വലായിക്കോട്ടെ, അതിന്റെ കോമ്പോസിഷൻ ആയിക്കോട്ടെ, അതിന്റെ ശബ്ദമായിക്കോട്ടെ, എല്ലാം കറക്റ്റ് ആപ്റ്റ് ആയിട്ടുള്ള ഒരു പാട്ട്. അങ്ങനെ ഒരു പാട്ടാണ് പ്രായം തമ്മിൽ. ഈ പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. നിങ്ങളോടൊപ്പം ആർ ജി ഹീര ഓൺ ഓർമ്മയിലുണരും ഗാനങ്ങൾ. സ്റ്റേ ട്യൂൺഡ്.

0: കണ്ണിൽ പ്രേമം നൽകി,
1: പ്രേമം നെഞ്ചിൽ രാഗം നൽകി, രാഗം ചുണ്ടിൽ ഗാനം നൽകി,
0: ഗാനം മൂളാനീണം നൽകി, ഈണം തേടും നീറത്തണ്ടിൽ കാത്തിൻ കൈകൾ താളം തട്ടി താളത്തോ.

വിദ്യാസാഗർ എന്ന സംഗീത സംവിധായകന്റെ ജീവിതത്തിൽ 2000 എന്ന വർഷം വളരെ വളരെ വളരെ സ്പെഷ്യലാണ്. അദ്ദേഹത്തിന് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ വർഷമാണ്. കാരണം ദേവദൂതൻ എന്ന സിനിമ സംഭവിക്കുമ്പോൾ സംഗീതത്തിന്റെ പല തലങ്ങൾ നമുക്ക് മുന്നിൽ തുറന്നു തന്ന ഒരു സിനിമയും ഒരു സംഗീത അനുഭവം കൂടിയായിരുന്നു ആ സിനിമ. വെസ്റ്റേണിന്റെയും ക്ലാസിക്കലിന്റെയും ഒരു ഒരു കറക്റ്റ് ബ്ലെൻഡ് എന്ന് വേണം അതിനെ പറയാനായിട്ട്. ഇത്തരത്തിലൊരു പാട്ടിനെ പറ്റി ഡയറക്ടർ സംസാരിക്കുമ്പോൾ അതൊരു വലിയൊരു ചലഞ്ച് ആയിട്ട് തന്നെയാണ് വിദ്യാസാഗർ എന്ന സംഗീത സംവിധായകൻ അതിനെ കണ്ടതും അതിനെ ഏറ്റെടുത്തതും. ഈ മൊത്തം സിനിമ തന്നെ ഒരു മ്യൂസിക്കൽ സിനിമ ആയതുകൊണ്ട് തന്നെ അതിന്റെ നറേഷനും എല്ലാം പോകുന്നത് പാട്ടിലൂടെയാണ്. പാട്ടിലൂടെ സഞ്ചരിക്കുന്ന ഒരു സിനിമ. അതിന്റെ 7 ബെല്ലുകളുള്ള ഒരു ഇൻസ്ട്രുമെന്റിന്റെ ഡിസൈനും എല്ലാം കണ്ടപ്പോൾ അദ്ദേഹം ഞെട്ടിപ്പോയി എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വെല്ലുവിളിയെ ഏറ്റവും ഭംഗിയായി തന്നെ തീർക്കണം എന്ന ആ ആഗ്രഹത്തിൽ നിന്നാണ് മലയാളത്തിലെ വളരെ വളരെ വളരെ ഗംഭീരമായ പാട്ടുകൾ ഉണ്ടായിട്ടുള്ളത്. അത്തരത്തിലൊരു പാട്ട് തന്നെയാണ് എന്തൊരു മഹാനുഭാവു എന്ന ആ പാട്ടിന്റെ ഒരു ഒരു ഒരു ഡിഫറൻറ്റ് സ്റ്റൈൽ നമ്മൾ എക്സ്പ്ലോർ ചെയ്തത് അങ്ങനെയായിരുന്നു. ഈ പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത് ദേവദൂതൻ എന്ന സിനിമയിൽ നിന്ന്. നിങ്ങളോടൊപ്പം RG ഹീറോ ഓൺ അഹല്യ FM. സ്റ്റേ ട്യൂൺഡ്.

നല്ല പാട്ടുകൾ സമ്മാനിക്കണം എന്ന ഇന്റൻഷൻ അപ്പുറത്ത് എന്റെ പാട്ടുകൾ വ്യത്യസ്തമായിരിക്കണം, പാട്ട് ഇങ്ങനെയും പാടാൻ പറ്റുമോ, അല്ലെങ്കിൽ പാട്ടുകൾ ഇങ്ങനെയും കമ്പോസ് ചെയ്യാൻ പറ്റുമോ, അത്തരത്തിൽ എല്ലാവരും അത്ഭുതപ്പെടുന്ന സൃഷ്ടികൾ ഉണ്ടാക്കണമെന്ന പ്യുവർ ഇന്റൻഷനോട് കൂടി തന്നെയാണ് മലയാള സിനിമയ്ക്ക് വിദ്യാസാഗർ എന്ന സംഗീത സംവിധായകൻ കൊടുത്ത പാട്ടുകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ പാട്ടുകൾക്കും ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് അദ്ദേഹത്തിന് നമുക്ക് സമ്മാനിക്കാൻ സാധിച്ചു. ഒരു ഓഫ് ബീറ്റ് അപ്രോച്ച്, അങ്ങനെ വേണം പറയാൻ. മെക്സിക്കനും ഒരു ക്ലാസിക്കൽ ടച്ചും എല്ലാം കൂടെ കലർന്ന ഒരു പാട്ടായിരുന്നു മില്ലേനിയം സ്റ്റാർസ് എന്ന സിനിമയിൽ നമുക്ക് ലഭിച്ചത്. ശ്രാവൺ ഗംഗ എന്നൊരു പാട്ടുണ്ട് അതിൽ. നമ്മുടെ ഗിരീഷ് പുത്തഞ്ചേരി വരികൾ എഴുതി. ഈ പാട്ടിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ സാധാരണ മലയാള സിനിമയിൽ കേട്ട് വന്ന പാട്ടുകളെയല്ല, അതിൽ നിന്ന് വ്യത്യസ്തമായൊരു പാട്ട്, വ്യത്യസ്തമായ ഒരു അപ്രോച്ച് നമുക്ക് കിട്ടിയത് വിദ്യാസാഗറിന്റെ കോമ്പോസിഷൻസിലൂടെയാണ്. അതുകൊണ്ട് തന്നെ ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ നമ്മൾ ഈ പാട്ട് തീർച്ചയായിട്ടും പ്ലേ ചെയ്യണം. വിജയ് യേശുദാസും യേശുദാസും ഹരിഹരനും ഒക്കെ ചേർന്ന് പാടിയ ശ്രാവൺ ഗംഗ എന്ന ഒരു വെറൈറ്റി സോങ് ആണ് നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളാണ് നിങ്ങൾ ട്യൂൺ ചെയ്തിരിക്കുന്നത്. ഒപ്പം ആർ ജി ഹീറ ഓൺ അഹല്യ FM. സ്റ്റേ ട്യൂൺ.

ക്രിയേറ്റിവിറ്റിയെ ഒരു ഫ്ലോ ആയിട്ടാണ് അദ്ദേഹം കാണുന്നത്. എങ്ങനെയാണ് ഓരോ പാട്ടുകളും ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് പ്ലാനുകളൊന്നുമില്ല. നമ്മൾ ഹാർമോണിയത്തിൽ കൈവയ്ക്കുമ്പോൾ എന്ത് ആ നേരത്തെ നമ്മുടെ മനസ്സ് നമ്മളോട് സംസാരിക്കുന്നു അതിനനുസരിച്ച് കമ്പോസ് ചെയ്യുന്നു. അതാണ് ഓരോ പാട്ടിന്റെയും പ്രത്യേകത എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആക്സിഡന്റലി സംഭവിച്ച പല പാട്ടുകൾക്കും പല പ്രത്യേകതകളുമുണ്ട്. അങ്ങനെ 12 നോട്ടുകളും വന്നിട്ടുള്ള ഒരു പാട്ട്, അതായത് എല്ലാ പാട്ടുകളിലും നമുക്ക് എല്ലാ നോട്ടുകളും കൊണ്ടുവരാൻ സാധിക്കില്ല, പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു പാട്ടിൽ 12 നോട്ടുകളും വന്ന ഒരു പാട്ടുണ്ട്. ആ പാട്ടാണ് കരളെ നിൻ കൈപിടിച്ചാൽ. വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള ഈ ട്രാക്കിൽ ഒരു വേദനയും ഒരു വിരഹവും ഒരു ദുഃഖവും ഒരു അകൽച്ചയും എന്നാൽ പ്രണയത്തിൻ്റെ ഏറ്റവും മനോഹരമായ ഭാവമൊക്കെ ഫുൾ ഉൾക്കൊണ്ടിട്ടുള്ളൊരു പാട്ട് എന്ന് വേണം ഈ പാട്ടിനെ പറയാനായിട്ട്. അപ്പോൾ ഈ ക്രിയേറ്റീവ് ഫ്ലോയിൽ സംഭവിച്ച ഈ പാട്ടോടുകൂടി നമ്മുടെ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. പക്ഷേ പാട്ടിൻ്റെ ആ മാജിക് ഇവിടെ തീരുന്നില്ല, നല്ല ഗാനങ്ങളുമായി വീണ്ടും നമുക്ക് തിരിച്ചു വരാം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് RJ ഹീര. ഓൺ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ. സ്റ്റേ ട്യൂൺഡ്.

0: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
2: ഗെറ്റ് റിഡ് ഓഫ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, സ്ട്രോക്ക്, നീ പെയിൻ, ബാക്ക് പെയിൻ, ഷോൾഡർ പെയിൻ ആൻഡ് വേരിയസ് ജോയിന്റ് റിലേറ്റഡ് ഡിസീസസ് വിതൗട്ട് ദ നീഡ് ഓഫ് സർജറി. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 0492322688. Mobile 9496000129.
3: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം, ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
4: കരുമ്പനക്കാറ്റിന്റെ താളവുമായി നിങ്ങളുടെ കാടൂരം 90.4 അഹല്യ FM കേട്ട്.

വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ് എം 90.4. അഹല്യ എഫ് എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ് എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: FM 90.4. ഇത് പാലക്കാടിന്റെ നെഞ്ചിൽ കുളിതാളം. ഇത് കേട്ട് കൂട്ടുകൂടാം.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
2: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
3: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 0492322688, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.

വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

അഹല്യ FM-ന്റെ ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ പൂർണ്ണമാകുന്നു. ശ്രോതാക്കളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കത്തുകളിലൂടെ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: അഹല്യ FM, അഹല്യ ക്യാമ്പസ്, കോഴിപ്പാറ PO, പാലക്കാട്. പിൻ 6785577. ഏവർക്കും ശുഭരാത്രി.